നമസ്കാരം, സുപ്രഭാതം. ഇത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5. ഇന്ന് കൊല്ലവർഷം 1201, കർക്കിടക മാസം 2ാം തീയതി, 2026 ജൂലൈ മാസം 18ാം തീയതി, ശനിയാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58:31. ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചിയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഏവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5.

റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ. നമസ്കാരം, സുപ്രഭാതം. റെയിൻബോ വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 25 വരെ നീളുന്ന യാത്രയിൽ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ രാഷ്ട്രപതി സന്ദർശിക്കും. മറ്റന്നാൾ തുടങ്ങുന്ന പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി നേതാക്കളുടെ യോഗം ചേരും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ ഫിൻലാന്റ് സന്ദർശനം പുരോഗമിക്കുന്നു. ഫിൻലാന്റിലെ പ്രമുഖ ടെക് കമ്പനി പ്രതിനിധികളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ലഹരിക്കെതിരെ സംസ്ഥാന ഗവൺമെന്റ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഇന്ന് ബോധവൽക്കരണ പരിപാടികൾ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. രാവിലെ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ സിറ്റി പോലീസ് സംഘടിപ്പിക്കുന്ന വാക്കത്തോൺ മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും.

0: വ്യാസരംഗത്ത് മാറ്റങ്ങളോടെയാണ് സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി റോജി എം ജോൺ. വിദ്യാഭ്യാസ രംഗത്ത് ബജറ്റിൽ പ്രഖ്യാപിച്ച കാര്യങ്ങളുൾപ്പെടെ നടപ്പാക്കുമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനത്ത് ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. കോഴിക്കോട് നല്ലളത്ത് വിൽപ്പനക്കായി സൂക്ഷിച്ച MDMA ഒരാൾ പിടിയിൽ. അരീക്കാട് സ്വദേശി ഷഹദ് സമാനയാണ് ഡാൻസാഫും നല്ലളം പോലീസും ചേർന്ന് പിടികൂടിയത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ നാളെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. മിയാമി സ്റ്റേഡിയത്തിൽ പുലർച്ചെ 2:30 മത്സരം. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ.

ആരാധന. മനസ്സും ശരീരവും ഏകാഗ്രമാകാൻ തെല്ലുനേരം ധ്യാനനിരതം.

ആർക്കും കോപിക്കാനാവും. എന്നാൽ ശരിയായ ആളോട് ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് ശരിയായ കാരണത്തിന് ശരിയായ അളവിൽ കോപിക്കുക എന്നത് എല്ലാവർക്കും കഴിവുള്ളതോ എളുപ്പമുള്ളതോ ആയ കാര്യമല്ല. അരിസ്റ്റോട്ടിൽ.

ഹലോ, നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഒരു ലവ്ലി ഡേ വിഷ് ചെയ്തുകൊണ്ട് സുരേഷ് കാന്തിനെക്കാട്ടാണ് കൂടെ എത്തിയിരിക്കുന്നത്. നമ്മുടെ വെറ്റ് കോഫിയും കൊണ്ട് സ്നേഹപൂർവ്വം സ്വാഗതം പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും. ഒരു മനുഷ്യനിൽ കാണപ്പെടാവുന്ന ഏറ്റവും മോശം ഘടകമാണ് മോശമായൊരു കാര്യത്തെപ്പറ്റി രാവിലെ തുടങ്ങിയിരിക്കുന്നത്. എന്താണ് ആ ഘടകം, മോശം ഘടകം? അസൂയ. യെസ്, അത് മനസ്സിനെ കാർന്ന് തിന്നുന്ന ഒരു ക്യാൻസർ തന്നെയാണ്. അവനവനോട് സ്നേഹക്കൂടുതലും മറ്റുള്ളവരോട് ആത്മാർത്ഥമായ സ്നേഹം ഇല്ലാതിരിക്കലും അസൂയയുടെ ഏറ്റവും പ്രധാന കാരണം ഇത് തന്നെയാണ്. ഒരു നക്ഷത്രം അതിനടുത്ത് തിളങ്ങി നിൽക്കുന്ന മറ്റ് നക്ഷത്രങ്ങളെ നോക്കി അസൂയപ്പെടാറില്ല. ഒരു മഴത്തുള്ളി അതിൻ്റെ കൂട്ടുകാരനോട് അസൂയ കാണിക്കാറില്ല. റോസാ ചെടിയിലെ മുള്ളോ മനോഹരമായ പൂവിനോടും അസൂയപ്പെടാറില്ല. അപ്പോൾ പ്രശ്നം നമ്മുടേതാണ്. കൃത്യമായി പറഞ്ഞാൽ, നമുക്ക് ആഗ്രഹമുള്ള ജീവിതം വേറെ ഒരാൾ ജീവിക്കുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച സംഗതികൾ മറ്റൊരാൾ എൻജോയ് ചെയ്യുന്നത് കാണുമ്പോൾ, അവിടെയാണ് അസൂയ മുട്ടിടുന്നത്. ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലുള്ള അസൂയ, എനിക്കും അതുപോലെ ആകണം, അങ്ങനെ ചെയ്യണം എന്ന ഒരു വാശി, അങ്ങനെ പരിശ്രമിക്കാനുള്ള ഒരു സ്പിരിറ്റ്, അത് ഓക്കെയാണ്, കുഴപ്പമില്ല. എന്നാൽ അതിന് പകരം ഈ അസൂയ എന്ന വികാരം നിങ്ങളിൽ ദേഷ്യവും ഇറിറ്റേഷനും അസ്വസ്ഥതയും, പിന്നെ മറ്റേ ആൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അതിൽ ആശ്വാസവും സന്തോഷവും ഒക്കെയാണ് തോന്നിക്കുന്നതെങ്കിൽ അപകടമാണ്, അപകടമാണ്. നിങ്ങൾ അറിയാതെ തന്നെ ആ വികാരം ഉള്ളിൽ നിന്നും കാർന്നു തിന്നും. അപ്പോൾ ജലസി അഥവാ അസൂയ എന്ന് പറയുന്ന ആ സ്പാർക്കിനെ പോസിറ്റീവായി എടുത്ത് മുന്നേറണോ, അതോ നെഗറ്റീവായി വളർത്തി വലുതാക്കി സ്വയം നശിക്കണോ എന്ന്

നമ്മൾ തന്നെ നിശ്ചയിക്കണം. ഒരു കാര്യം എപ്പോഴും ഓർമ്മയിൽ വയ്ക്കുക, നമ്മൾ ഓരോരുത്തരും യുണീക്കാണ്, നമ്മളെപ്പോലെ വേറെ ഒരാളില്ല. അതുകൊണ്ട് തന്നെ ആരുടെയും പണത്തിലോ സൗന്ദര്യത്തിലോ ജീവിത രീതികളിലോ അസൂയപ്പെടാതിരിക്കുന്നതാണ് ബുദ്ധി. വെറുതെ സ്വന്തം എനർജിയും ഒപ്പം അവനവൻ്റെ സമാധാനവും സന്തോഷവും ഒക്കെ നഷ്ടപ്പെടുത്തണോ? ഉള്ളതിൽ സന്തോഷിച്ചൂടെ, എന്തിനാ വെറുതെ ചുറ്റും നോക്കി ബുദ്ധിമുട്ടുന്നേ? അങ്ങനെ തൃപ്തിപ്പെടാൻ സാധിച്ചാലേ കൂടുതൽ കൂടുതൽ വരികയുള്ളൂ നമ്മളിലേക്ക്. ആൻഡ് ഇവിടെ ഇനി വരുന്നത് രണ്ട് സോങ്സ് ആണ്. എൻജോയ് കോഫീസ് ഫസ്റ്റ് സോങ് ബ്രേക്ക്.

യു ആർ ലിസ്ണിംഗ് ടു 107.5 റെയിൻബോ FM കൊച്ചി. Musically yours.

extraordinary people survive under the most terrible circumstances and they become more extraordinary because of it. അനന്യ സാധാരണ വ്യക്തികൾ ഭയങ്കരമായ ദാരുണമായ സാഹചര്യങ്ങളെ മിക്കവാറുമൊക്കെ തരണം ചെയ്യും, അതിജീവിക്കും. ആ അനുഭവം തന്നെ അവരെ കൂടുതൽ പ്രത്യേകതകളുള്ള, കൂടുതൽ അസാധാരണത്വമുള്ള വ്യക്തികളാക്കി മാറ്റുകയും ചെയ്യും. യെസ്, അനുഭവങ്ങളുടെ തീച്ചൂളകളിലൂടെ വിജയകരമായി കടന്നു വരുന്നത് ഒരു വ്യക്തിയുടെ മാറ്റ് വളരെയധികം കൂട്ടും എന്ന് പറഞ്ഞത് റോബർട്ട്സൺ ഡേവിസ് ആണ്.

കനേഡിയൻ നോവലിസ്റ്റും നാടകകൃത്തും ഒരു പ്രൊഫസറും കൂടിയായ റോബർട്ട്സൺ ഡേവീസ്. കാനഡയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ടൊറന്റോയുമായി ബന്ധപ്പെട്ട മാസേ റെസിഡൻസി കോളേജിൻ്റെ സ്ഥാപകനാണ് ഇദ്ദേഹം. പ്രശസ്തമായ കൃതികൾ പറയട്ടെ, 3 ട്രിലജി പോപ്പുലറാണ്. ദി സോൾട്രേഷൻ ട്രിലജി, ദി ഡെപ്ത് ഫോർ ട്രിലജി, ദി കോർണിഷ് ട്രിലജി. ഇതുകൂടാതെ ദി ടൊറന്റോ ട്രിലജി എന്നൊന്ന് എഴുതിയിരുന്നു അദ്ദേഹം, പക്ഷേ രണ്ട് ഭാഗമേ തീർക്കാൻ സാധിച്ചുള്ളൂ. ഇവ കൂടാതെ കിങ് ഫീനിക്സ്, ഹോപ്പ് ഡെഫേർഡ്, ഹണ്ടിങ് സ്റ്റുവാർട്ട് തുടങ്ങിയ നാടകങ്ങളും ധാരാളം ഫിക്ഷണൽ എസ്സേസും ഒക്കെ എഴുതിയിട്ടുണ്ട് റോബർട്ട്സൺ ഡേവിസ്. യു ജസ്റ്റ് ലിസൺ ടു ബെറ്റ് കോഫീസ് സെക്കൻഡ് സെഗ്മെന്റ്, നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്. ഇത് 107.5 FM റെയിൻബോ, മ്യൂസിക്കലി യോഴ്സ്.

0: ന്യൂസ്, വ്യൂസ്, എന്റർടൈൻമെന്റ്. മ്യൂസിക്കലി യോഴ്സ്.
1: നിത്യാഭ്യാസി ആനയെ എടുക്കും. എന്താണ് ഇതിൻ്റെ അർത്ഥം? ചിട്ടയായ സ്ഥിര പരിശ്രമം ഉണ്ടെങ്കിൽ വലിയ വലിയ കാര്യങ്ങൾ നേടാമെന്ന് അല്ലേ? യെസ്. പക്ഷേ മിക്കവരും ഇങ്ങനെ ചെയ്യുന്നവരല്ല. തുടക്കത്തിൽ വലിയ ഉത്സാഹമൊക്കെ കാണിക്കും, പക്ഷേ കുറെ കഴിയുമ്പോൾ സാധാരണ രീതിയിലുള്ള ഇൻട്രസ്റ്റ് പോലും കാണില്ല. ഒരു ജനറലൈസേഷനാണ് കേട്ടോ, എല്ലാവരും അങ്ങനെയാണെന്നല്ല. ഇങ്ങനെയല്ലാതെ മഹത്തായ ലക്ഷ്യം മുന്നിൽ കണ്ട് വളരെ ഉത്സാഹം

0: ആഗ്രഹത്തോടെ മുന്നോട്ടു പോയവരും തടസ്സങ്ങൾ വന്നതുകൊണ്ടും വിചാരിച്ച പോലെ വിചാരിച്ച വേഗത്തിൽ ഫലം കിട്ടാത്തതുകൊണ്ടും തങ്ങളുടെ ലക്ഷ്യങ്ങളെ കിട്ടാക്കനിയായി എഴുതി തള്ളിയവരുമുണ്ട്. ഒന്ന് ആഞ്ഞു പിടിച്ചാൽ വിജയം കൈപിടിയിലെത്തുമായിരുന്നു എന്നറിയാതെ. ഉദാഹരണത്തിന്, വിമാനം കണ്ടുപിടിച്ചത് റൈറ്റ് ബ്രദേഴ്സ് ആണെന്ന് നമുക്കറിയാം. എന്നാൽ ഇവർക്ക് മുൻപ് ഇതിൻ്റെ ഏറിയ പങ്കും നിർമ്മിച്ചെടുക്കാൻ പലർക്കും സാധിച്ചിരുന്നു. പക്ഷെ പറക്കാൻ സഹായകമായ ഒരു ചെറിയ സംഗതി, ഒരു പ്രധാന സംഗതി കൂട്ടിച്ചേർക്കാൻ തോന്നിയത് റൈറ്റ് സഹോദരന്മാർക്കാണ്. പരാജയം സമ്മതിക്കാതെ മുന്നോട്ട് പോയതുകൊണ്ടാണ് അവർ ലക്ഷ്യത്തിലെത്തിയത്. സിമ്പിൾ. ടെലിഫോണിൻ്റെ കണ്ടുപിടുത്തത്തിലും ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അലക്സാണ്ടർ ഗ്രഹാംബൽ ചെയ്തതിൻ്റെ 99% ഫിലിപ്പ് റെയ്സ് എന്നൊരു ശാസ്ത്രജ്ഞൻ മുൻപേ ചെയ്തു വച്ചിരുന്നു. പക്ഷേ കാതലായ ആ 1% അദ്ദേഹം വിട്ടുകളഞ്ഞു. അതുകൂടി ചെയ്ത് ലോകപ്രശസ്തനായത് ഗ്രഹാംബൽ. വിജയത്തിൻ്റെ തൊട്ടടുത്തെത്തുന്നതും വിജയിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. യെസ്, ഇങ്ങനെയുള്ള പ്രത്യക്ഷത്തിൽ ഒരു ചെറിയ വ്യത്യാസമല്ലേ എന്ന് തോന്നുന്ന കാര്യം വളരെ വലിയ വ്യത്യാസമാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരാളാണ് നമ്മുടെ പി ടി ഉഷ. അറിയാലോ, സെക്കൻഡിൻ്റെ 100 വ്യത്യാസത്തിലാണ് അവർക്ക് 400 meters ഹേർഡൽസിലെ ഒളിമ്പിക് മെഡൽ നഷ്ടപ്പെട്ടത്. റൈറ്റ്, ഇത്തരം ചെറിയ വ്യത്യാസങ്ങൾ നിസ്സാരമെന്ന് ഒഴുക്കനായിട്ട് ആർക്ക് വേണമെങ്കിലും പറയാം. പക്ഷേ ഈ വ്യത്യാസം ഒരാളുടെ ജീവിതത്തെ തീർത്തും മാറ്റിമറിച്ചേക്കാം എന്നതാണ് സത്യം. ധാരാളം കഴിവുള്ള പലരും മടിയും പരാജയ ഭീതിയും കാരണം ഒന്നും ചെയ്യാതിരുന്ന് അർഹിക്കുന്നതൊന്നും കിട്ടാത്തവരായി പോകുന്നത് നമുക്ക് ചുറ്റും നോക്കിയാൽ കാണാം. മറിച്ച് താരതമ്യേന കഴിവ് കുറഞ്ഞവർ സ്ഥിരോത്സാഹവും ശുഭാപ്തി വിശ്വാസവും കൈമുതലാക്കി വിജയത്തിലെത്തുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഏത് കാര്യമായാലും പരിപൂർണതയിലെത്തിക്കാനുള്ള തളരാത്ത യത്നമാകട്ടെ നമ്മുടെ വഴി. വഴിയിൽ നമുക്കിനി പാട്ട് കേട്ടൊന്ന് വിശ്രമിക്കാം. കേട്ടുകൊണ്ടിരിക്കാം ബെഡ് കോഫി 7 വരെ.
1: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5. മ്യൂസിക്കലി യുവേഴ്സ്.

നമ്മുടെ ആശയങ്ങൾ എന്തുതന്നെയായാലും അവ പ്രാവർത്തികമാക്കുമ്പോൾ സ്വാഭാവികമായും പ്രതിബന്ധങ്ങളുണ്ടാകാം. അവയെ മുൻകൂട്ടി കാണാനും യുക്തിപൂർവം അഭിമുഖീകരിക്കാനുമുള്ള ആത്മധൈര്യം നമുക്കുണ്ടാകണം. ജീവിതം ഫലപ്രദമാക്കാൻ മറ്റെന്തിനേക്കാളും ആവശ്യമാണ് ഈ കഴിവ്. ഇങ്ങനെ പറഞ്ഞതേ ലോകപ്രശസ്ത മനഃശാസ്ത്രജ്ഞനും ഗ്രന്ഥകാരനുമായ ഡോക്ടർ മാക്സ്വെൽ ആണ് കേട്ടോ. ഒരു തത്വജ്ഞാനിയും മനഃശാസ്ത്ര വിദഗ്ധനും എഴുത്തുകാരനുമൊക്കെയായി മാക്സ്വെല്ലിന് പേരെടുക്കാൻ കഴിഞ്ഞത് സ്വന്തം കഴിവുകൾ ധൈര്യത്തോടെ വളരെ ക്രിയാത്മകമായ രീതിയിൽ പ്രയോഗിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്. ജീവിതത്തിൽ താൻ ആർജിച്ച പല ഗുണങ്ങൾക്കും തൻ്റെ പിതാവിനോടാണ് കടപ്പാടുള്ളത് എന്ന് പറയുന്നു ഡോക്ടർ മാക്സ്വെൽ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ അച്ഛനെ സുഖമില്ലാതെ മരണശയ്യയിൽ കിടക്കുമ്പോൾ മകന് പറഞ്ഞുകൊടുത്ത 4 രഹസ്യങ്ങളുണ്ട്. രഹസ്യങ്ങളൊന്നുമല്ല, മെച്ചപ്പെട്ട ജീവിതത്തിന് പാലിക്കേണ്ട 4 കാര്യങ്ങൾ. ഡോക്ടർ മാക്സ്വെൽ ഇത് ഒരു ലേഖനത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കും കേട്ടു നോക്കാം ബിറ്റ് കോഫിയുടെ ഈ ലാസ്റ്റ് സെഗ്മെൻറ്റിൽ. കേട്ടു നോക്കാന്നേ, എന്തെങ്കിലും ഗുണമുണ്ടായാലോ. ഓക്കെ, തനിക്ക് പോകാനുള്ള സമയമായി എന്ന് തോന്നിയപ്പോഴാണ് മാക്സ്വെല്ലിൻ്റെ പിതാവ് അദ്ദേഹത്തെ അടുത്ത് വിളിപ്പിച്ചത്. നിനക്ക് വേണ്ടി കാര്യമായൊന്നും സമ്പാദിച്ചു തരാൻ എനിക്ക് കഴിഞ്ഞില്ല, പക്ഷേ ജീവിതത്തിൽ വിജയങ്ങൾ നേടുന്നതിന് ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഞാൻ. അവ ജീവിതത്തിലേക്ക് പകർത്താൻ കഴിഞ്ഞാൽ നിനക്ക് വലിയൊരു നിലയിലെത്തിച്ചേരാൻ കഴിയും. റൈറ്റ്, അദ്ദേഹം മാക്സ്വെല്ലിന് പറഞ്ഞുകൊടുത്ത ആദ്യത്തെ ഉപദേശം ഇതാണ്: മറ്റുള്ളവർ എന്ത് കരുതും, എന്തു പറയും എന്നോർത്ത് ഭയപ്പെടരുത് ഒരിക്കലും. വേണ്ടത് അല്ലെങ്കിൽ ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ യുക്തിപൂർവം തന്നെ ചെയ്യാനാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. മറ്റുള്ളവർ എന്ന ഘടകം നിന്റെ പേടിയിൽ മാത്രമുള്ളതാണ്, നീ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. യെസ്, നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് കണ്ണിൽ എണ്ണയൊഴിച്ച് നോക്കിക്കൊണ്ടിരിക്കുമെന്നല്ല ആളുകൾ, അവർക്ക് വേറെ ഇഷ്ടംപോലെ ജോലിയുണ്ടെന്ന്. ഓക്കെ, നമുക്ക് മാക്സ്വെല്ലിൻ്റെ അച്ഛൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം കേൾക്കാം. സമ്പാദിക്കും തോറും വീണ്ടും വീണ്ടും പണമുണ്ടാക്കണം എന്നൊരു തോന്നൽ വന്നേക്കാം.

0: അത് മനുഷ്യസഹജമാണ്. പക്ഷേ ഒരു പരിധി കഴിഞ്ഞാൽ ഈ ചിന്ത അവൻ്റെ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതാക്കും. അതുകൊണ്ട് ഭൗതികമായ ഓരോ സുഖസൗകര്യങ്ങൾക്കും പണത്തിനും വേണ്ടി നീ നിൻ്റെ നല്ല മനസ്സ് ബലി കഴിക്കരുത്. ഇത് പ്രത്യേകിച്ച് വിശദീകരിച്ച് മനസ്സിലാക്കേണ്ട കാര്യമില്ലല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എത്ര പേര് ഇത് ഫോളോ ചെയ്യുന്നുണ്ടെന്നത് സ്വയം അങ്ങോട്ട് ചോദിച്ചോളൂ, അതാണ് നല്ലത്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ഉപദേശത്തിലേക്ക്. ഗൗരവമായ കാര്യങ്ങൾ ലഘുവായി എടുക്കുക, ചെറിയ കാര്യങ്ങളെ ഗൗരവമായും കാണുക. സീരിയസ് ആയ കാര്യങ്ങളെ സിമ്പിളായി കാണുക എന്ന് പറഞ്ഞാൽ അതിനെ കണക്കിലെടുക്കാതെ വിട്ടുകളയുക എന്നല്ല കേട്ടോ. അതിനെക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടാതെ ഈസിയായി നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന രീതിയിൽ കാണുക. അതുപോലെ ചെറിയ ചെറിയ സംഗതികളെ ഒരു പ്രാധാന്യവും കൊടുക്കാതെ വിട്ടുകളയുകയും അരുത്. അവയെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. കുട്ടിക്കുട്ടി കാര്യങ്ങൾ ചേർന്നാണ് ഒരു വലിയ സംഭവമാകുന്നത്, അറിയാലോ. ഓൾറൈറ്റ്, ഇനി മാക്സ്വെല്ലിന് അച്ഛൻ കൊടുത്ത നാലാമത്തെ ഉപദേശം. നിന്റെ കുറ്റങ്ങളും കുറവുകളും കണ്ട് മറ്റുള്ളവർ പരിഹസിക്കുന്നതിന് മുൻപേ തന്നെ അവയെ തിരിച്ചറിഞ്ഞ് നീ സ്വയം ചിരിക്കണം. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള വിഡ്ഢിത്തം ഏത് മനുഷ്യനും പറ്റാം. അത് സമ്മതിക്കാനും തിരുത്താനുമുള്ള ധൈര്യം, അതിനുള്ള ആർജവം, അതാണ് നീ വളർത്തിയെടുക്കേണ്ടത്. അതെ, സ്വന്തം തെറ്റുകളും കുറവുകളും തിരിച്ചറിയുക എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അത് തിരുത്താനുള്ള ശ്രമം അതിലും വലിയ കാര്യം. എന്നാൽ എൻ്റെ മൊയിലിന് മൂന്ന് കൊമ്പ് എന്ന ആറ്റിറ്റ്യൂഡാണ് പലരും കാണിക്കുക. എത്ര വലിയ എത്ര വ്യക്തമായ തെറ്റാണെങ്കിലും അത് സമ്മതിച്ചു തരാൻ കഴിയാത്ത ഈഗോ ചുമന്നുകൊണ്ടാണ് പലരും നടക്കുന്നത്. റൈറ്റ്, ലേഖനത്തിനൊടുവിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, മാക്സ്വെൽ പറഞ്ഞിരിക്കുന്നത് കൂടി കേട്ടിട്ട് നമുക്ക് ബെഡ് കോഫി വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. എന്താണ് പറഞ്ഞതെന്നോ, അച്ഛൻ്റെ ഉപദേശങ്ങൾ എത്രത്തോളം ജീവിതത്തിൽ പകർത്താൻ കഴിഞ്ഞു എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു കാര്യം സ്പഷ്ടമാണ്, പൈതൃകമായി ലഭിച്ച സമ്പത്ത് കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ സമ്പാദിച്ച പണം കൊണ്ടോ കോടീശ്വരന്മാരായ ആളുകളെ കാണുമ്പോൾ അതുപോലെ ആകണം എന്ന ആഗ്രഹം എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. സമ്പത്തിനു വേണ്ടി എൻ്റെ വ്യക്തിത്വം അടിയറവ് വയ്ക്കാൻ ഞാൻ തയ്യാറുമല്ലായിരുന്നു. അത് തന്നെ അച്ഛൻ പറഞ്ഞു കൊടുത്ത ആ നാല് കാര്യങ്ങളും അദ്ദേഹം കൃത്യമായി തന്നെ പ്രാവർത്തികമാക്കി. നമ്മളും മറക്കരുത് ആ നാല് കാര്യങ്ങൾ, അല്ലേ? അങ്ങനെയല്ലേ? അപ്പോൾ ആ നാല് കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നൊന്ന് ചുരുക്കി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ യുക്തിപൂർവം തന്നെ ചെയ്യുക. പണത്തിനും സമ്പത്തിനും പിന്നാലെ പോയി നല്ല മനസ്സ് നശിപ്പിക്കാതിരിക്കുക. ഗൗരവമായ കാര്യങ്ങളെ ലഘുവായി കാണുക, ലഘുവായ കാര്യങ്ങളെ ഗൗരവമായി കാണുക. ആൻഡ് സ്വന്തം തെറ്റുകളെ തിരിച്ചറിയുക, തിരുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു നല്ല സന്ദേശത്തോടെ നമുക്ക് വിട പറയാം, ഇന്നത്തേക്ക് വിട പറയാം. ബെഡ് കോഫി ആയിരുന്നു, സുരേഷ് കാഞ്ഞിരക്കാട്ടായിരുന്നു ഇതുവരെ കൂടെ ഉണ്ടായിരുന്നത്. ഞാൻ നല്ലൊരു ദിവസത്തിനുള്ള ആശംസ കൂടി എടുത്തുകൊണ്ട് എല്ലാവരും അടുത്ത പരിപാടിയിലേക്ക് നീങ്ങിക്കോളൂ. ബൈ ഫോർ നൗ, ടേക്ക് കെയർ.
1: യു ആർ ലിസണിംഗ് ടു റെയിൻബോ FM 107.5, മ്യൂസിക്കലി യുവേഴ്സ്.

You are listening to 107.5 Rainbow FM Kochi. Musically yours.

0: News, views, entertainment.
1: This is
0: Lime Blossom 107.5.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്.
1: ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്, ആകാശവാണി എഫ് എം റെയിൻബോ 107.5 കൊച്ചിയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് മിഡ് കോഫിയാണ്. ഇനി കേൾക്കാം സ്വാഗതം. കൊച്ചി 8:15 വരെ 7:25 മലയാളം ന്യൂസ്, 8:15 ഇംഗ്ലീഷ് ന്യൂസ്, 8:30 സവാരി ടൈം, 10 വാട്സാപ്പ്, 11 നോൺ സ്റ്റോപ്പ് റെയിൻബോ ബാക്ക് ടു ബാക്ക് സോങ്സ്, 11:30 സ്റ്റംപ്ഡ്, 12 യുവർ ചോയ്സ്, ഉച്ചയ്ക്ക് 12:50 മലയാളം ന്യൂസ്, 2 ഇംഗ്ലീഷ് ന്യൂസ്, 2:15 ട്രിപ്പിൾ ട്രീറ്റ്, 2:30 ലോകകപ്പ് ഓളപ്പെരുക്കം, വൈകിട്ട് 3 വിവിധ് ഭാരതി പ്രോഗ്രാംസ്, 5 ഓൺ ദ ഗോ ഡ്രൈ ഡ്രൈ മ്യൂസിക്, രാത്രി 7:25 മലയാളം ന്യൂസ്, 7:58 ഫിഫ വേൾഡ് കപ്പ് 2026 ഡെയിലി അപ്ഡേറ്റ്സ് ഡൽഹി റിലേ, രാത്രി 8 പവർ പ്ലേ, 9 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10 അരികെ, 11 ഹിന്ദി ന്യൂസ്, 11:05 ഇംഗ്ലീഷ് ന്യൂസ്.
2: സ്വാഗതം.
3: സ്വാഗതം കൊച്ചി.

0: പ്രഭാതങ്ങളെ സംഗീതമയവും വിജ്ഞാനപ്രദവുമാക്കുവാനായി
1: സ്വാഗതം കൊച്ചി.

നമസ്കാരം, സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ. മുല്ലപ്പൂ മണമുള്ള പാട്ടുമായി അങ്ങനെ ഇന്നത്തെ സ്വാദം കുചി ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 7:30. 1978 പുറത്തിറങ്ങിയ മുക്കുവനെ സ്നേഹിച്ച ഭൂതം എന്ന ചിത്രത്തിൽ ജയചന്ദ്രനും പി സുശീലയും ചേർന്ന് പാടിയ ഗാനമായിരുന്നു നമ്മളിപ്പോൾ കേട്ടത്. രചന അൻവർ സുബൈർ, സംഗീതം കെ ജെ ജോയ്. അപ്പോൾ ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലെ ഈ ഒരു പാട്ടിൻ്റെ യാത്രയിൽ ഞാനും കൂടെ മുണ്ട് അമൃത്. ഇന്നത്തെ ഗാനങ്ങളിൽ നമുക്ക്

ഇതിലൂടെയാണ് അയച്ചു തന്നിട്ടുള്ളത് നമ്മുടെ പ്രിയ ശ്രോതാവ് തൃശ്ശൂരിൽ ജില്ലയിൽ നിന്നുള്ള സ്വപ്ന സുരേഷാണ്. നമുക്കിനി അടുത്ത ഗാനം കേൾക്കാം. 1976 പുറത്തിറങ്ങിയ അയൽക്കാരി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ദേവരാജൻ.

ജാനകി പാടിയ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്, ചിത്രം നഗരമേ നന്ദി. 1967 ഈ ചിത്രം പുറത്തിറങ്ങിയത് കേട്ടോ. രചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ. അപ്പോൾ ഇപ്പോൾ നമ്മൾ മൂന്ന് പാട്ടുകൾ കേട്ടു. ഇന്നത്തെ മൂന്ന് പാട്ടുകൾ കേട്ടപ്പോൾ ശ്രോതാക്കളുടെ മനസ്സിൽ ഇന്നത്തെ പാട്ടുകൾക്ക് പ്രത്യേകതയുണ്ടോ എന്നൊരു സംശയം വന്നിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇനിയും തുടർന്ന് പാട്ടുകൾ കേൾക്കുമ്പോൾ എന്താണ് പ്രത്യേകത എന്ന് മനസ്സിലാകുകയാണെങ്കിൽ കമൻറ്റ് ചെയ്ത് നമ്മളെ അറിയിക്കുക. കമൻറ്റ് ചെയ്യുന്നത് റെയിൻബോയുടെ ഫേസ്ബുക്ക് പേജിലാണ്. ഫേസ്ബുക്ക് പേജിൽ സ്വാഗതം കൊച്ചിയുടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ താഴെയാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകതയുള്ള ഗാനങ്ങൾ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാവ് സ്വപ്ന സുരേഷ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. ഇനി കേൾക്കാം ജാനകി തന്നെ പാടിയ മറ്റൊരു ഗാനം. രചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ, ചിത്രം അമ്മയെ കാണാൻ. 1963 ഈ ചിത്രം പുറത്തിറങ്ങിയത്.

1979-ൽ പുറത്തിറങ്ങിയ രാധ എന്ന പെൺകുട്ടി എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ പാടിയ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. രചന ദേവ

രചന ദേവദാസാണ്, സംഗീതം ശ്യാമ കേട്ടോ, പറഞ്ഞത് തെറ്റിപ്പോയി, ക്ഷമിക്കണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ പാട്ടുകൾ പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇന്നത്തെ ഗാനങ്ങൾക്ക് പ്രത്യേകത എന്താണെന്ന് ശ്രോതാക്കൾക്ക് മനസ്സിലാകുകയാണെങ്കിൽ കമൻ്റ് ചെയ്യുക. കമൻ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഫേസ്ബുക്ക് പേജിലാണ്. ഫേസ്ബുക്ക് പേജിൽ സ്വാഗതം കുച്ചിയുടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ താഴെയാണ് കേട്ടോ. പ്രിയ ശ്രോതാക്കളെ, കൃത്യം 7:25 FM റെയിൻബോയിൽ മലയാളം വാർത്തകളാണ്, തിരുവനന്തപുരം റിലേയാണ്. അതിനുശേഷം 7:35 സ്വാഗതം കുച്ചി തുടരുന്നതായിരിക്കും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: Musically yours, FM Rainbow 107.5. Stay tuned.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5. നിലക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
3: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. മാൾഡോവ, നോർത്ത് മാസഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിൽ. BSFമായി ബന്ധപ്പെട്ട വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ കേന്ദ്രമാണ് ഇന്ത്യയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിലെ മൂന്നാം സ്ഥാനക്കാരെ നാളെ അറിയാം. ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മാസഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുക. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്ത് പകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ സർവകക്ഷി യോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. മറ്റന്നാൾ മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയും പാസാക്കുകയും ചെയ്യും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ 20 സംസ്ഥാനങ്ങളിലായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജലന്ധറിൽ നിന്ന് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ റെയിൽവേയിൽ ദ്രുതഗതിയിലുള്ള പരിവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിനും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിക്ക് സമീപമുള്ള ജുമാഗട്ടിലെ BSFന്റെ 18th ബറ്റാലിയൻ ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കുന്ന അദ്ദേഹം BSF ഉദ്യോഗസ്ഥരുമായി സംവദിക്കും. BSFമായി ബന്ധപ്പെട്ട വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി നിർവഹിക്കും. അതിർത്തി മേഖലയിലെ സുരക്ഷാ നടപടികൾ അവലോകനം ചെയ്യുന്നതിനായി ഇന്ന് സിലിഗുരിയിൽ അദ്ദേഹം യോഗം വിളിച്ചു ചേർക്കും. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ കേന്ദ്രമാണ് ഇന്ത്യയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. എസ്റ്റോണിയയിൽ ഇന്ത്യ എസ്റ്റോണിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഇന്ത്യ യൂറോപ്യൻ

0: യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പിന്തുണയോടെ ഇന്ത്യയുടെ ഡിജിറ്റൽ ശേഷിയും ലോകോത്തര ഉൽപാദന മികവും സംയോജിപ്പിക്കുന്നത് ഇന്ത്യ എസ്റ്റോണിയ ഉഭയകക്ഷി ബന്ധത്തിന് പുതിയ ദിശ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: This reform journey over the last decade has made India a very attractive long-term investment destination. We have today, in the last two decades or so, about a trillion plus as foreign direct investment, apart from whatever is invested in our stock markets, at an annual run rate currently of about $100 billion.
0: പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആക്രമണങ്ങൾ രൂക്ഷമായി. ഇറാന്റെ തെക്കൻ പ്രവിശ്യയായ ഹോർമോസ്ഗാനിലെ പാലങ്ങൾക്ക് നേരെ രാത്രി യുഎസ് വ്യോമാക്രമണം നടത്തിയതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹോർമൂസ് കടലിടുക്കിനോട് ചേർന്നുള്ള ഇറാനിയൻ തീരദേശ നഗരമായ ബന്ദർ ഖമീറിലാണ് ആക്രമണമുണ്ടായത്. മറുപടിയായി ഖത്തർ, കുവൈത്ത് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പനാമ വിദേശകാര്യമന്ത്രി നാളെ ഇന്ത്യയിലെത്തും. തിങ്കളാഴ്ച കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായി അദ്ദേഹം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഹൈദരാബാദ് ഹൌസിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറേയും അദ്ദേഹം സന്ദർശിക്കും. ബുധനാഴ്ച കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവളുമായി കൂടിക്കാഴ്ച നടത്തുന്ന പനാമ വിദേശകാര്യമന്ത്രി വ്യാഴാഴ്ച ഇന്ത്യയിൽ നിന്ന് മടങ്ങും. വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് കോട്ടയം കടുത്തുരുത്തി ടൌൺ ബൈപ്പാസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നാടിന് സമർപ്പിക്കും. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ബൈപ്പാസ് തുറക്കുന്നതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാക്ലേശത്തിന് വലിയ ആശ്വാസമാകും. ഫ്ളൈഓവർ, 2 പാലങ്ങൾ, അടിപ്പാത എന്നിവയുൾപ്പെടെ പൂർണ്ണമായും BM&BC നിലവാരത്തിലാണ് പാത നിർമ്മിച്ചിരിക്കുന്നത്. ജൻ വിശ്വാസ് ഭേദഗതി നിയമം 2026 കീഴിൽ റെയിൽവേയിൽ കർശന പരിശോധനകൾ. തിരുവനന്തപുരം ഡിവിഷനിലെ റെയിൽവേ ടിക്കറ്റ് പരിശോധനാ ഉദ്യോഗസ്ഥരുടെയും റെയിൽവേ സംരക്ഷണ സേനയുടെയും പരിശോധനയിൽ സാധുവായ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്ത ഒരു യാത്രക്കാരനെതിരെ നടപടി സ്വീകരിച്ചു. 600 രൂപ പിഴ അടയ്ക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഇയാൾക്ക് കൊല്ലം സ്പെഷ്യൽ ക്ലാസ് റെയിൽവേ മജിസ്ട്രേറ്റ് 7000 രൂപ പിഴയും 1 ദിവസത്തെ തടവ് ശിക്ഷയും വിധിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഗുരുസേവയിൽ അരനൂറ്റാണ്ട് തികയുന്ന ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ടുള്ള പരിപാടി ഇന്ന് നടക്കും. സച്ചിദാനന്ദ സ്വാമികൾ വർക്കല ശിവഗിരി മഠത്തിൽ ചേർന്നിട്ട് ഇന്ന് 50 വർഷം തികയും. അനുമോദന ചടങ്ങ് മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1-800-117-800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. 22,000 രൂപ തുടക്കത്തിൽ നിക്ഷേപിച്ചാൽ പ്രതിമാസം 25 ലക്ഷം രൂപ വരുമാനം ഉറപ്പ് നൽകുന്ന നിക്ഷേപ പ്ലാറ്റ്ഫോമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ചർച്ചകൾ സുഗമമായി പുരോഗമിക്കുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. ചബഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ട് അമേരിക്ക നൽകിയിരുന്ന ഇളവ് അവസാനിച്ച സാഹചര്യത്തിൽ തുടർ നടപടികൾ സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പാക് അധീന ജമ്മുകശ്മീർ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ജമ്മുകശ്മീരിലും ലഡാക്കും ഉൾപ്പെടുന്ന മുഴുവൻ കേന്ദ്രഭരണ പ്രദേശവും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും ശ്രീ ജയ്സ്വാൾ വ്യക്തമാക്കി.
3: Construction work has rapidly progressed. First section will be opened in 2027 itself. Therefore, both sides agreed to start the operations with Indian high-speed train. Signaling equipment has been ordered accordingly and is in line with international specifications. No Japanese offer was received in this context. The project execution is in line with the common goal of starting the high-speed train project at the earliest.
0: കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ലോകകപ്പ് ഫുട്ബോളിലെ മൂന്നാം സ്ഥാനക്കാരെ നാളെ അറിയാം. നാളെ പുലർച്ചെ 2:30 നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. ഈ മാസം 20 നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടും.

0: അർജന്റീന മൂന്ന് തവണയും സ്പെയിൻ ഒരു തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. ഇംഗ്ലണ്ടിനെതിരെയുള്ള ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മ വിരമിച്ചേക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് BCCI. പരമ്പരയ്ക്ക് ശേഷവും രോഹിത് ടീമിൽ തുടരുമെന്നും വിരമിക്കലുമായി ബന്ധപ്പെട്ട് ബോർഡിൽ യാതൊരുവിധ ചർച്ചകളും നടന്നിട്ടില്ലെന്നും BCCI സെക്രട്ടറി ദേവജിത് സൈക്യ വ്യക്തമാക്കി. രാജ്യത്തെ കായിക മേഖലയിൽ ഹോക്കിയുടെ വികസനം ലക്ഷ്യമിട്ട് ഹോക്കി ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള രാജ്യവ്യാപക പരിശീലന ശില്പശാലകൾക്ക് ഇന്ന് തുടക്കമാകും. രാജ്യത്തുടനീളമുള്ള ഹോക്കി പരിശീലകരുടെയും സാങ്കേതിക ഉദ്യോഗസ്ഥരുടെയും അറിവും നൈപുണ്യവും വർദ്ധിപ്പിക്കുകയും പരിശീലനത്തിന് കൃത്യമായ ഘടന രൂപീകരിക്കുകയുമാണ് ലക്ഷ്യമിടുന്നത്. BBG റാംജി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കുള്ള പരിശീലന പരിപാടി കാസർഗോഡ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ മനുഷ്യന്റെ അവകാശമാക്കി മാറ്റാനും ജീവിത സൂചികയിൽ മാറ്റം വരുത്താനും തൊഴിലുറപ്പ് നിയമത്തിന് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗാസയിലെ നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ വിലാപയാത്രയ്ക്ക് നേരെയുണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ 22 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിൽ ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ ഒക്ടോബറിൽ ഇരുവിഭാഗവും വെടിനിർത്തൽ കരാറിലെത്തിയിരുന്നെങ്കിലും ഗാസയിൽ ഇപ്പോഴും ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ തുടരുകയാണ്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിൽ BSFമായി ബന്ധപ്പെട്ട വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ കേന്ദ്രമാണ് ഇന്ത്യയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിലെ മൂന്നാം സ്ഥാനക്കാരെ നാളെ അറിയാം. ലോസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി FM റെയിൻബോ 107.5.
2: പ്രിയ ശ്രോതാക്കളെ, നമ്മളിപ്പോൾ കേട്ടത് മലയാളം വാർത്തകളായിരുന്നു. തിരുവനന്തപുരം റിലേ. തൃശൂരിൽ നിന്നുള്ള റെയിൻബോ ശ്രോതാവ് സ്വപ്ന സുരേഷ് തിരഞ്ഞെടുത്ത ഗാനങ്ങളുമായി സ്വാഗതം വെച്ച് തുടരുകയാണ്. അപ്പോൾ ഇന്നത്തെ പാട്ടുകൾക്ക് പ്രത്യേകതയുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഒരുപാട് ശ്രോതാക്കൾ കമന്റ് ചെയ്ത് അറിയിച്ചിട്ടുണ്ട്. അതെ, പൂക്കളുടെ പാട്ടുകളാണ്, പൂക്കളെക്കുറിച്ചുള്ള പാട്ടുകളാണ് ഇന്ന് നമ്മുടെ സ്വാഗതം കുച്ചിയിൽ നമ്മുടെ പ്രിയ ശ്രോതാവ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. എന്നാലൊരു ചോദ്യം കൂടി ശ്രോതാക്കളോട് ചോദിക്കുകയാണ്, ഏതൊക്കെ പൂക്കളുടെ പാട്ടുകളാണ് നമ്മളിന്ന് കേട്ടത്, എനിക്ക് കേൾക്കാൻ പോകുന്നത് എന്നുള്ളതും കൂടി ഒന്ന് കമന്റ് ചെയ്താൽ നന്നായിരുന്നു കേട്ടോ. ഇനി കേൾക്കാം. 1969 പുറത്തിറങ്ങിയ അടിമകൾ എന്ന ചിത്രത്തിൽ AM രാജ പാടിയ ഗാനമാണ്. രചന വയലാർ, സംഗീതം ദേവരാജൻ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി FM Rainbow 107.5 Musically yours.

1966 പുറത്തിറങ്ങിയ കായംകുളം കൊച്ചുണി എന്ന ചിത്രത്തിൽ യേശുദാസും ജാനകിയും ചേർന്ന് പാടിയ ഗാനമാണ് നമ്മൾ കേട്ടത്. രചന പി ഭാസ്കരൻ, സംഗീതം ബി എ ചിദംബരനാഥ്. അപ്പോൾ ഇന്നത്തെ ഗാനങ്ങൾക്ക് പ്രത്യേകതയുള്ളത് പൂക്കളിലെ ഗാനങ്ങളാണ് നമ്മുടെ പ്രിയ ശ്രോതാവ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ കേട്ട പാട്ടുകൾ, പൂപ്പാട്ടുകൾ ഏതൊക്കെ പൂവിൽ ഏതൊക്കെ പൂക്കൾ ഉൾപ്പെടുത്തിയ പാട്ടുകളാണ് നമ്മൾ കേട്ടത്. ആ പൂവിൻ്റെ പേരുകളൊന്ന് മെൻഷൻ ചെയ്യാവുന്നതാണ് കമൻറ്റിൽ. എന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാനുണ്ട് ശ്രോതാക്കളെ. നമുക്കിനി അടുത്ത ഗാനം കേൾക്കാം. 1974 പുറത്തിറങ്ങിയ ഹണിമൂൺ എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ പാടിയ ഗാനമാണ്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ.

0: ഗായത്രി എന്ന ചിത്രത്തിൽ പി മാധുരി പാടിയ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. രചന വയലാർ, സംഗീതം ദേവരാജൻ. 1973 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ഇന്നത്തെ ഗാനങ്ങളെല്ലാം നമുക്ക് അയച്ചു തന്ന നമ്മുടെ പ്രിയ ശ്രോതാവ് തൃശ്ശൂരിൽ നിന്നുള്ള സ്വപ്ന സുരേഷ് നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുകയാണ്. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: എന്താണ് പൂവിനോട് ഇത്ര പ്രണയം?
1: ഹലോ,
0: കേൾക്കുന്നുണ്ടോ? ഹലോ, ഹലോ, കേൾക്കുന്നുണ്ടോ?
1: ആ, ഇപ്പൊ കേൾക്കുന്നുണ്ട്.
0: കേൾക്കുന്നുണ്ട്. എന്താണ് പൂവിനോട് ഇത്ര പ്രണയം? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ?
1: ഹലോ,
0: ഫോണിൽ ശ്രദ്ധിക്കാമോ? ഫോണിൽ. ഹലോ,
1: ഹലോ,
0: ഫോണിൽ ശ്രദ്ധിക്കാമോ?
1: ആ, ശ്രദ്ധിക്കുന്നുണ്ട്.
0: ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ?
1: ഹലോ,
0: എനിക്കിവിടെ കേൾക്കാം, അങ്ങോട്ട് കേൾക്കുന്നുണ്ടോ? ഹലോ,
1: ഹലോ,
0: പറഞ്ഞോളൂ. ഹലോ, എന്തായാലും നമ്മുടെ ലിസ്ണറിൻ്റെ ഫോൺ ഇങ്ങോട്ട് കേൾക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ അങ്ങോട്ട് പറയുന്നത് കേൾക്കുന്നില്ല. എന്തായാലും ഒരു പാട്ട് കൂടി കഴിഞ്ഞ് നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ നോക്കാം കേട്ടോ. നമുക്കിനി അടുത്ത ഗാനം കേൾക്കാം. ആഭിജാത്യം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ്. രചന പി ഭാസ്കരൻ, സംഗീതം എ ടി ഉമ്മർ. 1971 ഈ ചിത്രം പുറത്തിറങ്ങിയത്.

0: അപ്പോൾ നമ്മുടെ ലിസ്ണറിനെ കിട്ടിയിട്ടുണ്ട്, നമുക്കൊന്നും കൂടി ഒന്ന് സംസാരിച്ച് നോക്കാം. ഹലോ,
1: ഹലോ,
0: കേൾക്കുന്നുണ്ടോ? ഇപ്പോ
1: കേൾക്കുന്നുണ്ട്.
0: എന്തുണ്ട് വിശേഷം? തൃശ്ശൂര്?
1: തൃശ്ശൂര് സുഖമായിട്ടിരിക്കുന്നു. ഇപ്പൊ മഴയല്ലേ?
0: മഴയാണ്. നല്ല മഴയുണ്ടോ ഇപ്പോ?
1: നല്ല മഴയോടെ.
0: ശരി, ആദ്യമായിട്ടാണ് സ്വാഗതം കൊച്ചിയിലേക്ക് കത്തയക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
1: അതെ.
0: സന്തോഷമായോ?

0: പാട്ട് വന്നപ്പോ
1: ആ സന്തോഷായി, കോള് വന്നപ്പോ സന്തോഷായി.
0: സന്തോഷായി. ഓക്കെ,
1: ആ
0: അപ്പോ ഞാൻ ചോദിച്ചായിരുന്നു നേരത്തെ പൂക്കളോട് എന്താണ് ഇത്ര പ്രണയം എന്ന്. എല്ലാവർക്കും പൂക്കൾ ഇഷ്ടമാണ്, പൂക്കൾ
1: അതെ
0: ഇഷ്ടമല്ലാത്തവരാരുമില്ല. എന്നാൽ ഈ പാട്ടുകൾ
1: അതെ
0: പൂക്കളുടെ തിരഞ്ഞെടുത്തത് അയച്ചത് എന്താണെന്നുള്ളത് ഞാനൊന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു കേട്ടോ. പൂക്കളുടെ
1: പൂക്കൾ ഇപ്പോ പൂക്കളുടെ കാലല്ലേ, ഓണക്കാലല്ലേ, പിന്നെ
0: ഓണക്കാലായതുകൊണ്ട്
1: പൂക്കൾ
0: ആരുമില്ല.
1: ഇഷ്ടമില്ലാത്തവരാരുണ്ടാവില്ല.
0: ഓക്കെ, അപ്പൊ അങ്ങനെ എടുത്ത് അയച്ചു തന്നത്. അപ്പൊ ഞാൻ ചോദ്യം ചോദിച്ചതൊക്കെ
1: അതെ
0: കേട്ടായിരുന്നോ?
1: ഏ
0: ചോദ്യം ചോദിച്ചതൊക്കെ കേട്ടായിരുന്നു.

0: മൂന്ന് മക്കള് ഞാന്.
1: എന്ത് ചെയ്യാണ് താങ്കൾ?
0: മകൾ ഭർത്താവ് പുറത്താണ്, ഞാന് കൊറച്ച് ടൈലറിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോണു. മൂത്ത മകള് കല്യാണം കഴിച്ചു വിട്ടു തൃശ്ശൂര്. പിന്നെ രണ്ടാമത്തെ മകള് ഇപ്പൊ ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണു. മകൻ ഇപ്പൊ സേഫ്റ്റിയുടെ ഇത് പഠിക്കുന്നു.
1: ശരി, ഓക്കെ. അപ്പോ എങ്ങനെ, കൊറേ നാളായോ സ്വാതം കുച്ചി കേൾക്കാൻ തുടങ്ങിയിട്ട്?
0: അധിക നാളായിട്ടില്ല, കുറച്ചൊക്കെ ആയിട്ട്.
1: ആര് വഴിയാണ് ഇങ്ങനെ കേട്ടത് നമ്മള് വെച്ചപ്പോ?
0: അത് സുബ്രഹ്മണ്യൻ തൃപ്രയാർ തളിക്കുളം.
1: ഓക്കെ,
0: എന്റെ ഫ്രണ്ടാണ്.
1: ഫ്രണ്ടാണ്, ഫ്രണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരി ശരി, അപ്പൊ അങ്ങനെ കേട്ടപ്പോ സ്വാതം കുച്ചി ഇഷ്ടായല്ലേ?
0: അതെ.
1: ശരി, അപ്പൊ എന്തായാലും സംസാരിക്കാൻ സാധിച്ചാൽ സന്തോഷമുണ്ട്. പാട്ട് പാടുവോ?
0: കൊറച്ചൊക്കെ പാടും.
1: കൊറച്ചൊക്കെ തയ്ച്ചോണ്ട് പാടിക്കൊണ്ടാണോ തയ്ക്കുന്നത്?
0: ഇടയ്ക്ക് ഇങ്ങനെ പാടും ഞാൻ, എവിടെങ്കിലൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ, അല്ലെങ്കിൽ ചിലപ്പോ ഒരു വേദി കിട്ടുകയാണെങ്കിലൊക്കെ പാടും.
1: ശരി, അങ്ങനെ
0: പാടാറുണ്ട്.
1: രണ്ടുപേര് പാടാവോ? നമുക്ക് സമയം അധികമില്ല, ഞാൻ രണ്ടുപേര്.
0: ഓ, പാടാം.
1: ഓക്കെ.
0: ഇതേ, ഞാന് എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവർക്കൊന്ന് ഡെഡിക്കേറ്റ് ചെയ്യണം. അപ്പൊ അവരുടെ പേരുകളൊന്ന് പറഞ്ഞോട്ടെ.
1: ആ, പറഞ്ഞോളൂ.
0: പെട്ടെന്ന് പറയാം.
1: പറഞ്ഞോ.
0: ഹരിത, മാസ്റ്ററിൽ വർക്ക് ചെയ്യണ ഹരിത. ആ കുട്ടിയുടെ അമ്മ ശാലിനി. പിന്നെ നമ്മുടെ രതീഷ് മഞ്ഞപ്ര. പിന്നെ ദിവ്യ സന്തോഷ് കൊടുങ്ങല്ലൂര്. പിന്നെ എന്റെ ചേട്ടൻ സഹോദരതുല്യനായിട്ടുള്ള സുബ്രഹ്മണ്യേട്ടൻ തളിക്കുളം. അവർക്കൊക്കെ വേണ്ടിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യണത് ഈ പാട്ട്.
1: ഓക്കെ, എല്ലാവർക്കും.
0: ജാനകമ്മയ്ക്ക് ഒരു ട്രിബ്യൂട്ട് കൊടുക്കണം ഈ പാട്ട് കൊണ്ട്. അപ്പൊ ഞാൻ പാടട്ടെ?
1: ആ, പാടിക്കാം.
0: പൊത്തി വെച്ച മല്ലിക മൊട്ട് പൂത്തിരിച്ച വെക്കത്തെ വിട്ട്, പൊത്തി വെച്ച മല്ലിക മൊട്ട്

0: നദീ റുമ്പ നാളാനദീ ആളാനദീ റുമ്പ നാളാനദീ.
1: സൂപ്പർ, എന്ത് രസത്തിനാ പാടിയത്! നല്ല രസമുണ്ടായിരുന്നോ കേക്കാൻ.
0: ഓക്കെ,
1: പാട്ട് പഠിച്ചിട്ടുണ്ടോ?
0: പാട്ട് പഠിച്ചിട്ടില്ല.
1: പഠിച്ചിട്ടില്ല? എന്ത് മനോഹരായ പാടിയേ! പറഞ്ഞോളൂ.
0: എനിക്ക് കുറച്ച് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട്.
1: ബ്രീത്തിങ് പ്രോബ്ലം, അതായത് സംസാരിച്ചപ്പോഴുള്ള ടെൻഷനൊക്കെ പാട്ടിലൂടെ എല്ലാം മാറി നല്ല മനോഹരമായി, സൂപ്പറായി പാടി കേട്ടോ.
0: താങ്ക് യു.
1: ഒരുപാട് സന്തോഷം കേൾക്കാൻ, പാട്ട് കേൾക്കാൻ സാധിച്ചതിൽ. അപ്പോ എന്തായാലും ഇന്നത്തെ പാട്ടുകളെല്ലാം പറഞ്ഞ ഫ്രണ്ട്സിന് വേണ്ടി എല്ലാം ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇനി പാട്ട് തുടർന്ന് കേൾക്കാം. അപ്പൊ എല്ലാവരും അന്വേഷണം പറഞ്ഞേക്കട്ടോ. ഓക്കെ, താങ്ക് യു.
0: താങ്ക് യു.
1: അപ്പോൾ നമ്മുടെ പ്രിയ ശ്രോതാവ് ഇന്നത്തെ ഗാനങ്ങളെല്ലാം നമുക്ക് അയച്ചു തന്ന തൃശ്ശൂർ ജില്ലയിൽ നിന്ന് സ്വപ്ന സുരേഷാണ് നമ്മളെ വിളിച്ച് സംസാരിച്ചത്. നല്ല മനോഹരമായി പാടിയല്ലേ. പാട്ട് വെക്കാൻ തോന്നി, അത് നിർത്താൻ പറയാൻ തോന്നിയില്ല, എന്നാൽ സമയം പരിമിതമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും തുടർന്ന് പാട്ടുകൾ കേൾക്കാം. നീ വരുന്നു ടാക്സിക്കാർ എന്ന ചിത്രത്തിൽ KP ബ്രഹ്മാനന്ദൻ പാടിയ ഗാനമാണ്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം RK ശേഖർ. 1972 ഈ ചിത്രം പുറത്തിറങ്ങിയത്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: You are listening to Rainbow FM 107.5, musically yours.

ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 10:23 ആകുമ്പോൾ ഇന്നത്തെ പൂമഴയുടെ സമയം ഇവിടെ കഴിയുകയാണ്. അതെ, നമ്മളിപ്പോൾ കേട്ട ഗാനം 1974 പുറത്തിറങ്ങിയ ഭൂമിദേവി പുഷ്പിണിയ എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ ഗാനമായിരുന്നു. രചന വയലാർ, സംഗീതം ദേവരാജൻ. അപ്പോൾ ഇന്നത്തെ ഗാനങ്ങളെല്ലാം നമുക്ക് തിരഞ്ഞെടുത്ത് അയച്ചു തന്നത് തൃശ്ശൂരിൽ നിന്നുള്ള റെയിൻബോ ശ്രോതാവ് സ്വപ്ന സുരേഷ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ലിസണടുത്ത് സംസാരിച്ചു, ഒരുപാട് മനോഹരമായ പാട്ടുകളാണ് ഇന്നത്തെ സ്വാദംകുശിയിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ലിസണറും വളരെ മനോഹരമായി പാടി. അങ്ങനെ നല്ലൊരു സുഗന്ധമുള്ളൊരു സ്വാദംകുശിയായിരുന്നു ഇന്നത്തെ സ്വാദംകുശി, അല്ലേ? അപ്പോൾ ഇന്നത്തെ സ്വാദംകുശിയുടെ സമയം ഇവിടെ കഴിയുകയാണ് കേട്ടോ. നമുക്ക് ഇനി ഒരു പാട്ട് കൂടി കേൾക്കാനുള്ള സമയമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇനി ഒരുപാട് ലിസ്ണേഴ്സ്, പുതിയ ലിസ്ണേഴ്സ് സ്വാദംകുശിക്ക് ഉണ്ടാകും. അപ്പോൾ അവർക്ക് ഈ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ പാട്ടും കൂടി സ്വാദംകുശിയിൽ വന്നിരുന്നെങ്കിൽ എന്നൊരാഗ്രഹമൊക്കെ തോന്നിയിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്, നമുക്ക് വാട്സാപ്പിലൂടെയോ അല്ലെങ്കിൽ കത്തിലൂടെയോ സ്വാദംകുശിയിലേക്ക് പാട്ടുകൾ അയച്ചു തരാവുന്നതാണ്. കത്ത് അയക്കേണ്ട വിലാസം ഇതാണ്: 2 സ്വാഗതം കൊച്ചി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. 2 സ്വാഗതം കൊച്ചി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. ഇനി വാട്സാപ്പാണ് അയക്കുന്നതെങ്കിൽ അയക്കേണ്ട നമ്പർ ഇതാണ്: 8547341075. ഈ നമ്പറിലേക്കാണ് വാട്സാപ്പ് അയക്കേണ്ടത്. വാട്സാപ്പ് മെസ്സേജ് അയക്കുമ്പോൾ അല്ലെങ്കിൽ കത്താണെങ്കിൽ നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ വെക്കുക, നിങ്ങളുടെ പേരും സ്ഥലവും വെക്കുക. അതുപോലെ തന്നെ 1980 മുൻപുള്ള പാട്ടുകളാണ്, ക്ഷമിക്കണം, 1985 വരെയുള്ള പാട്ടുകളാണ് സ്വാദംകുശിയിൽ നമ്മൾ കേൾപ്പിക്കുന്നത്. എന്നാൽ 1980 മുതൽ 85 വരെ മാത്രമുള്ള പാട്ടുകളായിട്ടും അയക്കരുതെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ മെസ്സേജ് അയക്കുമ്പോൾ സ്വാദംകുശി എന്ന തലക്കെട്ട് മെസ്സേജിന് കൊടുക്കണം. പാട്ടുകൾക്കൊപ്പം നിങ്ങളുടെ പേരും വിലാസവും ഒക്കെ കത്തിലാണെങ്കിലും മെസ്സേജിലാണ് എല്ലാം ഉൾപ്പെടുത്തണം.

നാളത്തെ സ്വാതം ഉച്ചയിൽ കേൾക്കാം വി എം ഉണ്ണികൃഷ്ണൻ തൃശ്ശൂരിൽ നിന്ന് തിരഞ്ഞെടുത്ത് അയച്ചു തന്ന ഗാനങ്ങളാണ്. അപ്പോൾ ഇത്രയും നേരം ശ്രോതാക്കളോട് കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അമൃതയാണ് കേട്ടോ. നമുക്ക് അവസാനത്തെ ഗാനം കേൾക്കാം. ഇന്നത്തെ സ്വാതം കൊച്ചിയിലെ വെളുത്ത കത്രീൻ എന്ന ചിത്രത്തിൽ എം രാജ പാടിയ ഗാനമാണ്. 1968 ഈ ചിത്രം തിറങ്ങിയത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ദേവരാജൻ. പ്രിയ ശ്രോതാക്കളെ, അപ്പോൾ കൃത്യം 7:15 FM റെയിൻബോയിൽ ഇംഗ്ലീഷ് ന്യൂസാണ്, ഡൽഹി റിലേയാണ് കേട്ടുകൊണ്ടിരിക്കും. ആകാശവാണി FM റെയിൻബോ. ഇവിടെ മാത്രമേ ഉള്ളൂ നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടും.

0: It notes RBI floats expression of interest for polymer substrates. And finally, the passing away of legendary cricketer Sir Garfield Sobers is widely noticed in the press. The Indian Express writes in its obituary, legendary all-rounder with many firsts. He didn't know how special he was. And with that, it's back to you, Sanjay.
1: Thank you, Sarabjit. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi inaugurates 75 redeveloped railway stations across the country under Amrit Bharat scheme. Also flagged off two new train services. Home Minister Amit Shah to visit BSF border outpost in West Bengal today to review security and launch development initiatives. UN Human Rights Agency voices concern over wave of unrest in Pakistan-occupied Jammu and Kashmir. Calls for probe into deaths of protesters. PV Sindhu enters into final of Japan Open badminton tournament. And in FIFA World Cup, France and England to lock horns for third place at Miami tonight. And with that, we end the morning news. Have a nice day.
2: Akashwani FM Rainbow 107.5.
3: പ്രിയ ശ്രോതാക്കളെ, നമ്മളിപ്പോൾ കേട്ടത് ഇംഗ്ലീഷ് ന്യൂസ് ആയിരുന്നു. ഡൽഹിയിലെ ഇനി കേൾക്കാം ചില പ്രധാനപ്പെട്ട അറിയിപ്പുകൾ. കേരള സർക്കാരിന്റെ തുടർ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ഗവൺമെന്റ് പോളിടെക്നിക് കളമശ്ശേരി കോളേജിൽ ഒരു വർഷം ദൈർഘ്യമുള്ള വിവിധ പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. സിസിഇ കെ എൻ എസ് ഡി സി അലൈൻഡ് കോഴ്സുകൾ പ്രായഭേദമന്യേ SSLC, പ്ലസ് ടു യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് റെഗുലർ സാറ്റർഡേ സൺഡേ ബാച്ചുകളായും പഠിക്കാൻ സാധിക്കുന്നതാണ്. ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ്, എയർപോർട്ട് മാനേജ്മെന്റ്, ഫിറ്റ്നസ് ട്രെയിനിങ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എന്നീ പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുക. അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അപേക്ഷാ ഫോമിനായി കോളേജിലെ തുടർ വിദ്യാഭ്യാസ ഉപകേന്ദ്രത്തിന്റെ ഓഫീസുമായി നേരിട്ട് ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ www.cceke-campus.org എന്ന വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോം ഡൌൺലോഡ് ചെയ്ത് പ്രിന്റെടുക്കുകയും അപേക്ഷാ ഫോമുകൾ കോളേജിലെ തുടർ വിദ്യാഭ്യാസ ഉപകേന്ദ്രത്തിന്റെ ഓഫീസിൽ സമർപ്പിക്കേണ്ടതുമാണ്. കോഴ്സുകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് അറിയുന്നതിനായി ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാൻ മതിയാകും. ഫോൺ നമ്പർ ഇതാണ്: 7593873024. ഒരിക്കൽ കൂടി പറയാം: 7593873024. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് നടത്തുന്ന 6 മാസം ദൈർഘ്യമുള്ള ബീ കീപ്പിംഗ് ട്രെയിനിംഗ് കോഴ്സിലേക്ക് അപേക്ഷിക്കാം. യോഗ്യത SSLC അല്ലെങ്കിൽ തത്തുല്യം. പ്രായപരിധി 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ്. അവസാന തീയതി ഈ മാസം 31. അപേക്ഷ ഖാദി kerala.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പർ ബന്ധപ്പെടാൻ മതിയാകും. ഫോൺ നമ്പർ ഇതാണ്: 9747321760. ഒരിക്കൽ കൂടി പറയാം: 9747321760. സ്പൈസസ് ബോർഡ് നടപ്പിലാക്കുന്ന സ്പൈസ്ഡ് പദ്ധതിയുടെ കീഴിൽ സഹായം ലഭിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. സുഗന്ധവ്യഞ്ജന മേഖലയിലെ കർഷകർ, കയറ്റുമതിക്കാർ, ഉൽപാദക സംഘടനകൾ, ഈ രംഗത്തെ മറ്റ് പങ്കാളികൾ എന്നിവർക്ക് പദ്ധതിയുടെ വിവിധ ഘടകങ്ങൾക്കുള്ള കീഴിലുള്ള ധനസഹായത്തിന് അപേക്ഷിക്കാവുന്നതാണ്. മാർഗനിർദ്ദേശങ്ങൾ ഗൈഡ്ലൈൻസ് ഫോർ ഇംപ്ലിമെന്റേഷൻ ഓഫ് സ്പൈസ് സ്കീം എന്ന ലിങ്കിൽ ലഭ്യമാണ്. ഈ വെബ്സൈറ്റിലെ ലിങ്കിൽ ലഭ്യമാണ്. അപേക്ഷകൾ ഓൺലൈൻ മുഖേന 31 ആഗസ്റ്റ് വരെയാണ് സമർപ്പിക്കാനുള്ള സമയമുള്ളത്.

പാലക്കാട് ജില്ലയിൽ അനാരോഗ്യകരമായ ചുറ്റുപാടുകളിൽ തൊഴിൽ ചെയ്യുന്നവരുടെ ആശ്രിതരായവരും സർക്കാർ എയ്ഡഡ് അംഗീകൃത അൺ എയ്ഡഡ് സ്കൂളുകളിൽ 1 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്കും സെൻട്രൽ പ്രീമെട്രിക് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്നതാണ്. അവസാന തീയതി ഈ മാസം ഓഗസ്റ്റ് 15 വിവരങ്ങൾ ബ്ലോക്ക് നഗരസഭാ പട്ടികജാതി വികസന ഓഫീസുകളിൽ ലഭിക്കുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0491-2505-0005. ഒരിക്കൽ കൂടി പറയാം: 0491-2505.

0005. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ പ്രൊഫസർ എൻ ആർ മാധവ മേനോൻ ഇന്റർ ഡിസിപ്ലിനറി സെന്റർ ഫോർ റിസർച്ച് എത്തിക്സ് ആൻഡ് പ്രോട്ടോകോൾസിൽ കരാർ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നുണ്ട്. ബിഇ ബിടെക് ബി എസ് എം ഇ എം ടെക് എം എസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ ഇന്റഗ്രേറ്റഡ് എം ടെക് അല്ലെങ്കിൽ എം സി അല്ലെങ്കിൽ നെറ്റ് പി എച്ച് ഡിയോടുകൂടി കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. പി എച്ച് ഡി യോഗ്യത അഭികാമ്യമായിരിക്കും. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 20 മുൻപായി ഓൺലൈനിലായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷയുടെ കോപ്പിയും വയസ്സ് യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും ഇനി പറയുന്ന അഡ്രസ്സിലേക്ക് അയക്കേണ്ടതാണ്. രജിസ്ട്രാർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല 6820222. ഒരിക്കൽ കൂടി പറയാം, രജിസ്ട്രാർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല 6820222 ഈ വിലാസത്തിലേക്കാണ് അപേക്ഷകൾ അയക്കേണ്ടത്. ജൂലൈ 27 മുൻപായിട്ടാണ് കേട്ടോ അയക്കേണ്ടത്.

ഹായ് ഹലോ, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 40 മിനിറ്റും 40 സെക്കൻഡ് ആകുമ്പോൾ ആകാശവാണി എഫ് എം റെയിൻബോയിൽ ഇനി സവാരി ടൈമിന്റെ സമയമാണ്. സവാരി ടൈം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പ്രോഗ്രാമാണ്. അതായത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ റെയിൻബോ കേട്ടുകൊണ്ടാണ് ഈ യാത്ര പോകുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഒരു പാട്ട് കേട്ട് യാത്ര ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ വേഗം റെയിൻബോയിലേക്ക് വിളിച്ചോളൂ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഗാനം റെയിൻബോയിലൂടെ കേട്ട് ഈ യാത്ര മനോഹരമാക്കാവുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കുക. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 04-424-2-1-0-1. ഒരിക്കലൂടെ പറയാം: 04-844-242-1-0-1. അപ്പോൾ ഇന്നത്തെ സവാരി ടൈമിൽ ഈ യാത്രയിൽ ഞാനും കൂടെ അമൃത.

0: ഇന്നത്തെ സവാരി ടൈമിലെ ആദ്യത്തെ ലിസണർ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം? ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ആരാണിത്?
1: എന്റെ പേര് മിഥുൻ. ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ് മിഥുൻ, എവിടുന്നാ വിളിക്കുന്നേ?
1: ഞാന് ഇപ്പൊ ഉള്ളത് ട്രാവലിംഗിലാണ്.
0: എങ്ങോട്ടാണ് ട്രാവൽ ചെയ്യുന്നത്?
1: ഞാൻ എയർപോർട്ടിൽ പോകും.
0: എയർപോർട്ടിൽ എന്താണ് വിശേഷം?
1: ഞാൻ അമൃതപുരിയിലെ ആശ്രമത്തിലെ ഡ്രൈവറാ. അപ്പൊ ഗസ്റ്റിനെടുക്കാൻ
0: വേണ്ടി പോവാണ്.
1: റെയിൻബോ കേട്ടോണ്ട് വണ്ടി വിളിച്ചു.
0: റെയിൻബോ കേൾക്കാറുണ്ടോ? സവാരി ടൈം കേൾക്കാറുണ്ടോ?
1: ഓ,
0: കേൾക്കാറുണ്ട്,
1: കേൾക്കാറുണ്ട്. ആലപ്പുഴയിൽ നിന്ന് വരുമ്പോ കിട്ടൂല. നമ്മളെ ആലപ്പുഴ ചേർത്തല കഴിയുമ്പോ റെയിൻബോ
0: കണക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് ആദ്യമായിട്ടാണ് വിളിക്കുന്നത്? ആദ്യമായിട്ടാണോ സവാരിയിലേക്ക് വിളിക്കുന്നത്? ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. ഓക്കെ, പ്രോഗ്രാം ഇഷ്ടമാണോ? നല്ല പരിപാടി. കേൾക്കാറുണ്ട്. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഇതിന്റെ?
1: എന്റെ വീട്ടില് അച്ഛന് അച്ഛനില്ല, അമ്മയുണ്ട്, പിന്നെ എന്റെ വൈഫ്, രണ്ട് മക്കള്, അനിയന്റെ വൈഫ്, രണ്ട് മക്കള്. ഞങ്ങളിപ്പോ താമസിക്കുന്നത് കൊല്ലത്താണ് താമസിക്കുന്നത്.
0: കൊല്ലം.
1: എന്റെ വീട് കോലഞ്ചേരി.
0: ഓ, ശരിക്കും വീട് കോലഞ്ചേരിയിലാണല്ലേ?
1: ആ.
0: ഓക്കെ, അപ്പൊ ഏത് പാട്ടാണ് ഇന്ന് കേൾക്കാൻ ആഗ്രഹമുള്ളത്?
1: എനിക്ക് ആദ്യമായി കണ്ടതാണ്.
0: ആരെ? വൈഫിനെ കണ്ട ഓർമ്മയാണോ?
1: ഞങ്ങളെ പ്രേമിച്ചു വന്ന സമയത്ത് ആ പാട്ട് ഞാൻ ഇട്ടു കൊടുക്കുവായിരുന്നു.
0: പാട്ട് പാടിക്കൊടുക്കുവായിരുന്നു ആണോ?
1: പാടിക്കൊടുക്കില്ല, ഞാൻ ആ വാട്സപ്പിൽ ആ പാട്ട് ഇട്ടു
0: കൊടുക്കണം. നല്ല ആളാണ്, നല്ല ആളാണ്. ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ വേഗം വൈഫിനെ വിളിച്ച് പറഞ്ഞോ. ഞാൻ
1: വൈഫ് എടുക്കല, അവള് PhD ചെയ്തോണ്ടിരിക്കുക കോളേജിന്റെ ലാബിന്റെ ഉള്ളിലായിരിക്കും.
0: ലാബിന്റെ ഉള്ളിലേക്ക്.
1: റേഡിയോ അവിടെ കിട്ടൂല, എടുക്കാൻ പറ്റില്ല.
0: ശരി ശരി, ഓക്കെ, എന്നാ കുഴപ്പമില്ല, വിളിച്ച് പറഞ്ഞാ മതി. റെക്കോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ റെക്കോർഡ് ചെയ്യാ. ഹലോ, കേക്കുന്നുണ്ടോ? ശരി, അപ്പൊ എന്തെങ്കിലും നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ, വൈഫിന് വേണ്ടിട്ട്. വൈഫിന്റെ പേര്? ആ, ഡെഡിക്കേഷൻ പറഞ്ഞോ.
1: എന്റെ വൈഫ് കുമാരിയ ശരണ്യ, മകള് ഗൗരിലക്ഷ്മി, മകൻ ഏഴ് മാസം ഗൗതം, പിന്നെ എന്റെ തറപ്പാടൻ ഫാമിലിയിലെ എല്ലാവർക്കും വേണ്ടി.
0: എല്ലാവർക്കും. വൈഫിന്റെ പേര്?
1: വൈഫിന്റെ തോട്ടപ്പള്ളി.
0: വൈഫിന്റെ പേര് കുമാരി.
1: കുമാരി എസ് ശരണ്യ.
0: കുമാരി എസ് ശരണ്യ.
1: ആ, വൈഫിന്റെ അച്ഛനും അമ്മയ്ക്കും ചേട്ടനും വൈഫിനും മോക്കും.
0: ഓക്കെ, മോള് ഗൗരി, മോൻ ഗൗതം, എല്ലാവർക്കും വേണ്ടിയിട്ട് പാട്ട് കേൾക്കാം കേട്ടോ. എന്തായാലും വിളിച്ചാൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. അപ്പോ മിഥുനാണ് നമ്മൾ വിളിച്ച് സംസാരിച്ചത്. അദ്ദേഹം കോലഞ്ചേരി സ്വദേശിയാണ്. എന്നാൽ കൊല്ലത്ത് നിന്ന് എറണാകുളത്തേക്കുള്ള യാത്രയിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ യാത്രയിൽ അദ്ദേഹം ആവശ്യപ്പെട്ടത് തൂവൽ കൊട്ടാര മൂവിയിലെ പാട്ടാണ് കേട്ടോ. വൈഫ് കുമാരി എസ് ശരണ്യ.

അമ്മയ്ക്കും അതുപോലെ തന്നെ ഗൗരി മകൾ ഗൗരി ഗൗതത്തിന് വേണ്ടിയിട്ടാണ് പാട്ട് ഡെഡിക്കേഷൻ അച്ഛനും അമ്മയ്ക്കും പിന്നെ മറ്റുള്ളവർക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ഇതുപോലെ യാത്രയിലായിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾ റെയിൻബോ കേട്ടുകൊണ്ടാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ വേഗം റെയിൻബോയിലേക്ക് വിളിച്ച് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചോളൂ. ആ പാട്ട് കേട്ട് ആസ്വദിച്ച് ഈ യാത്ര മനോഹരമാക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484-242-8101. ഒരിക്കൽ കൂടി പറയാം, 0484-242-8101. അപ്പോൾ സവാരി ടൈമിന്റെ സമയം 10 മണിവരെയാണ്. യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പ്രോഗ്രാമാണ് സവാരി ടൈം.

0: ആകാശവാണി എഫ് എം റെയിൻബോയിൽ സവാരി ടൈം ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അടുത്ത ലിസണർ ആരാ നോക്കാം. ഹലോ ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. ആരാണ്?
1: ഗുഡ് മോർണിംഗ്, എന്റെ പേര് ഷാഫിന. ഞാൻ ഇവിടെ കൊച്ചിയിൽ നിന്ന് തന്നെയാണ് വിളിക്കുന്നത്.
0: കൊച്ചിന്ന് ഷാഫിന, എങ്ങോട്ടുള്ള യാത്രയിലാണ് ഷാഫിന?
1: ഞാൻ ആക്ച്വലി ഞാൻ ടീച്ചറാണ്. ഞാൻ ഇവിടെ മെഡിക്കൽ ട്രസ്റ്റ് കോളേജ് ഓഫ് നഴ്സിംഗില് ടീച്ചിംഗ് ആണ്. അപ്പം സ്റ്റുഡൻസിന് എന്റെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ ട്രെയിനിങ് ഉണ്ട്.
0: ഓക്കെ,
1: മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ഞാൻ അങ്ങോട്ട് പോവാം.
0: അങ്ങോട്ട് പോവാണ്. ബ്ലോക്ക് ഉണ്ടോ?
1: ആ ബ്ലോക്ക് ആക്ച്വലി ഇന്ന് കുറച്ച് കുറവാണ്. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ടാണോ അറിയില്ല.
0: ശരി,
1: ഇന്ന് കുറവാണ്.
0: ഓക്കെ ഓക്കെ. അപ്പൊ എത്ര മണിക്ക്, ഇന്ന് എത്ര മണി വരെ ഉണ്ട് ജോലി?
1: എന്റെ ഡ്യൂട്ടി ടൈം 9 to 4.
0: എങ്ങനെയാണ്, ആസ്വദിച്ച് നഴ്സിംഗ് അല്ലേ? നല്ല ആസ്വദിച്ച് ചെയ്യുന്ന ജോലിയല്ലേ?
1: ആക്ച്വലി ഞാൻ ആസ്വദിച്ച് ചെയ്യുന്നത് ടീച്ചിംഗ് ആണ്.
0: ടീച്ചിംഗ് ആണ്. ഓക്കെ, ശരി. നഴ്സിംഗ് അല്ല, ടീച്ചിംഗ് ആണ് അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ആദ്യമായിട്ടാണോ സവാരിയിലേക്ക് വിളിക്കുന്നത്?
1: ഞാൻ ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ വേറൊരു ഇതിൽ ട്രൈ ചെയ്തായിരുന്നു, പക്ഷെ കിട്ടിയില്ല, കണക്ട് ആയില്ലായിരുന്നു കോള്. യൂഷ്വലി ഞാൻ ഈ റേഡിയോ കേൾക്കല് കുറവായിരുന്നു. പിന്നെ എനിക്കിപ്പോ കണ്ടിന്യൂസ് യാത്രയുള്ളതാണ്. ഞാൻ രാവിലെ വീട്ടിൽ ഇറങ്ങുമ്പോഴേ അങ്ങോട്ട് കണക്ട് ചെയ്യും.
0: അങ്ങനെ റേഡിയോയുടെ ഫാനായി, അല്ലെങ്കിൽ റേഡിയോ വെക്കാത്ത ആളായിരുന്നു. ഇപ്പോ കാറിൽ കയറി യാത്ര ചെയ്യുന്നതുകൊണ്ട് ഇപ്പൊ സ്ഥിരം റേഡിയോ തന്നെ.
1: അതെ, വേറെ ടൈം അങ്ങനെ നമുക്ക് ഇത് കേൾക്കാനായിട്ടുള്ള ടൈമൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഒരു യാത്ര, ഒരു അരമുക്കാൽ മണിക്കൂർ യാത്രയുണ്ട്.
0: സവാരി ടൈമിലേക്ക് ആദ്യമായിട്ട്, സവാരി ടൈം കേൾക്കാറുണ്ടോ?
1: ഞാൻ ഇപ്പം കുറച്ച് ദിവസമായിട്ട് കേൾക്കുന്നുണ്ട്.
0: കുറച്ച് ദിവസമായിട്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ, എങ്ങനെയുണ്ട് പ്രോഗ്രാം, ഇഷ്ടമാണോ?
1: പ്രോഗ്രാം ഒക്കെ ഇഷ്ടമാണ്. പ്രോഗ്രാം ഇഷ്ടമാണ്.
0: ഇഷ്ടമാണ്. വീട്ടിലാരൊക്കെയുണ്ട് ഷാഫിനയുടെ?
1: ഇപ്പം ഞാൻ, ഹസ്ബൻഡ്, രണ്ട് മക്കള്.
0: ഹസ്ബൻഡും മക്കളൊക്കെ കൂടെ ഉണ്ടോ?
1: ഹസ്ബൻഡും മക്കളൊക്കെ കൂടെ ഉണ്ട്. ഹസ്ബൻഡ് വെളിയിലാണ്, വർക്ക് ചെയ്യുന്നത് ഖത്തറിലാണ്.
0: ഖത്തറിലാണ്.
1: ഈ മാസം പോകും.
0: ഓ, ഇപ്പൊ കൂടെ ഉണ്ട്, പോകും അല്ലേ ആള്?
1: അതെ.
0: അപ്പൊ ഏത് പാട്ടാണ് ഈ യാത്രയിൽ കേൾക്കാൻ ആഗ്രഹമുള്ളത്?
1: എനിക്ക് മൗനം സ്വരമായി ആ പാട്ട് കേട്ടാ
0: മതി. ആയുഷ്കാലം മൂവിയിലെ പാട്ടാണ്.
1: അതെ അതെ.
0: കുട്ടികളെ പഠിപ്പിക്കുമ്പോ പാട്ടൊക്കെ പാടി പഠിപ്പിക്കാറുണ്ടോ?
1: ഇല്ല,
0: സ്ട്രിക്റ്റ് ആണ്. പാട്ടൊന്നിനൊന്നും സമയമില്ല ടീച്ചറിന്.
1: അങ്ങനെയല്ല, അങ്ങനെ ഞാൻ വലിയ കുട്ടികളെയാണല്ലോ പഠിപ്പിക്കുന്നത്.
0: എന്നാലും കുട്ടികൾക്ക് ഒരു എന്റർടൈൻമെന്റ് ഇടയ്ക്കെങ്കിലൊക്കെ പാട്ടൊക്കെ പാടി കൊടുക്കാറുണ്ടോ? ഇല്ല. ഷാഫിന എന്ന് കേൾക്കുമ്പോ തന്നെ പിള്ളേര് ഓടി മറയും, പേടിയാണ്. ശരി, ഇതിന് ഏതെങ്കിലും സ്റ്റുഡന്റ് കേൾക്കുന്നുണ്ടെങ്കിൽ, ഷാഫിന ടീച്ചറിന്റെ ഏതെങ്കിലും സ്റ്റുഡന്റ് കേൾക്കുന്നുണ്ടെങ്കിൽ അടുത്ത കോളായിട്ട് വേണമെങ്കിൽ കണക്ട് ചെയ്യാം, ചോദിക്കാൻ. ഓക്കെ, എന്തായാലും സംസാരിക്കാൻ സാധിച്ചാല് സന്തോഷം. പാട്ടിന് ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഇല്ല,
0: എല്ലാവർക്കും വേണ്ടിയിട്ട്. എന്തായാലും ഒരു സർപ്രൈസ് കോൾ എനിക്ക് കിട്ടി, കണക്ട് ചെയ്തു, എനിക്കൊരു പാട്ട് കേൾക്കണം, അത്രയേ ഉള്ള ആവശ്യം അല്ലേ? അല്ലേ, അതായത് പെട്ടെന്ന് സർപ്രൈസ് ആയിട്ട് വിളിച്ച് കിട്ടി ആ ഒരു. ശരി, അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ. താങ്ക് യു. കാക്കനാട് നിന്ന് ഷാഫിന ടീച്ചറാണ് നമ്മളെ വിളിച്ച് സംസാരിച്ചത്. അപ്പോൾ നഴ്സിംഗ് ടീച്ചറാണ്, എറണാകുളത്തേക്കുള്ള യാത്രയിലാണ് ഷാഫിന. ഷാഫിന ആവശ്യപ്പെട്ട ഗാനം ആയുഷ്കാല മൂവിയിലെ പാട്ടാണ് കേട്ടോ. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഡെഡിക്കേഷൻ. നമുക്ക് എന്തായാലും പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ഇതുപോലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾ വേഗം റെയിൻബോയിലേക്ക് വിളിച്ച് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ കേട്ട് ഈ യാത്ര അങ്ങോട്ട് സെറ്റാക്കി പോകാം. വിളിക്കുന്ന നമ്പർ ഇതാണ്, 0484242801. ഒരിക്കൽ കൂടി പറയാം, 0484242801.
2: മൗനം സ്വരമാണ്.

0: എഫ് എം റെയിൻബോയിൽ സവാരി ടൈമിന്റെ സമയമാണിത്. അപ്പൊ നമ്മുടെ അടുത്ത ലിസണർ ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ആരാണിത്?
1: എന്റെ പേര് രേഷ്മയാണ്.
0: രേഷ്മ, എവിടെ നിന്ന് വിളിക്കുന്നേ?
1: കടവന്ത്രയിൽ നിന്നാണ്.
0: കടവന്ത്രയിൽ നിന്ന് എങ്ങോട്ടാണ് യാത്ര?
1: മൂവാറ്റുപുഴയാണ്.
0: എന്താണ് മൂവാറ്റുപുഴയിൽ വിശേഷം?
1: പിന്നെ
0: ശരി ശരി. അപ്പൊ ആരൊക്കെ കൂടെ?
1: ഹസ്ബൻഡ് ഉണ്ട്. പിന്നെ
0: വേറെ ആരുമില്ല. നിങ്ങള് ഹസ്ബൻഡും, അതായത് ഫാമിലി നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളോ?
1: ഇല്ല, ഫാമിലിയില് പിന്നെ രണ്ട് മക്കളുണ്ട്, ഒരു മോനും ഒരു മോളും അമ്മയുണ്ട്.
0: ശരി. രേഷ്മ എന്ത് ചെയ്യാണ്?
1: ഞാൻ ഇപ്പൊ ഹൗസ് വൈഫാണ്. പിന്നെ ലാബിൽ വർക്ക് ചെയ്തോണ്ടിരുന്നു.
0: ലാബിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ ആദ്യമായിട്ടാണോ സവാരിയിലേക്ക് വിളിക്കുന്നത്? എങ്ങനെയാണ് സവാരി കേൾക്കാറുണ്ട് എപ്പോഴും?
1: ഇതിപ്പോ കേട്ടതായിരുന്നു.
0: സവാരി ടൈം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇന്ന് തൊട്ട് ഇനി അങ്ങോട്ട് തുടർന്ന് എല്ലാ ദിവസവും കേട്ടോളും അല്ലേ? അല്ലേ, ശരിയല്ലേ? കാരണം ഇന്ന് എനിക്ക് വിളിച്ചു കിട്ടി, എന്റെ പേര് എനിക്ക് ആദ്യം കിട്ടി, എനിക്ക് പാട്ട് കേൾക്കാൻ പറ്റി. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇനി എല്ലാ ദിവസവും സവാരി ടൈം ഇരുന്ന് കേൾക്കും. അതല്ലേ ഇന്നത്തെ തീരുമാനം?
1: അതെ.
0: ശരി. അപ്പൊ ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹം?
1: എനിക്ക് ഇവൻ മേഘരൂപൻ എന്ന ഫിലിമിലെ
0: വിഷുക്കിളി. ഓക്കെ. ഹസ്ബൻഡിന്റെ പേര് പറഞ്ഞില്ലല്ലോ.
1: ഹസ്ബൻഡിന്റെ പേര് റോബിൻ എന്നാണ്.
0: റോബിൻ, അല്ലെങ്കിൽ കാറിന് ആള് വണ്ടി ഓടിക്കുകയാണ്, സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം സംസാരിക്കാത്തതാണ്. പേര് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഫോൺ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കിട്ടും. ഓക്കെ, റോബിൻ എന്നാണ് പേരല്ലേ. ഹലോ
1: ഹലോ,
0: ഹസ്ബൻഡിന്റെ പേര് ഒന്നുകൂടി പറയാവോ?
1: റോബിൻ.
0: റോബിൻ, ഓക്കെ. അപ്പൊ എന്തായാലും ഡെഡിക്കേഷൻ ഉണ്ടോ?
1: അതെ, എന്റെ ഹസ്ബൻഡിന് വേണ്ടിയും വീട്ടിലെ ഫാമിലിക്ക് എല്ലാവർക്കും വേണ്ടിയും.
0: വീട്ടിലെ ഫാമിലിക്ക് എല്ലാവർക്കും. എക്സൈറ്റഡ് ആണോ? വിളിച്ചപ്പോ ഭയങ്കര സൗണ്ടില് വൈബ്രേഷൻ ആണ് എക്സൈറ്റ്മെന്റിന്റെ.
1: അതെ അതെ, വലിയ

0: ആദ്യ വിട്ടാണ് ഒരു പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നത് അല്ലേ.
1: അതെ അതെ,
0: നമുക്ക് എന്തായാലും
1: ഒരുപാട് നേരം
0: ആ
1: ട്രൈ ചെയ്തായിരുന്നു.
0: ഒരുപാട് നേരം ട്രൈ ചെയ്തല്ലേ, കുറെ
1: അതെ
0: കോൾസ് വരുന്നുണ്ട്. അപ്പം കണക്ട് ആവുന്നത് വളരെ ചുരുക്കം കോൾസ് മാത്രമാണ് കണക്ട് ആവുകയുള്ളൂ. അപ്പൊ
1: അതെ.
0: എന്തായാലും ലക്കിയാണ്. നമുക്ക് എന്തായാലും
1: ഓക്കെ.
0: പാട്ട് കേൾക്കാം കേട്ടോ.
1: ആ ഓക്കെ.
0: റോബിൻ, ഹസ്ബൻഡ് റോബിന് വേണ്ടിയിട്ട് ഇതാ അടുത്ത പാട്ട് വരുന്നു. ഓക്കെ, താങ്ക് യു.
1: അതെ, താങ്ക് യു.
0: രേഷ്മയാണ് നമ്മളെ വിളിച്ച് സംസാരിച്ചത്. രേഷ്മയും ഹസ്ബൻഡ് റോബിനും കൂടി കടവന്ത്രയിൽ നിന്ന് മൂവാറ്റുപുഴയിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ റോബിന് വേണ്ടിയിട്ടാണ് ഈ പാട്ട് ചോദിച്ചിട്ടുള്ളത്. ഇവൻ മേഘരൂപൻ മൂവിയിലെ പാട്ടാണ് കേട്ടോ. നമുക്ക് കേട്ടിട്ട് വേഗം തിരിച്ചു വരാം. യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പ്രോഗ്രാമായ സവാരി ടൈം ആണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യാത്രയിലായിരിക്കുന്ന റെയിൻബോയുടെ ശ്രോതാക്കൾ റെയിൻബോയിലേക്ക് വിളിച്ച് നിങ്ങളുടെ ഇഷ്ടപ്പാട്ടൊക്കെ കേട്ട് ഈ യാത്ര മനോഹരമാക്കണമെന്നുണ്ടെങ്കിൽ വേഗം വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242801. ഒരിക്കൽ കൂടി പറയാം, 0484242801.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: Listen to music to your heart's content worldwide. Rainbow FM Kochi 107.5. Musically yours.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5.
1: ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 14:53 ആയിരിക്കുകയാണ്. അപ്പോൾ സവാരി ടൈമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരുപാട് കോൾസ് വരുന്നുണ്ട്, ചില കോൾസൊക്കെ കട്ടായി പോകുന്നുണ്ട്. അപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പ്രോഗ്രാമാണ് സവാരി ടൈം. യാത്ര ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടുള്ളവർ അല്ല. അപ്പോൾ യാത്രയിലാണെങ്കിൽ നിങ്ങൾ വിളിക്കുക, വിളിച്ച് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ കേട്ട് ഈ യാത്ര ആസ്വദിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 04842428101. ഒരിക്കൽ കൂടി പറയാം, 04842418101.

0: ആകാശവാണി എഫ് എം റെയിൻബോയിൽ സവാരി ടൈമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അടുത്ത ലിസണർ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം. ഹലോ ഹലോ ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ആരാണ്?
1: മലപ്പുറം ജില്ലയിൽ നിന്നാണ്.
0: മലപ്പുറം ജില്ലയിൽ നിന്ന് ആരാണ് വിളിക്കുന്നേ? സ്മിത. സ്മിത യാത്രയിലാണോ?
1: ഞാനിപ്പോ എത്തി. ഞാൻ യാത്രയിൽ വിളിച്ച് കിട്ടിയില്ല, അപ്പൊ ഇപ്പൊ എത്തി. ഞാൻ സ്ഥലത്തെത്തി.
0: ശരി, എങ്ങനെയായിരുന്നു യാത്ര ചെയ്തത്?
1: ഞാൻ സ്കൂട്ടിയിലായിരുന്നു.
0: സ്കൂട്ടിയിൽ ആരൊക്കെയുണ്ട് കൂടെ?
1: മോളും ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു.
0: ശരി, സവാരി ടൈം കേൾക്കാറുണ്ടോ? ആദ്യമായിട്ടാണ് വിളിക്കുന്നത്?
1: ഞാൻ ആദ്യമായിട്ടാ വിളിക്കല്. ഞാൻ കേൾക്കാറുണ്ട്.
0: കേൾക്കാറുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്കിഷ്ടമുള്ളൊരു പാട്ട് വെച്ചാൽ മതി.
0: ഇഷ്ടമുള്ളൊരു പാട്ട്. ഓക്കെ, നക്ഷത്ര താരാട്ടിലെ പാട്ട് വെച്ച് തരട്ടെ.
1: ആയിക്കോട്ടെ.
0: ഡെഡിക്കേഷൻ ഉണ്ടോ?
1: എന്റെ ഇപ്പൊ ഉള്ള സ്റ്റാഫുകൾക്ക്, എന്റെ വീട്ടിലെ എല്ലാവർക്കും.
0: സ്റ്റാഫ് പേരെടുത്ത് പറയാൻ ആരെങ്കിലും ഉണ്ടോ?
1: ദീപ, രജിത, വിശാലാക്ഷി, ജമീല, പിന്നെ എന്റെ ഹസ്ബൻഡ് സുരേഷ് കുമാർ.
0: ശരി, ഹസ്ബൻഡ് മക്കളുടെ പേര് പറഞ്ഞോ? മക്കളുടെ പേര് പറഞ്ഞോ? ഹലോ, മക്കൾ കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് മക്കളുടെ പേര് പറഞ്ഞോളാൻ.
1: ഹലോ
0: ഹലോ, കേൾക്കുന്നുണ്ടോ?
1: കട്ടായിപ്പോയി.
0: ഓക്കെ, മക്കളുടെ പേര് പറഞ്ഞോ? മക്കളുടെ പേര്?
1: മോന്റെ പേര് അക്ഷയ് കുമാർ, മോളെ പേര് ഐശ്വര്യ.
0: ശരി, ഓക്കെ. അപ്പൊ നമുക്ക് കുട്ടികൾ, കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ദൂരെ ഒരു ലിസണറിന്റെ അടുത്ത് സംസാരിക്കുന്നത്, മലപ്പുറം ജില്ലയിൽ നിന്ന് ഉള്ള ഒരു ലിസണറിന്റെ അടുത്ത് സംസാരിക്കുന്നത് കേട്ടോ. എന്തായാലും സംസാരിക്കാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് പാട്ട് കേൾക്കാം. താങ്ക് യു. സ്മിത മലപ്പുറത്ത് നിന്നാണ് നമ്മൾ വിളിച്ച് സംസാരിച്ചത്. സ്മിത യാത്രയിലായിരുന്നു, സ്കൂട്ടറായിരുന്നു. അപ്പൊ നേരത്തെ വിളിച്ച് കണക്റ്റായി ഡിസ്കണക്റ്റായി പോയ കോളാണ് കേട്ടോ. അപ്പൊ നമ്മൾ വീണ്ടും കണക്ട് ചെയ്തായിരുന്നു. അപ്പൊ ആള് ആവശ്യപ്പെട്ടത് നക്ഷത്ര താരാട്ടം ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഞാനൊരു ഇഷ്ടമുള്ളൊരു പാട്ട് വെക്കുകയാണ്, നക്ഷത്ര താരാട്ടം മൂവിയിലെ പാട്ട് ആണ് വരുന്നത്. നമുക്കത് കേൾക്കാം. ഇതുപോലെ യാത്രയിലായിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾ, വേഗം റെയിൻബോയിലേക്ക് വിളിച്ച് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ കേട്ട് യാത്ര ആസ്വദിച്ചുകൊണ്ട് പോകാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0424242811. ഒരിക്കൽ കൂടി പറയാം, 0484242811.

0: ആകാശവാണി എഫ് എം റെയിൻബോയിൽ ഇത് സവാരി ടൈം ആണ്. അപ്പോ യാത്രയിലായിരിക്കുന്ന അടുത്തൊരു ലിസ്ണർ ആരാണെന്ന് നമുക്ക് നോക്കാം. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ആരാണ്?
1: ഗുഡ് മോർണിംഗ്, അശ്വതിയാണ്.
0: അശ്വതി, എവിടുന്നാ വിളിക്കുന്നത്? എങ്ങോട്ടുള്ള യാത്രയിലാണ്? എങ്ങനെയാണ് യാത്ര പോകുന്നത്? ആരൊക്കെയുണ്ട് കൂടെ? എന്താണ് യാത്രയ്ക്കുള്ള വിശേഷം?
1: ഞങ്ങള് ഹസ്ബൻഡ് ഉണ്ട്, രണ്ട് മക്കളുണ്ട്. മൂവാറ്റുപുഴയ്ക്ക് പോവാണ്. വൈറ്റിലേന്നാണ് യാത്ര ചെയ്യുന്നത്. കാറിലാണ്.
0: കാറിലാണ്. മൂവാറ്റുപുഴയിൽ എന്താണ് വിശേഷം?
1: മൂവാറ്റുപുഴയിൽ ഒരു ഡെന്റൽ ക്ലിനിക്കിലേക്ക് പോവാണ്.
0: ഓ, മൂവാറ്റുപുഴയിൽ നേരത്തെ ഒരു ലിസ്ണർ വിളിച്ചിട്ട് ചികിത്സക്ക് അമ്മയുടെ ഒരു കാര്യത്തിന് പോവാന്ന് പറഞ്ഞു. മൂവാറ്റുപുഴയിലോട്ടാണല്ലോ എല്ലാരും പോകുന്നത്. കേട്ടായിരുന്നോ?
1: ഓ
0: ശരി, ആദ്യമായിട്ടാണ് വിളിക്കുന്നേ സവാരി ടൈമിലേക്ക്. കേൾക്കാറുണ്ടോ സവാരി?
1: കേൾക്കാറുണ്ട്. ഞാൻ ഒരു അംഗൻവാടിയിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ അവിടെ എഫ്എം വെച്ചിട്ട് ഞങ്ങൾ കേൾക്കാറുണ്ട്.
0: യാത്രയിലല്ലാതെ? ആ പറഞ്ഞോ. ഈ പ്രോഗ്രാം
1: എങ്ങനെ?
0: പറഞ്ഞോ, പറയാൻ വന്നത് പറഞ്ഞോ, പറയാൻ വന്നത് പറഞ്ഞോളൂ.
1: ഹലോ, കേട്ടില്ല.
0: ഹലോ, പറയാൻ വന്നത് പറഞ്ഞോളൂന്ന്. കേക്കുന്നുണ്ടോ? ഹലോ,
1: ഹലോ, ക്ലിയർ ആയില്ല, സോറി.
0: ഇപ്പൊ പറയാൻ വന്നത് പറഞ്ഞോളൂന്ന്.
1: ഞാൻ അംഗൻവാടിയിലാണ് വർക്ക് ചെയ്യണത്. അപ്പൊ അവിടെയുള്ള ടീച്ചർക്കും മക്കൾക്കൊക്കെ വേണ്ടിട്ട്, പിന്നെ ഹസ്ബൻഡിന്, പിന്നെ രണ്ട് മക്കളുണ്ട്, പേര് ആരുഷ്, ഇവാൻ. പിന്നെ എന്റെ ഫാമിലിക്കും ഹസ്ബൻഡിന്റെ ഫാമിലിക്കും എല്ലാവർക്കും.
0: ഹസ്ബൻഡിന്റെ പേര് പറഞ്ഞോളൂ.
1: നിജേഷ്. നിജേഷ് ആണ്.
0: അംഗൻവാടിയുള്ള ടീച്ചേഴ്സിന്റെ പേര് ഉണ്ടോ പറയാൻ?
1: ടീച്ചറിന്റെ പേര് അരുന്ധതി.
0: അരുന്ധതി, ഓക്കെ. അപ്പൊ അവിടുത്തെ
1: അവിടെയുള്ള എന്റെ മക്കൾക്ക് വേണ്ടിയിട്ടും,
0: അവിടെയുള്ള എന്റെ മക്കൾ എല്ലാവർക്കും വേണ്ടിയിട്ട്,
1: ഫ്രണ്ട്സിനും
0: ഫാമിലിക്കൊക്കെ
1: വേണ്ടിയിട്ട്.
0: ഓക്കെ, സന്തോഷമായോ വിളിച്ചു കിട്ടിയപ്പോ?
1: സന്തോഷമായി, സന്തോഷമായി. ആദ്യമായിട്ടാണ് ഇങ്ങനെ വിളിക്കണത്.
0: അപ്പോ
1: ഹാപ്പിയാണ്.
0: ഓക്കെ, അപ്പൊ സംസാരിക്കാൻ സാധിച്ചാൽ എനിക്കും സന്തോഷം. നമുക്ക് പാട്ട് കേൾക്കാം. ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹമുള്ളത്?
1: കഥ മൂവിയിലെ മഴയുള്ള യാത്രയിൽ നിന്നുള്ള പാട്ടിലെ പാട്ട്.
0: ഇപ്പൊ പറഞ്ഞവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഡെഡിക്കേഷൻ അല്ലേ?
1: അതെ അതെ അതെ.
0: ശരി, നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ. അപ്പൊ എന്തായാലും ഡെന്റൽ ക്ലിനിക്കിലൊക്കെ പോയി പലൊക്കെ കാണിച്ച് സെറ്റായിട്ട് തിരിച്ചു വായോ.
1: ഓക്കെ ഓക്കെ,
0: താങ്ക് യു. അശ്വതിയാണ് നമ്മൾ വിളിച്ച് സംസാരിച്ചത്. വൈറ്റിലയിൽ നിന്ന് മൂവാറ്റുപുഴയിലേക്കുള്ള യാത്രയിലാണ് അശ്വതി. ഫാമിലിയുണ്ട് കൂടെ. അപ്പോൾ എല്ലാവർക്കും വേണ്ടി അംഗനവാടി ടീച്ചറാണെന്ന് പറഞ്ഞു. അംഗനവാടിയിലെ കുട്ടികൾക്കും അതുപോലെ അംഗനവാടിയിലുള്ള കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചറിനും ഹസ്ബൻഡിനും മക്കൾക്കും പാരൻസിനും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അടുത്ത ഒരു പാട്ട് ചോദിച്ചിട്ടുള്ളത്. കഥ മൂവിയിലെ പാട്ടാണ്. നമുക്ക് കേട്ടിട്ട് വേഗം തിരിച്ചു വരാം. ഇതുപോലെ

യാത്രയിലായിരിക്കുന്ന റെയിൻബോ പ്രിയ ശ്രോതാക്കൾ, യാത്ര ചെയ്തുകൊണ്ടിരുന്ന് നിങ്ങൾ റെയിൻബോ കേട്ടുകൊണ്ടാണ് പോകുന്നതെങ്കിൽ വേഗം വിളിച്ച് നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെട്ടോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 04-24-24-281. ഒരിക്കൽ കൂടി പറയാം: 04-24-24-281.

0: ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 34 മിനിറ്റ് 39 സെക്കൻഡ് ആയിരിക്കെയാണ് നമ്മുടെ അടുത്ത ലിസ്ണർ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്. ആരാണ്?
1: എന്റെ പേര് ജീസ്മ.
0: ജീസ്മ, എവിടെന്നാണ് വിളിക്കുന്നത്? എങ്ങോട്ടുള്ള യാത്രയിലാണ്? എറണാകുളത്തെ എന്താ വിശേഷം?
1: ഒരു കമ്പനി മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി.
0: ഓക്കെ, തൃശ്ശൂരാണോ വർക്ക് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത് തൃശ്ശൂരാണോ?
1: തൃശ്ശൂര വർക്ക് ചെയ്യുന്ന മീറ്റിംഗിലായിട്ട് എറണാകുളത്തിൽ പോകും.
0: ആരൊക്കെയുണ്ട് കൂടെ?
1: കൂടെ സാറ്.
0: സാറും ഉണ്ട്. ഓക്കെ, സാറ് പറഞ്ഞിട്ടാണോ വിളിക്കുന്നത്?
1: അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തു.
0: ഓക്കെ, ഡ്രൈവ് ചെയ്യുന്നത് സാറാണോ? കേട്ടില്ല സാറ് പറഞ്ഞത്, ക്ലിയർ ആയില്ല. എന്താണ് സാറ് പറഞ്ഞത്?
1: എന്തോ ചോദിച്ചു.
0: അപ്പൊ ഇന്ന് സാറ് ചെലവ് ചെയ്യണം അല്ലേ?
1: ഓക്കെ,
0: അപ്പൊ ഇന്ന് ട്രീറ്റ് ചെയ്യണം ജീസ്മയ്ക്ക്. ജീസ്മ വിളിച്ചിട്ട് കിട്ടില്ല എന്ന് സാറ് പറഞ്ഞു, പക്ഷേ വിളിച്ചിട്ട് കിട്ടി. അപ്പൊ സാറിന് കുശുമ്പ് തോന്നിട്ട് കാര്യമില്ല, ഐശ്വര്യമുള്ളവർ വിളിച്ചാ കിട്ടും. അതാണ്, അത് കുശു അതങ്ങനെയാണ്. ഇന്ന് എല്ലാവർക്കും കിട്ടിയ ജീസ്മയ്ക്ക് ഐശ്വര്യം ഉണ്ടായി, ജീസ്മക്ക് കിട്ടിയെന്ന്. ഓക്കെ, സാറിന്റെ പേരെന്താണ്?
2: എന്റെ പേര് സോമസുന്ദരൻ എന്നാണ്, പാലക്കാടാണ് വീട്.
0: ഓക്കെ, അപ്പോ
2: ആരാധകനാണ്. ഞാൻ പാലക്കാട് നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും 107.5 തിരിച്ചു പോകുമ്പോഴും ഹിന്ദി ആയാലും ഇംഗ്ലീഷ് ആയാലും കമന്ററി ആയാലും അത് തന്നെ വെക്കുള്ളൂ.
0: അത് തന്നെ വെക്കുള്ളൂ, പക്ഷെ വിളിച്ചിട്ട് കിട്ടാറില്ല എന്ന് മാത്രമേ ഉള്ളൂ.
2: ഹലോ,
1: വിളിച്ചിട്ട് കിട്ടാറില്ല അത്ര. സാറ് ട്രൈ ചെയ്യാറുണ്ടെന്ന്?
0: ആ അതെ അതെ. ഓക്കെ, അപ്പൊ എന്തായാലും
1: ഇപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ കോള് കണക്ട് ആവില്ല.
0: കണക്ട് ആവില്ല,
1: നീ വിളിച്ചു നോക്കിയൊക്കെ കിട്ടത്തില്ല. ഞാൻ ഒരു പിന്നല്ല വിളിച്ചു നോക്കുന്നത്, റിംഗ് അടിച്ചു.
0: അപ്പൊ ഹാപ്പി ആയല്ലേ? ഓക്കെ, അപ്പൊ സന്തോഷി. അപ്പൊ ഇന്ന് രാവിലെ തൊട്ടിപ്പോ ഒരു 9:36 ആയപ്പോ നമുക്ക് ഒരു ലിസ്ണർ, ലാഫിംഗ് ലിസ്ണറിനെ കിട്ടിയിരിക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് ചിരിച്ചോണ്ടിരിക്കുക. ഓക്കെ, ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹം ഈ യാത്രയില്? അതിലെ ഏതെങ്കിലും പാട്ട് മതി. ഓക്കെ, അപ്പോ ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഡെഡിക്കേഷൻ ഞങ്ങളുടെ മീറ്റിംഗ് കമ്പനിയിലുള്ള എല്ലാ കൊളീഗ്സിനും സാറുമാർക്ക്, ഒരു ജിത്തു സാറിന് പറഞ്ഞ എഴുത്തം ഉണ്ട്. അങ്ങനെയല്ല,
0: കമ്പനി ഏത് കമ്പനിയാ വർക്ക് ചെയ്യുന്നത്?
1: എസ്പെഷ്യലി തോമസ് സുന്ദർ സാറിന്
0: വേണ്ടി. ഏത് കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്യുന്നത്?
1: ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ്.
0: ശരി, ഓക്കെ. അപ്പൊ മക്കളുണ്ട്, മക്കളുടെ പേര് പറഞ്ഞോ, ഹസ്ബൻഡ് പേര് പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? ഹലോ,
1: ആ
0: മക്കളുടെ പേര് പറഞ്ഞോളൂ, ഹസ്ബൻഡിന്റെ പേര് പറഞ്ഞോളൂ. മക്കളുടെ പേര് പറഞ്ഞോ. അതെ അതെ, പേര് പറഞ്ഞോ. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള ഡെഡിക്കേഷൻ അടുത്ത പാട്ട് കേട്ടോ. അപ്പം നേരെ ചെന്ന് എറണാകുളത്ത് ഇറങ്ങിയ ഉടനെ സാറിന്റെ അടുത്ത് ട്രീറ്റ് ചെയ്യാൻ പറയണം. ഓക്കെ, അപ്പൊ താങ്ക് യു. അപ്പൊ സോമസുന്ദരൻ സാറിനും ജിസ്മയ്ക്കും താങ്ക് യു, ഹാവ് എ നൈസ് ഡേ, നല്ല മീറ്റിംഗ് ആയിരിക്കട്ടെ. ഓക്കെ, ബൈ. ജീസ്മ തോമസ് ആണ് നമ്മൾ വിളിച്ച് സംസാരിച്ചത്. ജീസ്മ തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്കുള്ള ഓഫീസ് മീറ്റിംഗിലെ യാത്രയിലാണ്. അപ്പോൾ സാർ, ജീസ്മയുടെ ബോസ് സോമസുന്ദരവും കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവരാവശ്യപ്പെട്ട ഗാനം നമ്മുടെ മഴത്തുള്ളിക്കിണർ മൂവിയിലെ പാട്ടാണ്. നമുക്ക് എന്തായാലും ആ പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു വരാം. ഡെഡിക്കേഷൻ ജോലിയിൽ കൂടെയുള്ള എല്ലാവർക്കും വേണ്ടി, കമ്പനിയിലുള്ള എല്ലാവർക്കും, അതുപോലെ തന്നെ പിള്ളേർക്കൊക്കെ വേണ്ടിയിട്ടാണ്. സ്പെഷ്യലി പിന്നെ സുന്ദരൻ സാറിന് വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത്. നമുക്ക് പാട്ട് കേട്ട് തിരിച്ചു വരാം കേട്ടോ. ഇതുപോലെ യാത്രയായിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾ, വേഗം റെയിൻബോയിലേക്ക് വിളിച്ച് നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 04842428101. ഒരിക്കൽ കൂടി പറയാം, 04842428101.

0: ആകാശവാണി എഫ് എം റെയിൻബോയിൽ സവാരി ടൈമാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അടുത്ത ലിസണർ ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ആരാണിത്? ഹലോ, കേൾക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ്. ആരാണ്
1: ഇത്? സ്കറിയാച്ചൻ.
0: സ്കറിയാച്ചൻ ചേട്ടൻ എവിടെ നിന്ന് വിളിക്കുന്നേ?
1: ഞാൻ പറഞ്ഞില്ലേ, കോലഞ്ചേരി.
0: കോലഞ്ചേരി. കോലഞ്ചേരി. ഓക്കെ, എങ്ങോട്ട്?
1: കോലഞ്ചേരി.
0: കോലഞ്ചേരി, ശരി. എങ്ങോട്ടുള്ള യാത്രയിലാണ്?
1: ഞങ്ങൾ ഹൈടെക്കിന്റെ ഡ്രൈവറാണ്. വീടുകളിലൂടെ പോയി കളക്ഷൻ എടുക്കുകയാണ് ഞങ്ങളുടെ പരിപാടി.
0: അപ്പൊ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോ സവാരി ടൈം കേട്ടപ്പോ വിളിച്ചതാണല്ലേ. ഹലോ, ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ? ശരി, കൂടെ ആരൊക്കെയുണ്ട്?
1: കൂടെ സ്റ്റാഫുണ്ട്.
0: സ്റ്റാഫുണ്ട്. ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?
1: ഹലോ,
0: ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?
1: ലാബിൽ തന്നെ വർക്ക് ചെയ്യുന്ന ലാബ് ടെക്നീഷ്യൻ.
0: ശരി, കേട്ടു കേട്ടു. ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. ഓക്കെ, ആദ്യമായിട്ടാണോ വിളിക്കുന്നതെന്ന്? ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാണ്. ശരി, അപ്പൊ എന്തെങ്കിലും പാട്ട് ഏതാ വേണ്ടതെന്ന് പറയാമോ?

0: ഹലോ,
1: പാട്ട് ഏതാ വേണ്ടെന്ന് പറയാവോ?
0: പാട്ട് ദിലീപിന്റെ ഏതെങ്കിലും നല്ല പാട്ട് വെക്കാം.
1: കുബേരൻ മൂവിയിലെ പാട്ട് വെക്കട്ടെ.
0: ആ, കുബേരന്റെ നല്ല പാട്ട് വെക്കാം.
1: ഡെഡിക്കേഷൻ ഉണ്ടോ?
0: ഡെഡിക്കേഷൻ ഫാമിലിക്ക്, കുടുംബത്തിലെ ഫാമിലിക്കും മറ്റു വേറെ സ്റ്റാഫുകളുണ്ട്,
1: എല്ലാവർക്കും വേണ്ടിട്ട്.
0: വേറെ മൂന്നാല് സ്റ്റാഫുണ്ട്.
1: പേര്?
0: ബിബിയുണ്ട്, അഞ്ജനയുണ്ട്, അങ്ങനെ കുറെ സ്റ്റാഫുകളുണ്ട്.
1: എല്ലാരും കൂടെ ഉണ്ടോ ഇപ്പോ?
0: ഹലോ,
1: കൂടെ ഉണ്ടോ? കൂടെ കാറിലുണ്ടോ? റേഞ്ച് വിട്ടുവിട്ടു. എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ. സ്റ്റാഫിന് എല്ലാവർക്കും വേണ്ടിയിട്ട് പാട്ട്, കുടുംബത്തിനും വേണ്ടി പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാവേ. ഓക്കെ, താങ്ക് യു. കോലഞ്ചേരിയിൽ നിന്ന് സ്കറിയാച്ചനാണ് വിളിച്ച് സംസാരിച്ചത്. അദ്ദേഹം ജോലി സംബന്ധമായിട്ടുള്ള യാത്രയിലാണ്. അദ്ദേഹം ആവശ്യപ്പെട്ട ഗാനം ദിലീപിന്റെ ഏതെങ്കിലും മൂവിയിലെ പാട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുബേരൻ മൂവിയിലെ പാട്ടാണ് വയ്ക്കാൻ പോകുന്നത്. ഇതുപോലെ യാത്രയിലായിരിക്കുന്ന പ്രിയ ശ്രോതാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ റെയിൻബോ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ സവാരി ടൈമിന്റെ സമയം 10 മണി വരെയാണ്. അതിനുള്ളിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന കോൾസ് നമുക്ക് കണക്ട് ചെയ്യാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484242801. ഒരിക്കൽ കൂടി പറയാം: 0484242801.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: You are listening to Akashvani Rainbow FM Kochi 107.5. 107.5.
2: ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 53 മിനിറ്റും 3 സെക്കൻഡും ആകുമ്പോൾ ഇന്നത്തെ സവാരി ടൈമിലെ ലാസ്റ്റ് ലിസണർ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം? ഹലോ,
3: ഹലോ,
2: ഗുഡ് മോർണിംഗ്. ആരാണ്?
3: ഗുഡ് മോർണിംഗ്, എന്റെ പേര് രൂപേഷ് എന്നാണ്.
2: രൂപേഷ്, എവിടെ നിന്ന് വിളിക്കുന്നത്?
3: ഞാൻ മുളന്തുരുത്തി.
2: മുളന്തുരുത്തി എങ്ങോട്ടുള്ള യാത്രയിലാണ്?
3: മുളന്തുരുത്തി ടു കളമശ്ശേരി.
2: കളമശ്ശേരിയിൽ എന്താണ് വിശേഷം?
3: കളമശ്ശേരിയിലെ കമ്പനിക്ക് വേണ്ടി സ്റ്റോക്ക് എടുക്കാൻ പോവാണ്.
2: കമ്പനിക്ക് വേണ്ടി? അപ്പൊ ജോലിയുടെ ഓട്ടത്തിലാണ്.
3: അതെ അതെ.
2: കൂടെ ആരൊക്കെയുണ്ട്?
3: ഒറ്റയ്ക്കാണ്.
2: ഒറ്റയ്ക്ക് ഇരുന്നപ്പോ റെയിൻബോയില് വെച്ചു, റെയിൻബോയില് സവാരി ടൈം കേട്ടു, അങ്ങനെ വിളിച്ചു. അങ്ങനെയാണോ? സവാരി ടൈം എപ്പോഴും കേൾക്കാറുണ്ടോ? ആദ്യമായിട്ടാണ് വിളിക്കുന്നത്? കേൾക്കാറുണ്ടോ? ഇന്ന് എന്ത് പറ്റി വിളിച്ചത്?
3: ഹലോ,
2: അതായത് ഇത്ര എല്ലാ ദിവസവും കേൾക്കാറുണ്ട്, ഇന്ന് എന്ത്? എല്ലാ ദിവസവും കേൾക്കുന്നുണ്ട് സവാരി ടൈം, ഇന്ന് എന്ത് പറ്റി വിളിച്ചത്? അങ്ങനെ ഒരു മൂഡ് തോന്നി വിളിച്ചതാണ്. ഓക്കെ, വീട്ടിലാരൊക്കെയുണ്ട്?
3: വീട്ടില് വൈഫുണ്ട്, 2 കുട്ടികളുണ്ട്, പിന്നെ വൈഫിന്റെ അച്ഛനുണ്ട്.
2: വൈഫിന്റെ കുട്ടികളിലൊക്കെ പേര് പറഞ്ഞോളൂ.
3: വൈഫിന്റെ പേര് രമ്യ, കുട്ടികള് മൂത്ത ആള് ശ്രീഹരി, ഉത്തര.
2: ഉത്തര, ഓക്കെ. അച്ഛനുണ്ട് കൂടെ?
3: അച്ഛനുണ്ട്, രവികുമാർ.
2: രവികുമാർ, ഓക്കെ. അപ്പൊ ഇന്ന് സ്റ്റോക്ക് എടുത്തിട്ട് ഇന്ന് രാവിലെ തന്നെ തിരിച്ചു മടങ്ങുമോ അല്ലെങ്കിൽ വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടാവോ?
3: തിരിച്ചു മടങ്ങും, ഞാനിപ്പോ സെസിന്റെ അവിടെ എത്തി. കാക്കനാട്
2: ബ്ലോക്കൊക്കെ ഉണ്ടോ?
3: ഇല്ല, ഇവിടെ ബ്ലോക്ക് കുറവാണ്.
2: മഴ കിട്ടിയായിരുന്നോ?
3: ഇല്ല, മഴയുണ്ടായില്ല.
2: മഴ ഉണ്ടായിരുന്നില്ല. ശരി, അപ്പൊ എന്തെങ്കിലും വിളിച്ച് കിട്ടിയപ്പോ സന്തോഷമായോ? എക്സൈറ്റഡ് ആണോ?
3: തീർച്ചയായിട്ടും.
2: ഇന്നത്തെ ലാസ്റ്റ് ലിസ്റ്റ്.

0: നിറാണ്.
1: ഭയങ്കര ഭാഗ്യമാണല്ലോ.
0: അതെ, ഇതും കൂടി കഴിഞ്ഞാൽ നീ കിട്ടില്ലായിരുന്നു, പിന്നെയാണ് വിളിക്കുന്നതെങ്കിൽ.
1: ക്ലിയർ ആവുന്നില്ല.
0: ആ കുഴപ്പമില്ല. ഏത് പാട്ടാണ് വേണ്ടത് യാത്രയില്?
1: മണിച്ചിത്രത്താഴിലെ ഒരു മുറ വന്ന് പോലെ,
0: എന്താണ് ഈ പാട്ട് ആവശ്യപ്പെടാനുള്ള കാരണം?
1: അതിനൊരു പ്രത്യേക ഫീലിംഗ് ആണ്.
0: അത് ശരിയാണ്, ശരിയാണ്. നമ്മൾ ആ ഒരു ലാസ്റ്റിലുള്ള ഭാവവും താളവും ഒക്കെ നല്ല
1: അതെ
0: രസമാണ് കേൾക്കാൻ അല്ലേ.
1: എസ്പെഷ്യലി ചിത്രാമ്മയാണല്ലോ പാടിയിരുന്നത്.
0: അതെ അതെ. പാട്ട് പാടുവോ രൂപേഷ്?
1: പാട്ട് പാടുമായിരുന്നു, ഇപ്പൊ ഇല്ല.
0: അതെന്ത്
1: നേരത്തെ
0: പറ്റി പാട്ട്
1: പഠിക്കുന്നു,
0: ഏ,
1: സ്കൂളിലേക്ക് പഠിക്കുമ്പോ പാടുമായിരുന്നു.
0: അത് കുഴപ്പമില്ല. ആ സ്കൂൾ കുട്ടീനെ നമുക്ക് ഇപ്പോൾ ഒന്ന് പുറത്തോട്ട് കൊണ്ടുവന്നാലോ.
1: ഹലോ,
0: സ്കൂൾ കുട്ടീനെ ഇപ്പോൾ ഒന്ന് പുറത്തോട്ട് കൊണ്ടുവന്നാലോ എന്ന്. സ്കൂൾ കുട്ടിയിലെ ഭാവ ആ ഗായ കേൾക്കുന്നുണ്ടോ? ഹലോ, റേഞ്ചിന്റെ ഇഷ്യൂ ആണോ? കേൾക്കുന്നുണ്ടോ?
1: ഇപ്പൊ ക്ലിയർ അല്ല, ക്ലിയർ അല്ല.
0: ക്ലിയർ അല്ല. ഓക്കെ, പാട്ട് പാടുന്നുണ്ടോ? ഒന്ന് രണ്ടുപേരി പാട്ട് പാടാവോ?
1: പാട്ട് പാടി നോക്കാം.
0: ആ പാടിക്കോളൂ. ആ സ്കൂൾ കുട്ടിയിലെ ആ ഒരു ഇത്രയും നാള് മറഞ്ഞിരുന്ന ആ ഒരു ഗായകൻ പുറത്തേക്ക് വന്നോട്ടെ.
1: ട്രൈ ചെയ്യാം.
0: ശരി.
1: ചന്ദന മണിവാതിൽ പാതി ചാരി ശ്രീരാരചന്ദ്രിയേ നീരാടി പോരെ?
0: ആ മതി മതി, നമ്മൾ അടിപൊളിയായിട്ട് പാടി. എന്നാലും കുട്ടി സ്കൂൾ കുട്ടിയിലുള്ള പാട്ടുകാരനൊന്നും അല്ല കേട്ടോ, അത് കഴിഞ്ഞിട്ട് ഒരുപാട് പാടിയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അതൊന്നും ശരി, അതൊരു വിളിച്ച് ഒരു ഒരു നാണമൊക്കെ കൊണ്ട് പറയാത്തതാണെന്ന് മനസ്സിലായി. എന്തായാലും അടിപൊളിയായിട്ട് പാടി, സൂപ്പറായിട്ട് പാടി. എന്റെ പേര് അമൃത എന്നാണ് കേട്ടോ. ഓക്കെ, നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാം. ഡെഡിക്കേഷൻ പറയാവോ?
1: ഡെഡിക്കേഷൻ എന്റെ ഫാമിലിക്കും പിന്നെ എന്റെ കമ്പനി ആർസിഎസ് കാർട്ടൻസ് കമ്പനിയിലെ എല്ലാ സ്റ്റാഫിനും വേണ്ടി,
0: എല്ലാവർക്കും വേണ്ടി. അപ്പോ വേഗം സ്റ്റോക്ക് എടുക്കാൻ പോകുമ്പോൾ കമ്പനിയിലേക്ക് പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന പാട്ടാണ് ഇതെന്ന് പറഞ്ഞു കേട്ടോ.
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
0: ഓക്കെ, താങ്ക് യു,
1: താങ്ക് യു വെരി മച്ച്,
0: ഹാവ് എ നൈസ് ഡേ, ബൈ.
1: താങ്ക് യു, ബൈ.
0: രൂപേഷാണ് നമ്മളെ വിളിച്ച് സംസാരിച്ചത്. മുളന്തുരുത്തിയിൽ നിന്ന് കളമശ്ശേരിയിലേക്കുള്ള യാത്രയിലാണ്, കമ്പനി ആവശ്യമായിട്ടുള്ള യാത്രയിലാണ് അദ്ദേഹം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ലാസ്റ്റ് ലിസണർ ആയിരുന്നു, ലാസ്റ്റ് കോളർ ആയിരുന്നു. സമയം 9 മണി കഴിഞ്ഞ് 57 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ഇനി ഒരു പാട്ട് കൂടി കേൾക്കാനുള്ള സമയമേ ഉള്ളൂ. എന്തായാലും ഇന്ന് വിളിച്ച എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് ഈ ലാസ്റ്റ് ഗാനം നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വിളിച്ചിട്ട് ഒരുപാട് പേര് വിളിച്ചിട്ട് അവർക്ക് കിട്ടിയില്ല, ഡിസ്കണക്ട് ആയിപ്പോയി, അവർക്ക് എല്ലാവർക്കും വേണ്ടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കേൾക്കാം മണിച്ചിത്ര മൂവിയിലെ പാട്ട്. അപ്പൊ ഇത്രയും നേരം ശ്രോതാക്കളോട് കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അമൃതയാണ്. കേട്ടുകൊണ്ടിരിക്കൂ ആകാശവാണി FM റെയിൻബോ. ഇവിടെ മാത്രമേ ഉള്ളൂ നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടും.

News Rainbow. നമസ്കാരം. റെയിൻബോ വാർത്തകൾ. ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ ബഹിരാകാശ വിക്ഷേപണ വാഹനം വിക്രം വണ്ണിന്റെ യാത്ര ചരിത്രപരമായ അധ്യായമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വേഗത്തിലും ആവശ്യാനുസരണവും വിക്ഷേപണ സേവനങ്ങൾ നൽകാൻ രൂപകൽപ്പന ചെയ്തതാണ് ഈ 4-സ്റ്റേജ് റോക്കറ്റ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. മറ്റന്നാൾ തുടങ്ങുന്ന പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി നേതാക്കളുടെ യോഗം ചേരും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ ഫിൻലാൻഡ് സന്ദർശനം പുരോഗമിക്കുന്നു. ഫിൻലാൻഡിലെ പ്രമുഖ ടെക് കമ്പനി പ്രതിനിധികളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. പാക് അധീന കശ്മീരിലെ വർദ്ധിച്ചുവരുന്ന അസ്ഥിരതയെ യുഎൻ മനുഷ്യാവകാശ സംഘടന അപലപിച്ചു. മനുഷ്യക്കുരുതിയും സംഘർഷവും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതയും ഉത്തരവാദിത്വവും കാണിക്കണമെന്ന് യുഎൻ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ വോൾക്കർ ടർക്ക് പാകിസ്ഥാൻ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടു. ഓപ്പറേഷൻ തൂഫാൻ കാമ്പയിൻ കൊയിലാണ്ടി നിയോജക മണ്ഡലം ഉദ്ഘാടനം ഉച്ചയ്ക്ക് ചിങ്ങപുരം CKG MHSSൽ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ഇന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3-ാം ചരമവാർഷിക ദിനം. പുതുപ്പള്ളിയിൽ സ്മൃതി ദിനാചരണം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യും. കോട്ടയം അയർക്കുന്നം മാറ്റുപ്പള്ളിയിൽ ഒരു കുടുംബത്തിലെ 4 പേരെ വിഷം ഉള്ളിച്ചെന്ന നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഒരു മരണം. ജപ്പാനിലെ ടോക്കിയോവിൽ വനിതാ ബാഡ്മിന്റൺ സിംഗിൾസിൽ ഒളിമ്പിക് മെഡൽ ജേതാവ് ഇന്ത്യയുടെ PV സിന്ധു ഫൈനലിൽ. ലോക 4-ാം നമ്പർ താരം ചൈനയുടെ ചെൻ യുഫേയി ആയിരുന്നു സെമിഫൈനൽ സിന്ധുവിന്റെ എതിരാളി. ന്യൂസ് റെയിൻബോ.

0: ആകാശവാണി FM റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: വാട്സ്ആപ്പ്, വാട്സ്ആപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സ്ആപ്പിലൂടെ കേൾക്കാം. വാട്സ്ആപ്പ്, വാട്സ്ആപ്പ് ഓൺ റെയിൻബോ FM കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.

10 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിരിക്കും കേട്ടോ സമയം. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ട്യൂൺ ചെയ്തിരിക്കുകയാണ്. പാട്ട്സപ്പിലേക്കാണ് എത്തിയിരിക്കുന്നത്. നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ, ഇഷ്ടഗാനങ്ങളൊക്കെ ചോദിക്കാനുള്ള കുറച്ച് സമയമുള്ളൂ. 11 മണി വരെയുള്ള സമയത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ ഇതിലേക്ക്, ഈ ഒരു റെയിൻബോ എഫ് എമ്മിലേക്ക് നിങ്ങൾ വാട്സാപ്പ് ചെയ്യേണ്ടതാണ്. 8547341075 എന്ന നമ്പറിലേക്ക്. നല്ലൊരു സാറ്റർഡേ ആണല്ലേ. അതിന് വീട്ടിലൊക്കെ റെസ്റ്റ് എടുത്തിരിക്കുന്നവരുണ്ടാകാം, യാത്രയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവാം.

ഹിറ്റ് സോങ്സ്, സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്. Only on Rainbow FM 107.5. Stay tuned.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: Listen to music to your heart's content worldwide. Rainbow FM Kochi 107.5. Musically yours.

ഹായ് പാട്സ്, നമസ്കാരം. പ്രഭാത ഭക്ഷണം കഴിച്ചോ? സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എനിക്കൊരു തമിഴ് പാട്ട് വേണം, കേൾപ്പിക്കുമല്ലോ. ഗാനം മുതൽ നീ മുടിയും നീ, ചിത്രം മുതൽ ആ ഒരു സെയിം ഫിലിമിലെ തന്നെ ടൈറ്റിൽ സോങ്, ശ്രീറാം ആലപിച്ചിട്ടുള്ളത്, ഈ ഒരു പാട്ട് ചോദിച്ചിട്ടുള്ളത് ഉണ്ടായിരുന്നത് എസ് പത്മനാഭമല്ലയാണ്. ഫോർട്ട് കൊച്ചിയിൽ നിന്നുമാണ് അദ്ദേഹം മെസ്സേജ് അയച്ചത്. ഇതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ കേൾക്കാനുള്ള സമയമാണ്. 11 മണി വരെ വാട്സപ്പിലൂടെ നിങ്ങൾ ചെയ്യേണ്ടത് 8547341705 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മാത്രം മതിയാകും. ഇഷ്ടംപോലെ മെസ്സേജ് ഇതാ ഇപ്പം തന്നെ വന്നിരിക്കുക കേട്ടോ. മിനി മുകുന്ദൻ അങ്കമാലിയിൽ നിന്നും എനിക്കൊരു പാട്ട് വേണം. മഞ്ഞലുഞ്ഞാൽ പൊൻപടിയിൽ എൻ്റെ ഹസ്ബൻഡ് മുകുന്ദന് വേണ്ടിയിട്ടും പിന്നെ കേൾക്കുന്ന എല്ലാ റെയിൻബോ കൂട്ടുകാർക്കും വേണ്ടിയിട്ടാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുപോലെ വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് ചിത്രം കളിയാട്ടം ഇന്ദു ചോദിച്ചിട്ടുണ്ട്. ദീപ കാക്കനാട് നിന്ന് സ്ഥിരമായിട്ട് പ്രോഗ്രാം കേൾക്കുന്ന ആളാണ്. ഇന്ന് എനിക്കൊരു പാട്ട് വെച്ച് തരണേ, വിശ്വരൂപം ഫിലിമിലെ ഉന്നൈ കാണാതെ എന്നുള്ള പാട്ട്. എല്ലാവർക്കും കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടായിട്ടാണ് ഡെഡിക്കേഷൻ. ഷീല വേലായുധൻ അങ്കമാലിയിൽ നിന്നും കാക്കോത്തിക്കാവിലെ അപ്പുപൻ തടി എന്ന സിനിമയിലെ കണ്ണാൻ തുമ്പി എന്നുള്ള പാട്ട് തരുമോ? എൻ്റെ ചേച്ചി അംബികയ്ക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ മുഹമ്മദ് വടക്കേ വാവന്നൂര് ഒരു തമിഴ് ഗാനം കേട്ടിട്ട് വാട്സപ്പിൽ കേട്ടിട്ട് കുറേയായി. നാട്ടാമൈ മൂവിയിലെ നാട്ടാമൈ എന്നുള്ള പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സോണിക മോഹൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ്, ഹിന്ദി പാട്ടാണ് ലഗുണ്ടെ മൂവിയിലെ അഗ്നിപത് മൂവി. അങ്ങനെ ഒന്ന് രണ്ട് മൂവീസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിലെ ആക്ട്രസ് പ്രിയങ്ക ചോപ്രയുടെ ബർത്ത്ഡേ ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം പ്രിയങ്കയ്ക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യാം അല്ലേ. പിന്നെ ലീപ പുരുഷോത്തമൻ പൂച്ചക്കാരി മണികെട്ടും സിനിമയിലെ സംഗീതമേ സാമജി എന്നുള്ള മനോഹരമായിട്ടുള്ളൊരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ജയങ്കർ ഗമനം മൂവിയിലെ സിന്ദൂരപ്പൂ മനസ്സിൽ എന്താണ്, എന്നെല്ലാം തെറ്റുകയാണല്ലോ. മെസ്സേജ് കണ്ണും പൂട്ടി അങ്ങോട്ട് വായിക്കുമ്പോൾ പറ്റുന്ന ഓരോ മിസ്റ്റേക്കാണ്. സിന്ദൂരപ്പൂ മനസ്സിൽ നല്ലൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ് ജയങ്കർ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. വയലാർ നീലിമംഗലത്ത് നിന്ന് അഭിലാഷ് ചോദിച്ചത്, ഫേവറേറ്റ് ഫ്രണ്ടും ബെസ്റ്റ് കൊറിയോഗ്രാഫറും ചലച്ചിത്ര രംഗത്ത് ഒക്കെ വർക്ക് ടീമിലും ഫൈറ്റർ ടീമിലൊക്കെ വർക്ക് ചെയ്യുന്ന അർജുന് വേണ്ടിയിട്ടാണ്. എന്നിട്ടും നീ പാടിയില്ലല്ലോ എന്നുള്ള പാട്ട് വെച്ച് തരുമോ എന്നാണ് അർജുന്. എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് പ്രിയ സുഹൃത്ത് അഭിലാഷാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ജസ്ന മകൾ ആൻമരിയയുടെ ബർത്ത്ഡേ ആണ്, വരുന്ന ചൊവ്വാഴ്ച സമയമുണ്ട്. എന്നാൽ പോലും നേരത്തെ നമ്മൾ ഓൾറെഡി വച്ച് കഴിഞ്ഞു കേട്ടോ ആ പാട്ട്. മാണിക്കക്കല്ല് മൂവിയിലെ ചെമ്പരത്തി കമ്മലിട്ട് എന്നുള്ള പാട്ട് ഒക്കെ വച്ച് കഴിഞ്ഞു, നേരത്തെ തന്നെ ആശംസകൾ നേരുന്നു. മാഗി ചോദിച്ചിട്ടുണ്ട്. സാജൻ മൂവിയിലെ ഒരു പാട്ട് അല്ലെങ്കിൽ രുദാലിയിലെ ദിൽ ഹും ഹും മനോഹരമായിട്ടുള്ളൊരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയി അതിന് ശേഷം നമുക്ക് ഇനി ഉള്ള മെസ്സേജസൊക്കെ വായിക്കാം അല്ലേ. കുസൃതിക്കുറിപ്പ് എന്നുള്ള മൂവിയിലെ മെല്ലയൻ കണ്ണിലെ കുഞ്ഞു കണ്ണാടിയിൽ എന്നുള്ള പാട്ട് മെൽവിൻ രാമപുരത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ കുടുംബാംഗങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ പാട്ടുകൾ ഇനിയും കേട്ടുകൊണ്ടിരിക്കുക.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി FM Rainbow 107.5. Musically yours.

മണി കഴിഞ്ഞ് 32 മിനിറ്റ് ആയിരിക്കുകയാണ് സമയം. വാട്സാപ്പ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ വാട്സാപ്പിലൂടെ നിങ്ങൾ അയക്കുന്ന ആ മെസ്സേജസും ഒക്കെ വായിച്ചുകൊണ്ട് പാട്ടുകളൊക്കെ കേട്ടുകൊണ്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ മെസ്സേജസ് ഇതാ ഇപ്പോഴും വായിക്കാൻ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. പാവം പാവൻ രാജകുമാരൻ സിനിമയിലെ കണ്ണാടി കയ്യിൽ എന്നുള്ള പാട്ട്, ആ പാട്ട് ശ്രീജ ദീപു ചേർത്തലയിൽ നിന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ പ്രിയ കളമശ്ശേരി കുസാറ്റിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. റേഡിയോ എല്ലാ റേഡിയോ കൂട്ടുകാർക്കും വേണ്ടിയിട്ടല്ലേ. പൊരുനി എന്നുള്ള പാട്ട് കാശ്മീർ മൂവിയിലെ പാട്ട് വച്ചുതരൂ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ മനോജ് തിന്നിലാപുരം ഷരോണിൽ പനിനീർപ്പൂ ചൂടി വരും, സാഫല്യം മൂവി അല്ലെങ്കിൽ അഗ്നി നിലാവ് മൂവിയിൽ നീ വരൂ എന്നുള്ള പാട്ട് മനോജ് തിന്നിലാപുരം ചോദിച്ചിട്ടുള്ള, രണ്ടും പ്രയർ സോങ്ങാണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകതയുള്ളത്. അതുപോലെ പെരുമ്പാവൂർ

കേരളത്തിൽ നിന്ന് സിന്ധു അഴകിയ രാവണൻ മൂവിയിലെ പ്രണയമണി തൂവൽ പൊഴിയും എന്നുള്ള പാട്ട് വച്ചുതരു. ആലുവയിലുള്ള എൻ്റെ കൂട്ടുകാരി ബിന്ദുവിനും അവളുടെ ഫാമിലിക്കുമായിട്ട് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് സ്നേഹപൂർവ്വം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാം തവണയാണ് പാട്ട് ചോദിക്കുന്നത്. എന്തെങ്കിലും വച്ചു തരുമോ പാട്ട്? എൻ്റെ ഹസ്ബൻഡ് സുരാജിന് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സവിത സുരാജ് പൂച്ചാക്കിൽ നിന്നും അദ്ദേഹം എന്ന ഇദ്ദേഹം മൂവിയിലെ പ്രിയേ എന്നുള്ള പാട്ട്, നല്ല പാട്ടാണ് ആ ഒരു പാട്ട്, വസന്തമായി എന്നുള്ള പാട്ടല്ലേ, ആ ഒരു പാട്ട് വെച്ച് വരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഇഷ ഇടപ്പള്ളിയിൽ നിന്നും ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഏതാണ് പാട്ട്? എനിക്ക് അത് സിനിമ മനസ്സിലാവുന്നില്ല കേട്ടോ, എല്ലാവർക്കും വേണ്ടിയിട്ട്. ഫഹീം, ഫഹീം അബ്ദുള്ള, പക്ഷേ ഐ എം വേറൊരു ഇതിലാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. ഇഷ എന്നുള്ളത് കൺഫ്യൂഷനായിട്ടുള്ളൊരു മെസ്സേജാണ്. അയക്കുന്ന ആളുടെ പേര് വരെ രണ്ട് ടൈപ്പായിട്ട് എഴുതിയിട്ടുണ്ട്. ഇഷ എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ബൈ ഫഹീം അബ്ദുള്ള എന്നിട്ടുണ്ട്. എന്തായാലും ഒരു ക്ലിയർ എന്നാവാനുണ്ട് ആ ഒരു മെസ്സേജ് അറിയാതെ പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് വായിച്ചും പോയി. പിന്നെ കളിയാട്ടം മൂവിയിലെ പാട്ടൊക്കെ ഓൾറെഡി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ദു വൈക്കത്ത് നിന്ന് കണ്ണൻ കാഞ്ഞിരമറ്റത്ത് നിന്നും ചോദിച്ചിട്ടുണ്ട്. കളിപ്പാട്ടം മൂവിയിലെ വഴിയോരം വെയിൽ കായും എന്നുള്ള പാട്ട് വെച്ചുവരൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ സ്നേഹത്തോടെ കേട്ടുകൊണ്ട് കൂടെയുണ്ടെന്ന് മാത്രം പറഞ്ഞിരിക്കുകയാണ് സീന ബിനു പെരുവയിൽ നിന്നും. സരിഗമ പദനിസ ആരാണത്? റഷീദ് ജാസ്മിൻ. ബോയ്സ് മൂവിയിലെ പാട്ടാണ് സരിഗമേ പദനിസ, പദനിസ എന്നുള്ള പാട്ടാണ് ബോയ്സ് മൂവിയിലെ പാട്ട്. വച്ചു തരുമോന്ന് റഷീദ് ചോദിച്ചിട്ടുണ്ട്, പറ്റിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സുഖമല്ലേ എല്ലാവർക്കും എന്ന് ചോദിച്ചിട്ടുണ്ട് മനു രാമപുരത്ത് നിന്ന്. ഇന്ദ്രപ്രസ്ഥ മൂവിയിലെ തങ്കത്തിങ്കൾ എന്നുള്ള പാട്ടാണ് എല്ലാ ആർച്ചി കൂട്ടുകാർക്കും വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രത്യേകമായിട്ട് മനു ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ അങ്ങനെ ഇതാരാണ്? ഗുഡ് മോർണിംഗ് ജുവൽ മോളെ. ഹലോ ജുവൽ, ഗുഡ് മോർണിംഗ് മോൾ. ജുവൽ അല്ല കേട്ടോ, വിജിയാണ്, അനിതയാണ്. ഈ ഒരു മെസ്സേജ് രണ്ട് മണിക്കൂർ പ്രോഗ്രാം രണ്ട് മണിക്കൂർ ആക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. റിജോ തൃശ്ശൂരിൽ നിന്നും ചാന്തുവിട്ട് മൂവിയിലെ ജാനകിയമ്മയ്ക്ക് വേണ്ടി ആഴക്കടലിൻ്റെ എന്നുള്ള പാട്ട് വെച്ച് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. അടുത്ത പാട്ട് ബിൻസി ബിജു ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കേട്ടോ. കുറേ കുറേ മെസ്സേജൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും നമുക്ക് എല്ലാ പാട്ടുകളും വയ്ക്കാൻ പറ്റുമോ എന്നുള്ളതും ഒരു കൺഫ്യൂഷനാണ്. 10 മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആയിരിക്കുന്നു സമയം. ആകാശവാണി കൊച്ചി റെയിൻബോ 107.5 നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകളിലൂടെ.

മനോഹരമായിട്ടുള്ളൊരു പാട്ടൊക്കെ കേട്ട് തിരികെ എത്തിയപ്പോഴത്തേക്കും സമയം 10 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആയിരിക്കും കേട്ടോ. ഇനി കുറച്ച് സമയം കൂടി ഉള്ളൂ, 11 മണി വരെയാണ്. വാട്സപ്പിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കാനുള്ള ആ ഒരു സമയം എന്ന് പറയുന്നത്, ഇഷ്ടംപോലെ മെസ്സേജസൊക്കെ ഇങ്ങനെ വന്ന് പാട്ടും ചോദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താ ചെയ്യാല്ലേ, 2-3 പാട്ട് കൂടി കൊടുക്കാനുള്ള സമയമേ ഉള്ളൂ നമുക്ക്. മുപ്പത്തടം ബോഡി ഗിയറിൽ നിന്നും ഷിജി ജെയിംസ് ആണ് മെസ്സേജ് അയക്കുന്നത്. എൻ്റെ കൂട്ടുകാരിയായ ഷിനിതയുടെ മകളുടെ ബർത്ത്ഡേ ആണ്. താരയുടെ ബർത്ത്ഡേ ആയിട്ട് ആശംസകൾ അറിയിച്ചുകൊണ്ടൊരു നല്ല പാട്ട് തരുമോ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. തീർച്ചയായിട്ടും നല്ലൊരു പാട്ട്. നമുക്ക് അടുത്ത പാട്ട് തന്നെ ആരാണ് താര അല്ലേ, താര എന്നാണോ പേരെന്ന് തോന്നുന്നു അല്ലേ. അപ്പം എന്തായാലും അടുത്ത പാട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ. രാഗി കിഷോർ പുളിഞ്ചോട് നിന്നാണ്, താമസം ജോലി ചെയ്യുന്ന സ്ഥലത്തെ സീനിയറായിട്ടുള്ള ചേച്ചിമാർക്ക് നല്ലൊരു പാട്ട് വെച്ച് വരുമോ. ചേച്ചിമാരുടെ പേര് ലിജി ചേച്ചി, രഞ്ജി ചേച്ചി, രമ്യ ചേച്ചി. പിന്നെ ഞങ്ങളുടെ സാറിനും സാറിൻ്റെ അമ്മയ്ക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ കേട്ടുകൊണ്ട് കൂടെയുണ്ടെന്ന് ആതിര അടിവാരത്ത് നിന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഒരു പാട്ട് വെച്ച് തരുമോ, എങ്ങനെ നീ മറക്കും ഫിലിമിലെ ശരത്കാല സന്ധ്യ. ഫോർട്ട് കൊച്ചിയിൽ നിന്നും തസ്നയാണ് ഈ ഒരു മെസ്സേജ്. 80s പാട്ട് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലല്ല കേട്ടോ കൊടുക്കുന്നത്, ഉച്ചയ്ക്കുള്ള യുവർ ചോയ്സിൽ കൊടുക്കും അങ്ങനെയുള്ള പാട്ടുകളൊക്കെ. അതുപോലെ ഗോപിക എറണാകുളത്ത് നിന്ന് കാതിൽ തേന്മഴയായി തുമ്പോളി കടപ്പുറത്തിലെ പാട്ട് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അനിത ഫൈസൽ ഹസ്ബൻഡിന് വേണ്ടി ഓ മൃദുലേ എന്നുള്ള പാട്ട്, ഞാൻ ഏകനാണ് അല്ലേ അതിലെ പാട്ട് ചോദിച്ചിട്ടുണ്ട്. വിജിക്കുട്ടി 2-3 ആഴ്ചയായിട്ട് പാട്ട് ചോദിക്കുന്നു, തരുന്നില്ല, എന്തെങ്കിലും തരുമോ. സീന സൈഫു ആണ് പറഞ്ഞിട്ടുള്ളത്, എന്നോട് സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചിട്ടുള്ളത് ശരത്കാല സന്ധ്യ എന്നുള്ള പാട്ടാണ്, 80s പോയിട്ടുള്ളത്. പിന്നെ അടുത്തൊരു മെസ്സേജ് ബീനാരാജ് ആയിക്കാടാണ്, തിരക്കഥാ മൂവിയിലെ പാലപ്പൂവിതളിൽ നിന്നുള്ള പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഹർഷയ്ക്ക് ആരാണത്, സിനിമോൾ ഹർഷയുടെ 17-ാമത്തെ ബർത്ത്ഡേ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹർഷയ്ക്ക് പ്ലസ് 1 എക്സാം റിസൾട്ട് ഇന്നലെ വന്നു, 90%, അതിനും കൂടിയുണ്ട്. കൺഗ്രാറ്റ്സ് പറഞ്ഞേക്കൂട്ടോ ഹർഷമോളോട്. എന്തായാലും പിന്നെ കുറേ മെസ്സേജസ് ഇങ്ങനെ വായിക്കാനായിട്ട് ബാക്കി നിൽക്കുന്നത്, ചിലതൊക്കെ ഇങ്ങനെ ഞാൻ വിട്ടുപോയോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ, അതുകൂടി ഒന്ന് വായിച്ചേക്കാം. കലാപാനി മൂവിയിലെ ആറ്റിറമ്പിലെ കൊമ്പിലെ എന്നുള്ള പാട്ട് അമ്മുവിന് വേണ്ടിയിട്ട് സൈനിക മിഥുൻ ചോദിച്ചിട്ടുണ്ട്. നൈനിക അല്ലേ, നൈനിക സോറി കേട്ടോ, നൈനിക മിഥുൻ തങ്കി എന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റൊരു മെസ്സേജ് വന്നിട്ടുള്ളത് നോക്കട്ടെ, ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് വായിക്കുമ്പോൾ ഇങ്ങനെ നീങ്ങി നീങ്ങി പോകുന്നതുകൊണ്ട് എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആവണം, ഏതൊക്കെയാണ് വായിച്ചത് ഏതൊക്കെയാണ് വായിക്കാത്തത് എന്നുള്ള. സുഖമെന്ന് കരുതുന്നു, അർജന്റീന ഫാനായിട്ടുള്ള കൂട്ടുകാരന് വേണ്ടിയിട്ടൊരു പാട്ട് വെക്കണേ, ഇടവനക്കാടുള്ള തൗഫീഖിനും മെസ്സിക്കും വേണ്ടിയിട്ടാണ്, നാളെ കപ്പടിക്കാൻ എല്ലാവിധ ആശംസകളും നേരുന്നുവെന്ന് സ്വന്തം സാലിഫ് സൗത്ത് കൊറിയയിൽ നിന്നും മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് മെസ്സേജസ് ഒക്കെ ഇങ്ങനെ അടുത്ത പാട്ടിലേക്ക് ഒട്ടും സമയം കളയാതെ

പത്ത് മണി കഴിഞ്ഞ് 54 മിനിറ്റിലേക്ക് കടക്കുകയാണ് സമയം. 11 മണിവരെയാണ് നമ്മുടെ വാട്സപ്പ് എന്ന പ്രോഗ്രാമിന്റെ ടൈം ടോൺ. ഈ മെസ്സേജിൽ കുറച്ചുകൂടി വായിക്കാൻ ബാക്കിയുള്ള മെസ്സേജസ് കൂടി ഒന്ന് വായിച്ചിട്ട് ഞാൻ ഈ പ്രോഗ്രാം ഇങ്ങനെ എന്തായാലും പൂർണ്ണമാക്കുകയാണ് എന്നുള്ളതാണ് കേട്ടോ. സീതാരമേശ് സാജൻ മൂവിയിലെ ബഹുത്ത് പ്യാർ കരത്തെ ഹേ എന്നുള്ള പാട്ട് എല്ലാ കൂട്ടുകാർക്കുമായിട്ട് വയ്ക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ശുഭദിനം കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ബിന്ദു ദിലീപ് കൊടകരയിൽ നിന്നും മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ദിവ്യ മോബീഷ് ഇന്നലെ പിറന്നാളായിരുന്ന ഞങ്ങളുടെ ഉണ്ണിക്കുട്ടന് പിറന്നാൾ വിഷ് ചെയ്യൂ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഉണ്ണിക്കുട്ടന്റെ പിറന്നാൾ ഇന്നലെ കഴിഞ്ഞു പോയില്ലേ, വൈകിയാണെങ്കിലും ഇതാണ് റെയിൻബോയുടെ വകയായിട്ടും പ്രത്യേകം എന്റെ വകയായിട്ടൊക്കെ ആശംസകൾ അറിയിക്കുകയാണ്. ദിവ്യ കേട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. അതുപോലെ അടുത്ത മെസ്സേജസ് സുനിൽ പി പഠിപ്പുര, എല്ലാം നല്ല പാട്ടുകളായിരുന്നു, കൂടെ തന്നെയുണ്ട് പ്രിയ വസന്തമായി, പ്രിയേ വസന്തമായി എന്നല്ലേ. ആ ഒരു പാട്ട് കേട്ടപ്പോഴത്തേക്കും മനസ്സ് നിറഞ്ഞു ചോദിച്ച ശ്രോതാവിനും ആർജിക്കുമൊക്കെ ആശംസകൾ നേർന്നുകൊണ്ടാണ് സുനിൽ മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അങ്ങനെ കുറേ മെസ്സേജസൊക്കെ എല്ലാം തന്നെ ഞാൻ വായിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ വായിച്ചില്ലെങ്കിലും പിണങ്ങില്ല, നിങ്ങളെ പ്രിയ ശ്രോതാക്കളല്ലേ എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ലാസ്റ്റ് ഒരു പാട്ട് വരുന്നുണ്ട്, ഇന്നലെ മൂവിയിലത്തെ നീ വിൻ പൂ പോൽ എന്നുള്ള പാട്ട്. സെബാ ബക്കറാണ് ചോദിച്ചിട്ടുള്ളത്. സെബാ ബക്കർ പെരുമ്പാവൂർ എന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശനിയാഴ്ച മാത്രമേ ഒക്കെ ശനി ഞായറും ഒക്കെ ചോദിക്കാൻ പറ്റുള്ളൂ, കാരണം സ്കൂൾ ടീച്ചറാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്തായാലും ആ ഒരു പാട്ട് അടുത്തതായിട്ട് കൊടുക്കുകയാണ് എല്ലാവർക്കും വേണ്ടിയിട്ട്. അതിനുശേഷം 11 മണിക്ക് ന്യൂസിന് ശേഷം ബാക്ക് ടു ബാക്ക് സോങ്സ് നിങ്ങൾക്ക് ആസ്വദിക്കാവുന്നതാണ്. 11:30 വരെ അതിനുശേഷം യുവർ ചോയ്സിൽ വീണ്ടും നമുക്ക് ഒരുമിക്കാം. ആർ ജി വിജിയാണ് കൂടെയുള്ളത്. അപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി ഫോർ റെയിൻബോ 107.5.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം. റെയിൻബോ വാർത്തകൾ. ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ ബഹിരാകാശ വിക്ഷേപണ വാഹനമായ വിക്രം 1 ദൌത്യം രാജ്യത്തെ യുവജനങ്ങളുടെ കഴിവും നിശ്ചയദാർഢ്യവും പ്രതിഫലിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നൂതനാശയങ്ങൾക്കും സംരംഭങ്ങൾക്കും പുതിയ അവസരങ്ങൾ തുറന്നു നൽകുന്നത് എങ്ങനെയെന്ന ദൌത്യം വ്യക്തമാക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ

0: മോദി നൂതനാശയങ്ങൾക്കും സംരംഭങ്ങൾക്കും പുതിയ അവസരങ്ങൾ തുറന്നു നൽകുന്നത് എങ്ങനെയെന്ന ദൗത്യം വ്യക്തമാക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന് പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. ഡൽഹി ജന്തർ മന്ദറിൽ നിരാഹാര സമരം നയിക്കുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുകിന്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഡൽഹി പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റി. ഗവൺമെന്റിന്റെ നയപരമായ കാര്യത്തിൽ KCO അഭിപ്രായം പറയുന്നതിൽ തെറ്റില്ലെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. എന്നാൽ ഇക്കാര്യത്തിൽ അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിന് ചില രീതികളുണ്ടെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3-ാം ചരമവാർഷിക ദിനത്തിൽ പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടി സ്മൃതി മണ്ഡപത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി. ചടങ്ങിൽ മന്ത്രിമാരും MPമാരുമടക്കം പ്രമുഖ നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. ഗുരുസേവയിൽ അരനൂറ്റാണ്ട് തികയുന്ന ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾക്ക് ആദരവ് അർപ്പിക്കുന്ന പരിപാടി ഇന്ന് വർക്കലയിൽ ചടങ്ങ് മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. ഹോക്കിയുടെ വികസനം ലക്ഷ്യമിട്ട് ഹോക്കി ഇന്ത്യയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപക പരിശീലന ശില്പശാലകൾക്ക് തുടക്കമായി. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയോടെ മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിരമിച്ചേക്കുമെന്ന റിപ്പോർട്ട് BCCI തള്ളി. നാളെയാണ് ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ഫൈനൽ മത്സരം.
1: ന്യൂസ് റെയിൻബോ. ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി FM Rainbow 107.5. Musically yours.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

സമയം 11 മണി കഴിഞ്ഞ് 28 മിനിറ്റ് 28 സെക്കൻഡ്സ് ആയിരിക്കുന്നു. ഇനി 11:30 സ്റ്റംപ്ഡ് ഡെലിറിലെ. അതിനുശേഷം 12 മണിക്ക് വീണ്ടും കൊച്ചി FM റെയിൻബോ പ്രോഗ്രാംസ് തുടരും.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി FM Rainbow 107.5. Musically yours.

0: ശ്രദ്ധിക്കണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
3: സമയം അങ്ങനെ 12 ആയിരിക്കും കേട്ടോ, കൃത്യം. ആകാശവാണി കൊച്ചി ഇപ്പോൾ റെയിൻബോ 107.5 അങ്ങനെ ട്യൂൺ ചെയ്തിരിക്കുകയാണ്. യുവർ ചോയ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ ഇനി ഫോണിലൂടെ വിളിച്ച് ചോദിക്കേണ്ട ഒരു സമയമാണ്, പ്രോഗ്രാമാണ്. 2 വരെ

ഈ ഒരു പ്രോഗ്രാം യുവർ ചോയ്സിന്റെ സമയം എന്ന് പറയുന്നത്, ഇതിലേക്ക് വിളിക്കാനുള്ള നമ്പർ ഇങ്ങനെയാണ്: 04-8424-2801 എന്ന നമ്പറിലേക്ക് വിളിക്കൂ, ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടൂ, ഒപ്പം കൂടെ നിങ്ങളുടെ പാട്ടുകളൊക്കെ വെച്ച് തരാനും വിശേഷമൊക്കെ പറഞ്ഞിരിക്കാനും ഞാൻ RJ വിജി കൂടെയുണ്ട്.

0: 12 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. യുവർ ചോയ്സ് കേട്ടുകൊണ്ടിരിക്കുകയാണ് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ ഫോണിലൂടെ വിളിച്ചു ചോദിക്കേണ്ട സമയമാണ് കേട്ടോ. ഇപ്പോൾ 04844248101 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മാത്രം മതി, നിങ്ങളുടെ വിശേഷമൊക്കെ പങ്കുവയ്ക്കാം, പ്രിയ ഗാനങ്ങളൊക്കെ പറയാം. അപ്പം ആദ്യത്തെ കോളർ അങ്ങനെ ആരാണ് ഐശ്വര്യമായിട്ട് കാതോർത്ത് ഇങ്ങനെ ഇരിക്കുന്നത്? ഹലോ.
1: ഹലോ,
0: നമസ്കാരം. ഉണ്ട്, ആരാണിത്? പറഞ്ഞോളൂ.
1: എന്റെ പേര് ഷീല, ഞാൻ വൈറ്റിലെ വിളിക്കുന്നത്.
0: ഷീല, ഇങ്ങനെ കൊറേ കേട്ടിട്ടുണ്ട് ഷീല എന്നുള്ള പേരല്ലേ, നമുക്ക് കൺഫ്യൂഷൻ ആവും അത് ആരാണ്. എവിടെയാ സ്ഥലം?
1: എന്റെ വീട് പാലായിലാണ്. ഞാനിവിടെ ഹോം നഴ്സായിട്ട് വൈറ്റിലയിൽ വർക്ക് ചെയ്യുന്ന.
0: ഹോം നഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന എവിടെ? വൈറ്റിലയിലോ? വൈറ്റിലയിലാണോ? അല്ല, ഹോം നഴ്സായിട്ട് ഇപ്പൊ എവിടെന്നാ വിളിക്കുന്നേ? വൈറ്റിലെന്നാണ് അല്ലേ. ഓക്കെ ഓക്കെ. അപ്പം ഇപ്പോ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയമായിരിക്കും അല്ലേ?
1: എങ്ങനെയാ
0: അപ്പം, പ്രായമായ ആൾക്കാരെ നോക്കാനായിട്ടാണോ? എന്താണ്?
1: ഞാനൊരു ഡോക്ടറിന്റെ വീട്ടിലാണ്.
0: അതെ അല്ലേ. ഓക്കെ ഓക്കെ. അപ്പം ഇങ്ങനെ ഇടവേളകളില് നമ്മുടെ

0: റെയിൻബോയും കേക്കും
1: ആ ഞാൻ രാവിലെ എണീറ്റ് വരാം, 6 മണിക്ക് എണീറ്റ് 6 തൊട്ട് കേൾക്കാറുണ്ട്.
0: അതെ,
1: ഇവിടെ ഡോക്ടറിന് ഇഷ്ടമാണ്, ഞാൻ ഡെന്റലാണ് ഡോക്ടർ.
0: ഓ അത് ശരി, അത് ശരി.
1: ഡോക്ടർ പ്രിയ, അപ്പൊ ഡോക്ടറിന്റെ വീട്ടിലെ ഞങ്ങൾ രണ്ടുപേരും തന്നെ ഉള്ളു ഇവിടെ.
0: ഓക്കെ ഓക്കെ.
1: ഞാനിപ്പോ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേരൊക്കെ പല ഭരണങ്ങാനാണ് ശരിക്കും.
0: ശരിക്കും അല്ലേ, സ്ഥലം അല്ലേ. ആരൊക്കെയുണ്ട് വീട്ടില്? അവിടെ
1: വീട്ടില് മോനുണ്ട്, മോന്റെ കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയായി, മോള് 6-ൽ പഠിക്കുന്നു.
0: ഓക്കെ ഓക്കെ.
1: ഒരു 15 വയസ്സിന് വ്യത്യാസമുണ്ട് മോനും മോളുമായിട്ട്.
0: അതെ അല്ലേ, ഓക്കെ.
1: ഹസ്ബൻഡ് ഇല്ല, ഹസ്ബൻഡ് മരിച്ചിട്ട് ഇപ്പൊ 1 വർഷം കഴിഞ്ഞു.
0: ഓക്കെ. അപ്പം ഷീല നാട്ടില് പോവോ ഇടയ്ക്കൊക്കെ?
1: ആ എനിക്ക് നമുക്ക് 28 ദിവസം നിന്നിട്ട് വീട്ടിൽ പോവാലോ.
0: അതെ അല്ലേ, ഓ ശരി ശരി.
1: അപ്പൊ എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ എപ്പോഴും പാടിക്കും.
0: ഏത് പാട്ടാണ്? ഏത് പാട്ടാണ്?
1: ചിണക്കത്തിലെ മംഗളങ്ങൾ അരുളും.
0: ആ നല്ല പാട്ട്, നല്ല പാട്ടാണ്. ആ സിനിമയാണെങ്കിലും അതെ, റയർ ആയിട്ടുള്ള പാട്ടുകൾ, മനോഹരമായിട്ടുള്ള പാട്ടുകളുള്ള കുറേ സിനിമ, ശരത് സാറിന്റെ മ്യൂസിക്കിൽ അല്ലേ.
1: എനിക്ക് ഞാൻ മിക്കപ്പോഴും തന്നെ പണി ചെയ്യുമ്പോ പാടിക്കുന്ന
0: പാടിക്കോളൂ, ധൈര്യമായിട്ട് അങ്ങോട്ട് പാടൂ, രണ്ട് ലൈൻ കേക്കട്ടെ.
1: ഓക്കേ.

0: സൂപ്പറായിട്ട് പാടിയിട്ടോ, നന്നായിട്ട്, നല്ല വോയിസാണ്. ഇനിയും ഇങ്ങനെ പാട്ട്
1: ഓക്കെ,
0: പാടൂ.
1: താങ്ക് യു, താങ്ക് യു.
0: ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേഷൻ വല്ലതും പറയാനുണ്ടോ?
1: എന്റെ പിള്ളേർക്ക് വേണ്ടിയിട്ടും പിന്നെ എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും പിന്നെ റെയിൻബോയിലെ എല്ലാ അവതാരകർക്കും വേണ്ടിയിട്ട് ഞാൻ
0: ഓക്കെ,
1: ഡെഡിക്കേഷൻ.
0: താങ്ക് യു. അപ്പൊ എന്തായാലും സന്തോഷമുണ്ട് സംസാരിക്കാൻ കഴിഞ്ഞാല്.
1: ഓക്കെ
0: ദാ ഇഷ്ടഗാനം
1: ഓക്കെ, എനിക്ക്
0: കേട്ടോളൂ.
1: വളരെ സന്തോഷം. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്
0: ഓ
1: ഇങ്ങനൊരു പരിപാടിയിൽ അവതരിപ്പിക്കുന്ന കാര്യം. എന്റെ
0: അത്
1: ഹസ്ബൻഡ് പെട്ടെന്ന് മരിച്ചായിരുന്നു,
0: ഓ
1: പ്ലാവിൽ നിന്ന് വീണ് മരിച്ചായിരുന്നു.
0: ഓ ഓ അത്
1: അപ്പൊ
0: ശരി.
1: അതിനുശേഷമാണ് ഞാൻ ഈ ജോലിക്ക്
0: ജോലിക്ക്
1: ഇറങ്ങിയത്.
0: വന്നല്ലേ. ഇപ്പൊ എത്ര വർഷമായി ഇപ്പോ?
1: ഞാനൊരു വർഷം കഴിഞ്ഞേയുള്ളൂ,
0: അതെ.
1: ഫെബ്രുവരി ആയപ്പോ ഒരു വർഷം ആയതേ ഉള്ളൂ.
0: ഓക്കെ ഓക്കെ
1: അപ്പൊ
0: ഓക്കെ
1: എന്റെ മോളെ പഠിപ്പിക്കണമായിട്ട്, മോൻ കല്യാണമൊക്കെ കഴിഞ്ഞ് അവൻ സെറ്റിൽ ആയ ഫാമിലി.
0: ഓക്കെ ഓക്കെ
1: അപ്പൊ ഞാന് മോള് 6 ആയിട്ടേ ഉള്ളൂ.
0: അതെ അല്ലേ.
1: കാര്യങ്ങള്
0: അപ്പൊ ആ മോള് ഇപ്പൊ എവിടെ നിന്നിട്ടാ പഠിക്കണേ?
1: മോളിപ്പോ ഞാൻ ഭരണങ്ങാനം ഗേൾസ് ഹൈസ്കൂളിൽ ഹോസ്റ്റലിൽ
0: ഓ
1: നിർത്തിയിരിക്കുക.
0: അത് ശരി, അത് ശരി. ഓക്കെ ഓക്കെ, സന്തോഷമായിട്ട് ഇരിക്കൂ കേട്ടോ, സമാധാനമായിട്ട് ഇരിക്കൂ, നല്ല പാട്ടുകളെ സ്നേഹിക്കൂ കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ ദാ ഇഷ്ടഗാനം വരുന്നുണ്ട്. സന്തോഷമുണ്ട് ഷീലയോട് സംസാരിക്കാൻ പറ്റിയതിൽ കേട്ടോ, ഒരുപാട് സന്തോഷം. ഓക്കെ, ബൈ.
1: ഓക്കെ, താങ്ക് യു.

0: 12 മണി കഴിഞ്ഞ് 15 മിനിറ്റ് കൃത്യമായിരിക്കുകയാണ്. ആകാശവാണി കൊച്ചി എഫ് റെയിൻബോ 107.5 അങ്ങനെ ട്യൂൺ ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകളൊക്കെ ഇങ്ങനെ കേൾക്കാൻ പറ്റിയിട്ടുള്ള അവസരമാണ്. ഈ ഒരു പ്രോഗ്രാമിലേക്ക് വിളിക്കാനുള്ള നമ്പർ ഇങ്ങനെയാണ്, 0484242481 നമ്പറിലേക്ക് വിളിച്ചോളൂ. എന്താണ് ഇന്നത്തെ വിശേഷം? പ്രിയ ഗാനങ്ങളൊക്കെ പങ്കുവെച്ചോളൂ. അടുത്ത കാളറിലേക്ക് പോവുക കേട്ടോ നമ്മൾ. ഹലോ, ആരാണ്?
1: നമസ്കാരം. നമസ്കാരം. മുഹമ്മദ് വടക്കേ വാവനൂരാ, പാലക്കാട് ജില്ലയിൽ.
0: നമ്മളുടെ പ്രോഗ്രാംസ് ഒക്കെ കേൾക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലേ? വിളിച്ചിട്ട് കൊറേയായോ? വിളിച്ചിട്ട്
1: ആദ്യമായിട്ട് വിളിക്കാതിരിക്കും. മെസ്സേജ് അയക്കാറുണ്ട് നമ്മുടെ ഫേസ്ബുക്കിലൂടെ. പാട്ട് ചോദിച്ചിട്ടുള്ള മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്.
0: ഓക്കെ, അപ്പൊ ഈ പ്രോഗ്രാമിലേക്ക് അങ്ങനെ വിളിച്ചിട്ടില്ല അല്ലേ?
1: ഇല്ല, ഇതിലേക്ക് വിളിച്ചിട്ടില്ല.
0: ഓക്കെ ഓക്കെ, എന്താ ചെയ്യുന്നേ? ആദ്യമായിട്ടാണ്?
1: തയ്യലാണ്.
0: തയ്യലാണ് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ അതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ കേട്ടോണ്ടിരിക്കാനൊക്കെ സുഖല്ലേ?
1: അതെ അതെ, തീർച്ചയായിട്ടും.
0: ഏത് പാട്ടാണ് വേണ്ടത്?
1: ഏതായാലും രാമായണ മാസമൊക്കെല്ലേ.
0: ആ അതെ.
1: അപ്പൊ നമുക്ക് ഭരതം സിനിമയിലെ രാമകഥ പാടുകയെന്നുള്ളൊരു പാട്ടില്ലേ?
0: അതെ അതെ, തീർച്ചയായിട്ടും നല്ല പാട്ടാണ്. അപ്പൊ അത് ഇന്നലെ ഒന്നും ആയിട്ട് കേട്ടോ? കേട്ടിട്ടുണ്ടായിരുന്നു, വച്ചിട്ടുണ്ടാവോ അറിയില്ല. അതെ അല്ലെ, രാമായണ മാസമൊക്കെ ആവുമ്പോ നമ്മൾ തീർച്ചയായിട്ടും അല്ലെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടാണ് അല്ലെ? എല്ലാവർക്കും ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തേക്കാം അല്ലെ?
1: ഒരു നാലാളോ രണ്ടാൾക്കാരുടെ പേരും കൂടി പറയാണ്ട്.
0: ആ പറഞ്ഞോളൂ.
1: ഒന്ന് മനോഹരൻ, ഇളയെടുത്ത് വാസുദേവ് നമ്പൂതിരി, മുളഞ്ഞൂർ കെ പി മോഹനൻ, അബ്ദുൾ സലാം, പിന്നെ സ്വപ്നക്കൂട് റേഡിയോ കൂട്ടായ്മയിലെ എന്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും.
0: ഓക്കെ, പാട്ട് വരുന്നുണ്ട് എല്ലാവർക്കും ആയിട്ട്. ഓക്കെ, വിളിച്ചതിന് സന്തോഷം.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ആകാശവാണി FM റെയിൻബോ 107.5.
3: 12 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആയിരിക്കുകയാണ് സമയം. ആകാശവാണി കൊച്ചി റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് ആണ്. ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഫോണിലൂടെയാണ് നിങ്ങൾ പാട്ടുകൾ ആവശ്യപ്പെടേണ്ടത്. 0484242 8101 എന്ന നമ്പറിലേക്ക് മാത്രം അങ്ങോട്ട് വിളിച്ചാൽ മതി. അപ്പോൾ കോൾ കണക്റ്റ് ആവും, സംസാരിക്കാം, ഇഷ്ടമുള്ള പാട്ടൊക്കെ പറയാം. അപ്പോൾ അടുത്ത കോളർ ആരാണ്? ആരാണിത്? ഹലോ, ഹലോ, ഹലോ, യുവർ ചോയ്സിലേക്ക് വിളിച്ചിട്ട് ഇതാരാണ് മിണ്ടാതിരിക്കണത്? എന്തായാലും ഫോൺ കണക്ട് ചെയ്തിട്ട് വച്ചിട്ട് പോയോ എന്ന് എനിക്ക് നമുക്കൊരു സംശയമുണ്ട് കേട്ടോ. ഷീല എന്ന് പറഞ്ഞിട്ട് ഒരു കോളായിരുന്നു ഞാറക്കിൽ നിന്ന്. ഇന്ന് ഷീലമാരുടെ ദിവസമാണോ എന്നറിയില്ല, കുറച്ച് മുമ്പ് ഒരു ഷീല വിളിച്ചതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഒരു പാട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു, സുഖമില്ലാതെ കിടക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നെപ്പോലെ കിടക്കുന്ന, ഇതുപോലെ കിടന്നു ഇങ്ങനെ സുഖമില്ലാതെ കിടന്ന് റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കുമായിട്ട് മീശ മാധവനിൽ ഒരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഒരു പാട്ട് കേട്ടോ മീശ മാധവനിൽ, ഇതാ ഒരു പാട്ട് വരുന്നുണ്ട്, കേട്ടുകൊണ്ടിരുന്നുള്ളൂ. ആകാശവാണി കൊച്ചി ഫോർ റെയിൻബോ 107.5.

0: 12 മണി കഴിഞ്ഞ് 34 മിനിറ്റ് സമയമായിരിക്കുകയാണ് കേട്ടോ. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകളിലൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിലവരുടെയൊക്കെ കോള് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറഞ്ഞാൽ എന്തോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ. ചിലപ്പോൾ സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണോ, ഇടയ്ക്ക് അറിയാതെ മാറി നിന്നുകൊണ്ടാണോ എന്നറിയില്ല, കണക്റ്റ് ആയില്ല. അപ്പോൾ അടുത്ത കോളർ എന്തായാലും യുവർ ചോയ്സിൽ കാത്തിരിക്കുന്നുണ്ട്. നോക്കാം നമുക്ക് ആരാണെന്ന്. ഹലോ, ആരാണ്? പറഞ്ഞോളൂ. ഷൈജ. സലീജ. സലീജ, ഓക്കെ ഓക്കെ. എവിടെയാണ് സ്ഥലം? ചേർത്തലയാണ് അല്ലേ. എന്താണ് വിശേഷം പിന്നെ ചേർത്തല അവിടെയൊക്കെ? മഴയില്ല അല്ലേ. രണ്ട് ഇന്നലെ മുതൽ തിരിച്ച് കുറേശ്ശെ പെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരാഴ്ച ആയിട്ട് നല്ല വെയിലായിരുന്നു അല്ലേ. അപ്പൊ ഇനി കർക്കിടകത്തിൽ ചിലപ്പോ പെയ്യുമായിരിക്കാം. എന്താ ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നുണ്ടോ? അതെ അല്ലേ, ഇന്ന് പോയില്ല. ഇന്ന് മടി പിടിച്ചോ? അപ്പൊ നമ്മുടെ പ്രോഗ്രാംസിലേക്കൊക്കെ എങ്ങനെ വിളിക്കാറും കേൾക്കാറും ഒക്കെ ഉണ്ടോ? സമയം കിട്ടാറുണ്ടോ? അതെ, അതൊക്കെ കേൾക്കാറുണ്ട് അല്ലേ, സമയം കിട്ടുമ്പോഴൊക്കെ. ഓക്കെ ഓക്കെ.
1: പിന്നെ നല്ല
0: ആശ്വാസമാണ് അല്ലേ. ഓക്കെ, ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? ഓ, ആഗസ്റ്റ് 4 സമയം ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. എന്നാൽ പോലും നേരത്തെ ഫ്രീ ആയപ്പോ വിളിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ അല്ലേ. പേര്, കുട്ടിയുടെ പേര് പറഞ്ഞോളൂ എന്തായാലും. എന്താണ്? ധ്യാൻകൃഷ്ണൻ. ഓക്കെ ഓക്കെ. വിളിക്കണത്
1: അപ്പു.
0: അപ്പു, അപ്പുക്കുട്ടന് വേണ്ടിയിട്ട് ഏത് പാട്ടാണ് വേണ്ടത്? ഓക്കെ, അപ്പൊ എന്തായാലും അപ്പുക്കുട്ടൻ കേൾക്കുന്നുണ്ടോ? കുഞ്ഞു ആവുകയാണോ സ്കൂളിൽ? ആ, അത്രയായി അല്ലേ. സ്കൂളിൽ പോയിട്ടുണ്ടോ? അപ്പൊ ഇന്ന് സ്കൂളിൽ പോയില്ലേ?

ഇല്ല. ഓ ശരിയാ, ശനിയാഴ്ച ഇല്ല. ശനിയാഴ്ച ചില കുട്ടികൾക്ക് വർക്കിംഗ് ഡേ ആണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് അറിയാതെ പറഞ്ഞു പോയത് കേട്ടോ. അതെ അല്ലേ, എന്നാൽ പോലും എന്തായാലും അമ്മമ്മ ചോദിച്ചു എന്ന് പറഞ്ഞേക്ക്, പാട്ട് വെച്ച് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞേക്ക്, നേരത്തെ വിളിച്ചു റെയിൻബോയിലേക്ക് നേരത്തെ വിളിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞേക്ക് കേട്ടോ. ആശംസകൾ നേരത്തെ അറിയിക്കുകയാണ്. അപ്പം ആ ഇഷ്ടഗാനം വെച്ചു കൊടുക്കാം നമുക്ക്. ഓക്കെ, താങ്ക് യു.

0: അതിന് നമുക്കൊരു ചെറിയ ഷോർട്ടായിട്ടുള്ളൊരു ബ്രേക്ക് ഉണ്ട്, ഒരു മലയാളം വാർത്തകളിലേക്ക് പോകും. അതിനുശേഷം 1 മണി മുതൽ 2 മണി വരെയും ഈ വർച്ച് ചോയ്സ് തുടരുന്നതാണ്. നിങ്ങൾക്ക് വിളിക്കാം, ഇഷ്ടഗാനങ്ങളൊക്കെ ആവശ്യപ്പെടാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ അടുത്ത കോളർ, അങ്ങനെ ലിസ്ണർ കാത്തിരിക്കുകയാണ് ഇഷ്ടഗാനം പറയാനായിട്ട്. ആരാണത് എന്ന് നോക്കാം. ഹലോ,
1: ഹലോ,
0: ആരാണ്? പറഞ്ഞോളൂ.
1: നസീമ.
0: നസീമ, എവിടെയാണ് സ്ഥലം?
1: ചുള്ളിക്കൽ.
0: ചുള്ളിക്കൽ എന്ന് പറയുമ്പോൾ ആലുവയോ? എവിടെയാ?
1: എറണാകുളം
0: തന്നെ അല്ലേ? ആ, ചുള്ളിക്കൽ എന്ന് കേട്ടിട്ടുണ്ട്. ശരിക്കും കറക്റ്റ് ആയിട്ടുള്ള സ്ഥലം എവിടെയാണ് എന്ന് എനിക്കറിയില്ല. അതാ കേട്ടോ ഞാൻ ചോദിച്ചത്, അതാണ് ചോദിക്കാൻ കാരണേ. ചില പേരുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഓ, അത് ശരി. ഓക്കെ, ഇപ്പൊ മനസ്സിലായി, ഇപ്പൊ മനസ്സിലായി. എന്താ ചെയ്യുന്നേ? അതിനിപ്പോ എന്താ? റേഡിയോ കേൾക്കാറുണ്ടോ ഇപ്പോഴും? അതെ അല്ലേ, എല്ലാ പ്രോഗ്രാംസും ഒക്കെ കേൾക്കാറുണ്ട് അല്ലേ? രാവിലെ മുതലൊക്കെ കേൾക്കുവോ?
1: രാവിലെ മുതൽ
0: കേൾക്കും. അപ്പൊ എന്താണ് വിശേഷം പിന്നെ വീട്ടില്?
1: നല്ല വിശേഷം. എനിക്ക്
0: ആരൊക്കെയുണ്ട്?
1: 4 മക്കളുണ്ട്, 10 പേരക്കുട്ടികളുണ്ട്.
0: ഓ, അത് ശരി. പിന്നെ എല്ലാവരും?
1: മോന്റെ മോള് ഇപ്പൊ 10ാം ക്ലാസ്, 9 പ്ലസ് 2 പ്ലസ് 9 A+ഉം 1 A+ഉം കിട്ടി.
0: ഓ, അത് ശരി, കൺഗ്രാറ്റ്സ് അറിയിക്കൂ കേട്ടോ. എന്താ പേര് മോളുടെ? എന്തോ? ഐഷ.
1: ഐഷ.
0: ഓക്കെ ഓക്കെ. അപ്പൊ ഇനി +1 ലേക്ക് കടക്കുകയാണ് അല്ലേ?
1: +1 ലോട്ട് പോയി, ക്ലാസ്സിൽ പോകുന്നുണ്ട്.
0: അതെ അല്ലേ, എല്ലാ ആശംസകളും നേരുന്നു കേട്ടോ മോൾക്ക്. ഓക്കെ ഓക്കെ. അപ്പൊ മോൾക്ക് ഒരു ഹായ് പറയാണ്. നല്ല മിടുക്കി കുട്ടിയായിട്ട് പഠിക്കുക. അപ്പൊ ഏത് പാട്ട് വേണം നസീമ? പറഞ്ഞോളൂ.
1: എന്റെ കുട്ടികൾക്ക് എല്ലാവർക്കും കൂടി നല്ലൊരു പാട്ട് വെച്ചു.
0: ഞാൻ നസീമ മൂവിയിലെ പാട്ട് വെക്കട്ടെ, നമ്മുടെ ജാനകി അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് നല്ലൊരു പാട്ട്, എന്നിട്ടും നീ എന്നെ, നല്ല പാട്ട് വെക്കട്ടെ. നല്ല മധുരമായിട്ടുള്ള പാട്ടാണ് നസീമയ്ക്ക് വേണ്ടി. നസീമ മൂവിയിലെ പി ഭാസ്കരൻ ജോൺസൺ കൂട്ടിയിട്ടുള്ള ആ പാട്ട് കേട്ടോ. ഓക്കെ, സന്തോഷമുണ്ട്. എന്തായാലും നല്ല പാട്ടാണേ, ഇതാ കേട്ടോളൂ. കുറച്ച് വിരഹമാണ്, വിരഹമാണെങ്കിൽ പോലും അതിമധുരമാണ് ആ പാട്ട്.
1: ഓക്കെ
0: ഓക്കെ, ശരി ശരി. ഓക്കെ, വിളിച്ചതിന് സന്തോഷമുണ്ടേ. ഓക്കെ.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ട്യൂൺ ചെയ്തിരിക്കുകയാണ്. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാവുന്നതാണ് തിരുവനന്തപുരം റിലേ. അതിനുശേഷം വീണ്ടും 1 മണിക്ക് യുവർ ചോയ്സ്, നിങ്ങളുടെ ഇഷ്ടഗാന പരിപാടി തുടരുന്നതാണ്.
3: ആകാശവാണി FM റെയിൻബോ 107.5, മ്യൂസിക്കലി യുവർസ്.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ബഹിരാകാശത്തേക്ക് കുതിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1. സ്കൈറൂട്ടിന്റെ മിഷൻ ആഗമൻ ചരിത്രപരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാകുന്നതിൽ യുവജനങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാ നയം ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ കടന്ന് ഇന്ത്യൻ താരം പി.വി. സിന്ധു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുക. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്തു പകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ്

0: ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു.
1: 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0.
0: മിഷൻ ആഗമന്റെ ഭാഗമായി ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്കൈറൂട്ട് എയ്റോസ്പേസ് വികസിപ്പിച്ചെടുത്തതാണ് വിക്രം 1. ഒരു ഇന്ത്യൻ സ്വകാര്യ കമ്പനി ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് എന്ന ചരിത്ര നേട്ടമാണ് ഇതിലൂടെ കൈവരിച്ചത്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ഡോക്ടർ വിക്രം സാരാഭായിയുടെ സ്മരണാർത്ഥമാണ് വിക്രം 1 പേര് നൽകിയിരിക്കുന്നത്. രാജ്യത്തെ ബഹിരാകാശ മേഖലയിലെ ചരിത്രപരമായ അധ്യായമാണ് ഈ ദൌത്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചു. ബഹിരാകാശ മേഖലയിൽ പുതിയ അവസരങ്ങൾ തുറക്കുന്നതിനൊപ്പം രാജ്യത്തെ യുവാക്കളുടെ കഴിവ് ദൃഢനിശ്ചയവും പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ ദൌത്യമെന്നും അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ സർവകക്ഷി യോഗം ചേരും. ഇരു സഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. മറ്റന്നാൾ മുതൽ അടുത്തമാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമ നിർമ്മാണങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയും പാസാക്കുകയും ചെയ്യും. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാ നയം വെറുമൊരു പ്രസ്താവനയല്ല, മറിച്ച് ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ഇന്ന് നടന്ന ഫോഴ്സസ് ഫസ്റ്റ് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദികളെ അവരുടെ താവളങ്ങളിൽ ചെന്ന് നേരിടാൻ ഇന്ത്യയ്ക്ക് മടിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ധൂർ ഇതിന് ലോകം കണ്ട മികച്ച ഉദാഹരണമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യയെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാക്കാൻ രാജ്യത്തെ യുവജനങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. തമിഴ്നാട്ടിലെ മധുരയിൽ യഫി സംരംഭകത്വ ഉച്ചകോടിയുടെ പ്രത്യേക പ്ലീനറി സെഷനിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ തൊഴിലാളി സമൂഹമുള്ളത് ഇന്ത്യയിലാണ്. 2.4 ലക്ഷത്തിലധികം സ്റ്റാർട്ടപ്പുകളിലൂടെ 23 ലക്ഷത്തിലധികം നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സർക്കാരിന് സാധിച്ചതായും ധനമന്ത്രി വ്യക്തമാക്കി.
2: Young entrepreneurs should derive the maximum benefit both from your families and also from this association, which is in a very comprehensive manner working towards giving you that strength. Boundaries don't seem to matter with technology the way in which it is taking over our lives. So technology actually has done such a shake-up to the ways in which we look at ourselves, our businesses and our economy.
0: 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പനാമ വിദേശകാര്യമന്ത്രി നാളെ ഇന്ത്യയിലെത്തും. തിങ്കളാഴ്ച കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായി അദ്ദേഹം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഹൈദരാബാദ് ഹൌസിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും അദ്ദേഹം സന്ദർശിക്കും. ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ പ്രതിഷേധിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ന്യൂഡൽഹിയിൽ നിരാഹാര സമരം നടത്തിവന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ വൈദ്യചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് വിദഗ്ധ വൈദ്യോപദേശമനുസരിച്ചാണ് വാങ്ചുക്കിനെ മാറ്റിയതെന്ന് ന്യൂഡൽഹി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ സച്ചിൻ ശർമ്മ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് കോട്ടയം കടുത്തുരുത്തി ടൌൺ ബൈപ്പാസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നാടിന് സമർപ്പിക്കും. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ബൈപ്പാസ് തുറക്കുന്നതോടെ എറണാകുളം കോട്ടയം സംസ്ഥാനപാതയിലെ യാത്രാക്ലേശത്തിന് വലിയ ആശ്വാസമാകും. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷികം വിപുലമായ പരിപാടികളോടെ സ്മൃതിദിനമായി ആചരിച്ചു. പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയപള്ളി അങ്കണത്തിൽ നടന്ന സ്മൃതി സമ്മേളനം AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ പുതുപ്പള്ളിയിലെത്തി ഉമ്മൻചാണ്ടിയുടെ പുനർനിർമ്മാണം പൂർത്തിയാക്കിയ കമ്പംമെട്ട് കമ്പം മലയോര പാത തുറന്നു. ഇന്ന് രാവിലെ 6 മണിക്കാണ് പാത തുറന്നു നൽകിയത്. വിശദാംശങ്ങളിലേക്ക്.
4: തമിഴ്നാട്ടിലെ തേനി ജില്ലയെ കേരളത്തിലെ ഇടുക്കി ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന മലയോര പാതകളിലൊന്നായ കമ്പംമെട്ട് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം 1 മാസം മുമ്പാണ് ആരംഭിച്ചത്. 18 ഹെയർപിൻ വളവുകളുള്ള ഈ ചുരംപാതയിലെ ഡ്രെയിനേജ് നിർമ്മാണവും സംരക്ഷണ ഭിത്തികൾ കെട്ടുന്ന ജോലികളുമാണ് പൂർത്തിയാക്കിയത്. റോഡ് അടച്ചിട്ടതോടെ നിത്യേന ഈ പാതയെ ആശ്രയിക്കുന്ന

0: ആയിരക്കണക്കിന് തോട്ടം തൊഴിലാളികളും പൊതുജനങ്ങളും കടുത്ത യാത്രാ ദുരിതത്തിലാണ്. റോഡ് കോൺക്രീറ്റിംഗും പാലങ്ങളുടെ നിർമ്മാണവും തുടരുന്നതിനാൽ ഭാരവാഹനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ടിപ്പർ ലോറി ഉൾപ്പെടെയുള്ളവയ്ക്ക് അടുത്ത 20 ദിവസത്തേക്കാണ് നിരോധനം. ബസുകൾ, ജീപ്പുകൾ, മറ്റു വാഹനങ്ങൾ എന്നിവയെ റോഡ് ഉപയോഗിക്കാൻ അനുവദിക്കുമെന്ന് തമിഴ്നാട് റോഡ് വിഭാഗം അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യകാലത്തിന് നാളെ തുടക്കമാകും. ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 12 മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തുടനീളം ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഇന്ത്യൻ ബാഡ്മിന്റൺ താരം പി വി സിന്ധു ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. ടോക്കിയോയിൽ നടക്കുന്ന ടൂർണമെന്റിൽ ചൈനീസ് താരം ചെൻ യു ഫെയ് പരിക്കേറ്റ് പിന്മാറിയതോടെയാണ് സിന്ധു ഫൈനലിൽ എത്തിയത്. ആദ്യ സെറ്റ് 21-19 സിന്ധു സ്വന്തമാക്കിയിരുന്നു. രണ്ടാം സെറ്റിൽ സിന്ധു 15-10 മുന്നിട്ട് നിൽക്കുമ്പോഴായിരുന്നു ചൈനീസ് താരത്തിന്റെ പിന്മാറ്റം. നാളെ നടക്കുന്ന ഫൈനലിൽ സിന്ധു ജപ്പാന്റെ അകാനി യമാഗുച്ചിയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ മൂന്നാം സ്ഥാനക്കാരെ നാളെ അറിയാം. പുലർച്ചെ 2:30 നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. ഈ മാസം 20 നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടും. ലോർഡ്സിൽ നടക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പര രോഹിത് ശർമ്മയുടെ അവസാന അന്താരാഷ്ട്ര മത്സരമാകുമെന്ന മാധ്യമ റിപ്പോർട്ടുകൾ ബിസിസിഐ തള്ളി. ഇംഗ്ലണ്ടിനെതിരായ ഏകദിനത്തിനുശേഷവും രോഹിത് ശർമ്മ ഇന്ത്യയ്ക്കായി കളിക്കുമെന്ന് ബിസിസിഐ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ഗൌ എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. ജൻ വിശ്വാസ് ഭേദഗതി നിയമം 2026 കീഴിൽ റെയിൽവേയിൽ കർശന പരിശോധനകൾ. തിരുവനന്തപുരം ഡിവിഷനിലെ റെയിൽവേ ടിക്കറ്റ് പരിശോധനാ ഉദ്യോഗസ്ഥരുടെയും റെയിൽവേ സംരക്ഷണ സേനയുടെയും പരിശോധനയിൽ സാധുവായ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്ത ഒരു യാത്രക്കാരനെതിരെ നടപടിയെടുത്തു. 600 രൂപ പിഴയടയ്ക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഇയാൾക്ക് കൊല്ലം സ്പെഷ്യൽ ക്ലാസ് റെയിൽവേ മജിസ്ട്രേറ്റ് 7000 രൂപ പിഴയും ഒരു ദിവസത്തെ തടവ് ശിക്ഷയും വിധിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിക്ക് സമീപമുള്ള ജുമാഗട്ടിലെ BSF പതിനെട്ടാം ബറ്റാലിയൻ ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കുന്ന അദ്ദേഹം BSF ഉദ്യോഗസ്ഥരുമായി സംവദിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ബഹിരാകാശത്തേക്ക് കുതിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1. സ്കൈറൂട്ടിന്റെ മിഷൻ ആഗമൻ ചരിത്രപരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷിയോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാകുന്നതിൽ യുവജനങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ല നയം ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ കടന്ന് ഇന്ത്യൻ താരം പി വി സിന്ധു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
3: Your choice. Your one-stop destination for finest music. Music. Your choice.
4: സമയം കൃത്യം 1 മണി അങ്ങനെ ആയിരിക്കും കേട്ടോ. ആകാശവാണി കൊച്ചി ഫോർ റെയിൻബോ 107.5 യുവർ ചോയ്സിലേക്ക് വീണ്ടും മടങ്ങിയെത്തിയിരിക്കുകയാണ്. 2 മണി വരെയുള്ള ഇനിയുള്ള സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് വിളിക്കാം, വിളിച്ച് പാട്ടുകൾ ആവശ്യപ്പെടാം. വിളിക്കേണ്ട നമ്പർ ഇങ്ങനെയാണ്, 0444-242-8101 എന്ന നമ്പറിലേക്ക് വിളിച്ചോളൂ. ഞാൻ ആർജി വിജിയുണ്ട് നിങ്ങൾക്കൊപ്പം കൂട്ടുകൂടാനായിട്ട്. ഒരു ബ്രേക്ക് കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ള അടുത്ത ഒരു കളർ ആരാണെന്ന് നോക്കാം. ഹലോ.
5: ഹലോ,
4: ആരാണിത്? പറഞ്ഞോളൂ.
5: മോഹൻ കുമാറാണ്.
4: ആലുവയിൽ നിന്ന് മോഹൻ അല്ലേ? ഓക്കെ. എന്താണ് പിന്നെ ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നുണ്ടോ?
5: ഞാന് ഗവൺമെന്റ് സർവീസിലാണ്, ഇറിഗേഷൻ
4: ഡിപ്പാർട്ട്മെന്റ്. അതുകൊണ്ടാണ് പ്രോഗ്രാമിലേക്ക് വിളിക്കാൻ കഴിഞ്ഞത്.
5: സാധാരണ ഈ സമയത്തുള്ള

0: പ്രോഗ്രാം ഒന്നും കേൾക്കാൻ പറ്റില്ല,
1: പറ്റാറില്ല അല്ലേ.
0: പ്രോഗ്രാം സ്ഥിരമായിട്ടാണ് കേൾക്കുക, സ്വാഗതം കൊച്ചിയുടെ എല്ലാ ഒരു എല്ലാ ദിവസവും സ്വാഗതം
1: സ്ഥിരമായിട്ടായിരിക്കും. അതെ, രാവിലെ അതിനുശേഷം കേൾക്കാൻ പറ്റാറില്ല,
0: ശേഷം അങ്ങനെ കേൾക്കാൻ പറ്റില്ല. പിന്നെ വൈകിട്ടെങ്കിലും ചിലപ്പോൾ ചില പ്രോഗ്രാംസ് കേൾക്കുന്നില്ല.
1: അപ്പൊ എന്തായാലും പനി വന്നതുകൊണ്ടൊന്ന് റെസ്റ്റ് എടുത്തു അല്ലേ. ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്ന പോലെ എന്തായാലും ഉച്ചയ്ക്കുള്ള പ്രോഗ്രാമിലേക്ക് ഒന്ന് വിളിക്കാനും പറ്റി അല്ലേ. എന്തായാലും ഫാമിലി ഉണ്ടോ കൂടെ? അതെ, ഏത് ക്ലാസ്സിലാണ്? അതെ അല്ലേ, ഓക്കെ ഓക്കെ. ഓ, ജോലി ആയതുകൊണ്ടാണ് ആലുവയിൽ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഏത് പാട്ടാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ
0: കേട്ടത്? ഏറ്റവും ഫേവറേറ്റ് സിംഗർ ആയിരുന്നു ജാനകിയപ്പോ. ഭയങ്കര നഷ്ടമാണ് നമുക്ക് മലയാളികൾക്ക് ഒന്നും പറയാം, എനിക്ക് മാത്രമല്ല ലോകമെമ്പാടുമുള്ള സംഗീതാസ്വാദകർക്ക് ഭയങ്കര ഒരു നഷ്ടമാണ്. ഏറ്റവും ഇഷ്ടമുള്ള
1: ശബ്ദമാണ്
0: ഭയങ്കര ഇഷ്ടമാണ്.
1: അതെ അതെ, തീർച്ചയായിട്ടും എത്രയോ പേരാണ്.

0: ഭയങ്കര നഷ്ടമാണ് നമുക്ക് മലയാളികൾക്ക് ഒന്നും. മലയാളികൾക്ക് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള സംഗീതാസ്വാദകർക്ക് ഭയങ്കര നഷ്ടമാണ്. ഏറ്റവും ഇഷ്ടമുള്ള
1: ശബ്ദമാണ്
0: ഭയങ്കര ഇഷ്ടമാണ്.
1: അതെ അതെ, തീർച്ചയായിട്ടും എത്രയോ പേരാണ് ആരാധകരായിട്ടുള്ളത്.
0: ഒരു പാട്ടെങ്കിലും എല്ലാ ദിവസവും ജാനകിയമ്മയുടെ കേൾക്കാൻ തുടങ്ങിയില്ല.
1: അതെ അതെ അതെ അതെ, തീർച്ചയായിട്ടും. ഏത് പാട്ടാണ് ജാനകിയമ്മയുടെ? മനോഹരമായിട്ടുള്ള പാട്ടാണ് ആ ഒരു പാട്ടിന്റെ വീണ അല്ലെ. വീണ എന്താ രസം കേൾക്കാനായിട്ട്,
0: മ്യൂസിക്.
1: അതെ അതെ, നല്ല എല്ലാം കൊണ്ടും നല്ല മനോഹരമാണ്. തീർച്ചയായും ആ സിനിമയും അതെ, ഭരത് ഗോപിയൊക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമയല്ലേ.
0: അതെ,
1: നല്ല ഒരു കാവാലത്തിന്റെയാണ് രചന അല്ലേ, നല്ലൊരു പാട്ടാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കുമായിട്ട് ജാനകിയമ്മയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ടും കൊടുക്കാം അല്ലേ ഈ ഒരു പാട്ട്.
0: തീർച്ചയായിട്ടും.
1: അപ്പൊ സന്തോഷമുണ്ട് കേട്ടോ വിളിച്ചതില്. ഓക്കെ, താങ്ക് യു. പാട്ട് ഇഷ്ടഗാനം.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി FM റെയിൻബോ 107.5, മ്യൂസിക്കലി യോഴ്സ്.
2: ഒരു മണി കഴിഞ്ഞ് 10 മിനിറ്റ് സമയമായിരിക്കുകയാണ് അല്ലേ, നട്ടുച്ച സമയത്ത്. എന്തായാലും ഊണൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടൊരു പാട്ട് കേൾക്കാൻ കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ വിളിച്ചുകൊള്ളൂ കേട്ടോ. ഈ ഒരു യുവർ ചോയ്സ് 2 മണി വരെയാണ് സമയം. 0484242481 നമ്പറിലേക്ക് വിളിച്ചാൽ മതി. എന്താണ് വിശേഷം എന്നൊക്കെ പറയാം, നല്ല പാട്ടൊക്കെ ചോദിക്കാം. അപ്പോൾ അടുത്തതായിട്ട് ആരാണ് പാട്ട് ചോദിക്കാനായിട്ട് എത്തിയിരിക്കുന്നത്? ഹലോ. ആ പറഞ്ഞോളൂ, ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ ഹലോ അങ്ങോട്ട് പറഞ്ഞു. ആരാണിത്? ആരാണിത്?
3: തൻസില.
2: തൻസില അല്ലേ, ഓക്കെ. സ്ഥലം എവിടെയാണ്?
3: ഫോർട്ട് കൊച്ചി.
2: ആ സ്ലാങ് കേൾക്കുമ്പോ അറിയാം, ഒരു സംസാര ശൈലി ഫോർട്ട് കൊച്ചിക്കാരുടെ കേൾക്കുമ്പോ പെട്ടെന്ന് മനസ്സിലാകും. ഫോർട്ട് കൊച്ചി എന്നൊക്കെ നമുക്ക് വിളിക്കുന്നതല്ലേ ആൾക്കാർ ഇഷ്ടം പോലെ. എന്താ ചെയ്യുന്നേ? സേഫാണല്ലേ, പക്ഷെ പഠിക്കുന്ന കുട്ടികളുടെ ശബ്ദം കേട്ടോ. ഒരു എന്താ പറയാ, തുള്ളിത്തുളുമ്പി നടക്കുന്ന ഒരു നല്ല ഒരു യങ് വോയിസ് ആയിട്ട് തോന്നിച്ചു. എന്തായാലും എന്താ പിന്നെ, ആരൊക്കെയുണ്ട് വീട്ടില്?
3: ഞാനും ഹസ്ബൻഡ്, രണ്ട് കുഞ്ഞുമക്കളും.
2: കുഞ്ഞുമക്കളാണ് അല്ലേ. അപ്പൊ യുവതിയല്ലേ. അതെ, അപ്പൊ ഞാൻ ഉദ്ദേശിച്ചതിൽ തെറ്റ് പറ്റിയിട്ടില്ല എന്തായാലും. അപ്പൊ മക്കളുണ്ടോ അടുത്ത്? അതെ അല്ലേ. എന്താ മക്കളുടെ പേരൊക്കെ പറഞ്ഞോളൂ.
3: മൂത്ത ആളുടെ പേര് ആദം ഐസൽ.
2: ആദം അല്ലേ. പിന്നെ രണ്ടാമത്തെ ആള്
3: മുഹമ്മദ് അസ്ലാൻ.
2: രണ്ട് അപ്പൊ രണ്ട് ആൺമക്കളാണ് അല്ലേ. സിറാജുദ്ദീൻ. ഓക്കെ, ഹസ്ബൻഡ് ഉണ്ടോ അവിടെ? പുള്ളി വർക്കിൽ പോയി അല്ലേ. അപ്പം ഏത് പാട്ടാണ് വേണ്ടത്?
3: എനിക്ക് മധുര നൊമ്പരക്കാറ്റിലെ മുന്തിരിച്ചയിലുള്ള പെണ്ണ് എന്നുള്ളൊരു പാട്ട്.
2: നല്ല പാട്ടാണല്ലേ ആ പാട്ട്. സുജാത.
3: അതെ,
2: ആ സിനിമ കണ്ടിട്ടുള്ളതാണോ? കാറ്റ് അല്ലേ, ഒരു ആ ഒരു
3: കാറ്റും.
2: അതെ അതെ അതെ അതെ, മേഘമൽഹാർ, മധുര നൊമ്പരക്കാറ്റ്, മഴ, ഇതൊക്കെ

0: എന്താ നമ്മുടെ അടുത്തടുത്ത് റിലീസ് ആയിട്ടുള്ള ബിജു മേനോൻ സംയുക്ത അവരുടെ ജോഡികളുടെ
1: അതെ അതെ
0: സിനിമ അല്ലേ?
1: കോമ്പിനേഷൻ,
0: അതെ,
1: അതെ
0: കോമ്പിനേഷൻ. നല്ല രസമായിരുന്നു ആ സമയത്ത് അല്ലേ?
1: അതെ, നമുക്ക് എന്തായാലും മുഴുവനായിട്ട് കണ്ടിരുന്നു പോകണ ഒരു
0: അതെ അതെ
1: മൂവിയാണ്
0: അതെ അതെ
1: അങ്ങനത്തെ മൂവികൾ.
0: അതെ. അപ്പൊ അതിലെ ആ പാട്ട് നല്ല പാട്ടാണ് കേൾക്കാം. പിന്നെ
1: അതെ,
0: ആർക്കെങ്കിലും സ്പെഷ്യൽ ഡെഡിക്കേഷൻ വല്ലതും ഉണ്ടോ?
1: സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്റെ
0: ഇല്ല,
1: ഫാമിലിക്കും പിന്നെ കേട്ടോണ്ടിരിക്കണ എല്ലാവർക്കും, വിളിച്ചിട്ട്
0: കുഞ്ഞുമക്കൾക്കും.
1: കേൾക്കാത്തവർക്കും.
0: അതെ
1: അതെ,
0: അല്ലേ, കുഞ്ഞുമക്കൾ
1: എന്റെ മക്കൾ
0: സംസാരിക്കുന്നുണ്ടോ?
1: കൊടുത്തു നോക്കാം,
0: ഓക്കെ.
1: കുറച്ചില്ല.
0: ആദമാണോ? ആദം,
1: ആദം
0: ആദമിന് എന്താ വിളിക്കുന്നേ വീട്ടില്? ഹലോ ഹലോ, വാവേ എന്താ വിളിക്കുന്നേ വീട്ടില്? എന്താ വിളിക്കുന്നേ? എന്തോ എന്താണ്? എന്തായാലും എന്തോ ഒരു തടസ്സമുണ്ട്. കുഴപ്പമില്ല കുഴപ്പമില്ല, കുഞ്ഞാ, കുഞ്ഞല്ലേ, LKG അല്ലേ ആയിട്ടുള്ളൂ അല്ലേ, ചിലപ്പോ അതിന്റെ ഒരു ഇതുണ്ടാവും. കുഴപ്പമില്ല കേട്ടോ, എന്തായാലും ഹായ് പറയുകയാണ് രണ്ടുപേർക്കും. എന്തായാലും നല്ല പാട്ട് എന്തായാലും ആസ്വദിച്ചോളൂ, മക്കൾക്കൊപ്പം എല്ലാവർക്കും ഒപ്പം കേട്ടോ. ഓക്കെ, വിളിച്ചതിന് സന്തോഷമുണ്ടേ. ഓക്കേ.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സമയം 1 മണി കഴിഞ്ഞ് 19:46 ആയിരിക്കുകയാണ്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 അങ്ങനെ ട്യൂൺ ചെയ്തിരിക്കുക കേട്ടോ. യുവർ ചോയ്സ് ആണ് നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ. ഫോണിലൂടെ വിളിച്ച് ചോദിക്കേണ്ട പ്രോഗ്രാമാണത്. 2 മണി വരെയാണ് സമയമുള്ളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. വിളിക്കാനായിട്ട് ആരെങ്കിലും ഇങ്ങനെ മടിച്ച് നിൽക്കണ്ടെങ്കിൽ മടിക്കണ്ട, വിളിച്ചോളൂ. 0484242810 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. അടുത്തതായിട്ട് ഇഷ്ടഗാനം പറയാനായിട്ട് കാത്തിരിക്കുന്നത് ആരാണ്? ഹലോ,
2: ഗുഡ്
1: ആഫ്റ്റർനൂൺ. ആരാണിത്?
2: ചാർലി
1: അല്ലേ, മരട്. പേര് സുപരിചിതമാണ്, കാരണം നമുക്ക് കമന്റ്സ് ഒക്കെ അയക്കുന്ന എല്ലാ പ്രോഗ്രാമിലും ഒക്കെ അല്ലേ അങ്ങനെ. പക്ഷെ സംസാരിക്കുന്നത് ആദ്യമായിട്ടാണ്. അതെ അതെ, രാവിലെ മുതൽക്ക് എല്ലാം രാത്രി വരെ കേൾക്കുന്ന ആളാണ് അല്ലേ. എന്താണ് താങ്കൾ ചെയ്യുന്നത്? എന്തെങ്കിലും റിട്ടയർഡ് ആണോ? അതെ അല്ലേ, ഓക്കെ ഓക്കെ. ചെറുതായിട്ട് എന്തോ ഒരു ഡിസ്റ്റർബൻസ്, കോൾ ഒന്ന് കട്ട് ആവുന്നുണ്ട്. എവിടെയെങ്കിലും ഒന്ന് നിന്ന് സംസാരിച്ചോളൂ കേട്ടോ. നമുക്ക് റേഞ്ചിന്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. റിട്ടയർഡ് ആണ് അല്ലേ? അതെ, ഓക്കെ. ഓ, അത് ശരി, ഓക്കെ ഓക്കെ. അതെ അതെ, ഓ സന്തോഷം. അപ്പോ ഇപ്പൊ എത്ര വർഷം
2: റേഡിയോയിലേക്ക് വിളിച്ചോണ്ടിരുന്ന ഒരു പാവം
1: സാറിനെയാണ്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ പ്രോഗ്രാംസിലൊക്കെ അങ്ങനെ അപൂർവമായിട്ടാണോ വിളിക്കാറ്? അതെ അതെ, എനിക്കറിയാം,
2: മനസ്സിലായി.
1: ആണ് വിളിക്കുന്നത് അല്ലേ, ഓക്കെ ഓക്കെ. ആരൊക്കെയുണ്ട് വീട്ടില്? വീട്ടിലാരൊക്കെയുണ്ടെന്നൊക്കെ പറഞ്ഞു. മക്കളും ഇപ്പൊ കൂടെ ഉണ്ടോ അവരൊക്കെ? അതെ അല്ലേ. ഏത് പാട്ടാണ് കേക്കേണ്ടത് ഈ ഒരു പ്രോഗ്രാമിലൂടെ? യേശുദാസ്, കെ ജെ യേശുദാസിന്റെ കൈതപ്രം എഴുതിയ പാട്ട് അല്ലേ, രചന
2: നിർവഹിച്ചിട്ടുണ്ട്. അതെ,
1: ഓക്കെ. അപ്പം എന്തായാലും ഇഷ്ട സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാഷാണോ?
2: തീർച്ചയായിട്ടും.
1: അത് മാത്രല്ല, പഴയ പാട്ടിന്റെ ഒക്കെ ആരാധകനാണ് എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ.
2: പഴയ ഏറ്റവും ഇഷ്ടം എനിക്ക് ആദ്യം തോന്നിയിരുന്നത് ഞങ്ങൾ തമ്മിൽ കണ്ടിരുന്നു ഒരിക്കൽ.

0: ബാബുക്കായെന്നൊരു
1: എം എസ് ബാബുരാജിന്റെ
0: അദ്ദേഹത്തിന്റെ താമസം എന്റെ വരുവാൻ, അതാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടമുള്ള ഗാനം.
1: പാട്ട് അതൊക്കെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ആരാണുള്ളത് അല്ലേ? അതിമനോഹരമായ ഗസലുകളല്ലേ ഇതൊക്കെ എല്ലാം.
0: ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ യേശുദാസ് ഗാനഗന്ധർവന്.
1: അതെ,
0: ഗാനഗന്ധർവനും പേരിട്ട കവിയെ കുറിച്ച് അറിയാലോ.
1: അതെ അതെ,
0: എന്തോ
1: ചെറുതായിട്ടൊന്ന് ക്ലിയർ ആവാ, നമുക്ക് അങ്ങനെ ക്ലിയർ, എന്തോ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട് കോളിൽ കേട്ടോ. ശരിക്കും അവന് എന്തോ ചെറിയ
0: ആരാണിത് ഗാനഗന്ധർവൻ
1: പേരിട്ടത്, ആരാണത് എന്ന് പറഞ്ഞോളൂ. പ്രിയ ശ്രോതാക്കൾക്കായിട്ട് പങ്കുവെക്കുന്നു ഞാൻ വിചാരിച്ചു. എന്തായാലും ആ ഇഷ്ടഗാനം നമുക്ക് കേൾക്കാം അല്ലേ? ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഗാനഗന്ധർവൻ തന്നെയാണെന്ന് നമുക്ക് തോന്നിപ്പോവും അല്ലേ? എന്തും എന്ത് മനോഹരമായ ശബ്ദമാണ്, നമ്മളൊക്കെ എത്ര ഭാഗ്യം ചെയ്തവരാണ് സത്യത്തിലും. അപ്പോ
0: പാട്ട് ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട്.
1: അതെ അതെ,
0: യൂട്യൂബിലും അതിലൊക്കെ ഇങ്ങനെ കേൾക്കാറുണ്ട്.
1: ഓക്കെ ഓക്കെ ഓക്കെ,
0: രാത്രി വൈകിയാണ്
1: കേൾക്കാറുണ്ട് അല്ലേ?
0: കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: അതെ, അപ്പൊ ഈ പാട്ടെന്തെങ്കിലും സ്പെഷ്യൽ ഡെഡിക്കേഷൻ വല്ലതും ഉണ്ടോ? എല്ലാവർക്കുമായിട്ടാണോ?
0: എല്ലാവർക്കുമായിട്ട്
1: ഇതാ പാട്ട് വരുന്നുണ്ട് കേട്ടോ. സന്തോഷമുണ്ട് സംസാരിക്കാൻ പറ്റിയില്ല. ചെറുതായിട്ടൊരു പ്രശ്നമുണ്ട് കോളിലൊന്ന് എന്തോ ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നുണ്ടേ. അതെന്തായാലും പാട്ടിലേക്ക് നമുക്ക് പോവാം. സന്തോഷം.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
2: സമയം കൃത്യം 1 മണി കഴിഞ്ഞ് 30 മിനിറ്റ് കേട്ടോ. എന്തായാലും ഞാൻ 1/2 മണിക്കൂർ കൂടിയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് ഫോണിലൂടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വിളിച്ച് ചോദിക്കാനായിട്ടുള്ള സമയം എന്ന് പറയുന്നത് 0484242481 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. എന്തായാലും അടുത്തതായിട്ട് ആരാണ് സംസാരിക്കാനായിട്ടും പാട്ട് ചോദിക്കാനായിട്ടും കാത്തിരിക്കുന്നത്? ഹലോ.
3: ഹലോ.
2: ആ, ആരാണിത്?
3: കൃഷ്ണയാണ്.
2: കൃഷ്ണ അല്ലേ, എത്ര മനോഹരമായ നാമധേയമാണ് കൃഷ്ണ എന്നുള്ളത്. ശരിക്കും എന്തിന്റെ മീനിങ് ആണെന്നറിയോ? ഭഗവാൻ കൃഷ്ണൻ മാത്രല്ല, ദ്രൗപദിയുടെ പേരുമാണ് കൃഷ്ണ. അറിയോ അത്? കൃഷ്ണയുടെ സ്ഥലം എവിടെയാ?
3: എന്റെ സ്ഥലം കൊച്ചി വൈപ്പിൻ.
2: വൈപ്പിൻ. ഓക്കെ, ആരൊക്കെയുണ്ട് വീട്ടില്?
3: അമ്മ, അച്ഛൻ, അനിയത്തി.
2: പഠിക്കുന്ന കുട്ടിയാന്ന് എനിക്ക് ശബ്ദം കേട്ടപ്പോ തന്നെ മനസ്സിലായി. ഏത് ക്ലാസ്സിലാണ്? ചിലപ്പോ സാറ്റർഡേ ഉണ്ടാവാറുണ്ടേ? നയൻത്തിലെ, നയൻത്തും ടെൻത്ത് ഒക്കെ ഇപ്പൊ പഠിക്കാൻ ഒരുപാടില്ലേ അല്ലേ? ഇല്ല അല്ലേ. ഓ, സന്തോഷം. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ? അല്ലെങ്കിൽ പിന്നെ സാറ്റർഡേയും കൂടി പോവണ്ടേ? ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പൊ എന്തായാലും ഇന്ന് നമ്മുടെ റെയിൻബോയിലേക്ക് വിളിക്കാന്ന് വെച്ചു അല്ലേ. റെയിൻബോ സമയം കിട്ടുമ്പോ ഒക്കെ കേൾക്കാറുണ്ടോ മോള്?
3: ഞാനിത് സ്പീക്കറിലെ

0: മിക്കാറുണ്ട് അല്ലെ. എന്തായാലും ട്രൈ ചെയ്തപ്പോ കിട്ടിയല്ലോ. ഏത് പാട്ടാ വേണ്ടേ?
1: മരമഞ്ഞളാടുന്ന
0: നമ്മുടെ പ്രണയവർണ്ണങ്ങളിലെ പാട്ട് അല്ലെ, വിദ്യാജിയുടെ വിദ്യാസാഗറിന്റെ മ്യൂസിക്കിലുള്ള നല്ല പാട്ടാ അത്. സുജാത മോഹന്റെ അലാപന മനോഹരമായിട്ടുള്ള പാട്ടാട്ടോ ചോദിച്ചിട്ടുള്ളത്. പാട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് അല്ലെ, പാട്ട് പാടാറുണ്ടോ? ഒരു പാട്ട് പാടുന്ന
1: ഓക്കേ.

കുന്നോല കുരുത്തോലപ്പന്തലിലാടുന്നൊരമ്മക്കിച്ചേലാണി കുന്നോല കുരുത്തോലപ്പന്തലിലാടുന്നൊരമ്മക്കിച്ചേലാണി.

0: ഓ, ഞാൻ അലിഞ്ഞു പോയി. സത്യമായിട്ട്
1: ഇല്ല,
0: സൂപ്പറായിട്ട് പാടിയിട്ടോ. നന്നായിട്ട് പാടുന്നുണ്ട്. പാട്ടൊക്കെ പഠിക്കുന്നുണ്ടോ?
1: പഠിക്കുന്നില്ല.
0: നന്നായിട്ട് പഠിക്കും. നന്നായിട്ട് പാടുന്നുണ്ട്. പഠിക്കുക കേട്ടോ, പാട്ട് പഠിക്കുക. പിന്നെ
1: അതാ ഇങ്ങനെ ചെറുതിലേ തുടങ്ങി എനിക്ക് പറഞ്ഞു തന്നതാണ്. അപ്പൊ അതൊക്കെ കേട്ട് കേട്ട് ആയിട്ട് ഇങ്ങനെ
0: അമ്മ.
1: പഠിക്കുന്നു.
0: ആ ഓക്കെ. അമ്മയുടെ പേരെന്താണ്?
1: മഞ്ജു.
0: അമ്മയും നമ്മുടെ റെയിൻബോക്ക് കേൾക്കുന്ന ആളാണ് അല്ലേ?
1: അതെ, അമ്മയും കേൾക്കണ
0: ആ
1: ആളാണ്.
0: ആ അപ്പൊ എന്തായാലും പാട്ടിൽ നല്ല വാസനയുണ്ട്. പാട്ടൊക്കെ പഠിച്ചോളൂ. പിന്നെ കൃഷ്ണയ്ക്ക് അനിയത്തിയാണല്ലോ ഉള്ളത്. അനിയത്തിയല്ലേ?
1: ആണ്
0: അനിയത്തിയുടെ പേരും കൂടി
1: അനിയത്തി.
0: പറഞ്ഞോളൂ.
1: അനിയത്തിയുടെ പേര് കൃഷിത, അച്ഛന്റെ പേര് സതീഷ്.
0: ഓക്കെ. അപ്പൊ ഈ പാട്ട് അവർക്ക് എല്ലാവർക്കും ആയിട്ടാണോ?
1: ആ അമ്മയ്ക്കും പിന്നെ എന്റെ ഫാമിലിക്ക് എല്ലാവർക്കും കൂടിയിട്ട്.
0: ഓക്കെ. സന്തോഷമുണ്ട് കേട്ടോ കൃഷ്ണ മോളെ.
1: ഓക്കെ
0: സംസാരിക്കാൻ പറ്റിയുള്ള സന്തോഷം. ഓക്കെ, ദാ പാട്ട് വരുന്നുണ്ട്, കേട്ടോളൂ. ഓക്കെ, ബൈ.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ഒരു മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആയിരിക്കും കേട്ടോ സമയം. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 യുവർ ചോയ്സിന്റെ സമയം അങ്ങനെ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി 20 മിനിറ്റും കൂടിയേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ചോദിക്കാനും സംസാരിക്കാനൊക്കെയുള്ള സമയമാണ്. പാഴാക്കണ്ട, വിളിക്കേണ്ട നമ്പർ ഇങ്ങനെയാണ്: 0484248101 എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ടുള്ള അടുത്ത ആൾ ആരാണ്? ഹലോ,
1: ഹലോ,
0: ആരാണിത്?
1: സൈനു.
0: സൈനു, സ്ഥലം എവിടെയാണ്? വൈപ്പിനിൽ നിന്ന് ഇപ്പൊ ജസ്റ്റ് ഒരു കോള് വന്നതേ ഉള്ളു. അപ്പൊ അത് കേട്ടപ്പോഴാണോ വിളിക്കാൻ തോന്നിയല്ലേ വൈപ്പിൻകാർക്ക്? അത് ശരി, ഓക്കെ. എന്തായാലും സന്തോഷായല്ലോ, കിട്ടിയല്ലോ. അതെ അതെ, വാശി വന്നപ്പോ കിട്ടി അല്ലേ, സന്തോഷായി. ആദ്യമായിട്ടാണോ വിളിക്കുന്നത് ഈ പ്രോഗ്രാമിലേക്കൊക്കെ? അതെ അല്ലേ, നമ്മുടെ റെയിൻബോ കേൾക്കുന്ന ആളല്ലേ സൈനു?
1: അതെ, സ്ഥിരം കേൾക്കാറുണ്ട്
0: അല്ലേ. ഓക്കേ ഓക്കേ. അപ്പൊ ആരൊക്കെയുണ്ട് വീട്ടിലിപ്പോ?
1: ഹസ്ബൻഡ്,
0: മോള് പഠിക്കുന്ന കുട്ടിയാണോ? ഇപ്പൊ തന്നെയാണോ? ഇപ്പൊ ഉണ്ടോ വീട്ടിലുണ്ടോ അവരൊക്കെ? അതെല്ലേ, ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഇങ്ങനെ ഇരുന്നപ്പോ കിട്ടി അല്ലേ. ഒരുപാട് തയ്ക്കാനൊക്കെ ഉണ്ടോ? വീട്ടിൽ തന്നെയാണ് തയ്ക്കണേ അല്ലേ? വീട്ടിൽ തന്നെ? അതെ അല്ലേ, ഓക്കെ ഓക്കെ. അപ്പൊ ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ഊണ് കഴിഞ്ഞോ? ഓ, വൈകി, ഒരുപാട് വൈകിയാണ് കഴിക്കുന്നേന്ന് തോന്നുന്നു അല്ലേ. കുറച്ച് വൈകിയാലും കുഴപ്പമില്ല. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് പാട്ടും കേട്ടോളൂ. എന്താണ്, ഏത് പാട്ടാണ് വേണ്ടത്? ഏത് പാട്ടാണ്? ചെക്കൻ സിനിമയിലെ അല്ലേ, മണികണ്ഠൻ പാടിയിട്ടുള്ള പാട്ടല്ലേ, ഒരു കാറ്റ് അല്ലേ. ആരും അങ്ങനെ ചോദിക്കാത്ത പാട്ടാണ്.

0: എന്താണത് ഇഷ്ടം തോന്നാൻ കാരണം?
1: അതെ, എനിക്ക് ആ പാട്ട് ഇറങ്ങിയ കാലം തുടങ്ങി കൂട്ടുകാരൻ എപ്പോഴും ആ പാട്ട് പാടും,
0: അതെ അല്ലേ?
1: മെയിനായിട്ട് പാടും പുള്ളി. അങ്ങനെ അപ്പൊ എപ്പോഴും ആ പാട്ട് മൂളിയാണ് ആദ്യമായിട്ട് അത് കേൾക്കുന്നത്.
0: അത് ശരി. ഓ, ഹസ്ബൻഡ് അല്ലേ?
1: അതെ അതെ,
0: സൈനു പാടില്ലേ ഇപ്പോ?
1: പാടില്ല.
0: ഓക്കെ, അപ്പൊ അങ്ങനെ കേട്ട്, അങ്ങനെ ഹസ്ബൻഡ് പാടി കേട്ടതുകൊണ്ട് ഒരു ഇഷ്ടം തോന്നിയതാണല്ലേ ആ പാട്ടിനോട് അല്ലേ?
1: പുള്ളി എപ്പോഴും അങ്ങനെയുള്ള പാട്ടുകളൊക്കെ
0: പാടാറുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ, എന്തായാലും പക്ഷെ വച്ചു കൊടുക്കുമ്പോ കേൾക്കാൻ.
1: ആ
0: ഇച്ചോടാ, കഷ്ടായി പോയി. ആള് ഡ്യൂട്ടിക്ക് പോയി അല്ലേ? പുറത്തേക്ക് ഇറങ്ങിയതാണ്. എന്താ ചെയ്യുന്നേ ആള്? വർക്ക് ചെയ്യുന്നത് എന്താണ്? ഓക്കെ ഓക്കെ, അപ്പൊ പെട്ടെന്ന് പോവേണ്ടി വന്നു അല്ലേ? അപ്പൊ അതങ്ങനെ പോയി. എന്തോ
1: അതിന്റെ അവരെ കൊണ്ടുപോകാനും.
0: ഓ, അത് ശരി. അങ്ങനെ അതുകൊണ്ടാണ് അല്ലെ, അങ്ങനെ പോയതാണ് പെട്ടെന്ന്. ഓക്കെ, സാരല്ല കേട്ടോ, ഞാൻ അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ ഹസ്ബൻഡും കൂടി ഉള്ളപ്പോ വിളിക്കുക കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട്, ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് വിളിക്കുക കേട്ടോ. അപ്പൊ ഈ പാട്ട് വെച്ച് തരാം നമുക്ക്. ദാ ചെക്കൻ മൂവിലാ പാട്ട്. ഓക്കെ, സന്തോഷമുണ്ട് സംസാരിക്കാൻ പറ്റില്ല. ഓക്കെ.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ആകാശവാണി FM റെയിൻബോ 107.5, മ്യൂസിക്കലി യോഴ്സ്.
3: ഒരു മണി കഴിഞ്ഞ് 49 മിനിറ്റിലേക്ക് കടന്നിരിക്കുക കേട്ടോ സമയം. യുവർ ചോയ്സിന്റെ സമയം ഓടി ഓടി പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 മണിവരെയുള്ള സമയത്താണ് ഇനി നിങ്ങൾക്ക് വിളിക്കാനുള്ള സൗകര്യം ഉള്ളത് എന്നുള്ളതാണ് സത്യം. ഇനിയിപ്പോൾ ലാസ്റ്റ് കോളറാണോ അത് ഇനി കഴിഞ്ഞെടുക്കാൻ സമയമുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അടുത്ത കോളറിലേക്ക് നേരെ അങ്ങോട്ട് പോവുകയാണ് ഒട്ടും സമയം കളയാതെ. അടുത്തതായിട്ട് ആരാണ് ഇത്? ആരാണ് ഇത് ഇത്രയും ബഹളം ഉണ്ടാക്കുന്നത്? ഹലോ, കരച്ചിലാണോ? വാശിയാണോ? പറഞ്ഞോളൂ, ആരാണിത്?
4: എന്റെ പേര് സുനി.
3: സുനി അല്ലേ? സ്ഥലം എവിടെയാണ്?
4: എറണാകുളം.
3: എറണാകുളം പേട്ട? പേട്ട എന്ന് പറയുമ്പോ വയറ്റിലേക്ക് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ തൃപ്പൂണിത്തുറ ഒക്കെ കഴിഞ്ഞ അടുത്തായിട്ട് അല്ലേ? ഓക്കെ. എറണാകുളം എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എവിടെയാണെന്ന് ഇങ്ങനെ വിചാരിച്ചു. സുനി എന്താ ചെയ്യുന്നത്? കുഞ്ഞുവാവയും കൊണ്ട് ഇത്തിരി വാശിയിലാണല്ലോ ആള്.
4: രണ്ടുപേരുണ്ട്. മൂത്താള് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇളയാള് ഭയങ്കര
3: വാശിയാണ് അല്ലേ? എത്ര പ്രായമായി രണ്ടുപേർക്കും?
4: ഒരാൾക്ക് 1.5 മറ്റേക്ക് 4.
3: ഓ, നന്നായിട്ട് നോക്കേണ്ട സമയല്ലേ. പറഞ്ഞിട്ട് കാര്യമില്ല, ഒട്ടും സമയം ഉണ്ടാവില്ല. അവരുടെ പുറകെ ഇങ്ങനെ നടക്കണം.
4: ഞാൻ എനിക്ക് മറ്റേ വലിയ ഫോൺ ഉണ്ടായി, അപ്പൊ ആ ഫോണിൽ ഇങ്ങനെ റേഡിയോ ഒന്നും കേൾക്കത്തില്ല, അറിയത്തില്ലായിരുന്നു. ചെറിയ ഫോണിൽ ഒതുങ്ങി, കാരണം ഇവന്മാരൊക്കെ പൊട്ടിച്ചുകൊണ്ട് ഒതുങ്ങിയപ്പോ ഞാൻ റേഡിയോ ഇപ്പൊ എല്ലാ സ്ഥിരവും കേൾക്കാറുണ്ട്. എഴുതിക്കുമ്പോ തന്നെ ഇതാ വെക്കണത്.
3: ഓ, അത് ശരി. അപ്പൊ ഏത് പാട്ടാ കേക്കണ്ടെന്ന് പറഞ്ഞോളൂ സുനിക്ക്.
4: എനിക്ക് നമ്മുടെ വെറ്റം സിനിമയിലെ മഴത്തുള്ളികൾ.
3: മഴത്തുള്ളി ആ പാട്ട്. മഴയൊക്കെ പെയ്തപ്പോ എത്രയോ പ്രാവശ്യം മഴ, എന്നാൽ പോലും നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് അതല്ലേ? ആ ഒരു പാട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടിന്റെ ലിസ്റ്റിലുണ്ടാവും ആ പാട്ട്. അപ്പം എന്തായാലും എന്താ പറയാൻ വന്നത്? വേറെ ആരും ഇല്ലേ വീട്ടില് കുട്ടികളെ നോക്കാനും ഒക്കെ? അച്ഛമ്മയുണ്ട്. അതെ അല്ലേ? നിങ്ങള് മാത്രമേ ഉള്ളോ? ഹസ്ബൻഡ് വൈഫും മക്കളും മാത്രമേ ഉള്ളോ? വന്ന ബഹളം കൂടുന്നുണ്ട്. എന്തായാലും നമുക്ക് പാട്ട് കേക്കാം. സന്തോഷമുണ്ട് കേട്ടോ. ഓക്കെ.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

ഒരു മണി കഴിഞ്ഞ് 58 മിനിറ്റ് ആയിരിക്കുകയാണ് സമയം കേട്ടോ. ഇനി 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകളിലേക്കാണ് പോകുന്നത്. ജെല്ലി റിലേ യുവർ ചോയ്സ് ഇന്നത്തെ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. യുവർ ചോയ്സ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ആസ്വദിക്കാവുന്നതാണ്. അപ്പോൾ 2 മണിക്ക് ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം ജെല്ലി റിലേ.

0: നോക്കണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: Rainbow FM presents Triple Treat. Three songs back to back. Enjoy the tracks and stay tuned. 3, 2, 1, let's go! Triple Treat.

വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി FM റെയിൻബോ 107.5, മ്യൂസിക്കലി യോഴ്സ്.
2: ആകാശവാണി FM റെയിൻബോ 107.5.

0: ലോകകപ്പിൽ ഇനി രണ്ടേ രണ്ട് ടീമുകൾ, അർജന്റീന സ്പെയിൻ, രണ്ട് കേളി ശൈലികളുടെ അപ്പോസ്റ്റലന്മാർ. ഒരു ഭാഗത്ത് മാത്തമാറ്റിക്കൽ പ്രസഷനിലൂടെ ബോൾ തന്റെ വരുതിയിൽ നിർത്തി മൈതാനത്ത് സമഗ്ര ആധിപത്യം സൃഷ്ടിച്ച് വിജയക്കുതിപ്പ് നടത്തുന്ന സ്പെയിൻ, മറുഭാഗത്ത് ഫുട്ബോൾ എന്ന കളിയോടുള്ള ആത്മസമർപ്പണത്തോടെ കളിയിൽ വിജയമല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കാതെ ആവേശത്തോടെ കളിക്കളത്തിലിറങ്ങുന്ന അർജന്റീന. കളത്തിൽ രണ്ടുപേരും ശക്തർ. ടിക്കി ടാക്കയുടെ മികവിൽ കളിക്കളത്തിലിറങ്ങുന്ന സ്പെയിൻ, ടിക്കി ടാക്ക പ്രയോഗവൽക്കരിച്ചതിൽ മുൻപനായ ജീനിയസ് പ്ലെയർ കളിക്കുന്ന അർജന്റീന. ടിക്കി ടാക്ക വിജയിക്കുമോ? ടിക്കി ടാക്ക കൂട്ടുപൊളിക്കാൻ അർജന്റീനയ്ക്കാകുമോ? എന്തായാലും ശക്തമായ ഒരു പോരാട്ടത്തിന് ന്യൂജേഴ്സിയിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയം സാക്ഷിയാകാൻ പോവുകയാണ്. നമുക്ക് കാണാം ആരു നേടും ഈ മോഹകപ്പ് എന്നത്. കാത്തിരിക്കാം ഞായറാഴ്ച വരെ.
1: സെമി പോരാട്ടങ്ങളുടെ കനൽ വഴികൾ താണ്ടിയെത്തിയ രണ്ട് ടീമുകളുടെ പ്രകടനത്തെക്കുറിച്ച് സ്പോർട്സ് കമന്റേറ്ററായ ശ്രീ ഹാരിസ് നെന്മേനിയുടെ വിശകലനം കേൾക്കാം.

48 ടീമുകളിൽ തുടങ്ങിയ ലോക കിരീടത്തിലേക്കുള്ള പടയോട്ടം രണ്ട് ടീമുകളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. സ്പെയിനും അർജന്റീനയും. അതെ, ലോക ഫുട്ബോളിന്റെ രാജകിരീടം തേടിയുള്ള പോരാട്ടത്തിൽ ഈ ടീമുകൾ പരസ്പരം കൊമ്പുകോർക്കും. നിർണായകമായ സെമി പോരാട്ടങ്ങളിൽ സ്പെയിൻ ഫ്രാൻസിനെയും അർജന്റീന ഇംഗ്ലണ്ടിനെയും നിഷ്പ്രഭമാക്കിയപ്പോൾ അരങ്ങൊരുങ്ങുന്നത് മറ്റൊരു ആവേശ ഫൈനലിൽ. രണ്ട് സെമിഫൈനലുകളിലേക്കും വിശദമായി. സ്പെയിൻ ഫ്രാൻസ് ടൂർണമെന്റിൽ ഇതുവരെയും ഇരു ടീമുകളും കാഴ്ചവെച്ച ആധികാരികമായ പ്രകടനം മുഖവിലക്കെടുക്കുമ്പോൾ ഒപ്പത്തിനൊപ്പമുള്ളൊരു മത്സരമാവും കളത്തിലരങ്ങേറുക എന്ന പ്രതീക്ഷയായിരുന്നു ഫുട്ബോൾ ലോകത്തിന്. പക്ഷേ യഥാർത്ഥത്തിൽ സ്പാനിഷ് ആധിപത്യത്തിൽ പുരോഗമിച്ച് സ്പാനിഷ് ആധിപത്യത്തിൽ അവസാനിച്ച ഒരു മത്സരമാണ് ഡല്ലാസ് സ്റ്റേഡിയത്തിൽ അരങ്ങേറിയത്. ലോക ഫുട്ബോളിലെ സമകാലിക കരുത്തരെ ഇരുപകുതികളിലുമായി നേടിയ ഒരു ജോഡി ഗോളുകൾക്ക് തോൽപ്പിച്ച് സ്പെയിനിന് ഫൈനൽ പ്രവേശനം. മുന്നേറ്റക്കാരൻ ഓച്ചിറമ്പോളും വിങ്ങർ പെഡ്രോ പോറോയും വിജയികൾക്കായി വലതൊട്ടു. മത്സരത്തിന്റെ 9th മിനിറ്റിൽ എതിർ ബോക്സിന്റെ വിളുമ്പിൽ സ്പെയിനിന് ഫ്രീ കിക്ക് ലഭിച്ചുവെങ്കിലും വയേനയുടെ അടി അപകടമുണ്ടാക്കാതെ പറന്നു. 19th മിനിറ്റിൽ ലെമീൻ യമാലിനെ ലൂക്കോ ഡീനെ ഫൌൾ ചെയ്തപ്പോൾ റഫറി പെനാൽറ്റി വിധിച്ചു. ഇക്കടുത്ത ഓച്ചിറമ്പോളിന് പിഴച്ചില്ല. ഫ്രഞ്ച് കീപ്പർ മെഗ്നേൻ ശരിയായ ദിശയിൽ തന്നെ ചാടി എങ്കിലും കൃത്യമായ ഉയരത്തിലും വേഗത്തിലും പന്ത് തൊടുത്ത ഓച്ചിറമ്പോൾ അവസരമൊന്നും നൽകിയില്ല. സ്പെയിൻ 1-0. 30th മിനിറ്റിൽ പരിചയസമ്പന്നനായ പ്രതിരോധ പടൻ വില്യം സലീബ പരിക്കേറ്റി മടങ്ങിയത് ഫ്രാൻസിന് വീണ്ടും പ്രഹരമായി. ഈ ലോകകപ്പിൽ ആദ്യമായി പിന്നിൽ പോകുന്ന അവസരം നേരിടേണ്ടി വന്ന ദിദിയർ ദശാംസിന്റെ ടീം കരുത്തോടെ മടങ്ങിയെത്തുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും അതുണ്ടായില്ല. എംബപ്പെ നിറം മങ്ങി. ഡംബലേക്കും ഒലീസയ്ക്കുമൊന്നും സ്പാനിഷ് പ്രതിരോധം ഒരവസരം നൽകിയതുമില്ല. മധ്യനിരയിൽ കളിയുടെ ചുക്കാൻ പിടിച്ച റോഡ്രി ഫ്രഞ്ച് മിഡ്ഫീൽഡർമാർക്കും സ്വാതന്ത്ര്യം അനുവദിച്ചില്ല. 35th മിനിറ്റിൽ

ബാർക്കോളയുടെ അടി ലക്ഷ്യത്തിൽ നിന്ന് അകന്നുപോയി. പിന്നാലെ ഓൽമോയും യമാലും പരസ്പരം പന്തുമായി മാറി നടത്തിയ നീക്കത്തിനൊടുവിൽ ഫാബിയൻ റൂയിസിന്റെ ഫിനിഷ് ഫ്രഞ്ചുകാർ കോർണർ വഴങ്ങി രക്ഷപ്പെടുത്തി. 42 മിനിറ്റിൽ റാബിയോട്ട് തന്ത്രപൂർവ്വം നൽകിയ പന്തു പിടിക്കാൻ എംബപ്പെ കുതിച്ചുവെങ്കിലും പെനാൽറ്റി ബോക്സ് വിട്ട് പറന്നെത്തിയ സ്പാനിഷ് കീപ്പർ സിമോൺ കഷ്ടിച്ച് അപകടമകറ്റി. 1 പകുതിയിൽ കൂടുതൽ ആധികാരികമായി കളിച്ച സ്പെയിൻ തന്നെ 1-0 ലീഡ് നിലനിർത്തി. 2 പകുതിയിലും സ്പാനിഷ് പ്രതിരോധത്തെ പരീക്ഷിക്കാൻ ഫ്രാൻസിന്റെ പേരുകേട്ട മുന്നേറ്റ നിരക്ക് കഴിഞ്ഞില്ല. സെൻട്രൽ ഡിഫൻഡർ പാർട്ണർഷിപ്പിൽ ലപ്പോർട്ട് കുബാസിദോയം പാറ പോലെ ഉറച്ചുനിന്നപ്പോൾ ഇരുവിങ്ങുകളിലൂടെയും ഊടിക്കളിച്ച കുക്കറേയും പോറോയും സെമിഫൈനലിൽ തങ്ങളുടെ മികച്ച കളി തന്നെ പുറത്തെടുക്കുകയും ചെയ്തു. 58 മിനിറ്റിൽ പെഡ്രോ പോറോ തന്നെ ഫ്രാൻസിന്റെ കഥകഴിച്ച ഗോൾ നേടുകയും ചെയ്തു. ഡാനി ഓൾമോ വീണുകിടന്ന് നൽകിയ പാസുമായി ബോക്സിൽ കടന്ന വിങ്ങർ പോറോ ഗോളിയുമായി മുഖാമുഖം വന്നപ്പോൾ സമചിത്തതയോടെ പന്ത് വലയിലേക്ക് തൂക്കി. സ്പെയിൻ 2-0. 61 മിനിറ്റിൽ ലമീൻ യമാൽ മനോഹരമായൊരു നീക്കത്തിലൂടെ വീണ്ടും പന്ത് എതിർവലയിലെത്തിച്ചുവെങ്കിലും ഓഫ്സൈഡ് വിധിക്കപ്പെട്ടു. 2 ഗോൾ ലീഡ് നേടിയിട്ടും പിന്നോക്കം വലയാതെ ആക്രമണമാണ് ഏറ്റവും നല്ല പ്രതിരോധം എന്ന തന്ത്രം പിന്തുടർന്ന സ്പെയിൻ എതിർപാതിയിലേക്ക് പിന്നെയും മുന്നേറ്റം നയിച്ചുകൊണ്ടിരുന്നു. 66 മിനിറ്റിൽ ഒരു ത്രൂ ബോൾ പിടിച്ചെടുത്ത് എംബപ്പെ തകർപ്പൻ അടിതൊടുത്തുവെങ്കിലും പോസ്റ്റിലേക്ക് പോകും മുമ്പേ കുക്കറയ ബ്ലോക്ക് ചെയ്ത് അകറ്റി. പകരക്കാരനായി ഇറങ്ങിയ ഡുയോയുടെയും അടി ഉനൈ സൈമൺ നിർവീര്യമാക്കി. മറുഭാഗത്ത് പിന്നീട് ഗോളൊന്നും പിറന്നില്ലെങ്കിലും നിരന്തരമായി റൈഡുകൾ സംഘടിപ്പിച്ച സ്പെയിൻ ഫ്രഞ്ചുകാരെ ശ്വാസം മുട്ടിച്ചു. പരിക്കു സമയത്ത് 94 മിനിറ്റിലും 96 മിനിറ്റിലും ഉസ്മാൻ ഡെംബലെ നടത്തിയ ശ്രമങ്ങൾ ഉനൈ സൈമൺ നിർവീര്യമാക്കിയതോടെ ഫ്രഞ്ച് പോരാട്ടം അവസാനിച്ചു. ഗോൾ കീപ്പിംഗ്, പ്രതിരോധം, മധ്യനിര, മുന്നേറ്റം തുടങ്ങിയ എല്ലാ മേഖലകളിലും എതിരാളികളെ നിർവീര്യമാക്കിയ കളി പുറത്തെടുത്ത സ്പെയിൻ നേടിയത് അർഹിക്കുന്ന വിജയം തന്നെ. ഫ്രാൻസിന്റെ സുപ്രസിദ്ധമായ മുന്നേറ്റ നിരയെ വരച്ച വരയിൽ നിർത്തിയതിൽ പോറോ, ലപ്പോർട്ട്, കുക്കറയ, കുബാർസി പ്രതിരോധ കൂട്ടുകെട്ടിന് ഒരു മാർക്ക് അധികം നൽകാമെന്ന് മാത്രം. 2-0 വ്യക്തമായ ജയത്തോടെ സ്പെയിൻ ഫൈനലിൽ പ്രവേശിച്ചപ്പോൾ അത് ആ രാജ്യത്തിന്റെ 2 ഫൈനൽ പ്രവേശനം കൂടിയായി. 2010 ആദ്യ ഫൈനൽ പ്രവേശനത്തിൽ അവർ കിരീടം ഉയർത്തുകയും ചെയ്തിരുന്നു. അർജന്റീന, ഇംഗ്ലണ്ട്. കായിക ലോകം ഏറെ ശ്രദ്ധയോടെ കാത്തിരുന്ന 2 സെമിഫൈനലിൽ ഒടുവിൽ ജയം അർജന്റീനയ്ക്ക്. കടുത്ത മത്സരത്തിന്റെ സമ്മർദ്ദം അതിജീവിച്ച് ഒടുവിൽ അർജന്റീന ജയിച്ചു കയറുന്നത് 2-1. ഇരു ഗോൾ കീപ്പർമാരും കാര്യമായി പരീക്ഷിക്കപ്പെടാതെ കടന്നുപോയ ആദ്യ പകുതി പരിക്കൻ മട്ടിലുള്ളതായിരുന്നു. 8 ഇംഗ്ലീഷ് കളിക്കാരും 12 അർജന്റീനൻ കളിക്കാരും ഫൌളിന് പിഴമൂളി. 2 ടീമുകളിലെയും ഓരോ കളിക്കാർ വീതം മഞ്ഞ കാർഡ് കാണുകയും ചെയ്തു. ഫ്രീക്കിക്കുകളിൽ നിന്ന് ഇംഗ്ലണ്ടിന്റെ സ്റ്റോൺസിന്റെയും ജെയിംസിന്റെയും ശ്രമങ്ങൾ എമി മാർട്ടിനസിനെ കാര്യമായ വെല്ലുവിളികൾ ഉണ്ടാക്കിയില്ല. മറുഭാഗത്ത് മാർട്ടിനസിന്റെ അടി പോസ്റ്റിനെ അകന്നുപോയി. 55 മിനിറ്റിൽ ആന്റണി ഗോർഡൻ ഇംഗ്ലണ്ടിനെ മുമ്പിലെത്തിച്ചു. മോർഗൻ റോജേഴ്സിന്റെ ക്രോസ് ഗോർഡൻ ലളിതമായി ടാപ്പിൻ ചെയ്തു. 1-0 ഇംഗ്ലണ്ട് മുമ്പിൽ. ഗോൾ വഴങ്ങിയതോടെ കാണാനായത് മറ്റൊരു അർജന്റീനയാണ്. തുടരെ തുടരെ അവർ ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ തുടങ്ങി. ഇംഗ്ലണ്ട് ആവട്ടെ പൂർണ്ണമായും പ്രതിരോധത്തിലേക്ക് പിൻവാങ്ങുകയും ചെയ്തു. 58 മിനിറ്റിൽ സിമിയോണിയുടെ കുതിപ്പിൽ ഗോൾ ഒഴിവാക്കാൻ സ്പെൻസിന്റെ തകർപ്പൻ ടാക്കിൽ. 69 മിനിറ്റിൽ ഗോൺസാലസിന്റെ ഹെഡർ പിക്ഫോർഡ് ഉജ്ജ്വലമായി രക്ഷപ്പെടുത്തുന്നതും കണ്ടു. 75 മിനിറ്റിൽ ഇംഗ്ലണ്ട് ഗോൾ വഴങ്ങുന്നതിൽ കഷ്ടിച്ചു രക്ഷപ്പെട്ടു. മക്കാലിസ്റ്ററിന്റെ ഹെഡർ പോസ്റ്റിൽ തട്ടി മടങ്ങി. 84 മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസിന്റെ അടി പിക്ഫോർഡ് കോർണർ വഴങ്ങി രക്ഷപ്പെടുത്തി. തൊട്ടു പിന്നാലെ കോർണറിനെ തുടർന്ന് മെസ്സിയുടെ പാസിൽ ബോക്സിന് പുറത്തുനിന്നും എൻസോ ഫെർണാണ്ടസിന്റെ തകർപ്പനടി ഗോൾ. അർജന്റീന 1-1. ഇതിനോടകം തന്നെ പ്രതിരോധം ശക്തിപ്പെടുത്തുക എന്ന തന്ത്രം സ്വീകരിച്ച് മുന്നേറ്റ മധ്യനിരയിൽ നിന്ന് ആളുകളെ പിൻവലിച്ചു കഴിഞ്ഞിരുന്ന ഇംഗ്ലണ്ടിന് പിന്നെ മുന്നോട്ട് കുതിക്കുക ശ്രമകരമായി മാറി. അർജന്റീനയാവട്ടെ ജയത്തിനായി ആഞ്ഞു പൊരുന്നത് തുടരുകയും ചെയ്തു. 92 മിനിറ്റിൽ അർജന്റീനയുടെ വിജയഗോൾ പിറന്നു. വിങ്ങിൽ നിന്നും മെസ്സി ബോക്സിലേക്ക് തൂക്കിയിട്ട സുന്ദരൻ ക്രോസിൽ ഉജ്ജ്വലമായി തലവെച്ച് ലൗത്താരോ മാർട്ടിനസിന്റെ ഫിനിഷ്. ഗോൾ. അർജന്റീന 2-1. അവസാന ഘട്ടത്തിൽ ഇംഗ്ലണ്ട് കോച്ച് തുഷേൽ ഐവൻ ടോണിയെയും മാർക്കസ് റാഷ്ഫോർഡിനെയും മുന്നേറ്റത്തിലിറക്കി എങ്കിലും അപ്പോഴേക്കും ഏറെ വൈകിപ്പോയിരുന്നു. അവസാന നിമിഷങ്ങളിൽ കളി ഗംഭീരമായി നിയന്ത്രിച്ച അർജന്റീന സമനില വഴങ്ങാതെ ഫൈനൽ പ്രവേശം ഉറപ്പിക്കുകയും ചെയ്തു. ഇനി ലൂസേഴ്സ് ഫൈനലും ഫൈനലും ബാക്കി. ആദ്യം ലൂസേഴ്സ് ഫൈനലിൽ ഫ്രാൻസും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടുന്നു. ഈ മത്സരത്തെ ടീമുകൾ പൂർണ്ണ ഗൌരവത്തോടെ എടുക്കുമോ അതോ ബെഞ്ചിലെ കളിക്കാർക്ക് അവസരം നൽകാൻ പ്രയോജനപ്പെടുത്തുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. ഫൈനൽ ഏതായാലും തകർപ്പനാകുമെന്ന് തീർച്ച. തങ്ങളുടെ ചരിത്രത്തിലെ 2 കിരീടത്തിനായി സ്പെയിനും തുടർച്ചയായി 2 കിരീടത്തിനായി അർജന്റീനയും കളത്തിലിറങ്ങുന്നു. കടുത്ത വെല്ലുവിളികളെ അതിജീവിച്ചാണ് അർജന്റീനയുടെ ഫൈനൽ പ്രവേശം. നോക്കൌട്ട് ഘട്ടത്തിൽ എല്ലാ മത്സരങ്ങളിലും തന്നെ അവർ അവസാന വട്ടത്തിൽ കടുത്ത പോർവീര്യം പുറത്തെടുത്ത് കളികൾ ജയിച്ചു കയറുന്നത് നാം കണ്ടു. കേപ്പ് വർദ്ധക്കെതിരെ, ഈജിപ്തിനെതിരെ, സ്വിറ്റ്സർലാന്റിനെതിരെ, ഒടുവിൽ

ഫ്രണ്ടിനെതിരെയും. ഈ പോർവീര്യം തന്നെയാണ് അവരുടെ കരുത്ത്. മറുഭാഗത്ത് സ്പെയിനിന്റെയും വരവ് കടുത്ത മത്സരങ്ങൾ അതിജീവിച്ചു തന്നെയാണ്. പോർച്ചുഗൽ, ബെൽജിയം, പിന്നെ സാക്സാൽ ഫ്രാൻസും. ഫൈനൽ പ്രവേശനത്തിന് മുമ്പ് അവർക്ക് മറികടക്കാനുണ്ടായിരുന്ന കടുംബകൾ ചെറുതായിരുന്നില്ല. ഇതുവരെയായി ഒരൊറ്റ ഗോൾ മാത്രം വഴങ്ങിയ പ്രതിരോധമാണ് അവരുടെ കരുത്ത്. ഒപ്പം ഭാവനാശാലികളായ മധ്യ മുന്നേറ്റ നിരയും. അർജന്റീനയുടെ ശക്തി അവരുടെ ക്യാപ്റ്റൻ ലയണൽ മെസ്സിയുടെ സാന്നിധ്യം തന്നെയാണ്. ശൂന്യതയിൽ നിന്നും ഗോളും ഗോളവസരങ്ങളും സൃഷ്ടിച്ച് ഈ വെറ്ററൻ കളിക്കാരൻ പലതവണ ടീമിനെ രക്ഷപ്പെടുത്തുന്നത് നമ്മൾ കണ്ടു. ഏതായാലും ഫൈനലിൽ അതർഹിച്ച രണ്ടു ടീമുകൾ തന്നെ ഏറ്റുമുട്ടുമ്പോൾ കാത്തിരിക്കാം നമുക്കൊരു ക്ലാസിക് പോരാട്ടത്തിനായി.

ലോകകപ്പ് അതിന്റെ അന്തിമ പോരാട്ടത്തിലേക്ക് കടക്കുമ്പോൾ ചരിത്രത്തിലെ ലോകകപ്പ് പോരാട്ടങ്ങളിൽ ചിലത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ അർജന്റീനയുടെയും സ്പെയിനിന്റെയും ലോകകപ്പ് വിജയങ്ങളുടെ ചരിത്രത്തിലൂടെ ഒന്ന് കണ്ണോടിക്കാം. സ്പോർട്സ് ലേഖകൻ ശ്രീ എ എൻ രവീന്ദ്രദാസ് തയ്യാറാക്കിയ കുറിപ്പ് കേൾക്കാം.

0: മൂന്ന് രാജ്യങ്ങളിലെ 16 വേദികൾ, 48 ടീമുകൾ, 104 മത്സരങ്ങൾ. ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ ലോകകപ്പ് ഫുട്ബോൾ മേളയ്ക്ക് ഈ വാരാന്ത്യത്തിൽ തിരശീല വീഴുകയാണ്. ന്യൂജേഴ്സി മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ ഞായറാഴ്ച ഇന്ത്യൻ സമയം രാത്രി 12:30 പന്തുരുളുന്ന 23-ാം ലോകകപ്പിന്റെ കലാശപ്പോരിലേക്കാണ് ലോകം മുഴുവൻ കണ്ണുനട്ടിരിക്കുന്നത്.
1: 1966 ലോകകപ്പിൽ മാത്രമാണ് ഇതിനു മുൻപ് സ്പെയിൻ അർജന്റീന പോരാട്ടം നടന്നത്. അന്ന് ഗ്രൂപ്പ് മത്സരത്തിൽ അർജന്റീന ജയിച്ചു കയറി. എന്നാൽ 2018 റഷ്യൻ ലോകകപ്പിന് മുന്നോടിയായി നടന്ന സൌഹൃദ മത്സരത്തിൽ ഇവർ തമ്മിൽ അവസാനമായി ഏറ്റുമുട്ടിയപ്പോൾ സ്പെയിൻ 1-0 അര ഡസൻ ഗോളുകൾക്ക് അർജന്റീനയെ തകർത്തു. ഈ ലാറ്റിൻ യൂറോപ്യൻ ശക്തികളുടെ നേർക്കുനേർ അംഗത്തിലെ ഏറ്റവും വലിയ ഗോൾ വ്യത്യാസമാണിത്.
0: വിവിധ ടൂർണമെന്റുകളിലും സൌഹൃദ മത്സരങ്ങളിലുമായി സ്പെയിനും അർജന്റീനയും ഇതുവരെ 14 തവണയാണ് നേർക്കുനേർ വന്നിട്ടുള്ളത്. അതിൽ 6 വീതം മത്സരങ്ങളിൽ ഇരുവരും വിജയം നേടിയപ്പോൾ 2 സമനിലയിൽ കലാശിച്ചു.
1: അർജന്റീന തങ്ങളുടെ 4-ാം ലോക കിരീടം ലക്ഷ്യമിട്ടാണ് ഞായറാഴ്ച കളത്തിലിറങ്ങുക. 1937-38 വർഷങ്ങളിൽ ഇറ്റലിയും 1958-ലും 62-ലും ബ്രസീലും കൈവരിച്ച തുടർ വിജയത്തിന് ശേഷം ആ രേഖാവലിയിലെത്തുന്ന 3-ാമത്തെ ടീമായി മാറുക എന്ന ദൌത്യമാണ് ലയണൽ മെസ്സിയും സംഘവും ഏറ്റെടുത്തിട്ടുള്ളത്.
0: അതേസമയം 2010 ആദ്യമായി ലോക ചാമ്പ്യൻ പട്ടം ചൂടിയ ഐബീരിയൻ ശക്തികളായ സ്പെയിൻ തങ്ങളുടെ 2-ാം കിരീടമാണ് ലക്ഷ്യമിടുന്നത്. 2008 യൂറോകപ്പിൽ തങ്ങളുടെ ആദ്യ മുത്തം ചാർത്തിയതിന് പിന്നാലെയാണ് അവർ ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ലോകകപ്പിൽ ജേതാക്കളായത്. പിന്നാലെ 2012 യൂറോകപ്പും കരസ്ഥമാക്കിയ സ്പെയിൻ അപൂർവ ട്രിപ്പിൾ തികച്ചു. അത്തരമൊരു ചരിത്ര മുഹൂർത്തത്തിനുള്ള അവസരമാണ് എസ്പാനികൾക്ക് ഈ ഫൈനൽ.
1: ഇത്തവണത്തെ ടൂർണമെന്റിൽ ഏറ്റവും അധികം ഗോൾ നേടിയ രാജ്യമാണ് അർജന്റീന, 19 ഗോൾ. അതേസമയം സ്പെയിൻ ആകട്ടെ ഏറ്റവും കുറച്ച് ഗോൾ നേടിയ ടീമും. ഫൈനൽ വരെയുള്ള 7 മത്സരങ്ങളിൽ 6 അവർ ഗോൾ വഴങ്ങിയിട്ടില്ല. പ്രതിഭാസമ്പത്തിലും കളിമികവിലും പോരാട്ട വീര്യത്തിലും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നവർ കൊമ്പുകോർക്കുമ്പോൾ ഇത് ലോകകപ്പിലെ ക്ലാസിക് ഫൈനലായി മാറാം.
0: 2010 ദക്ഷിണാഫ്രിക്ക വേദിയായ 19-ാം പതിപ്പിൽ ലോക ഫുട്ബോളിൽ 8-ാമത്തെ ചാമ്പ്യനായാണ് സ്പെയിനിന്റെ ഉദയം. അന്ന് ചരിത്രത്തിലേക്ക് സുവർണശോഭയോടെ പേരെഴുതി ചേർക്കാൻ സ്പെയിനിന് 116 മിനിറ്റുകൾ കാത്തിരിക്കേണ്ടി വന്നു.
1: ആഫ്രിക്കൻ വൻകരയിലേക്ക് ആദ്യമായി എത്തിയ ടൂർണമെന്റിലെ മികച്ച ടീം ഒടുവിൽ കാവ്യനീതി എന്നോണം ഫിഫ സ്വർണക്കപ്പിലെത്തിയപ്പോൾ യൊഹാൻ ക്രൈഫിന്റെ പിന്മുറക്കാരായ ഡച്ച് സംഘത്തിന് 3-ാം ഫൈനലിലും കണ്ണീരോടെ മടങ്ങാനായിരുന്നു വിധി.
0: സെമിയിൽ പോലും എത്താതെ മടങ്ങിക്കൊണ്ടിരുന്ന കാളപ്പൂരിന്റെ നാട്ടുകാർ ഒടുവിൽ കപ്പുമായി മടങ്ങിപ്പോയതിൽ അതിഭാവുകത്വമൊന്നുമില്ല. ദക്ഷിണാഫ്രിക്കയിലെ സ്റ്റേഡിയങ്ങളിലെ വുവുസലയുടെ മുഴക്കത്തിനും കൊളംബിയക്കാരി ഷക്കീറയുടെ വക്ക വക്ക ദിസ് ടൈം ഫോർ ആഫ്രിക്ക എന്ന അതിമനോഹരമായ ഗാനത്തിനും സ്പെയിനിലെ വീഥികളിൽ വിവ എസ്പാന എന്ന് മൊഴിമാറ്റം നടന്ന ദിവസമായിരുന്നു 2010 ജൂലൈ 11.
1: ജോഹന്നാസ്ബർഗിലെ സോക്കർ സിറ്റി സ്റ്റേഡിയത്തിൽ വിജയ ഗോളിലേക്ക് നിറയൊഴിച്ച ആൻഡ്രെ ഇനിയസ്റ്റയും ആര്യൻ റോബൻ എന്ന നെതർലാൻഡ്സിന്റെ കുതിരയെ പിടിച്ചുകെട്ടിയ ഗോളി ഇഗേർ കസിയസും ആ ഒറ്റ രാത്രി കൊണ്ട് സ്പാനിഷ് ജനതയുടെ ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠരായി.
0: 2008 യൂറോപ്യൻ കപ്പ് കയ്യിലേന്തിയ ടീമിനെ നാട്ടിലെ ഫുട്ബോൾ പ്രേമികളെ ഏൽപ്പിച്ച കടമ അവർ നിർവഹിച്ചു. ആ സ്വപ്നം സാക്ഷാത്

0: ആവിഷ്കരിച്ചു എന്ന ഒറ്റ വാക്യത്തിൽ ഒരു രാജ്യത്തിന്റെ സന്തോഷം മുഴുവൻ പ്രകടിപ്പിച്ചു എൽപേസ് എന്ന ദിനപത്രം.
1: ദക്ഷിണാഫ്രിക്കയിലെ കളിമേടുകളിൽ പ്രതീക്ഷകൾ പലതും തകർന്നു വീണെങ്കിലും കാണികൾക്ക് നിരാശരാകേണ്ടി വന്നില്ല. 2006 ജേതാക്കളായ ഇറ്റലിയും രണ്ടാമന്മാരായ ഫ്രാൻസും ആദ്യ റൌണ്ട് കടക്കാതെ പുറത്തുപോയി. പരിണിത പ്രജ്ഞരായ ഇംഗ്ലണ്ടും ഡീഗോ മറഡോണ പരിശീലകനായ മെസ്സിയുടെ അർജന്റീനയും ജർമ്മനിയുടെ യുവനിരക്ക് മുൻപിൽ അടിയറവ് പറഞ്ഞു. ബ്രസീലാവട്ടെ ക്വാർട്ടർ ഫൈനലിൽ ഹോളണ്ട് ഒരുക്കിയ വാരിക്കുഴിയിൽ വീണുകൊടുത്തു.
0: അതേസമയം അത്ര പകിട്ടില്ലാത്ത ടീമിനെയും കൂട്ടി ദക്ഷിണാഫ്രിക്കയിലെ മൈതാനങ്ങളിലൂടെ ലോകത്തിന്റെ ഹൃദയം കവർന്നെടുത്ത ഡീഗോ ഫോർലാൻ 1930 കിരീടമണിഞ്ഞ യുറഗ്വായെ സെമി വരെ എത്തിച്ചു. ടൂർണമെന്റിലെ ഏറ്റവും ഗംഭീരമായ ഗോളുകളിൽ ചിലത് ഈ മുൻനിരക്കാരന്റെ വകയായിരുന്നു.
1: യൂറോപ്പിൽ നിന്ന് അവസാന 8 മൂന്ന് കൂട്ടർ മാത്രം. പക്ഷേ ആദ്യ 3 സ്ഥാനങ്ങളിലും ആ 3 ടീമുകൾ ഇരിപ്പുറപ്പിച്ചു. ബ്രസീലിനും അർജന്റീനയ്ക്കും പകരം തെക്കേ അമേരിക്കയിലെ 3 ശക്തിയായി തിരിച്ചെത്തിയ യുറുഗ്വേ 4 സ്ഥാനത്തെത്തി.
0: സ്പെയിൻ നേടിയ വിജയം അവരുടെ ആരാധകരെ മാത്രമല്ല സർഗാത്മകമായ ഫുട്ബോൾ കളിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും ആഹ്ലാദചിത്തരാക്കി. ആദ്യ മത്സരത്തിൽ സ്വിറ്റ്സർലാൻഡിനോട് തോറ്റുകൊണ്ട് തുടങ്ങിയ സ്പെയിൻ പിന്നീട് അങ്ങോട്ട് ടിക്കി ടാക്ക എന്ന മോഹന കേളി ശൈലിയിലെ വിശ്രുതമായ പാസുകളുടെ മാല കോർത്ത് അവർ എതിരാളികളെ ബന്ധിച്ചു. ഈ ചങ്ങലക്കണ്ണി പൊളിക്കാൻ ഗൃഹപാഠം ചെയ്തു വന്നവരായിരുന്നു ഡച്ചുകാരും. ആ കലാശ പോരാട്ടം അതിന്റെ നാടകീയമായ ശോഭ കൊണ്ട് ലോകത്തെമ്പാടുമുള്ള കോടിക്കണക്കായ കാണികളെ പിടിച്ചിരുത്തി.
1: ഇത് 2026 ജൂലൈ 19 ചരിത്രം രചിക്കാൻ ഒരു ലോകകപ്പ് ഫൈനൽ കൂടി നമ്മുടെ മുന്നിലെത്തി കഴിഞ്ഞു. സ്പെയിനും അർജന്റീനയും തങ്ങളുടെ ആയുധശാലകളെല്ലാം തുറന്നു വെക്കുമ്പോൾ മറ്റൊരു ഉജ്ജ്വല പോരാട്ടത്തിനാവും മെറ്റ്ലൈഫ് സ്റ്റേഡിയം സാക്ഷ്യം വഹിക്കുക.
2: ഇനി ന്യൂജേഴ്സി സ്റ്റേഡിയത്തിലേക്ക് എല്ലാവരുടെയും കണ്ണുകൾ. ആര് നേടും, ആര് കപ്പുയർത്തും? 50-50 സാധ്യത നിലനിൽക്കുന്ന ടീമുകൾ. ലീഗ് മുതൽ കനൽ വഴികൾ പിന്നിട്ട് തുടർച്ചയായി ഒരു പരാജയം പോലും ഇല്ലാതെ ഫൈനലിലേക്ക് എത്തിയ രണ്ടു ടീമുകൾ ബലാബലം നിൽക്കുമ്പോൾ വിജയിക്കുന്നത് ഫുട്ബോൾ എന്ന മഹത്തായ വികാരമാണ്. വിസ്മയ നീക്കങ്ങൾക്കൊടുവിൽ ആര് കപ്പ് നേടിയാലും വിജയി ഈ കാൽപന്ത് കളിയാണ്. ഓളപ്പെരുക്കം ഇനി ലോക ചാമ്പ്യനെ അടയാളപ്പെടുത്തിക്കൊണ്ട് വരും അടുത്ത തിങ്കളാഴ്ച. ലോകകപ്പ് ഓളപ്പെരുക്കം 2026. നിർവഹണം R. ഉണ്ണികൃഷ്ണൻ. സഹായം ലക്ഷ്മി പരശുരാമൻ. ജയ് ജോയ്.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു. ഇനി 3 മണിക്ക് വിവിധ ഭാരതി റിലേ പ്രോഗ്രാംസ് കേൾക്കാവുന്നതാണ്. വീണ്ടും 5 മണിക്ക് കൊച്ചി എഫ് എം റെയിൻബോ പ്രോഗ്രാംസ് തുടരും.

0: मन चाहेगी।
1: मन चाहेगी,
2: मन चाहेगी।

0: ന്യൂസ് റെയിൻബോ. നമസ്കാരം, പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. തിങ്കളാഴ്ച ആരംഭിക്കുന്ന വർഷകാല സമ്മേളനം അടുത്ത മാസം 13 സമാപിക്കും. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ അല്പസമയത്തിനകം ന്യൂഡൽഹിയിൽ പ്രഖ്യാപിക്കും. ഇന്ത്യയുടെ പ്രഥമ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 വിക്ഷേപണം വിജയകരം. മിഷൻ ആഗമൻ ഉപഗ്രഹങ്ങളെ വിജയകരമായി 450 km അകലെയുള്ള ഭ്രമണപഥത്തിൽ എത്തിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് അടുത്ത മാസം 18 തുടക്കമാകും. കപ്പൽ നിർമ്മാണശാലയ്ക്കായി 10,000 crore നിക്ഷേപം ടാറ്റ കമ്പനി നടത്തുമെന്ന VD സതീശന്റെ പ്രസ്താവന മുഖ്യമന്ത്രി സ്ഥാനത്തിന് യോജിച്ചതല്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുക്കും. കരട് പട്ടിക July 21 അന്തിമ പട്ടിക August 19 പ്രസിദ്ധീകരിക്കും. പത്തനംതിട്ട റാന്നി കണമലയിൽ ഫയർഫോഴ്സ് വാഹനം നിയന്ത്രണം വിട്ടുമറിഞ്ഞു. നിർത്തിയിട്ടിരുന്ന 3 വാഹനങ്ങളിൽ ഇടിച്ചാണ് മറിഞ്ഞത്. തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിൽ 57th പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഇന്ന് സംഘടിപ്പിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളും സേവനമനുഷ്ഠിക്കുന്നവരും വിരമിച്ചവരുമായ സായുധ സേനാ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ കടന്ന് ഇന്ത്യൻ താരം PV സിന്ധു. വാർത്തകൾ സമാപിച്ചു.
1: News Rainbow.

0: Yes, good evening, Kochis. You're listening to Akashwani from Rainbow 107.5. ൽ സമയം 5 മണി കഴിയുമ്പോൾ ഇന്നത്തെ ഓൺ ദ ഗോയുടെ സമയമാണ്. കൂടെയുണ്ട് ഞാൻ അഭി.
1: അഭിക്കൊപ്പം ഞാൻ വിപുൽ.
0: യെസ് മാഷെ, നമ്മള്
1: കുറച്ച് കാലമായി തോന്നുന്നു ഇങ്ങനെ ഒരുമിച്ചിരുന്നിട്ടല്ലേ.
0: 6 മാസങ്ങൾക്ക് മുമ്പ് ഒരു ന്യൂ ഇയർ രാത്രിയിൽ.
1: അതെ അതെ, നമ്മൾ ന്യൂ ഇയർ തുടങ്ങി വെച്ചു. പക്ഷെ ഇപ്പൊ പകുതി കഴിഞ്ഞു.
0: ഇത് പകുതി കഴിഞ്ഞു. നമ്മളൊരു ന്യൂ ഇയർ നൈറ്റ് പ്രോഗ്രാമാണ് നമ്മൾ അവസാനമായിട്ട് കണ്ടത്.
1: പക്ഷെ ആ ഒരു വൈബ് മാറിയിട്ടില്ല.
0: ആ ഒരു വൈബ് ഇതുവരെ മാറിയിട്ടില്ല. അവിടെ നമ്മൾ നേരെ 6 മാസം കഴിഞ്ഞ് കറക്റ്റ് ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോഴാണ് ഇവിടെ നിൽക്കുന്നത്.
1: എങ്ങനെയുണ്ടോ ഫസ്റ്റ് ഹാഫ്?
0: അല്ല,
1: എന്നെ സംബന്ധിച്ച് നാട്ടിലേക്ക് ഇടയ്ക്ക് ഇങ്ങനെ വരുമ്പോ നിങ്ങളിലൂടെയാണ് ഞാൻ വിശേഷങ്ങൾ അറിയുക. ഓരോരുത്തരും മുഖത്തേക്ക് നോക്കിയാൽ മനസ്സിലാവും നിങ്ങളുടെ 6 മാസം. അഭിയെ സംബന്ധിച്ച് ഇപ്പൊ നോക്കി പറയുകയാണെങ്കിൽ ഹാപ്പി,
0: ഭയങ്കര ഹാപ്പിയാണ്.
1: അപ്പൊ കറക്റ്റ് അല്ലേ?
0: എനിക്ക് തിരിച്ചു പറയാനുള്ള ജ്യോതിഷം അറിയില്ല, അതുകൊണ്ട് തന്നെ വിപുൽ പറയണം. വിപുൽ
1: ഓക്കെ ആയിരുന്നു. നമ്മളന്ന് പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട് റെസൊല്യൂഷൻസിനെ കുറിച്ച്. നമ്മൾ ഈ പറയാനും പറയാൻ വേണ്ടി മാത്രം റെസൊല്യൂഷൻ എടുക്കരുത്. പാതി വെച്ച കുറെ റെസൊല്യൂഷൻ ഓർക്കുന്നുണ്ടല്ലോ.
0: നന്നായിട്ട് ഓർക്കുന്നു. അതുകൊണ്ട് അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഈ വർഷം ഞാൻ റെസൊല്യൂഷൻസ് എടുക്കുന്നില്ല.
1: അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു റെസൊല്യൂഷൻ എടുക്കാത്തത് കൊണ്ട് അതിന്റേതായ ഒരു സന്തോഷം.
0: അതിന്റെ ബാഗേജസ് ഒന്നുമില്ല. ഇനിയിപ്പോ എല്ലെങ്കിലും എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കാണിക്കണല്ലോ ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു.
1: എനിക്ക് ഓർമ്മയുണ്ടല്ലോ, വരുമ്പോ ചോദിക്കുന്നുള്ള ഓർമ്മയുണ്ടല്ലോ. കാരണം നമ്മൾ രണ്ടുപേരും തന്നെയായിരുന്നു സംസാരിച്ചത്.
0: അതേ ന്യൂ ഇയർ നൈറ്റ് ഈവനിങ് വൈകുന്നേരത്തെ ഷോ നമ്മൾ രണ്ടുപേരുമാണ് ചെയ്തത്. അതിനുശേഷം 6 മാസങ്ങൾക്ക് ഇടവേളയ്ക്ക് ശേഷം ഇന്ത് ചൂടനെ ഞാൻ ഇന്നാണ് കാണുന്നത്. പിന്നെ എങ്ങനെയുണ്ട് പൊതുവിൽ ജീവിതവും പരിപാടികളൊക്കെ?
1: അടിപൊളി, നന്നായിരിക്കുന്നു, നല്ല സന്തോഷമായിട്ടിരിക്കുന്നു. കാര്യങ്ങളെല്ലാം നമ്മളീ പറഞ്ഞ പോലെ നമ്മളെങ്ങനെ കാണുന്നു എന്നതിനനുസരിച്ചല്ലേ വരിക പല കാര്യങ്ങളും. നമ്മളെ പോസിറ്റീവായിട്ട് കണ്ടാൽ അതെല്ലാം പോസിറ്റീവായിട്ട് തന്നെ സംഭവിക്കുന്ന പോലെ നന്നായിട്ടിരിക്കുന്നു.
0: ഇപ്പം അവിടെ നിന്ന് വന്നിട്ട് നാട്ടിലേക്ക് വന്ന സമയത്തെ മഴയുണ്ടല്ലോ പൊതുവെ.
1: എവിടെ മഴ മിണ്ടി പോകരുത്. ഞാൻ ഇവിടെ എയർപോർട്ടിൽ വെച്ചിട്ട് മഴ കണ്ട സമയത്തേക്ക് യോ കുറച്ച് സ്റ്റാറ്റസ് ഒക്കെ ഇട്ടങ്ങ് എല്ലാവരും ആനന്ദിപ്പിച്ചു. അങ്ങനെ വേണം പറയാൻ,
0: ഒരു സ്റ്റാറ്റസിനുള്ള മഴയെ തന്നുള്ളൂ.
1: അതിനുശേഷം ഇന്നലെയാണ് കുറച്ച് മഴ. ആ മഴയുടെ സമയത്ത് ഞാൻ കൊടയെടുത്ത് വീണ്ടും ഒരു സ്റ്റാറ്റസ് ഇട്ടു. കാരണം ഇവിടെ മഴയുണ്ടെന്ന് അറിയിക്കണമല്ലോ ആ ഒരു പരിപാടി. പക്ഷെ മഴ ഇനി വരും തോന്നുന്നു അല്ലേ?
0: സാധ്യതകൾ ഉണ്ടും ഇല്ലാതെയൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. ഉണ്ടില്ലാന്നുള്ളതാണല്ലോ പൊതുവെ.
1: പക്ഷെ വരാം.
0: ഇത്തവണ മഴയ്ക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റഡി വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വെസ്റ്റേൺ ഗട്സിൽ പശ്ചിമ ഘട്ടത്തിൽ പെയ്യുന്ന മഴയുടെ 25% നീരാവിയായി പോകുന്നു എന്നൊരു റിപ്പോർട്ട് ഇന്നലെ വന്നിരുന്നു.
1: അപ്പൊ പിന്നെ മഴയുടെ കാര്യത്തിലൊരു തീരുമാനം.
0: അപ്പം ഇനി പ്രത്യേകമായ സാഹചര്യങ്ങളിൽ മഴ പെയ്യാനാണ് കൂടുതൽ സാധ്യതകൾ.
1: എന്നിരുന്നാൽ തന്നെയും ആളുകള് പഴമക്കാർ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം വെച്ചാല്, ഇപ്പൊ കഴിഞ്ഞ ദിവസം കർക്കിടകം 1 ആയിട്ട് എല്ലാ ആളുകളും അമ്പലങ്ങളിലൊക്കെ പോകുന്നൊരു സമയമാണല്ലോ.
0: അതെ.
1: അപ്പോ അമ്പലങ്ങളിൽ വെച്ചിട്ടല്ലെങ്കിൽ പോലും പഴയ ആളുകളെ കാണുമ്പോൾ അവർ പറയുന്ന കർക്കിടകല്ലേ, മഴയുടെ തുടക്കമല്ലേ, അപ്പൊ മഴ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് അവരുടെ ഒരു സംസാരം വരിക. അത് കേൾക്കാനൊരു സുഖമാണ്.
0: അത് കേൾക്കാനൊരു സുഖമാണ്. പക്ഷെ ഇതിനൊക്കെ സയൻസിന്റെ ബാക്കിംഗ് ഉണ്ടോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വെദർ റിപ്പോർട്ട്സ് ഒക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഉള്ളതാണെങ്കിൽ കണ്ടറിയണം കോശി അല്ലേ.
1: കണ്ടറിയാം.
0: അപ്പൊ ഇന്ന് നമ്മുടെ മെയിൻ പരിപാടികളൊക്കെ എന്തൊക്കെയായിരിക്കും?
1: നമ്മൾ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ആ ഒരു മ്യൂസിക്കിന്റെ കൂടെ നമ്മൾ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പരസ്പരം ഷെയർ ചെയ്യാറുണ്ട്. പക്ഷെ അത് കേൾക്കുന്ന സമയത്ത്

0: ചില ആളുകൾക്ക് അതിനേക്കാൾ അപ്പുറത്തേക്ക് ചിന്തകൾ വന്നേക്കാം.
1: റൈറ്റ്.
0: അങ്ങനെ എല്ലാവരും കൂടെ, ഓഡിയൻസിന്റെ ലിസണേഴ്സിന്റെ കൂടെ, നമ്മുടെ കൂടെ ഒക്കെ ഒരു സമയം.
1: അതെ,
0: 3 മണിക്കൂർ സമയം.
1: 3 മണിക്കൂർ സമയം. പക്ഷെ ദാന്ന് പറഞ്ഞു പോകും, നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ ഇന്ന് പറയാനുണ്ട്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ന്യൂസ് പറയാനുണ്ട്, ചെറിയ ചെറിയ ഗെയിമുകളൊക്കെ ഉണ്ട്, ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രാക്കുകളും നമ്മൾ പ്ലേ ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ഫസ്റ്റ് പാട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. നാടൻ പാട്ട് എന്ന് പറയുമ്പോൾ മലയാളിയുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരു മുഖമുണ്ട്, ആ മുഖം കലാഭവൻ മണിയാണ്. അദ്ദേഹത്തിന്റെ ഒരു പാട്ട് ഇപ്പൊ വീണ്ടും ഇൻസ്റ്റഗ്രാമിലൂടെ ട്രെൻഡിംഗ് ആയിട്ട് തിരിച്ചു വന്നൊരു പാട്ടുണ്ട്. അപ്പൊ ആ പാട്ടോട് കൂടിയാണ് ഇന്നത്തെ ഓൺ ദ ഗോ നമ്മൾ അടിച്ച് തകർത്ത് കയറാൻ പോണേ.
0: ഉറപ്പായിട്ടും.
1: ഓക്കെ, യെസ് കീപ് ലിസണിംഗ് ടു ആകാശവാണി ഫ്രം റെയിൻബോ
0: 107.5.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: യെസ് ആദി റെഡി മൂവിയിലെ ട്രാക്കുമായിട്ട് വി ആർ ബാക്ക് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ കൂടെ ഉണ്ട് ഞാൻ അഭി,
1: ഒപ്പം കൂടെ ഞാനും വിപുൽ.
0: യെസ്, ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാട്ട് മാത്രമല്ല ഇപ്പോൾ ഇറങ്ങുന്ന കൂടുതൽ പാട്ടുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ചുകൂടി ലിബറേറ്റഡ് ആയിട്ടുള്ള മ്യൂസീഷ്യൻസ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിന്റെ ഒക്കെ ഒരു ഒരു വൈബ് കാണിക്കുന്ന തരം പാട്ടുകളാണല്ലോ കൂടുതൽ പാട്ടുകൾ ഇറങ്ങുന്നത്.
1: അത് മാത്രമല്ല ലിബറേഷന്റെ ഭാഗമായിട്ട് വരുമ്പോഴേക്ക് ഈ വാക്കുകൾക്ക് ഒരു റിപ്പറ്റേഷൻ വന്നാലും ചില സമയങ്ങളിൽ അതിന്റെ ഒരു ഹൃദയം എല്ലാം കൂടി ചേരുമ്പോഴേക്കും അതിന്റേതായ ഒരു ഭംഗി വരുന്നത്.
0: അതെ അതെ,
1: കടിച്ചപ്പെടാത്ത ചില വാക്കുകളൊക്കെ വന്നിട്ട് നമ്മൾ ചില സമയങ്ങളിൽ കൺഫ്യൂഷൻ ആവും. മലയാളം അറിയുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല, ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. പക്ഷെ എന്നാലും ചില വാക്കുകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ അതിനതിന്റേതായ ഭംഗിയും ഈ ഒരു റാപ്പ് മ്യൂസിക്കിന്റെ ഒരു
0: സ്റ്റൈലൊക്കെ ഉണ്ട്. അപ്പൊ കൂടുതൽ റൈറ്റേഴ്സും അവരുടെ വാക്കുകൾ അവരുടെ പ്രയോഗങ്ങളൊക്കെ തന്നെ ഒരു ഭയങ്കരമായിട്ട് ഇതുവരെ നമ്മൾ കേട്ട് ശീലിച്ചിട്ടില്ലാത്ത തരം പദപ്രയോഗങ്ങളും പരിപാടികളൊക്കെയാണല്ലോ കൂടുതൽ വരുന്നത്. ഇപ്പൊ ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് ഞാൻ ചോദിക്കുകയാണ്, ഈ ചോദ്യം എന്താ വരാത്തേന്നല്ലേ?
1: അല്ലല്ല, ഈ ടീച്ചറിനങ്ങ് വിടാമായിരുന്നു. കാരണം ഞാനൊരു ചോദ്യമായിട്ടിരിക്കുമ്പോൾ അറിഞ്ഞുകൊണ്ട് ചോദിച്ചതാണ്. ഞാൻ ചോദിക്കാൻ പോയിരുന്നു അബി പാട്ട് എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതിന് മുമ്പ്. ടീച്ചർ എന്നുള്ള രീതിയിലല്ല ഞാൻ പറഞ്ഞാൽ, കാലം മാറുന്നതിനനുസരിച്ച് പാട്ടുകളുടെ സ്റ്റൈൽ മാറുന്നു. കാരണം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പഴയ പാട്ടുകളൊക്കെ അയ്യോ പണ്ടത്തെ പാട്ടുകൾ ഇങ്ങനെയായിരുന്നു എന്ന് പറയാൻ സാധിക്കുന്നത്. അപ്പൊ ഇപ്പോ പാട്ടുകളിലേക്ക് വരുമ്പോഴേക്കും ഹൃദം മാറുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മ്യൂസിക്കിന്റെ സ്റ്റൈല് മാറുമ്പോൾ ആ സമയത്ത് കൊണ്ട് നമ്മൾ ഒരിക്കലും പറ്റാത്ത കുറെ മാച്ച് ചെയ്യാത്ത കുറെ വാക്കുകൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭംഗിയെ പോകും.
0: അതെ,
1: അപ്പൊ ഈ പാട്ടുകൾക്ക് ഈ വാക്കുകൾ തന്നെയായിരിക്കും ആപ്റ്റ് എന്ന് തോന്നുന്നു.
0: റൈറ്റ്. അപ്പൊ ഞാൻ വീണ്ടും ആ ചോദ്യം ചോദിക്കുന്നുണ്ട്, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ.
1: ഏത് ചോദ്യമാണോ
0: ഒരു ടീച്ചർ എന്ന നിലയ്ക്ക്, ബിക്കോസ് ഇന്ന് നമുക്ക് കൂടെ ഇരിക്കുന്നത് വിപുൽ

0: എന്ന് പറയുന്ന ആള്
1: ചെറിയ ആളല്ല. അല്ല, വേറൊരു പ്രശ്നമുണ്ട്, കേട്ടോണ്ടിരിക്കുന്നവർ വിചാരിക്കും ഇയാൾ ടീച്ചറാണോ എന്ന് പ്രോഗ്രാം ചെയ്യുന്നത്. ഞാൻ ടീച്ചർ മാത്രമല്ല,
0: ഞാൻ ഒരുപാട് സംഭവങ്ങളാണ്.
1: അങ്ങനെയല്ല, എഫ് എമ്മില് അബി ഇരുന്നിട്ട് ഒരു ടീച്ചറിനെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ട് പ്രോഗ്രാം ചെയ്യണോ എന്ന് തെറ്റിദ്ധരിക്കില്ലേ?
0: തെറ്റിദ്ധരിക്കില്ല. നിങ്ങളൊരു മൾട്ടി എന്താ പറയാ, മൾട്ടി ടാലന്റഡ് മൾട്ടി ഫെസറ്റഡ് ആയിട്ടുള്ള ആളാണെന്നുള്ളത് ഞാൻ അനൗൺസ് ചെയ്യുന്നു.
1: ഇത് കഴിഞ്ഞ് ചായ വാങ്ങിച്ചു തരണം അല്ലേ?
0: അപ്പോൾ എന്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം വരുന്ന യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ കുട്ടികൾ, ഞാൻ നേരത്തെ പറഞ്ഞ ലിബറേറ്റഡ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഉണ്ടല്ലോ ക്ലാസ് മുറികൾക്കകത്ത്, അതിനെ കുറിച്ച് എന്താണ് വിപുൽ മുരളിയുടെ?
1: സ്വാതന്ത്ര്യമല്ലേ ഉള്ളൂ. അല്ല, ശരിക്കും പറഞ്ഞാല് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അത് ആപേക്ഷികമല്ലേ?
0: ആപേക്ഷികമാണ്.
1: തിരിച്ചൊരു ചോദ്യം ചോദിച്ചതാണ്, വേറൊന്നുമല്ല. എനിക്ക് ഞാൻ ശരിക്കും പറഞ്ഞാല്
0: അത് ആപേക്ഷികമാവുന്നത് ഓക്കെ, ഒരു ആക്ഷേപിക്കലാവുന്നുണ്ടോ?
1: അല്ല, അങ്ങനെ ആവില്ല. കാരണം എന്ന് പറഞ്ഞാല് എന്റെ സ്വാതന്ത്ര്യം ഞാൻ എൻജോയ് ചെയ്യുന്ന ഒന്നാണ്, പക്ഷെ അത് മറ്റൊരാൾക്ക് തന്നെ വിലയിരുത്താൻ പറ്റുള്ളൂ. ഇപ്പൊ കുട്ടികളെ സംബന്ധിച്ച് അവരൊരിക്കലും സ്വതന്ത്രരല്ല സ്കൂളില്. അവർക്ക് ചുറ്റും എന്താ പറയാ, ഭിത്തികൾ എന്ന് പറഞ്ഞ പോലെ അധ്യാപകർ നിൽക്കുകയാണ്. അപ്പോ ഒരാൾക്ക് സ്വാതന്ത്ര്യം എന്ന് തോന്നുന്ന മറ്റൊരാൾക്ക് അങ്ങനെ ആവണം നിർബന്ധമില്ല. അപ്പോ എങ്ങനെ വന്നാലും എന്തൊക്കെ രീതിയിലെടുത്താലും ഒരു കുട്ടിയെ സംബന്ധിച്ച് സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സ്കൂളിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കുമ്പോൾ അവനെ സംബന്ധിച്ച് അവന് കൂടുതലും സ്വാതന്ത്ര്യം ഫീൽ ചെയ്യാൻ ചാൻസ് ഇല്ല. ഇനി പാട്ടിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, ഒരു ഒരു പാട്ട് എഴുതുന്ന ഒരാളെന്നുള്ള രീതിയിലാണെങ്കിൽ അവിടെ നമുക്ക് സ്വാതന്ത്ര്യം ഉപയോഗിക്കാം. നമ്മുടെ മുന്നിലുള്ള സംഗീതം, നമ്മുടെ മുന്നിലുള്ള കേൾവിക്കാർ, ഇവരെയൊക്കെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ പാട്ടുകൾ എഴുതുമ്പോൾ കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം ക്ലാസ് റൂമിൽ കിട്ടില്ല എന്നാണ് ചുരുക്കി.
0: കിട്ടില്ല, ഓക്കെ, എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, നമ്മൾ ഈ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇന്നത്തെ ദിവസത്തിന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായിട്ട് ഒരു ബന്ധമുണ്ട്.
1: അതെന്താണ് അപ്പോൾ?
0: അങ്ങനെ ഒരു ബന്ധമുണ്ട്.
1: അതെന്ത് ബന്ധം?
0: ഇന്ന് ജൂലൈ 18 സത്യത്തിൽ ഇന്നാണ് ഒഫീഷ്യലി ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു ആക്ട് പാസ്സാവുന്നത്. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് എന്ന് പറയുന്ന ആക്ട് പ്രാബല്യത്തിൽ വരുന്നത് 1947 ജൂലൈ 18
1: ഇന്നത്തെ ദിവസത്തിന്.
0: നമ്മൾ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോഴും ആ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന ഒഫീഷ്യലായിട്ടുള്ള ഡോക്യുമെന്റ് ആക്ടായിട്ട് വരുന്നത് ഈ ദിവസമാണ്.
1: അത് മാത്രമല്ല, ആ ഒരു ഡോക്യുമെന്റിലായിരിക്കാം ഒരു പക്ഷേ നമ്മളുടെ സ്വാതന്ത്ര്യത്തെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്.
0: റൈറ്റ് അല്ലേ?
1: ഈ പറഞ്ഞ പോലെ, അപ്പൊ ഇപ്പൊ നേരത്തെ ചോദിച്ച പോലെ, സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ചിലപ്പോഴൊക്കെ ഈ ഒരു തലമുറയിൽപ്പെട്ട ആളുകൾ ചോദിക്കാറുണ്ട്, അതെന്തുകൊണ്ട് ചെയ്താൽ തെറ്റാവും, അല്ലെങ്കിൽ അതെന്തുകൊണ്ട് തെറ്റാവുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ, അവൻ സത്യത്തിൽ അറിയാൻ ശ്രമിക്കുന്നത് എന്റെ സ്വാതന്ത്ര്യം എവിടെയാണ്, അല്ലെങ്കിൽ അതിന്റെ ബൗണ്ടറി എവിടെയാണെന്നാണ് അന്വേഷിക്കാൻ ശ്രമിക്കുക അല്ലെ? അപ്പോൾ ഈ പറഞ്ഞ ആക്ടിന്റെ ഒരു പ്രസക്തി ഈ കാലത്തിൽ ഉണ്ട് തന്നെ പറയാം.
0: ഉണ്ടെന്നുള്ളതാണ്. ആ കാലഘട്ടത്തിൽ ഇപ്പം നമുക്കറിയാം ഇന്ത്യ എങ്ങനെയായിരുന്നു, ഇന്ത്യയുടെ മാപ്പ് എങ്ങനെയായിരുന്നു. അത് പിൽക്കാലത്ത് ഇന്ത്യ വിഭജിക്കപ്പെടുന്നതും പാകിസ്ഥാനാവുന്നതും ഇന്ത്യ ആവുന്നതും പാകിസ്ഥാൻ തന്നെ ബംഗ്ലാദേശും പാകിസ്ഥാനും ഒക്കെ ആവുന്ന രീതിയിലേക്ക് ഉടമ്പടി വരുന്നതും അവിടെ നിന്നാണ്. അത് മാത്രമല്ല, പ്രിൻസ്ലി സ്റ്റേറ്റുകൾ ഉണ്ടായതെല്ലാം തന്നെ നമ്മളിപ്പോ കാണുന്ന സംസ്ഥാനങ്ങളുടെ വരുവങ്ങളിലേക്ക് എത്തുന്നതും അങ്ങനെയാണ്. പിന്നെ നമുക്ക് സ്വന്തമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുവാൻ വേണ്ടിയുള്ള മറ്റു നടപടികളിലേക്കൊക്കെ കടക്കുന്നതും ഈ ആക്ടിലൂടെയാണ്. അങ്ങനെ ഈ ആക്ടിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ് സത്യത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ എല്ലാ ഒഫീഷ്യൽ പരിപാടികളും.
1: ഇത് ശരിക്കും ഇപ്പോൾ അബി ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ, നമ്മളിത് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നും എൻജോയ് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ഇതുപോലെ പറഞ്ഞു കേൾക്കുമ്പോൾ ഒരറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി നമുക്ക് വരുന്നുണ്ട്. എങ്ങനെയായിരിക്കും ഇതിലേക്ക് എത്തുക, ഇത് ആരായിരിക്കും ഇതൊക്കെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ആരായിരിക്കും ഇതിനൊക്കെ പുറകിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ഇതുപോലുള്ള ദിവസങ്ങളിൽ നമ്മളിങ്ങനെ ഓരോന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതുപോലെ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്. അപ്പോൾ ആ സമയത്തായിരിക്കും നമ്മൾ ചിന്തിക്കുക, അയ്യോ ഞാനിത് സോഷ്യൽ സ്റ്റഡീസിൽ ഇന്ന ക്ലാസ്സിൽ പഠിച്ചതാണല്ലോ,
0: നാരായണൻ മാഷ് തല്ലി പഠിപ്പിച്ചിരുന്നല്ലോ എന്ന്.
1: എന്നെ തല്ലാതെ പഠിപ്പിച്ചതിന്റെ പ്രശ്നമായിരിക്കും എന്ന് വിചാരിക്കാം. എനിക്കിതൊന്നും ഓർമ്മയില്ല കേട്ടോ. ഞാനിത് അബിങ്ങനെ പറയുമ്പോഴും ചിന്തിക്കണം, ദൈവം ഇതൊക്കെ പഠിച്ചതാണല്ലോ, ഇതെന്തെങ്കിലും ചോദിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. കാരണം ഒരു ഓർമ്മയും കിട്ടുന്നില്ല.
0: ആ സത്യത്തിൽ ഈ ചരിത്രത്തിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇങ്ങനെ ചരിത്രം എല്ലാ ദിവസവും ഒരു പുഴ പോലെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം നമ്മൾ എവിടെ നിന്ന് വന്നു, നമ്മുടെ പരിപാടികളൊക്കെ എന്തായിരുന്നു, നമ്മുടെ ഫോർ ഫാദേഴ്സ് ഇവിടെ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, ആ കാലഘട്ടം എന്തായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ ഈ പറയുന്ന ഒരു ഡിസ്കോഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സബ്ജക്ട് ഭയങ്കര
1: ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു പൊസിഷനിലേക്ക് ഞാൻ വീണ്ടും ബാക്ക് ടു ടീച്ചറിലേക്ക് വരികയാണെങ്കിൽ, കുട്ടികൾ വന്ന് ചിലപ്പോൾ ചോദിക്കാറുണ്ട് ഇന്ന സബ്ജക്ട് സർ, ഇതിന്റെ സ്കോപ്പ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവർക്ക് കൊടുക്കുന്ന ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്, ഈച്ച് ആൻഡ് എവറി സബ്ജക്ട് ഈസ് ഈക്വലി ഇമ്പോർട്ടന്റ് എന്നാണ്. നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റിൽ നമ്മൾ മിടുക്കനാണെങ്കിൽ ആ ഒരു സബ്ജക്റ്റിനെ നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്ന് തന്നെ അർത്ഥം. അത് അതുകൊണ്ടാണല്ലോ മിടുക്കാവുക. അതല്ലാതെ ഈ സബ്ജക്ട് പഠിച്ചാൽ ഇങ്ങനെ ആവാമോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. ഹിസ്റ്ററി വൺ ഓഫ് ദോസ് കൈൻഡ് ഓഫ് സബ്ജക്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ഹിസ്റ്ററി പഠിക്കുന്ന പലരും ഓ അത് ഈസി ആണെന്ന് പറയും, ബട്ട് എന്നെ സംബന്ധിച്ച് ഞാൻ ഒരിക്കലും ഈസി ആയിട്ട് എടുത്തിട്ടില്ല. കാരണം ഹിസ്റ്ററിയെ ഹിസ്റ്ററി ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക, ബൈ ഹാർട്ട് എന്നുള്ളൊരു രീതി വിട്ടിട്ട്, ഇപ്പൊ അബി പറഞ്ഞ പോലെ അതിനൊരു സ്റ്റോറി ആയിട്ടൊക്കെ പഠിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാല് കുറെ അധികം കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്.
0: അപ്പൊ അങ്ങനെ പറഞ്ഞ് ഇന്നൊരു ശനിയാഴ്ച വൈകുന്നേരമാണല്ലോ പിള്ളേരെ ക്ലാസ് മുറിയിൽ ഇരുത്തി നമ്മൾ ബോറടിപ്പിക്കുന്നത്.

0: നമ്മൾ ഇനി തുള്ളി ചാടുവാനായിട്ടുള്ള ഒരു പാട്ടുമായിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഈ സോഷ്യൽ സയൻസ് പരിപാടികളൊക്കെ അവിടെ വെച്ച് അടച്ചു, ഇനി ഇല്ലാട്ടോ,
1: ഇൻഡിപെൻഡൻസ് ഇല്ല എന്നാണ് പറഞ്ഞത്.
0: ഇനി പൂർണ്ണമായ സ്വാതന്ത്ര്യമാണ്, പൂർണ്ണ സ്വരാജാണ് ഇത്. അപ്പോൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. കീപ് ലിസ്ണിംഗ് ടു ആകാശവാണി ഫ്രം റെയിൻബോ
1: 107.5.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: അടി അടി അടി മാസ് പാട്ടുമായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ. ഞാൻ അഭി.
1: ഞാൻ വിപുൽ.
0: വിപുൽ ഒന്ന് ഡാൻസ് കളിച്ചതൊക്കെ അവസാനിപ്പിച്ച്.
1: അല്ല, ഓരോ തവണ നമ്മൾ ഈ പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ആ പാട്ടിന്റെ മൂഡിലേക്ക് വന്നു കഴിഞ്ഞാൽ തിരിച്ചു വരാൻ കുറച്ച് സമയം എടുക്കും.
0: അതായത് നമ്മുടെ അഡ്രിനാലിനൊക്കെ റഷൊക്കെ ഒന്ന് തീർന്നിട്ട് തിരിച്ച് നമ്മൾ വീണ്ടും ബാലൻസിലേക്ക് എത്താൻ കുറച്ച് സമയമെടുക്കും.
1: പക്ഷെ നമ്മൾ
0: തിരിച്ചെത്തും, കാരണം മൈക്ക് ഓൺ ചെയ്ത് പോയല്ലോ.
1: മാത്രമല്ല, നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകള്, യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവര്, ചില സ്ഥലങ്ങളിൽ ബ്ലോക്കിൽ പെട്ടിരിക്കുന്നവര്, ഒരു കടയിൽ കാപ്പി ചായ ഇതൊക്കെ കുടിച്ച് ആസ്വദിച്ച് നിൽക്കുന്നവർ എത്ര പേരായിരിക്കും.
0: എനിക്കൊരു പരസ്യം കേട്ടതുപോലെ തോന്നുന്നു.
1: അല്ല, ഞാൻ ശരിക്കും അത് ഫീൽ ചെയ്യായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ റെയിൻബോയില് നമ്മുടെ ഒരു പ്രോഗ്രാം ഇങ്ങനെ പ്ലേ ചെയ്ത് പോകുന്ന സമയത്ത് എനിക്കൊരു കോൾ വന്നു, എടാ ഞാൻ നിന്നെ കേട്ടോണ്ടിരിക്കുകയാണെന്ന പറയുന്നത്. അങ്ങനെ നമ്മളെ അറിയുന്നവര് നമ്മളെ കേട്ടോണ്ടിരിക്കുകയെന്ന് പറയുമ്പോൾ അത് രസമല്ലേ.
0: പക്ഷെ ഇപ്പൊ കേൾക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കരുത്, ദയവായി നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമുക്ക് വിളിക്കാം. അപ്പോൾ നമ്മൾ വിജയ് സിനിമയിലെ പാട്ട്, വിജയ് തന്നെ പാടിയ പാട്ടാണ് കേട്ടത്. വിജയുമായി ബന്ധപ്പെടുത്തി ഒരു വാർത്ത ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
1: ഇപ്പൊ മൊത്തത്തില് വാർത്തകളുടെ
0: മേളമാണ്.
1: അദ്ദേഹം വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞ ഒരു സിനിമയില് ഓരോ സീൻസ് വരുന്ന പോലെയാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്.
0: വളരെ സിനിമാറ്റിക് ആണ് മൊത്തത്തിൽ കാര്യങ്ങളെന്നും പറയാതിരിക്കാൻ വയ്യ.
1: പക്ഷെ പബ്ലിക്കിന് ഗുണമുള്ള കാര്യങ്ങളാണ് പലതും കാണുന്നത്.
0: റൈറ്റ്. അപ്പോൾ ഞാൻ പറയാൻ വന്ന വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഓപ്പറേഷൻ തൂഫാൻ ഉണ്ടല്ലോ,

0: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് നമ്മുടെ സ്വന്തം ലാലേട്ടനും വിജയും ഒന്നിക്കുകയാണ്.
1: അടിപൊളി,
0: ചെറിയ കാര്യമാണോ?
1: അതെ അതെ.
0: അങ്ങനെ വിജയ് കൊച്ചിയിലേക്ക് വരാനുള്ള പരിപാടികളൊക്കെ തന്നെയുണ്ട്. നമ്മുടെ ഇവിടുന്ന് നമ്മുടെ രമേശ് ചെന്നിത്തല സാർ, അദ്ദേഹം കൊച്ചിയിൽ പോയിട്ട് സോറി ചെന്നൈയിൽ പോയിട്ട് വിജയ് മീറ്റ് ചെയ്തിരുന്നു. ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ഇതിന്റെയൊക്കെ സപ്പോർട്ടൊക്കെ ചോദിച്ചിരുന്നു. അപ്പം വിജയ് ഫുൾ സെറ്റ്.
1: അപ്പൊ നമുക്ക് അങ്ങനെ ലീവ് എടുക്കാം അല്ലേ? നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ രണ്ടുപേരും കാണാൻ പറ്റും. ഈ പറഞ്ഞ രണ്ടുപേരും ഫേവറേറ്റ്സ് ആയിട്ടുള്ള,
0: നമ്മൾ അതിന്റെ ഇടയിൽപ്പെട്ട് തൂഫാനാവോന്ന് നോക്കിയാൽ മതി.
1: എന്നാ പോലും കാണാമല്ലോ, കാരണം ലാലേട്ടനെ കാണാൻ കിട്ടുന്ന ഒരു ചാൻസ്. വിജയ് ഇത് കേട്ടോണ്ടിരിക്കുന്നവർ ഇപ്പോഴും വേണമെങ്കിലും ഡേറ്റ് ഒക്കെ അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ടാവും.
0: ഇല്ല, അതിന്റെ ഡേറ്റ് ഇതുവരെയും സെറ്റ് ആയിട്ടില്ല, കാരണം അവിടുത്തെ തിരക്കുകളൊക്കെ കഴിഞ്ഞുകൊണ്ട് എന്തായാലും അദ്ദേഹം വരാമെന്നുള്ള കാര്യത്തിലൊക്കെ ഒരു ഉറപ്പ് വന്നിട്ടുണ്ട്.
1: അത് ഈ പറഞ്ഞ ഒരു പ്രോഗ്രാമിന്റെ അല്ലെങ്കിൽ ഒരു പ്രോജക്ടിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള അതിന്റെ ഒരു ലക്ഷ്യത്തെ കുറിച്ചും അല്ലെങ്കിൽ അതിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പോസിറ്റിവിറ്റി ഒക്കെ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കാം.
0: റൈറ്റ്. ഒന്ന്, വിജയുടെ മിക്കവാറും സിനിമകളിലൊക്കെ ഡ്രഗ് പെഡ്ലേഴ്സ് അല്ലെങ്കിൽ ഡ്രഗ് മാഫിയക്കെതിരെയൊക്കെ ഫൈറ്റ് ചെയ്യുന്ന ഒരു നായകനായിട്ടാണല്ലോ നമ്മളവിടെ കാണുന്നത്. ലാലേട്ടനാണെങ്കിൽ പണ്ടേ പറഞ്ഞിട്ടുണ്ട് നാർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ് എന്ന്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഒരു അൾട്ടിമാറ്റം അല്ലെങ്കിൽ ഒരു അൾട്ടിമേറ്റ് പരിപാടി ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അപ്പൊ ആളുകളിലേക്ക് ഈ മെസ്സേജ് വളരെ പെട്ടെന്ന് എത്താനുള്ള സാധ്യതയുണ്ടല്ലോ.
1: ഇപ്പൊ പറഞ്ഞു കേട്ടത് കൊണ്ട് എന്തായാലും ഓൾറെഡി തന്നെ അവിടെ ആളുകൾ ഉണ്ടാവും. ഇനിയിപ്പോ എങ്ങനെയായിരിക്കും എന്ന് കണ്ടറിയാം അല്ലേ?
0: അപ്പം ഭയങ്കര തിരക്കായിരിക്കും, ഭയങ്കര ആളൊക്കെ ഉണ്ടാവും.
1: പക്ഷേ അത് മാത്രമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈ പറഞ്ഞ ഇപ്പോൾ നമ്മളിത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്കൊരു എക്സൈറ്റ്മെന്റ് പുറത്താണ് പറയുന്നതെങ്കിലും ഇങ്ങനെയുള്ളൊരു സംഭവങ്ങൾക്ക് ഈ പറഞ്ഞ സെലിബ്രിറ്റീസിനെ കൊണ്ടുവരുമ്പോൾ തന്നെ അതിന്റെ ഒരു ഡെപ്ത് ആളുകൾക്ക് മനസ്സിലാക്കണം എന്നുകൂടെ നമ്മൾ പറയേണ്ടി വരും.
0: റൈറ്റ്. അത് എന്തിനാണ് ഇത് ഇത്രയും ചെയ്യുന്നത് എന്നുള്ളതല്ല, ഇതൊരു സിനിമ പോലെ കാണേണ്ടതല്ല, വേറെ പരിപാടികൾ ഇതിനകത്തുണ്ട്.
1: അതിനപ്പുറത്തേക്ക് ഈ ഒരു ഇപ്പോഴൊരു കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ജനറേഷനിൽ, നമ്മുടെ ജനറേഷൻ എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോഴുള്ള ജനറേഷനിൽ ഉള്ള ആളുകളെ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു കാര്യത്തെ കൊണ്ടുവന്ന് ആളുകളിലൊക്കെ ഇറക്കി കൊണ്ടുപോവാം.
0: നമ്മൾ വീണ്ടും സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക്.
1: സോഷ്യൽ സയൻസ് അല്ല, സോഷ്യൽ സയൻസ് അല്ല, ഞാൻ
0: ലൈൻ കട്ട്.
1: ആ ഇല്ല, സോഷ്യൽ സയൻസ് അല്ല. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മള് ഓപ്പറേഷൻ തൂഫാന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്, കാരണം കുറെ ഇമ്പാക്ട് വന്ന് തുടങ്ങി എന്ന് ആളുകൾ പറയുന്നുണ്ട്.
0: റൈറ്റ്.
1: അപ്പോൾ ഇതുപോലെ ആളുകൾ വന്ന് ഇപ്പൊ ലാലേട്ടൻ പറയുകയാണ് അല്ലെങ്കിൽ വിജയ് പറയുകയാണെന്നൊക്കെ പറയുമ്പോഴേക്കും അതിന്റെ ഒരു ഡെപ്ത് എന്ന് പറയുന്നത് വല്ലാത്തൊരു
0: ഡെപ്താണ്. അത് മാത്രമല്ല, കൂടുതൽ ആളുകൾ ഇത് കേൾക്കുക എന്നുള്ളതാണ്. ഇതിന്റെ ഓഡിയൻസ് ഉണ്ടാവുക അല്ലെങ്കിൽ ഈ ആളുകളൊക്കെ തന്നെ മുന്നോട്ട് വന്ന് ഇത് പറയാം എന്നൊക്കെ ഉള്ളത് വലിയ കാര്യമാണല്ലോ.
1: അതെ.
0: അപ്പോൾ അങ്ങനെ ലാലേട്ടനെയും വിജയും പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ചാർജ് ആയല്ലോ.
1: ചാർജ് ആവുമല്ലോ.
0: ആ ചാർജിൽ നമുക്കൊരു പാട്ട് കേട്ടല്ലോ.
1: തീർച്ചയായിട്ടും.
0: യെസ്, കീപ് ലിസണിംഗ് ടു ആകാശവാണി എഫ് എം റെയിൻബോ
1: 107.5.

0: ചിത്ര പാടിയ ഒരു മനോഹരമായ ഗാനമാണ് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ചിത്രയുടെ പാട്ടുകൾ ഇങ്ങനെ ഇടയ്ക്ക് വന്നു പോകുമ്പോഴേ അതിനൊരു പ്രത്യേക
1: രസമാണ്. യെസ്,
0: കാരണം നമ്മളിങ്ങനെ ഒരുപാട് കാലം കേട്ടുകൊണ്ടിരുന്ന ഒരു ശബ്ദമാണെങ്കിൽ പോലും ഇടയ്ക്കൊന്ന് ഒരു ചെറിയൊരു ഗ്യാപ്പ് വരുന്നു, പല പല ശബ്ദങ്ങളിലൂടെ പാട്ടുകൾ കേൾക്കുന്നു, പിന്നെ ഇടയ്ക്കൊരു പാട്ട് വരുമ്പോൾ ആ പാട്ടിന്റെ ഒരു മാധുര്യം എന്ന് പറയുന്നത് പ്രത്യേകം
1: ഒരു ഫ്രഷ്നെസ് വേറെ തന്നെയാണ്.
0: ഫീൽ ചെയ്തോ?
1: ഫീൽ ചെയ്തു, നന്നായിട്ട് ഫീൽ ചെയ്തു.
0: വരുന്ന സമയത്തെ മഴ ഉണ്ടായിരുന്നു പുറത്ത്?
1: മഴയുണ്ടായിരുന്നില്ല.
0: എങ്ങനെ വന്നേ, കാറിനാണോ ബൈക്കിനാണോ?
1: കാറിനാണ് വന്നത്.
0: നന്നായി. അല്ല, കാറിന് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അറിയാലോ അല്ലെ? മഴയത്ത് നമ്മളിങ്ങനെ പറയില്ലേ, മഴയത്ത് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കാറിൽ വരുമ്പോഴും ബൈക്കിൽ വരുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറയാറില്ലേ?
1: പറയാറുണ്ട്. കാറിൽ വരികയാണെങ്കിൽ
0: ആലോചിച്ച് നോക്കുകയാണ് എന്തായിരിക്കുന്ന അല്ലേ.
1: കാറിൽ വരികയാണെങ്കിൽ നമ്മൾ സീറ്റ് ബെൽറ്റ് ധരിക്കണം, ബൈക്കിൽ വരികയാണെങ്കിൽ ഹെൽമെറ്റ് ഇടണം.
0: അത് ചെയ്യാറുണ്ടല്ലോ അല്ലേ?
1: ചെയ്യാറുണ്ട്.
0: അത് അത് അതാണ് ഞാൻ ചോദിക്കാൻ കാര്യം.
1: പക്ഷേ അത് ചെയ്യാത്ത ഒരാളുടെ കഥയാണ് ഏറ്റവും രസമായിട്ട് കഴിഞ്ഞ
0: ദിവസം.
1: അങ്ങനെ ഒരു കഥയുണ്ട്. ഇടി വെട്ടിയവനെ പാമ്പ് പിടിച്ചു.
0: അതെന്താ?
1: എവിടെ വെച്ച്? ചിന്നക്കട ജംഗ്ഷനിൽ വെച്ച്.
0: ചിന്നക്കടയല്ലോ, അവിടെ വരെ പോയി.
1: അല്ല, ഇത് ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്നതിന് അന്വർത്ഥമാക്കുന്ന ഒരു കഥ കഴിഞ്ഞ ശനിയാഴ്ച എറണാകുളത്ത് നടന്നിരുന്നു.
0: ഓക്കെ,
1: അതാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് ഒരാള് ഒരു ബൈക്ക് മോഷ്ടിച്ചു.
0: ശരിക്കും കഥയാണല്ലോ.
1: ഇത് കഥയൊന്നുമല്ല, ഇത് ശരിക്കും
0: നടന്നതാ. അങ്ങനെ കൂടെ പറഞ്ഞു കൊടുക്കട്ടെ, കഥയെന്നൊക്കെ പറയുമ്പോൾ ആളുകൾ കഥ കേൾക്കുന്ന പോലെ ഇരിക്കും.
1: ശരിക്കും നടന്ന സംഭവം. അപ്പോൾ ഇദ്ദേഹം ബൈക്ക് മോഷ്ടിച്ചു, ഒരാളുടെ ബൈക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ അദ്ദേഹം പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു, പോലീസ് തെഫ്റ്റിന് കേസെടുത്തു. എറണാകുളത്ത് വെച്ചിട്ടാണ്, നമ്മുടെ ചക്കരപ്പറമ്പ് വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്. അപ്പോൾ തെഫ്റ്റിന് കേസെടുത്തു, കേസ് അന്വേഷണവുമായിട്ട് പോലീസ് മുന്നോട്ട് പോകുന്നു എന്നുള്ള സാധാരണയായിട്ടുള്ള മറുപടി കൊടുക്കുന്നു. ഇദ്ദേഹം വീട്ടിൽ സങ്കടത്തോടു കൂടി പോകുന്നു, സ്കൂട്ടർ നഷ്ടപ്പെട്ടല്ലോ.
0: തീർച്ചയായിട്ടും.
1: രാത്രിയാവുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. ചോദിക്കെന്താണ് സംഭവം? ഞാനൊരു കഥാപ്രസംഗം
0: നടത്തുന്നു.
1: അന്നേരം ഇദ്ദേഹത്തിന് ഒരു മെസ്സേജ് വന്നിരിക്കുന്നു, നിങ്ങളുടെ ബൈക്ക് ഹെൽമെറ്റ് ഇല്ലാതെ ഓടിച്ചതിന് ചലാൻ വന്നിരിക്കുന്നു.
0: മോഷണം പോയ ബൈക്ക് ഓടിച്ചു.
1: ഇദ്ദേഹം രാത്രി ഫോൺ എടുത്ത് നോക്കുമ്പോൾ, രണ്ടു ദിവസം കഴിഞ്ഞ് ഫോൺ എടുത്ത് നോക്കുമ്പോൾ, ഇദ്ദേഹം ഒരു ചലാതിരിക്കണം. എവിടെ നിന്നാണെന്നറിയോ? അങ്ങ് ചേർത്തല വെച്ചിട്ട്.
0: ഓ, അവിടെ വരെ പോയി.
1: അപ്പം ഇദ്ദേഹം അപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കാര്യം പറഞ്ഞു, ഇങ്ങനെയാണ് എന്റെ പേരിൽ ഒരു ചലാൻ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ചലാൻ നോക്കി കഴിഞ്ഞാൽ അപ്പൊ അവിടേക്കും പോലീസിന് സ്പോട്ട് ചെയ്യാൻ പറ്റി ലൊക്കേഷൻ എവിടെയാണ്. അപ്പൊ വണ്ടിയുടെ ഒരു ഫോട്ടോ ഒക്കെ നമ്മുടെ ചലാനിൽ അങ്ങനെയാണല്ലോ. അവിടെ
0: മുതലിരിക്കുന്നതിന്റെ പുറത്ത്
1: യുഎയിലൊക്കെ അങ്ങനെയാണോ ഫോട്ടോ വരാറുണ്ടോ?
0: ഫോട്ടോ വരാറുണ്ടോ?
1: ഫോട്ടോ വരുന്നുണ്ട്. ഇത് ഈ ഫോട്ടോയ്ക്ക് ഒരു രസമുണ്ട്. ഈ ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പട്ടാളം സിനിമയിൽ പട്ടി കടിച്ചിട്ട് സലീംകുമാർ പോണ ഒരു ഫോട്ടോ ഇല്ലേ, ബൈക്കിന്റെ മേളിൽ തിരിഞ്ഞു നോക്കണേ,
0: അതുപോലത്തെ ഫോട്ടോ.
1: അതുപോലത്തെ ഒരു ഗംഭീരമായ ഫോട്ടോ ഇദ്ദേഹത്തിന് സമ്മാനിച്ചിരിക്കുന്നത്. ഇത്രയും

0: കിട്ടവൻ ആരാണ് ഷാജേട്ടാ? അപ്പോൾ ആളുടെ ഫോട്ടോ ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കാർ ബൈക്ക് എടുത്ത് പോകുന്ന വഴിക്ക് അദ്ദേഹം എങ്ങോട്ടോ പുറകിലേക്ക് നോക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ക്യാമറ കണ്ടു ഇഷ്ടൻ. അങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ സംഭവം പുറത്തേക്ക്
1: ഇത്രയും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, കാരണം മോഷ്ടിക്കുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കുന്ന പറയുന്ന പോലെ ഹെൽമെറ്റിന്റെ കാര്യം പുള്ളി ഓർത്തിട്ടുണ്ടാവില്ല.
0: അപ്പൊ അങ്ങനെ ചെല്ലാൻ വന്നതുകൊണ്ട് ലോകത്താദ്യമായിട്ട് സന്തോഷിക്കുന്ന ഒരാളായിരിക്കും.
1: അത് മാത്രമല്ല, ചെല്ലാന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നത് ഈ ക്യാമറയുടെ ഒരു ഗുണവും കൂടെയാണ് കേട്ടോ.
0: അതെ അതെ അതെ,
1: കാരണം ഇത്രയും ഇത്രയും ആളുകൾ ഇത്രയും ക്ലിയർ ആയിട്ടൊരു പിക്ചർ ക്യാമറ, നമ്മൾ പറയും ചില ആൾക്കാർ അങ്ങനെ പറയും വണ്ടി വിളിക്കും ആ ക്യാമറ വർക്ക് ചെയ്യില്ല ഈ ക്യാമറ വർക്ക് ചെയ്യില്ല എന്ന് പറയും, പക്ഷെ ഏത് ക്യാമറയാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പൊ മനസ്സിലായി.
0: അതെ, നമ്മൾ ഏതായാലും AI ക്യാമറയെ കുറെ ചീത്ത പറഞ്ഞെങ്കിലും കൊട്ട വെച്ചത് മൂടിയെങ്കിലും ഇങ്ങനെ ചില സന്തോഷങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്തായാലും ഈ ക്യാമറ.
1: അപ്പൊ ഞാൻ ചോദിച്ചത് വെറുതെ ആയില്ല, ഓർമ്മയുണ്ടല്ലോ അല്ലെ ഹെൽമെറ്റ്.
0: അപ്പൊ ഇനി വരുന്ന എല്ലാവരും ഹെൽമെറ്റ് ഇടണം, ചെലാൻ എല്ലാ സ്ഥലത്തും കിട്ടുന്നുണ്ട്.
1: അത് അതിപ്പോ സ്വന്തം വണ്ടി ആയാലും ഹെൽമെറ്റ് ഇടണം തന്നെയാണ് ഉദ്ദേശിച്ചത്.
0: സ്വന്തം വണ്ടി ആയാലും ആരാന്റെ വണ്ടി ആയാലും ഹെൽമെറ്റ് ഇട്ട് പോയില്ലെങ്കിൽ പൊന്നാര മോനെ എന്തായാലും പണി കിട്ടത്തില്ല.
1: പണി കിട്ടും, പണി കിട്ടും.
0: അപ്പം അങ്ങനെയാണ് ഈ ഹെൽമെറ്റിന്റെ വിശേഷം, ഈ പറയുന്ന കഥ.
1: അല്ല, നമ്മളിങ്ങനെ ഓരോ നിയമങ്ങൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ വരുന്ന പറഞ്ഞിരിക്കുമെങ്കിലും കേൾക്കാനൊരു രസമുണ്ട്, പക്ഷെ ആ വണ്ടി പോയാളുടെ വിഷമവും, പക്ഷെ അത് കിട്ടിയപ്പോഴുള്ള രസവും.
0: അതെ, ഇനി ഇതുപോലൊരു വ്യക്തിപരമായ അനുഭവം എനിക്കുണ്ട്, മോഷ്ടിച്ചതല്ല കേട്ടോ.
1: അവി ആദ്യം അഡ്വാൻസ് ചെയ്ത് പറഞ്ഞുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, ഇത് മോഷ്ടിച്ച കഥയാണ്.
0: ഇത് പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസനീയമായിട്ട് തോന്നില്ല,
1: അത് ഞങ്ങൾ മാർക്ക് ഇടില്ല.
0: അതുകൊണ്ട് ബ്രേക്ക് കഴിഞ്ഞ് പറഞ്ഞാലോ?
1: ബ്രേക്ക് കഴിഞ്ഞ് പറഞ്ഞാലും മതി, ആലോചിച്ച് പറയണം.
0: ആലോചിച്ച് പറയല്ല, സത്യസന്ധമായി നടന്ന കഥയാണ്. ഇതുപോലെ ഒരു ബൈക്ക് മോഷണത്തിൽ പ്രതിയാവേണ്ടി വന്ന ആളാണ് ഇപ്പോൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ട് പാട്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അതിന്റെ കഥ ഞാൻ എന്തായാലും പറഞ്ഞിരിക്കും.
1: ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കും.
0: കീപ് ലിസ്ണിംഗ് ടു ആകാശവാണി FM റെയിൻബോ
1: 107.5.

0: യെസ് ഒരു കള്ളന്റെ കഥ പറഞ്ഞ ലാൽ ജോസ് ചിത്രം മീശ മാധവനിലെ പാട്ട് കേട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഞാൻ അഭിയുണ്ട്,
1: കൂടെ ഞാൻ വിപുലുണ്ട്.
0: യെസ്, ഈ സിനിമയിലെ പാട്ടുകൾക്ക് ഒരു വലിയ പ്രത്യേകതയാണല്ലേ,
1: എല്ലാ സോങ്ങുകൾക്കും ഉണ്ട്.
0: എല്ലാ സോങ്ങുകളും ഒന്നിനൊന്ന് മെച്ചം. ഏതാണ് ഏറ്റവും നല്ലതെന്ന് എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മെച്ചം.
1: ഇപ്പൊ നമ്മൾ കേട്ട പാട്ടിൽ പോലും ആ പാട്ടിൽ ഒരു ഒരു കൗതുകമുണ്ട്,
0: ഒരു കൗതുകമുണ്ട്,
1: ഒരു ഒരു കുട്ടിത്തമുണ്ട്,
0: ഒരു മെലഡി ഉണ്ട്. ആട്ടുകല്ലിൽ അരച്ച് നിന്നെ ദോശ
1: ചുട്ടോളം, ആ പറയുന്നതിൽ ഒരു രസമുണ്ട് അല്ലേ. അത് മാത്രമല്ല, ഞാൻ ഈ പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോഴൊക്കെ ചിന്തിക്കുക,
0: ഒതേന കുറുപ്പിന്റെ കസിനോ അങ്ങനെയൊക്കെ ഉണ്ട്.
1: അതെ, ആ അത് എന്റെ കസിനോ, മയിലിന്റെ കസിനോ,
0: മയിലിന്റെ കസിനോ, മറ്റേ എന്തൊക്കെ പടവെട്ടി കളിക്കാൻ ഒതേന കുറുപ്പോ.
1: അതെ, ഒരു ഒരു കുറുമ്പുണ്ട് അതിന്റെ അകത്ത്, ചെറിയൊരു ഫൈറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ അഭി പറഞ്ഞ പോലെ ഇത് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫ്രഷ്നെസ്,
0: അതെ,
1: അന്ന് ആ സിനിമ കാണുമ്പോൾ കിട്ടിയിരുന്ന അതേ ഫ്രഷ്നെസ് തന്നെ ഇപ്പോഴും കിട്ടുന്നു.
0: അതെ, എല്ലാ പാട്ടുകളും ഭയങ്കര രസമുള്ള പാട്ടുകളാണ്. ഈ സിനിമയ്ക്ക് വേറെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്, അധികം ആരും നോട്ടീസ് ചെയ്യാത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമയുടെ ആൽബം സംഗീത സംവിധാനം ചെയ്തിരിക്കുന്നത് വിദ്യാസാഗറാണ്, വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരിയാണ്. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നായകന് വേണ്ടി 5 പാട്ടുകൾ ഉണ്ടാക്കിയിട്ട് 5 പാട്ടുകളും വേറെ വേറെ ഗായകന്മാർ പാടിയിട്ടുള്ള അപൂർവം സിനിമകളിൽ ഒന്നാണ് മീശ മാധവൻ. ഇപ്പോൾ ഉദാഹരണത്തിന് എന്റെ എല്ലാം എല്ലാം അല്ലേ, ദാസേട്ടനാണ്
1: പാടിയത്,
0: കരിമിഴി കുരുവിയെ കണ്ടില്ല ദേവാനന്ദാണ് പാടിയിരിക്കുന്നത്, പെണ്ണേ പെണ്ണേ പാടിയിരിക്കുന്നത് എം ജി ശ്രീകുമാർ, വാളെടുത്താൽ അങ്കക്കലി പാടിയിരിക്കുന്നത് വിധു പ്രതാപ്. ഇനിയൊരു സോങ് കൂടി ഉണ്ടല്ലോ,
1: പെണ്ണേ പറഞ്ഞു എല്ലാം അല്ലേ, കരിമിഴി പറഞ്ഞു,
0: ഇത്രയും. പിന്നെ ചിങ്ങമാസം, ശങ്കർ
1: മഹാദേവൻ.
0: അപ്പോൾ 5 പാട്ടുകൾ ഒരേ നായകന് 5 ശബ്ദത്തിൽ വന്നിട്ടും
1: അത് കറക്റ്റ് ആണ്,
0: ദിലീപിന്റെ ശബ്ദമാണെന്നാണ് എല്ലാ 5 പാട്ടുകളും നമുക്ക് തോന്നുക.
1: അതെ അതെ,
0: ആ രീതിയിൽ അത്രമാത്രം ചേക്കുന്ന ഗ്രാമത്തോട് ചേർന്ന് നിൽക്കുന്ന പാട്ടുകളാണ് മീശ.
1: അതാ കറക്റ്റ്, ആ സിനിമയില് എവിടെയൊക്കെയാണ് ആ പാട്ടിന്റെ ആവശ്യം കൃത്യമായി ചേർത്തത്, അതൊരു ശരിക്കും പറഞ്ഞാൽ എടുത്തെടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ തോന്നുന്നൊരു കാര്യമാണ്. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു ഇപ്പോ പറയുന്ന സമയത്ത് തന്നെ, അതിലെ ചിങ്ങമാസം എന്ന് പറയുന്ന പാട്ട് ശങ്കർ മഹാദേവൻ സാറും
0: റിമി
1: ടോമിയാണ്. ആ ഒരു പാട്ടും വെറൈറ്റി ആയിരുന്നു, റിമിയുടെ ഒരു ഇൻട്രഡക്ഷൻ ആണെന്നൊക്കെ പറയാല്ലേ.
0: അതെ, എനിക്ക് തോന്നുന്നു ശങ്കർ മഹാദേവനെ മലയാളത്തിൽ ആദ്യകാലത്ത് പാടിച്ച പാട്ടുകളിൽ ഒന്നും കൂടിയാണ്. പിന്നീടാണ് അദ്ദേഹം ഒരുപാട് പാട്ടുകൾ മലയാളത്തിൽ
1: പാടിയത്. ഓരോരുത്തർ, ഇപ്പൊ ദേവാനന്ദന്റെ ഫസ്റ്റ് സോങ്ങാണ്
0: വാളെടുത്താൽ, വിധു പ്രതാപിന്റെ ആദ്യത്തെ പാട്ടുകളാണ്.
1: അതെ അതെ അതെ. അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ടും എപ്പോഴും കേട്ടോണ്ടിരിക്കാൻ തോന്നുന്നൊരു പാട്ട്. ഈ ഒരു സമയത്ത് കേട്ടപ്പോ കുറച്ചുകൂടി ഒരു
0: എനർജി. അപ്പോൾ നമുക്ക് അടുത്ത ട്രാക്കിൽ,
1: അല്ലല്ല, ആ ട്രാക്കിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മൾ നേരത്തെ
0: സത്യത്തിൽ മീശമാധവന്റെ പാട്ടിട്ട് തന്നെ നമ്മള് കള്ളന്റെ കഥ
1: പറഞ്ഞിരുന്നു.
0: എന്റെ അനുഭവം അത് ഞാൻ പറയാം, അതൊരു രസമുള്ള ഒരു കഥയാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പണ്ട് ബാംഗ്ലൂർ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇതുപോലെ ഓഫീസ് അവേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചോ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ എന്റെ മാനേജർ പറഞ്ഞു, ഇത്രയും ലേറ്റ് ആയില്ലേ, ഞാൻ ക്യാബ് എടുത്ത് പോകാൻ വേണ്ടി നിൽക്കാണ്, ഒരു കാര്യം ചെയ്തോളൂ, എന്റെ 2-വീലർ എടുത്ത് പോക്കോളൂ എന്ന് പറഞ്ഞു. എന്റെ മാനേജർ തൊട്ട് മാനേജറാണ്. അപ്പൊ ഞാൻ 2-വീലർ, അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, താഴെ പാർക്ക് ചെയ്തിട്ടുണ്ട് എന്റെ 2-വീലർ, അതിനകത്തൊരു അംബ്രല്ല ഉണ്ട്, അപ്പൊ ആ അംബ്രല്ല ഉണ്ടാവും, അല്ല റെയിൻകോട്ട് ഉണ്ട് തുറന്നു കഴിഞ്ഞാൽ. അപ്പം വണ്ടി എടുക്കുക, വീട്ടിൽ പോകാൻ നാളെ കൊണ്ടുവന്നത് മാനേജർ തൊട്ടടുത്താണ് താമസം ഓഫീസിന്റെ. അപ്പൊ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. ലേറ്റ് നൈറ്റ് ആയി. അപ്പൊ ഞാനങ്ങനെ തൊട്ട് താഴത്തേക്ക് ചെന്നു, സ്കൂട്ടർ കണ്ടു, സ്കൂട്ടർ ഓടിച്ചു വീട്ടിൽ ചെന്നു. അപ്പൊ വീട്ടിൽ ചെന്ന് എന്റെ കൂട്ടുകാരൊക്കെ അവിടെ ഉണ്ട്, അവരുടെ കൂടെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി, തിരിച്ചു വന്ന് വീട്ടിൽ വന്ന് അടുത്ത ദിവസം ഓഫീസിലെത്തി. ഇത്രയാണ് രംഗം. അടുത്ത ദിവസം ഓഫീസിലേക്ക് എത്തുന്ന സമയത്ത് എന്റെ അടുത്ത് രണ്ടുപേരും ഒന്ന് ചോദിച്ചു, കന്നഡത്തിലാണ് ചോദിക്കണേ, നിങ്ങളാണോ ഈ 2-വീലർ കൊണ്ടുവന്നത്? ഞാൻ പറഞ്ഞു, അതെ. ആ 2-വീലർ ആരുടേതാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് എന്റെ മാനേജറുടേതാണ്, അല്ല അത് അദ്ദേഹത്തിന്റേതാണെന്ന്.
1: അപ്പൊ അദ്ദേഹം
0: ചോദിച്ച ആളുടേതാണ് 2-വീലർ. അപ്പൊ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ

0: ടു വീലർ രണ്ടിനും ഒരേ കീ ആയിരുന്നു. അതായത് ചില ചില സീരീസ് ഓഫ് കീസ് നമ്മൾ ബൈക്കിൽ ട്രൈ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ വർക്ക് ആവും. അതൊരു ആക്റ്റീവ സ്കൂട്ടർ ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ താക്കോലും ഈ വണ്ടിയുടെ താക്കോലും ഇട്ട് കഴിഞ്ഞാൽ രണ്ട് വണ്ടികളും തുറക്കാൻ പറ്റും. അപ്പൊ ഞാൻ എടുത്തുകൊണ്ട് പോയത് ആക്ച്വലി അദ്ദേഹത്തിന്റെ വണ്ടിയായിരുന്നു. ഈ പറയുന്ന പോലെ എല്ലാ സിമ്പിൾസ് ഒക്കെ കറക്റ്റ് ആയിരുന്നു. വണ്ടി തുറന്നു നോക്കുന്നു, ഇത് കാണുന്നു, റെയിൻകോട്ട് കാണുന്നു, വണ്ടിയാണെന്ന് ഉറപ്പുവരുത്തുന്നു, അടയ്ക്കുന്നു, പോകുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ എല്ലാ സിമ്പിളും എല്ലാ ടോക്കൺസും
1: നിഷ്കളങ്കനാണ്.
0: ഞാൻ നിഷ്കളങ്കനായിരുന്നു. പക്ഷേ ബലന്തൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കിട്ടി. അപ്പൊ ബലന്തൂർ പോലീസ് സ്റ്റേഷനിൽ ഓൾറെഡി ഇവര് ഇത് അപ്ലൈ ചെയ്തു, ബൈക്ക് പോയി എന്നുള്ളത് അപ്ലൈ ചെയ്തു. അപ്പൊ ബൈക്ക് പോയി എന്ന് പറയുമ്പോൾ സി സി ടിവി നോക്കി കഴിഞ്ഞാൽ ഒരാൾ ഈ പറയുന്നത് പോലെ വണ്ടി എടുത്ത് പോകുന്നത് അവർക്ക്
1: പതിഞ്ഞു,
0: നല്ല വെടിപ്പായിട്ട് പതിഞ്ഞു. കാരണം തൊട്ട് മുന്നിലുള്ള ഓഫീസാണല്ലോ. അപ്പൊ വെടിപ്പായിട്ട് പതിഞ്ഞു. അപ്പൊ നമ്മുടെ ചിത്രം അതിനകത്ത് വന്നു. അപ്പൊ ആളുകൾ ചിത്രം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ ഇതൊരു ബൈക്ക് പോയിട്ടുണ്ട്,
1: ഈ ചെറുക്കനെ കണ്ട തോന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും.
0: ഇവനെ കണ്ടാലറിയാം, അവൻ അവന്റെ ഉണ്ട കണ്ടു കണ്ടു കണ്ടാലറിയാം ഒരു കള്ള ലക്ഷണം ഉണ്ടെന്ന്. അപ്പോൾ ഈ അങ്ങനെ

0: അപ്പം നമ്മുടെ ചിത്രം അതിനകത്ത് വന്നു. അപ്പോൾ ആളുകൾ ചിത്രം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ ഇതൊരു ബൈക്ക് പോയിട്ടുണ്ട്,
1: ഈ ചെറുക്കനെ കണ്ട തോന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും.
0: ഇവനെ കണ്ടാലറിയാം, അവൻ അവൻ്റെ ഉണ്ട കണ്ട് കണ്ട് കണ്ടാലറിയാം ഒരു കള്ള ലക്ഷണം ഉണ്ടെന്ന്. അപ്പോൾ ഈ അങ്ങനെ ഞാൻ വണ്ടി കൊണ്ടുപോയതിനു ശേഷം, അപ്പോൾ ഇവർക്ക് എന്തായാലും ബൈക്ക് ഇതുപോലെ എടുത്തു പോയി കണ്ട സാഹചര്യ തെളിവുകളുണ്ടെങ്കിൽ തെഫ്റ്റ് കേസ് ഇടാവുന്ന രീതിയിൽ അവർ കേസിട്ടു. പിന്നീട് പെലന്തൂർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കാര്യമായും കാര്യമല്ലാതെയുമായും ഒക്കെയും കാര്യങ്ങൾ ചെയ്തും അണ്ടർ ദ ടേബിൾ ഒക്കെ
1: ചെയ്യേണ്ടിയൊക്കെ
0: വന്നിട്ടാണ് നമ്മൾ അവിടുന്ന്
1: അവസാനം പ്രൂവ് ചെയ്തു.
0: പക്ഷെ നമ്മളെ അത് എന്റെ ആ വണ്ടി ആരുടേതാണോ കൊണ്ടുപോയത് അദ്ദേഹം വളരെ മാന്യനായിരുന്നു. അദ്ദേഹം കൈക്രിയകൾക്കൊന്നും നിന്നില്ല.
1: അദ്ദേഹം മാന്യനായിട്ടും കാര്യമില്ല, ചുറ്റുമുള്ളവർ മാന്യത കാണിക്കണം.
0: അതെ അതെ, പക്ഷെ അദ്ദേഹത്തിന് എന്റെ റീസണിങ് വളരെ കറക്റ്റായിട്ട് തോന്നി. അപ്പൊ അദ്ദേഹം തന്നെ ആ കംപ്ലൈന്റിൽ പറഞ്ഞു വണ്ടി കിട്ടി, എനിക്ക് പരാതികളില്ല, മറ്റു കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ഊരി വന്നു.
1: ഏതായാലും കേട്ടുകൊണ്ടിരിക്കുന്നവർ ഇപ്പൊ ആലോചിക്കണ്ടാവും ഇങ്ങനെയും സംഭവിക്കാം, ഇതൊന്നും നമ്മള് മുൻകൂട്ടി തീരുമാനിക്കുന്ന കാര്യം.
0: അതെ അതെ, അപ്പൊ എവിടെന്നെങ്കിലൊക്കെ നിങ്ങൾ വേറൊരാളുടെ വണ്ടി എടുക്കുകയാണെങ്കിൽ കീ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് ആ വണ്ടി തന്നെയാണെന്ന് നമ്പർ
1: പ്ലേറ്റ് ഉദ്ദേശിച്ചത്.
0: അതെ, നമ്പർ പ്ലേറ്റ് നോക്കിയിട്ട് മാത്രം വാഹനങ്ങൾ എടുക്കുക, കാരണം ഇങ്ങനെ അബദ്ധങ്ങൾ പറ്റാം. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുമ്പോൾ വളരെ അൺറിയൽ ആയിട്ട് ഈ സബ്ജക്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇത് സത്യം സത്യം സത്യം. അപ്പൊ നമ്മൾ കഥ പറഞ്ഞ് കുറച്ച് സമയം അങ്ങോട്ട് പോയല്ലോ, ഇനി രണ്ട് പാട്ടുകളൊക്കെ കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരാം.
1: തീർച്ചയായിട്ടും.
0: ഓക്കെ, അപ്പോൾ കീപ് ലിസ്ണിംഗ് ടു ആകാശവാണി ഫ്രം റെയിൻബോ
1: 107.5.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ഇത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിന്റെ സമയമാണ്. ഇന്ന് നിങ്ങൾക്കൊപ്പം ഉള്ളത് ഞാൻ വിപുൽ,
1: ഞാൻ അഭി.
0: കുറച്ച് നേരമായിട്ട് നമ്മൾ പോസിറ്റിവിറ്റി തന്നെയല്ലേ പറഞ്ഞു,
1: ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പാട്ടാണ് ഇപ്പൊ നമ്മൾ കേട്ടത് അല്ലേ. സത്യത്തിൽ
0: എനർജി പാക്ക്
1: അമരൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി ജി വി പ്രകാശ് സംഗീത സംവിധാനം ചെയ്ത് വിവേക് വരികൾ എഴുതിയ പാട്ടാണ് നമ്മൾ കേട്ടത്. ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത, ഈ നീലക്കുറിഞ്ഞികൾ പോലെ വല്ലപ്പോഴും മാത്രം പൂക്കുന്ന അല്ലേ.
0: അതെ അതെ, അത് മാത്രമല്ല ഈ ചിത്രത്തിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള മ്യൂസിക് ആണ്, ആപ്റ്റ് ആയിട്ടുള്ള
1: ശബ്ദമാണ്,
0: എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന പാട്ടാണ്.
1: അതെ അതെ. ആ എന്താണ് പോസിറ്റിവിറ്റിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്?
0: പോസിറ്റിവിറ്റിയെ കുറിച്ചാണ് പറഞ്ഞത്. ഞാനേ അബിയോട് ഒരു കാര്യം ചോദിക്കാൻ വെച്ചാൽ, നമ്മൾ പലപ്പോഴും നമ്മളിൽ പലരും രാവിലെ എഴുന്നേറ്റ് ഓഫീസിൽ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അന്നത്തെ ഒരു ദിവസം നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും കടന്നുപോയിട്ടുണ്ടാവും
1: അല്ലേ.
0: പക്ഷെ എവിടെയെങ്കിലും ഒരു ചെറുതായിട്ട് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ ഉണ്ടെങ്കിൽ അത്

0: നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും
1: കറങ്ങിക്കൊണ്ടേയിരിക്കും.
0: ഉറപ്പല്ലേ? കിടക്കുമ്പോൾ വരെ നമ്മൾ അത് ചിന്തിച്ചുകൊണ്ടിരിക്കും.
1: അതെ.
0: അതെന്തുകൊണ്ടാ അങ്ങനെ?
1: അത്
0: അതിനു മുന്നേ എത്രയോ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും.
1: പക്ഷെ നമുക്ക് ആ നെഗറ്റീവായിട്ട് പറഞ്ഞത് നമ്മുടെ തലയിലെവിടെയോ ഹുക്ക് ചെയ്തിരിക്കണോണ്ടേ, നമ്മൾ അത് നെഗറ്റിവിറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നല്ലേ.
0: അതെ, അത് അത് അത് തന്നെയാണ് ഒരു സംഭവം. കാരണം ഇത് ഇത് നമ്മള് സയൻസിൽ നമ്മൾ അതിന് ഒരു പേര് പറയുന്നുണ്ട്, നെഗറ്റിവിറ്റി ബയാസ് എന്ന് പറയാം. നെഗറ്റിവിറ്റി ബയാസ്.
1: നെഗറ്റിവിറ്റി ബയാസ്,
0: അതായത് നമ്മളെ ലൈഫില് ഒരു ദിവസം എടുക്കുകയാണെങ്കിൽ ഉണർന്നതിന് ശേഷം ഉറങ്ങുന്നത് വരെ ഒരുപാട് കാര്യങ്ങൾ ഒന്നും വേണ്ട. ഇപ്പൊ നമ്മൾ തന്നെ നമ്മൾ കണ്ടു തുടങ്ങി, നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കല്ലേ ആറുമാസക്കാലായി. ഈ ആറുമാസക്കാലത്തിനിടയ്ക്ക് ഞാൻ പലപ്പോഴായിട്ട് അബിയെ കാണുന്ന സമയത്ത് നമ്മൾ സംസാരിച്ചിട്ടുള്ള ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഒരുപക്ഷെ ഞാൻ അബിയുടെ ശബ്ദം നല്ലതാണെന്നോ അല്ലെങ്കിൽ അബിയുടെ ഡ്രസ്സിംഗ് നല്ലതാണെന്നോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട്, എപ്പോഴെങ്കിലും ഒരിക്കൽ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം നെഗറ്റീവായിട്ട് പറഞ്ഞാൽ ഒരുപക്ഷെ പിന്നീട് എന്നെ കാണുമ്പോൾ അതായിരിക്കില്ല ആദ്യം ഓർക്കുക.
1: അതെ, നെഗറ്റീവ് ആയിരിക്കും ആദ്യം പറഞ്ഞ നല്ല കാര്യങ്ങൾ ഓർക്കില്ല
0: ഓർക്കില്ല. ശരി, തന്നെ നമുക്ക് എപ്പോഴും സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലേക്ക് നമുക്ക് എപ്പോഴും ഈ നെഗറ്റീവ് പൾസസ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ്
1: കൂടുതലാണ്.
0: അത് അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്,
1: നമ്മുടെ പ്രശ്നമല്ല, ബ്രെയിനിന്റെ പ്രശ്നമാണ്.
0: ബ്രെയിനിന്റെ പ്രശ്നമാണ് ഉറപ്പായിട്ടും, ബ്രെയിനിന്റെ പ്രശ്നം. അത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇങ്ങോട്ട് വരുന്ന സമയത്ത് രാവിലെ എഴുന്നേറ്റു, നമ്മൾ അപ്രതീക്ഷിതമായിട്ടൊരു കോള് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ വന്നു, നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചു അല്ലെങ്കിൽ നല്ലൊരു പാട്ട് കേട്ടു അല്ലെങ്കിൽ നമ്മളെ നോക്കി നല്ല വളരെ ഭംഗിയായിട്ട് സ്നേഹത്തോടു കൂടി ഒരാൾ സംസാരിച്ചു ചിരിച്ചു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും അന്നത്തെ ദിവസത്ത് നമ്മളെ ഏതെങ്കിലും രീതിയിൽ ഹേർട്ട് ചെയ്ത എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് പ്രൊജക്ട് ചെയ്യാന്ന് പറഞ്ഞു. ഇതിന് കാരണങ്ങൾ തേടി തേടി പോവുകയാണെങ്കിൽ നമുക്ക് പണ്ട് കാലം വരെ പോകേണ്ടി വരും. അതായത് നമ്മുടെ പൂർവികര് കാടുകളിൽ ജീവിച്ചിരുന്ന സമയത്തെല്ലാം
1: ഒരു ഭ്രാന്തനെ പോലെ പോയി
0: അലഞ്ഞു അലയേണ്ടി വരും എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ, ഇപ്പൊ പണ്ടുള്ള ആളുകൾ കാട്ടിൽ ജീവിച്ചിരുന്നവരാണെങ്കിൽ അവർ കാട്ടിൽ വേട്ടയാടുന്ന സമയത്ത് ഒരു പൂവിനെയോ പൂക്കളെയോ കണ്ടുകഴിഞ്ഞാൽ അവർക്കറിയാം, ഓക്കെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സിഗ്നലാണ്. അതേസമയം ഒരു ശബ്ദമാണ് കേൾക്കുന്നതെങ്കിൽ അവരോട് ഒന്ന് പതുങ്ങും, അതൊരു വേട്ട മൃഗമാണോ അല്ലെങ്കിൽ മറ്റൊന്നാണോ എന്ന് ചിന്തിക്കും. ഈ ഒരു എന്താ പറയുക, ഈ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഈ ഒരു രീതി പണ്ട്, അതായത് നമ്മുടെ പൂർവികർ മുതൽ നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ തലച്ചോറിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഈ സിഗ്നലിനെ ഇപ്പോഴും, അതായത് എത്ര ജീൻസ് മാറിയാലും ഇതിങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്ന് പറയേണ്ടി വരും.
1: ഇത് പരിണാമ സിദ്ധാന്തമായിട്ട് ഇതിന് ബന്ധമുണ്ട്,
0: ആ ബന്ധപ്പെടുത്താം നമുക്ക്. പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോ അയ്യോ തീർന്നോ ഇതാണോ ലോകാവസാനം എന്നൊന്നും ചിന്തിക്കേണ്ട. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. എന്തിനാ പ്രാക്ടീസ് ചെയ്യണം? ഈ നെഗറ്റിവിറ്റി മാറ്റാൻ പ്രാക്ടീസ് ചെയ്യണം. അത് ചോദിച്ചാലേ
1: അതെങ്ങനെ? അതും കൂടെ പറഞ്ഞതാ മുതലാളി.
0: അത് പറഞ്ഞു തരാം മുതലാളി. അതായത് നമ്മൾ ഇത്രയും ചെയ്താൽ മതി. നമ്മൾ പൊതുവെ ആളുകൾ കുട്ടികളോടൊക്കെ പറഞ്ഞു പറയാ, ടീച്ചറായില്ല കേട്ടോ, കുട്ടികളോട് നമ്മൾ ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സ് നമുക്ക് പറഞ്ഞു തരുന്ന പോലെ പറയുകയാണെന്ന് വിചാരിച്ചാൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ അന്നത്തെ ദിവസത്തെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ ഓർത്തിട്ട് കിടന്നുറങ്ങിയാൽ മതി. സിമ്പിൾ
1: സിമ്പിൾ.
0: അപ്പൊ നമ്മൾ ലാസ്റ്റ്
1: അതായത് വൈകുന്നേരം വീട്ടിലെത്തി കഴിഞ്ഞാൽ ആ ദിവസത്തെ ഏറ്റവും ബെസ്റ്റ് മൂന്ന് കാര്യങ്ങൾ ഓർക്കണം.
0: അങ്ങനെ ആലോചിച്ചിട്ട് ഇത് ആലോചിച്ചോ, മൂന്ന് കാര്യം ആലോചിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും മൊബൈലിലേക്ക് പോയി വേറെ കാര്യങ്ങളൊക്കെ കണ്ടു കിടന്നു തുടങ്ങിയിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞത് നമ്മുടെ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ നമ്മൾ പോകുന്ന അടുത്തടുത്ത സ്റ്റേജുകൾ ഉണ്ടല്ലോ, ആ സ്റ്റേജുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ഈ സിഗ്നൽസിനെ പാസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൈൻഡിലേക്ക് നമ്മൾ അറിയാതെ കൊടുക്കുന്ന ഒരു ട്രെയിനിങ് ആണത്. ഈ നെഗറ്റിവിറ്റിയെ മാറ്റാൻ ഇതല്ലാണ്ട് വേറെ ഒരു ട്രെയിനിങ്ങും ഇല്ല.
1: എല്ലാ ദിവസവും വൈകുന്നേരം മൂന്ന് പോസിറ്റീവ്,
0: വൈകുന്നേരം അല്ല ഉറങ്ങുന്നതിന് മുമ്പ്
1: മൂന്ന് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓർക്കണം.
0: വളരെ സിമ്പിൾ ആയിരിക്കും. ചിലപ്പോൾ ഒരു പക്ഷെ നേരത്തെ നമ്മൾ പറഞ്ഞു, ഞാൻ ഇന്ന് മീശ മാധവനിലെ വാളെടുത്ത അലങ്കക്കലി ആ പാട്ട് കേട്ട് എന്ത് രസമായിരുന്നു,
1: ഓക്കെ
0: ഇത് മതി,
1: അത് ആലോചിക്കണം.
0: അല്ലാണ്ട് നമ്മൾ ഇനി അന്വേഷിച്ച് രാത്രി ടയേർഡ്
1: ആവണ്ടെങ്കിൽ
0: അതെ ഇന്നത്തെ ദിവസം എനിക്ക് മാത്രം എന്തെങ്കിലും അങ്ങനെയല്ല ചിന്തിക്കണേ. ഞാൻ ഒരു പാട്ട് കേട്ടു, ഞാൻ ഇന്ന് ബിരിയാണി കഴിച്ചു അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട് എന്നെ ഇന്ന് വിളിച്ചു പോരെ. അപ്പോ നമുക്ക് മനസ്സിലാവും എത്ര കാരണങ്ങൾ നമുക്ക് സന്തോഷിക്കാനുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഇതിനിടയിൽ ഒരാൾ നമ്മളെ തെറി വിളിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ മോശമാക്ക് പറഞ്ഞിട്ടുണ്ടാവും, വിട്ടേക്കത്. അതിനെ പ്രൊജക്ട് ചെയ്ത് കിടന്നുറങ്ങരുത്. ഒന്ന് ട്രെയിൻ ചെയ്ത് നോക്ക്, ആറുമാസം കഴിഞ്ഞ് കാണാം.
1: ഇന്ന് രാത്രി ആറുമാസം കഴിഞ്ഞത് വർക്കായി ഒന്നല്ലേ, ഇന്ന് രാത്രി ചെന്നിട്ട് മൂന്ന് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കും.
0: ഉറപ്പായിട്ടും ഇദ്ദേഹം കേൾക്കുന്നവരോട് എനിക്കൊരു കാര്യം പറയാം, ഇദ്ദേഹം ആലോചിക്കാൻ പോകുന്ന ഇന്ന് പോയിട്ട് വിപുൽ പറഞ്ഞ സ്ഥിതിക്ക് എന്തോ മൂന്ന് കാര്യമാണ്.
1: ഞാനതെല്ലാം ആലോചിക്കുക, വിപുൽ ഇന്ന് എന്തോ ബയസിനെ കുറിച്ച് പറഞ്ഞല്ലോ, അത് എന്ത് ബയസായിരുന്നു?
0: അതെ അതെ, മിക്കവാറും മിക്കവാറും.
1: അത് മാത്രമല്ല, ഇപ്പം നെഗറ്റിവിറ്റി ബയസ് എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ ഒരു ഫിസിക്സ് അധ്യാപകരും കൂടി ആയതുകൊണ്ട്
0: സൈക്കോളജി
1: അല്ല സൈക്കോളജി ആയിരുന്നു സബ്ജക്ട്,
0: സൈക്കോളജിയും പഠിച്ചിരുന്നു.
1: അത് ശരി. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇനി നെഗറ്റീവ് ബയസ് എന്ന് പറയുന്നത് സെമി കണ്ടക്ടറിലെ ഒരു ബയസ് ഉണ്ടല്ലോ.
0: അയ്യോ, അത് ഫോർവേഡ് ബയസ്, റിവേഴ്സ് ബയസ്, നെഗറ്റീവ് ബയസ് അല്ല.
1: അല്ല, പോസിറ്റീവ് ബയസ് നെഗറ്റീവ് ബയസ് എന്നൊക്കെ നമ്മൾ പണ്ടേ പറയല്ലോ. എന്താണത്? NPN ഓ PNP ഓ?
0: അതെ അതെ, NPN ഉം PNP. ഇത് അതുമായിട്ടൊന്നും ബന്ധമില്ല. ഇത് നമ്മളെ തന്നെ ഒന്ന് പ്യൂരിഫൈ ചെയ്യുക, ക്ലെൻസ് ചെയ്യുക എന്നൊക്കെ പറയുന്ന പോലെ നമ്മളുടെ തോട്ട്സിനെ ഒന്ന് നമ്മളൊന്ന് പോസിറ്റീവ് ആയിട്ടൊന്ന് കൺട്രോൾ ചെയ്താല് ദ ഓൺലി തിങ് ഈസ് നമുക്ക് തന്നെയാണ് അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടുക. മറ്റാർക്കും അല്ല. ഇപ്പൊ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ഒരു പോസിറ്റീവ് എനർജി
1: നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ.
0: നമുക്ക്

0: നമുക്ക് തന്നെ സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, വേറൊരു എക്സ്റ്റേണൽ
1: സോഴ്സ്
0: വെച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമല്ല. ഇത്രയേ ഉള്ളൂ നെറ്റിവിറ്റിയുടെ കാര്യം.
1: അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് സുരേഷ് ചേട്ടന്റെ ബെഡ് കോഫി കേൾക്കണം.
0: അത് കേട്ട് കഴിഞ്ഞാൽ പാക്കേജ് അല്ലേ വരുന്നത്. അതൊരു പാക്കേജ് ആയിട്ട് വരുമ്പോൾ ഓരോ കെട്ടിൽ നിന്നും ഓരോ കട്ട് കേൾക്കുമ്പോഴും നമുക്ക് ഇങ്ങനെ
1: പോസിറ്റിവിറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നെഗറ്റിവിറ്റി ബയസ് അല്ലേ. ആരെങ്കിലും ചോദിക്കുമ്പോൾ ഈ സാധനം പറയണം. ഇത്രയും നല്ല ഇൻഫോർമേഷൻ തന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി. ഇനി വളരെ പോസിറ്റീവായിട്ടുള്ള ട്രാക്കിലേക്ക് പോയാലോ.
0: ട്രാക്കിലേക്ക്
1: ഈ ട്രാക്കിന്റെ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് തന്നെ ഇതിന്റെ ടെമ്പോ ആണ്. ഈ പാട്ടിന്റെ ടെമ്പോ, ഈ പാട്ടിന്റെ കോമ്പോസിഷൻ, ഇത് രണ്ടും പാടിയിരിക്കുന്ന ആളുകൾ, ഇതാണ് ഇതിന്റെ പോസിറ്റിവിറ്റി.
0: അപ്പൊ ഇത് കേട്ടിട്ട് കേട്ടതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ പറയാം,
1: ഒന്നുകൂടെ പറയാം
0: പോസിറ്റീവ് ആയോ അല്ലയോ എന്ന്
1: കേട്ടോക്കാം.
0: കേട്ടോക്കാം.

0: യെസ് യെസ് യെസ് യെസ് വെൽക്കം ബാക്ക് ടു റെയിൻബോ ഒ ടി ജി. കൂടെ ഉള്ളത് ഞാൻ അഭിയാണ്,
1: ഒപ്പം വിപുലും.
0: യെസ് വിപുൽ, നമുക്കൊരു ബ്രേക്കിംഗ് ന്യൂസ് ഇപ്പം വന്നിട്ടുണ്ടല്ലേ.
1: ഇറ്റ്സ് എ വെരി ഹാപ്പി പോസിറ്റീവ് ന്യൂസ് ഫോർ അസ്.
0: നെഗറ്റിവിറ്റി ബയസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മലയാളികൾക്ക് മുഴുവൻ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്തയുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്.
1: പൊട്ടിച്ചോ പൊട്ടിച്ചോ
0: പൊട്ടിക്കട്ടെ. അങ്ങനെ നമ്മുടെ മമ്മൂക്കിക്ക്
1: വീണ്ടും
0: വീണ്ടും വീണ്ടും വീണ്ടും വീണ്ടും നാല് തവണ, നാലാം തവണ ദേശീയ പുരസ്കാരം മികച്ച നടനുള്ളത് കിട്ടുകയാണ്, ലഭിക്കുകയാണ്.
1: യെസ്
0: ബ്രഹ്മയുഗം എന്ന ചിത്രത്തിനാണ് അദ്ദേഹത്തിന് മികച്ച നടനുള്ള പുരസ്കാരം.
1: മൂവി കണ്ടിരുന്നല്ലേ?
0: യെസ്.
1: ആ മൂവി കണ്ടാല് അദ്ദേഹത്തിന് അവാർഡ് കിട്ടില്ല എന്ന് പറയുന്നവര് ആരും ഉണ്ടാവില്ല,
0: ആരും ഉണ്ടാവില്ല.
1: അത്ര എഫേർട്ട് എടുത്തിട്ടുള്ള ഒരു മൂവിയാണ്.
0: അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഈ 70+ ഏജിൽ ഇതുപോലത്തെ ഒരു ക്യാരക്ടറിനെ പുൾ ഓഫ് ചെയ്യുക, അതൊരു, അത് മാത്രമല്ല കംപ്ലീറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്ന ഒരു സബ്ജക്ട്, അത് തന്നെ വേറെ തന്നെ ഒരു എക്സ്പെരിമെന്റിൽ ചെയ്യാന്നൊക്കെയുള്ളത് ചെറിയ.
1: അദ്ദേഹം ഈ അദ്ദേഹം ചെയ്യുന്ന ക്യാരക്ടേഴ്സിൽ അഭി ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പൊ ഒരു ഏത് വേഷത്തിലാണോ നിൽക്കുന്ന ആ വേഷത്തിൽ സംസാരിക്കേണ്ട ആ ഒരു ടോണ് നല്ലല്ലോ. നമ്മൾ എന്താ പറയാ,
0: ഡയലക്റ്റുകൾ
1: എക്സാക്ട് അതായിട്ട് പറയാം. അത് വേറെ ഒരു ആരും നമ്മൾ കമ്പയർ ചെയ്ത് പറയാൻ പാടില്ലെങ്കിൽ പോലും ഒരു പേഴ്സണൽ എന്റെ ഒരു ഒബ്സർവേഷൻ ആണ്. ഇപ്പൊ അമരത്തിലെ ക്യാരക്ടർ ചെയ്യുമ്പോഴാണെങ്കിലും,
0: കോട്ടയം കുഞ്ഞച്ചനും
1: കോട്ടയം
0: കുഞ്ഞച്ചനാണെങ്കിലും
1: ഏതാണെങ്കിലും അദ്ദേഹം അതിലേ അതിലായി പോവും. അപ്പൊ അങ്ങനെ ഈ ബ്രഹ്മയുഗം എന്ന് പറയുന്ന മൂവി കാണുമ്പോൾ സത്യത്തിൽ ഒത്തിരി പേടിപ്പിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് ആ മൂവിയിലെങ്കിലും ഇദ്ദേഹത്തിന്റെ ഒരു വേഷപ്പകർച്ച എന്ന് പറയുന്നത്
0: അസാധ്യമാണ്.
1: അസാധ്യമാണ്
0: പറയുന്ന തരം കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു.
1: അതെ, അദ്ദേഹത്തിന്റെ പേരിൽ എന്നും മലയാളി അഭിമാനിച്ചിട്ടേ ഉള്ളൂ. വീണ്ടും ഒരിക്കൽ കൂടി മലയാളികൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാനുള്ള ഒരു ഒരു വലിയൊരു സന്തോഷ വാർത്തയാണ്.
0: റൈറ്റ്. അപ്പൊ മമ്മൂക്ക, വി ലവ് യു,
1: വി റിയലി ലവ് യു. കുറച്ചുകൂടെ ഞാൻ കൂട്ടി,
0: കുറച്ചുകൂടെ നല്ലോണം കൂട്ടു. അപ്പോൾ ഇതിന്റെ കൂടെ മലയാളികൾക്ക് സന്തോഷിക്കാൻ വേറെയും ഒരുപാട് പുരസ്കാരങ്ങളുണ്ട്.
1: പോരട്ടെ പോരട്ടെ.
0: മികച്ച ഗായികയായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് വൈക്കം വിജയലക്ഷ്മിയാണ്. അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിലെ അങ്ങുവാന കോണിൽ എന്ന ഗാനമാണ്.
1: അതും ഭംഗിയായ ഒരു താരാട്ടുപാട്ടാണെന്ന്, താരാട്ടുപാട്ടാണെന്ന് ചോദിച്ചാൽ അതെ
0: അതെ.
1: എന്നാൽ അതിനപ്പുറത്തേക്ക് കുറെ ഇമോഷൻസ് കൊണ്ടുവരുന്ന ഒരു പാട്ടാണ്.
0: അതെ. അപ്പൊ അത് കഴിഞ്ഞ വർഷത്തെ പ്ലേലിസ്റ്റുകളിൽ, പ്രത്യേകിച്ച് റേഡിയോ ഹിറ്റ് ചാർട്സിലൊക്കെ നിരന്തരം നമ്മുടെ ഈ പറയുന്ന ചാറ്റ് ഷോസിൽ അല്ലെങ്കിൽ ഫോൺ ഇൻ കോൾസിലൊക്കെ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ട പാട്ടുകളൊന്നും കൂടിയാണ് ഈ അങ്ങുവാനക്കുന്നിൽ.
1: അത് മാത്രമല്ല, വൈക്കം വിജയലക്ഷ്മിക്ക് നമ്മളുടെ റെയിൻബോ FM, കൊച്ചി FM, അതുപോലെ ഓൾ ഇന്ത്യ റേഡിയോ കൊച്ചി FM 102.3, ഈ രണ്ട് ചാനലുകളായിട്ട് ഏറ്റവും അധികം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗായികയാണെന്ന് വേണേൽ പറയാം.
0: അതെ.
1: കാരണം നമ്മുടെ പ്രോഗ്രാമുകള് ഈവൻ ഓരോ ആർജിസിന്റെ പേര് ഉൾപ്പെടെ പറയാൻ സാധിക്കുന്ന ഒരു ഗായികയാണ്. പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു വിഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യാൻ വിളിക്കുമ്പോൾ ശബ്ദം കേട്ട് പലപ്പോഴും വിജയലക്ഷ്മി ഇങ്ങോട്ട് പറയും, ഇന്ന ആളല്ലേ ഞാൻ നിങ്ങളുടെ പ്രോഗ്രാം കേൾക്കാറെന്ന് പറയുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ വല്ലാത്ത സന്തോഷം തോന്നും. വളരെ ടാലന്റഡ് ആയിട്ടുള്ള, ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു ഗായിക
0: ഗായികയാണ്. മികച്ച മലയാള സിനിമയായിട്ട് ഫെമിനിച്ചി ഫാത്തിമ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്.
1: പ്രോമിസിംഗ് ആയിട്ടൊരു
0: ഗംഭീരമായിട്ടുള്ള സിനിമയാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇപ്പൊ വരുന്ന വാർത്തകൾ. കൂടുതൽ വിശേഷങ്ങൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. അപ്പൊ നമുക്ക് ആ പാട്ടൊന്ന്, കഴിഞ്ഞ വർഷത്തെ അല്ലെ ഈ വർഷത്തെ മികച്ച ഗായിക പുരസ്കാരം കൊടുത്ത ആ ഗാനം
1: കേട്ടിട്ട്,
0: ആ ഗാനം നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം അല്ലേ.

0: യെസ് യെസ് യെസ്, ഒരു കൊട്ട സ്വപ്നത്തിൻ്റെ ചാക്കുമായിട്ടല്ലേ വൈക്കത്തെ ചെമ്പിൽ നിന്നും മലയാള സിനിമയുടെ സ്വർണമായി മാറിയ നമ്മുടെ സ്വന്തം മമ്മൂക്കയ്ക്ക്.
1: ഒപ്പം വൈക്കത്ത് നിന്ന് മറ്റൊരു എന്താ പറയുക, പ്രതീക്ഷകളോടെ മലയാളി മുന്നിലേക്ക് കൊണ്ടുവന്ന നമ്മുടെ സ്വന്തം ഗായികയ്ക്കും,
0: വിജയലക്ഷ്മിക്ക്, രണ്ട് വൈക്കംകാർക്കല്ലേ.
1: അതെ, അതോടൊപ്പം തന്നെ ഒന്ന് രണ്ട് ഇതുപോലെ തന്നെ മലയാളത്തിൻ്റെ റിഫ്ലക്ഷനുമായിട്ട് ബാക്കിയുള്ള ആളുകളും കൂടെയുണ്ട്
0: അതെ,
1: നമ്മൾ.
0: എല്ലാവർക്കും നാഷണൽ അവാർഡ് കിട്ടിയ സന്തോഷ വിവരമാണ് നമ്മൾ
1: അതെ,
0: പറഞ്ഞുകൊണ്ടിരുന്നത്.
1: എല്ലായിടത്തും എനിക്ക് തോന്നുന്നു മീഡിയ മുഴുവൻ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
0: യെസ്, അപ്പം മമ്മൂക്കയ്ക്ക് ഭ്രമയുഗം എന്ന ചിത്രത്തിന് വേണ്ടിയിട്ടാണ്, ചിത്രത്തിലെ അഭിനയത്തിനാണ് നാഷണൽ അവാർഡ് കിട്ടിയിരിക്കുന്നത്.
1: ആ ചിത്രത്തിൽ മമ്മൂക്ക എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മമ്മൂട്ടിക്കൊപ്പം തന്നെ അതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാ കഥാപാത്രങ്ങളും
0: യെസ്
1: എല്ലാവരും
0: ഒന്നിനൊന്നും
1: ഒന്നിനൊന്ന്,
0: മികച്ചതാണ്.
1: അതെ, നമ്മൾ ശരിക്കും ആലോചിച്ച് പോയിട്ടുണ്ട് പലപ്പോഴും ചില കഥാപാത്രങ്ങൾ. ഇപ്പോൾ ഹരിശ്രീ അശോകന്റെ മകൻ അർജുൻ,
0: അർജുൻ അശോകൻ, യെസ്
1: അർജുൻ അശോകന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ അതിനകത്ത് വരുമ്പോൾ ഇവര്,
0: സിദ്ധാർത്ഥ്,
1: അതെ, എല്ലാവരുടെ ക്യാരക്ടേഴ്സ് കാണുമ്പോൾ നമ്മൾ ഇവർക്ക് അതിന്റെ കാസ്റ്റിംഗ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാസ്റ്റിംഗ് ആയിരുന്നു എന്നാണ്
0: റൈറ്റ്.
1: പറയാം.
0: നമ്മൾ നാഷണൽ അവാർഡിന്റെ കൂടുതൽ വിശേഷങ്ങൾ പറയട്ടെ.
1: പറഞ്ഞു.
0: ബെസ്റ്റ് ഫീച്ചർ ഫിലിമായി വന്നിരിക്കുന്നത് ആർട്ടിക്കിൾ 370 ആണ്.
1: കണ്ടിരുന്നു ആ മൂവി?
0: ആർട്ടിക്കിൾ 370 കണ്ടിട്ടില്ല.
1: കണ്ടിട്ടില്ല, കാണേണ്ട ഒരു മൂവി,
0: കാണേണ്ട സിനിമയാണ്,
1: കാണേണ്ട ഒരു മൂവി.
0: ബെസ്റ്റ് ആക്ടർ വന്നിരിക്കുന്നത് മമ്മൂക്കയ്ക്കും കാർത്തിക് ആര്യനുമായിട്ട് ഷെയർ ചെയ്തിരിക്കുകയാണ്. രണ്ടുപേർക്കുമാണ് കിട്ടിയിരിക്കുന്നത്. ബ്രഹ്മയുഗത്തിനാണ് മമ്മൂക്കയ്ക്ക് കിട്ടിയത്. അതുപോലെ തന്നെ ചന്തു ചാമ്പ്യനാണ്
1: കാർത്തിക്
0: ആര്യന് കിട്ടിയിരിക്കുന്നത്. അതുപോലെ ബെസ്റ്റ് ആക്ട്രസ് യാമി ഗൗതം.
1: യാമി ഗൗതം ഇതിനു മുമ്പ് അവാർഡ് കിട്ടിയിട്ടുണ്ടോ?
0: നമ്മൾക്ക് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു,
1: കാരണം എനിക്ക് തോന്നുന്നു കിട്ടിയിട്ടുള്ളതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്.
0: എനിവേസ്, അപ്പോൾ ബെസ്റ്റ് മെയിൽ പ്ലേ ബാക്ക് സിംഗർ അഭയ് ജോധ്പൂർക്കർ, ബെസ്റ്റ് ഫീമെയിൽ പ്ലേ ബാക്ക് നമ്മൾ പറഞ്ഞു വൈക്കം വിജയലക്ഷ്മി. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ ജി വി പ്രകാശ്, നമ്മൾ തൊട്ടുമ്പോൾ പറഞ്ഞുള്ളൂ പോസിറ്റീവ്, അമരൻ, യെസ്
1: അമരൻ,
0: പോസിറ്റീവ് ആയിട്ടുള്ള സോങ്ങിനെ കുറിച്ച് പറഞ്ഞല്ലോ.
1: കറക്റ്റ് അവാർഡ് കിട്ടുകയും ചെയ്തു. അതെ അതെ അതെ, നമ്മുടെ പോസിറ്റിവിറ്റി അമരൻ കൊണ്ടുപോയി,
0: പോസിറ്റിവിറ്റി ഉണ്ട്. അതുപോലെ തന്നെ സച്ദേവ് എന്ന് പറഞ്ഞിട്ട് മ്യൂസിക് ഡയറക്ടർ ആർട്ടിക്കിൾ 370 ശാശ്വത് സച്ദേവ്, യെസ്, അപ്പൊ അദ്ദേഹത്തിനും കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ വിശേഷങ്ങൾ വരുന്നത്. മികച്ച മലയാള സിനിമയായിട്ട് ഫെമിനിച്ചി ഫാത്തിമ
1: വന്നിട്ടുണ്ട്. ബെസ്റ്റ് പോപ്പുലർ മൂവി അവാർഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ?
0: അത് ഇപ്പൊ വന്ന വാർത്തകളിൽ കാണുന്നില്ല.
1: പലപ്പോഴും നമ്മൾ എപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ,
0: പോപ്പുലർ

0: സിനിമ
1: ഏറ്റവും ഏറ്റവും അധികം ജനപ്രീതി നേടിയ
0: ചിത്രം ഏതാണെന്നുള്ളതാണ്. അപ്പൊ അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ വാർത്തകളൊക്കെ വാർത്തകൾ വരുന്നതിന്റെ കൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കാം. യെസ്, അപ്പോൾ കേട്ടുകൊണ്ടിരുന്നോളൂ ആകാശവാണി FM റെയിൻബോ
1: 107.5.

0: യെസ് യെസ് യെസ് വെൽക്കം ബാക്ക് ടു റെയിൻബോ ഒ ടി ജിയുമായി കൂടെയുള്ളത് ഞാൻ അഭിയാണ്,
1: ഒപ്പം വിപുൽ.
0: യെസ് വിപുൽ, നമ്മളോട് ആളുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലും വാട്സാപ്പിലും, ഇന്നത്തെ ഗെയിം എവിടെ, ഗെയിം എവിടെ, ഗെയിം എവിടെ?
1: ഗെയിം നമ്മൾ സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുകയാണ്.
0: ഗെയിം ഇവിടെ എന്ന് നമ്മൾ പറയുന്നല്ലേ,
1: സർപ്രൈസ് ആയിട്ടിരിക്കുകയായിരുന്നു. നിങ്ങളുടെ ക്ഷമ ഞങ്ങൾ ഇനി പരീക്ഷിക്കുന്നു,
0: ഇനി പരീക്ഷിക്കുന്നില്ല. അപ്പൊ ഇന്നത്തെ ഗെയിമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മളെല്ലാം നേരിട്ടാണല്ലോ ചോദിക്കുക, ഇന്ന് തല തിരിച്ചാ ചോദിക്കുന്നത്. തല തിരിച്ച് ചോദിക്കുക പറഞ്ഞാൽ പാട്ടുകൾ തന്നെ തല തിരിച്ചാണ് ചോദിക്കുന്നത്.
1: പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല,
0: പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല. ഇന്നത്തെ ഗെയിമിന്റെ പ്രത്യേകത
1: ആലോചിക്കേണ്ടി വരും,
0: ആലോചിക്കേണ്ടി വരും, ശ്രദ്ധിച്ച് കേൾക്കേണ്ടി വരും. കാതും കണ്ണും റേഡിയോയുടെ അടുത്ത് വെച്ചിട്ട് തന്നെ കേൾക്കേണ്ടി വരും.
1: ശ്രദ്ധ വേണം,
0: ശ്രദ്ധ വേണം. അപ്പൊ ഇന്നത്തെ ഗെയിമിന്റെ പ്രത്യേകത, ഒരു പാട്ട് നമ്മൾ ബാക്കിൽ നിന്നും ഫ്രണ്ടിലേക്ക് പ്ലേ ചെയ്യും, അതായത് എൻഡിൽ നിന്ന് സ്റ്റാർട്ടിലേക്ക്
1: നേരെ
0: പോകാനുള്ള പ്ലാൻ ഇല്ല. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കന്നഡ പാട്ടാണോ, തെലുങ്ക് പാട്ടാണോ, പഞ്ചാബി പാട്ടാണോ, ഗുജറാത്തി പാട്ടാണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം, പക്ഷേ മലയാളം പാട്ടുകളാണ്. ആ പാട്ട് ഏതാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഗെയിമിന്റെ പ്രത്യേകത.
1: തുടങ്ങാം അല്ലേ?
0: അപ്പൊ ആദ്യത്തെ പാട്ട് കൊടുക്കട്ടെ.
1: യെസ്.

0: വിളങ്ങുന്നു. കിട്ടിയോ പാട്ട്? കിട്ടിയോ?
1: എവിടെ കിട്ടാൻ, ഞാൻ എങ്ങും എത്തിയിട്ടില്ല.
0: ഇതിനു വേണ്ടിയാണോ ഞാൻ വന്നതെന്നല്ലേ? അപ്പോൾ അത് കിട്ടിയ ആളുകൾ ഉണ്ടാവുമല്ലോ. ഈ ആളുകൾക്ക് വിളിച്ച് ഉത്തരം പറയാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കുകയാണ്.
1: അതെ.

0: അങ്ങനെ വിളിക്കാനുള്ള നമ്പർ
1: 9446411888.
0: നമ്പർ ഒരിക്കൽ കൂടി 9446411888. 9446411888 എന്ന നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഇത് ഏത് പാട്ടാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ പ്രത്യേകിച്ച് സമ്മാനങ്ങളൊന്നുമില്ല, പക്ഷെ
1: നമുക്ക് സന്തോഷിക്കാം.
0: നേരത്തെ പറഞ്ഞപോലെ നെഗറ്റീവ് ബയസിനൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് പോസിറ്റീവായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്
1: സന്തോഷം പങ്കിടാനായിട്ട്
0: നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. 9446411888 എന്ന നമ്പറിലേക്ക് വേണമെങ്കിൽ ഒരിക്കൽ കൂടി ആ ഫയൽ നമുക്ക്
1: പ്ലേ ചെയ്യാം.

0: കേൾക്കുമ്പോൾ ഒരു കന്നഡ പാട്ടായിട്ട് തോന്നുമെങ്കിലും
1: പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്കെങ്കിലും എവിടെയെങ്കിലൊക്കെ ചെറുതായിട്ടൊരു
0: സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടാവണം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വിളിക്കുക നമ്പർ 9446411888. കീപ് ലിസണിംഗ് ടു ആകാശവാണി ഫ്രം റെയിൻബോ
1: 107.5.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. 2024 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഹിന്ദി സിനിമ ആർട്ടിക്കിൾ 370 മികച്ച ചിത്രം. രാജ്കുമാർ പെരിയസ്വാമി മികച്ച സംവിധായകൻ. മികച്ച നടി യാമി ഗൌതം. മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിയും കാർത്തികാര്യനും പങ്കിട്ടു. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാളം. ഭ്രമയുഗത്തിലൂടെ മമ്മൂട്ടിക്ക് 4 ദേശീയ പുരസ്കാരങ്ങൾ. മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മി. മികച്ച മലയാള സിനിമ ഫെമിനിച്ചി ഫാത്തിമ. ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 വിജയകരമായി വിക്ഷേപിച്ചു. സ്വകാര്യമേഖലയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് എന്ന ചരിത്ര നേട്ടം കുറിച്ച് സ്കൈറൂട്ട് എയ്റോസ്പേസ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. സർവകക്ഷിയോഗം നാളെ ന്യൂഡൽഹിയിൽ. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നയം ഉറച്ച പ്രവർത്തനശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യൻ. വാർത്തകൾ വിശദമായി. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ഹിന്ദി ചിത്രം ആർട്ടിക്കിൾ 370 നേടി. മികച്ച നടനുള്ള പുരസ്കാരം ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂണിക്കും ചന്തു ചാമ്പ്യൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കാർത്തിക് ആര്യനും പങ്കിട്ടു. മികച്ച നടി യാമി ഗൌതം. മികച്ച സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമി ചിത്രം അമരൻ. മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ജി വി പ്രകാശ് കുമാർ നേടി. ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ തമിഴ് ചിത്രമായ മെയ്യഴകനും ക്യാപ്റ്റൻ മില്ലർ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് നടൻ

0: ധനുഷിനും പ്രത്യേക ജൂറി പരാമർശം. 2024 സെൻസർ ചെയ്ത 400 ചിത്രങ്ങളാണ് ഇത്തവണ അവാർഡിനായി പരിഗണിച്ചത്. സംവിധായകൻ ജയരാജായിരുന്നു 11 പേരടങ്ങുന്ന ജൂറിയുടെ അധ്യക്ഷൻ. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാള സിനിമ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം 4 തവണയാണ് മമ്മൂട്ടിക്ക് ലഭിക്കുന്നത്. മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ലഭിച്ചു. ഭ്രമയുഗത്തിലൂടെ മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം ഷഹനാദ് ജലാൽ നേടി. അജയന്റെ 2 മോഷണം എന്ന ചിത്രത്തിലെ അങ്ങുവാന കോണില എന്ന ഗാനത്തിലൂടെ വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായികയായി.
1: ബെസ്റ്റ് ആക്ടർ ഇൻ ലീഡിംഗ് റോൾ ഷെയർഡ് ഭ്രമയുഗം മലയാളം ആക്ടർ മമ്മൂട്ടി. ബെസ്റ്റ് മലയാളം ഫിലിം ഫെമിനിച്ചി ഫാത്തിമ. പ്രൊഡ്യൂസർ 1001 സ്റ്റോറീസ് ആൻഡ് AFD സിനിമാസ്. ഡയറക്ടർ ഫാസിൽ മുഹമ്മദ്. ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി ഭ്രമയുഗം മലയാളം. സിനിമാറ്റോഗ്രാഫർ ഷഹനാദ് ജലാൽ. ബെസ്റ്റ് ഫീമെയിൽ പ്ലേബാക്ക് സിംഗർ ARM വൈക്കം വിജയലക്ഷ്മി ഫോർ സോങ് അങ്ങുവാനക്കോണിലെ.
0: രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്തുപകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു. മിഷൻ ആഗമന്റെ ഭാഗമായി ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്കൈറൂട്ട് എയ്റോസ്പേസ് വികസിപ്പിച്ചെടുത്തതാണ് വിക്രം 1. ഒരു ഇന്ത്യൻ സ്വകാര്യ കമ്പനി ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് എന്ന ചരിത്ര നേട്ടമാണ് ഇതിലൂടെ കൈവരിച്ചത്. ദൌത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. രാജ്യത്തെ ബഹിരാകാശ മേഖലയിലെ ചരിത്രപരമായ അധ്യായമാണ് ഈ ദൌത്യമെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു.
2: आसमान में नए पौधे गाड़ दिए हैं और दूसरा जमीन में भी उस रूट्स को आपने मजबूती दी है जो देश के नौजवानों को आगे आने की प्रेरणा देगी और मुझे ये सफलता के लिए तो आनंद होना ही होना था लेकिन आप लोगों ने जिस कमिटमेंट के साथ मेहनत की मैं आपको आपकी पूरी टीम को इस महत्वपूर्ण निर्णय के लिए और महत्वपूर्ण सफलता के लिए मैं बहुत बहुत बधाई देता हूँ.
0: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. ഇതിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷിയോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം. ജന്തർ മന്ദിറിൽ നിരാഹാര സമരം നടത്തിവരികയായിരുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാംചുക്കിന് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിന് ആശുപത്രിയിലേക്ക് മാറ്റി. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഡൽഹി ഹൈക്കോടതിയുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയതെന്ന് ന്യൂഡൽഹി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അറിയിച്ചു. പെൻഷൻകാരുടെ പരാതികൾ തീർപ്പാക്കുന്നതിനപ്പുറം ആശങ്കകൾ പരിഹരിക്കുന്നതിലായിരിക്കണം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ്. ന്യൂഡൽഹിയിൽ പെൻഷൻ വ്യവഹാരത്തെക്കുറിച്ചുള്ള 2 ദേശീയ ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെൻഷൻ സംബന്ധമായ തർക്കങ്ങൾ ഭരണപരമായി പരിഹരിക്കണമെന്നും അതുവഴി പെൻഷൻകാർ കോടതികളെ സമീപിക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. 4 കോടി ഡൌൺലോഡുകൾ കടന്ന ആധാർ ആപ്പ്. ഇതിനോടകം 11 ലക്ഷത്തിലധികം വിലാസങ്ങൾ ആപ്പിലൂടെ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞതായി കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം വ്യക്തമാക്കി. 49 ലക്ഷത്തിലധികം മൊബൈൽ നമ്പറുകളും ആപ്പിലൂടെ അപ്ഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാ നയം വെറുമൊരു പ്രസ്താവനയല്ല, മറിച്ച് ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ നടന്ന ഫോഴ്സസ് ഫസ്റ്റ് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദികളെ അവരുടെ താവളങ്ങളിൽ ചെന്ന് നേരിടാൻ ഇന്ത്യയ്ക്ക് മടിയില്ലെന്നതിന് തെളിവാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്നും അദ്ദേഹം വ്യക്തമാക്കി.
4: നൈ ഡിഫൻസ് അക്വിഷൻ പ്രൊസീജിയർ മാധ്യമ സേ ബൈ ഇന്ത്യൻ IDDM ജൈസി വ്യവസ്ഥക്കോ ഭീ പ്രാഥമികത ദീ ഗൈ സേനാവോക്ക് ആധുനീകരണ കലി നിർധാരിത ബജറ്റ് കാ 75% ഭാഗ് ഭാരതീയ ഉദ്യോഗോ സേ ഖരീദ് കേ ലിയേ സുരക്ഷിത് കിയാ ഗയാ. ഇസ് സാൽ ഹം നയാ ഡിഫൻസ് അക്വിഷൻ പ്രൊസീജിയർ ലേക്കർ ആ രഹേ ഹൈ ജിസ്കേ കാരണ ദേശ് മേ ഡിഫൻസ് പ്രൊഡക്ഷൻ കോ ഏക് നയി രഫ്താർ മിലേഗി ഓർ ഏക് നയി താക്കത് ഭീ മിലേഗി.
0: ഉഡാൻ പദ്ധതിയുടെ ഭാഗമായി കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുന്നതിനുള്ള എല്ലാ പ്രാഥമിക നടപടിക്രമങ്ങളും പൂർത്തിയായതായി ലക്ഷദ്വീപ് പോർട്ട് ഷിപ്പിംഗ് ആന്റ് ഏവിയേഷൻ വകുപ്പ് ഡയറക്ടർ ഗിരിശങ്കർ അറിയിച്ചു. ആദ്യഘട്ടത്തിൽ 5 ദ്വീപുകളിലേക്കാണ് സർവീസുകൾ ആരംഭിക്കുക. കാലാവസ്ഥ അനുകൂലമായി

0: ഉടൻ അഗത്തി ദ്വീപിൽ സർവീസുകളുടെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് അടുത്തമാസം 18 മുതൽ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇതോടെ സമ്പൂർണ്ണ അന്താരാഷ്ട്ര ചരക്ക് കവാടമായി വിഴിഞ്ഞം മാറും. ഇതോടനുബന്ധിച്ച് മിഷൻ സമുദ്ര വ്യവസായ ഉച്ചകോടിയും സംഘടിപ്പിക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും അതിനടുത്തുള്ള പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുള്ളതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഹിമാലയൻ, പശ്ചിമബംഗാൾ, സിക്കിം മേഖലകളിൽ നാളെ വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലെ ചില സ്ഥലങ്ങളിലും കർണാടക, മാഹി, ഒഡീഷ, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലും ഇന്ന് ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇന്ത്യൻ ബാഡ്മിന്റൺ താരം PV സിന്ധു ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. ടോക്കിയോയിൽ നടക്കുന്ന ടൂർണമെന്റിൽ ചൈനീസ് താരം ചെൻ യു ഫെയ് പരിക്കേറ്റ് പിന്മാറിയതോടെയാണ് സിന്ധു ഫൈനലിലെത്തിയത്. ആദ്യ സെറ്റ് 21-19 സിന്ധു സ്വന്തമാക്കിയിരുന്നു. രണ്ടാം സെറ്റിൽ സിന്ധു 15-10 മുന്നിട്ട് നിൽക്കുമ്പോഴായിരുന്നു ചൈനീസ് താരത്തിന്റെ പിന്മാറ്റം. നാളെ നടക്കുന്ന ഫൈനലിൽ സിന്ധു ജപ്പാന്റെ അഗാനി യമാഗുച്ചിയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ മൂന്നാം സ്ഥാനക്കാരെ നാളെ അറിയാം. പുലർച്ചെ 2:30 മയാമി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. ഇംഗ്ലണ്ട് അർജന്റീനയോടും ഫ്രാൻസ് സ്പെയിനിനോടുമാണ് സെമിയിൽ പരാജയപ്പെട്ടത്. തിങ്കളാഴ്ച നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടും. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചുമായി സഹകരിച്ച് കൺട്രോളർ ആന്റ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കാര്യാലയം യുവ ഗവേഷകർക്കായി രാജ്യവ്യാപകമായി ഗവേഷണ പ്രബന്ധ മത്സരം സംഘടിപ്പിക്കുന്നു. CAG ഓഡിറ്റർ റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി ഗവേഷണം നടത്തുന്നതിന് വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇന്ത്യ പോസ്റ്റിന്റെ ഭാഗ്യചിഹ്നം രൂപകൽപ്പന ചെയ്യാനായി ഇന്നോവേറ്റ്സ് ഇന്ത്യ പ്ലാറ്റ്ഫോമിൽ മത്സരം ആരംഭിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 2024 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഹിന്ദി സിനിമ ആർട്ടിക്കിൾ 370 മികച്ച ചിത്രം. രാജ്കുമാർ പെരിയസ്വാമി മികച്ച സംവിധായകൻ. മികച്ച നടി യാമി ഗൌതം. മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിയും കാർത്തിക് ആര്യനും പങ്കിട്ടു. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാളം. ഭ്രമയുഗത്തിലൂടെ മമ്മൂട്ടിക്ക് 4th ദേശീയ പുരസ്കാരം. മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മി. മികച്ച മലയാള സിനിമ ഫെമിനിച്ചി ഫാത്തിമ. ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ വികസിത ഓർബിറ്റർ റോക്കറ്റ് വിക്രം 1 വിജയകരമായി വിക്ഷേപിച്ചു. സ്വകാര്യ മേഖലയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് എന്ന ചരിത്ര നേട്ടം കുറിച്ച് സ്കൈറൂട്ട് എയ്റോസ്പേസ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. സർവകക്ഷിയോഗം നാളെ ന്യൂഡൽഹിയിൽ. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാ നയം ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യൻ താരം PV സിന്ധു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി FM Rainbow 107.5.

0: യെസ് യെസ് യെസ് വെൽക്കം ബാക്ക് ടു റെയിൻബോ ഒ ടി ജി ഓൺ ദ ഗോയുമായി കൂടെയുള്ളത് ഞാൻ അഭിയാണ്,
1: ഒപ്പം ഞാൻ വിപുൽ.
0: യെസ്, നമ്മൾ വാർത്തയൊക്കെ കഴിഞ്ഞൊരു ചായയൊക്കെ കുടിച്ച് വന്നപ്പോൾ അല്ലേ,
1: അതെ,
0: കുറച്ചുകൂടെ ഒന്ന് ഉന്മേഷം.
1: പറക്കും തളിയ മനുഷ്യനെ കറക്കുമായിരിക്കും, പക്ഷെ നമ്മൾ കറക്കില്ല.
0: നമ്മൾ കറക്കും, കറക്കാനുള്ള ചോദ്യങ്ങളുമായിട്ടാണ് നമ്മള്.
1: പക്ഷെ അത്ര അങ്ങോട്ട് കറക്കാൻ പോകുന്നില്ല. ആരോ ആരോ ഒരാള് ഉത്തരം പറയണമെന്ന് പറയുന്നുണ്ട്.
0: കോൾ ഡ്രോപ്പ് ആയി പോയി. നമുക്ക് ഒന്നുകൂടെ ചോദ്യം ചോദിക്കാം. ഇന്നത്തെ ചോദ്യത്തിന്റെ പ്രത്യേകത ഒന്ന് പറഞ്ഞോളൂ.
1: സാധാരണ നമ്മൾ പാട്ടുകളെല്ലാം കേൾക്കുന്ന നേരെയാണല്ലോ, ഈ തലതിരിഞ്ഞ് ചിന്തിക്കുന്ന അബിക്ക് ആ പാട്ടിനെ ഒന്ന് റിവേഴ്സ് ആക്കി നിങ്ങളെ കേൾപ്പിക്കണം തോന്നി. അങ്ങനെ കേൾപ്പിച്ചൊരു പാട്ടാണ്, അത് ഒരിക്കൽ കൂടെ ഒന്ന് പ്ലേ
0: ചെയ്യാം അല്ലേ.

0: യെസ്, ഈ പാട്ട് ഏത് പാട്ടാണ് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ചോദ്യം. നമ്പർ ഒരിക്കൽ കൂടെ പറയാമോ?
1: 0484-242-8101.
0: ഈ നമ്പറിലേക്ക് ഇത് ഏത് പാട്ടാണ്, ഇതിന്റെ തിരിച്ചുള്ള ഓർഡറിലാണ് നമ്മൾ പ്ലേ ചെയ്തേക്കുന്നത്, കറക്റ്റ് ഓർഡറിലുള്ള പാട്ട് ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്തെങ്കിൽ ഈ നമ്പറിലേക്ക് ഇപ്പൊ തന്നെ വിളിക്കുക. 0484-242-8101 നമ്പർ. ഇതേ നമുക്കൊരു കോൾ വരുന്നുണ്ട്, കണക്ട് ആവുന്നതിന് മുമ്പ് ഡ്രോപ്പ് ആയി പോയി.
1: വീണ്ടും ഡ്രോപ്പ് ആയി.
0: യെസ്, വീണ്ടും വിളിക്കാൻ ശ്രമിക്കുക. ആരോ ഒരാൾ നമ്മളെ വിളിക്കാൻ ഇങ്ങനെ.
1: ഈ പാട്ട് നമ്മൾ കേട്ട സമയത്ത് സത്യത്തിൽ എനിക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ, ഇത്രയും ആളുകൾ വിളിക്കുന്ന കാണുമ്പോഴാണ് മനസ്സിലായത്, ദൈവമേ എനിക്ക് മാത്രമാണ്
0: മനസ്സിലാവുന്നത്.
1: പക്ഷേ നമുക്ക് ഈ ആ പാട്ട് കിട്ടി അല്ലെങ്കിൽ മനസ്സിലായെന്നുണ്ടെങ്കിൽ മടിക്കണ്ട, നേരത്തെ പറഞ്ഞ നമ്പറിൽ 0484-242-8101 എന്ന നമ്പറിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുക.
0: വേണമെങ്കിൽ ഒന്നുകൂടെ നമുക്ക് പ്ലേ ചെയ്താലോ കേൾക്കുന്ന ആളുകൾക്ക് വേണ്ടി.

0: കേൾക്കുമ്പോൾ കന്നഡമാണെന്ന് തോന്നുമെങ്കിലും ഇതൊരു മലയാളം പാട്ടാണ്. ആ പാട്ട് ഏതാണെന്ന് പറയാനൊരു കോളർ നമുക്കുണ്ട്. ഇപ്പൊ തന്നെ കണക്ട് ചെയ്ത് നോക്കിയാലോ. ഹലോ.
1: ഹലോ,
0: നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
2: സുനിൽ.
0: റേഡിയോയുടെ അടുത്തൊന്ന് ലേശം മാറി നിൽക്കാമോ?
2: ഞാൻ റേഡിയോയുടെ
1: അടുത്തേ അല്ല, എക്കോ കേൾക്കുന്നുണ്ട് സുനിൽ. പക്ഷേ
0: ഹലോ
1: കട്ടായി തോന്നുന്നു അല്ലേ.
0: റേഡിയോയുടെ അടുത്തുനിന്ന് പോകാൻ പറഞ്ഞപ്പോൾ ഫോണിന്റെ അടുത്തുനിന്ന് തന്നെ പോയിരിക്കുന്നു.
1: റേഞ്ചേ
0: പോയിരിക്കുന്നു.

0: യെസ് ഒരിക്കൽ കൂടി വിളിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഉത്തരമറിയുന്ന പറയില്ല ഇപ്പൊ തന്നെ
1: അതെ
0: വിളിക്കുക.
1: അതെ
0: ഏത് പാട്ടാണ്, കേൾക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കന്നഡ പാട്ടാണോ എന്ന് എനിക്ക് ചിലപ്പോഴൊക്കെ
1: പക്ഷേ
0: തോന്നാറുണ്ട്.
1: വിതൗട്ട് അബീസ് പെർമിഷൻ ഇതൊരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സോങ് ആണ്. നമുക്കൊക്കെ കേൾക്കാനും ആനന്ദിക്കാനും ഒക്കെ
0: എപ്പോഴും ഇഷ്ടമുള്ള ഒരു പാട്ടാണ് നമുക്ക്. അതെ, ഒരു കോൾ വീണ്ടും വരുന്നുണ്ട്, കണക്ട് ചെയ്ത് നോക്കാം. ഹലോ,
2: ഹലോ,
0: കേൾക്കാമോ? നേരത്തെ പാടിയ പാട്ടല്ല ഇപ്പൊ നമ്മളൊരു പാട്ട് കേൾക്കാമോ? ഹലോ, അതെ. ആ, പക്ഷെ ചോദ്യം അതായിരുന്നില്ല. ചോദ്യം നമ്മളൊരു പാട്ട് റിവേഴ്സ് പ്ലേ ചെയ്തിരുന്നു, അതേത് പാട്ടാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിരുന്നു. ആ, പക്ഷെ ചേട്ടാ കറക്റ്റ് ആൻസർ അല്ല. എം ജി ശ്രീകുമാർ വരെയുള്ളത് കറക്റ്റ് ആണ്, പക്ഷെ നമ്മൾ പ്ലേ ചെയ്ത ഗാനം വേറൊരു ഗാനമാണ്. ഓക്കെ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം ചേട്ടാ. ഓക്കെ, താങ്ക് യു.

0: അപ്പോൾ ചോദ്യം ഇതായിരുന്നു, ഒരു പാട്ട് നമ്മൾ ഫോർവേഡ് പ്ലേ ചെയ്യുന്നതിന് പകരം
1: റിവേഴ്സ്
0: പ്ലേ ചെയ്യുകയാണ്, അത് ഏത് പാട്ടാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. പാട്ട് ഒരിക്കൽ കൂടി
1: പറയുന്നതിന് മുമ്പ് ഒരു കോൾ ഇവിടെ വരുന്നുണ്ട്.
0: ഓക്കെ, നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം.
1: അതെ അതെ,
0: ഹലോ.
2: ഏത്
1: പാട്ടാ കിളിച്ചണ്ട മാമ്പഴത്തിലെ?
2: എനിക്ക് അറിയില്ല. ഒന്നാംകിളി പൊന്നാംകിളി ആ പാട്ടാണ്.
1: ആണോ?
0: ആണോ?
2: അതെ.
1: ഇത് ഇത്രേ റിവേഴ്സ് ആയിട്ട് എങ്ങനെ ചിന്തിച്ച് കണ്ടുപിടിച്ചെടുത്തു?
2: അത് എനിക്ക് ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാല് മനസ്സിലാവുന്ന തലയിരിഞ്ഞ മ്യൂസിക് കേട്ടപ്പോ എനിക്ക് മനസ്സിലായിരുന്നു.
1: എന്നാ എനിക്കങ്ങനെ മനസ്സിലാവില്ല സെൽമ. ഞാൻ ഈ പാട്ട് എന്നെ കേൾപ്പിച്ചപ്പോ ഞാനിത് കുറെ ശ്രമിച്ചിട്ടും എനിക്ക് കിട്ടാതിരുന്ന ഒരു പാട്ടാണ്. പക്ഷെ ഇത് ഒറ്റ തവണ കേട്ടപ്പോ തന്നെ മനസ്സിലായി, ഞങ്ങൾ ഒന്നിലധികം തവണ പ്ലേ ചെയ്തിരുന്നല്ലോ, കേട്ടിരുന്നു. ഓക്കെ, എന്തായാലും സന്തോഷം. ആ പാട്ട് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത് പറഞ്ഞു. ഇത് ഇതിനു മുമ്പ് ഇതുപോലെ മത്സരങ്ങളിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ചെറിയ ഗെയിമിലൊക്കെ പങ്കെടുത്തൊക്കെ ഇതുപോലെ കറക്റ്റായിട്ട് ആൻസർ ഒക്കെ പറയുമായിരുന്നോ?
2: ഞാൻ വിളിക്കാറുണ്ട്, പക്ഷെ എനിക്ക് കിട്ടാറുണ്ടായില്ല.
1: ഞങ്ങളാണ് ഏറ്റവും ഭാഗ്യം ചെയ്ത ആളുകളല്ലേ.
0: എവിടെ നിന്നാ വിളിക്കുന്നത് സൽമ?
2: എറണാകുളം നോർത്ത് പറവൂർ.
1: നോർത്ത് പറവൂർ.
0: എന്ത് ചെയ്യുന്നു? വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറയൂ, കേക്കട്ടെ.
2: ആ, വീട്ടില് ഇവിടെ അപ്പച്ചനും അമ്മച്ചിയും പിന്നെ ഹസ്ബൻഡ്, രണ്ട് പിള്ളേര്.
1: അപ്പൊ എല്ലാവരും കേൾക്കുന്നുണ്ടോ ഇപ്പൊ ഈ പറയുന്ന ആൻസർ പറയുന്ന സൽമ സംസാരിക്കുന്നൊക്കെ?
2: കേൾക്കുന്നുണ്ട്,
1: കേൾക്കുന്നുണ്ട്. എല്ലാവരോടും ഞങ്ങളുടെ അന്വേഷണം പറയൂ കേട്ടോ.
2: ഓക്കെ
1: ഓക്കെ, അപ്പോ
0: താങ്ക്സ് ഫോർ കോളിംഗ്. യെസ്, നോർത്ത് പറവൂരിൽ നിന്നും സൽമയാണ് വിളിച്ചത്. നമുക്ക് വളരെ അഡ്ഹോക്ക് ആയിട്ട് വന്നൊരു കോളായിരുന്നു. കോള് ഡ്രോപ്പ് ആയി ആ ഗ്യാപ്പിൽ വന്ന
1: ഒരു സംശയം പറയുകയും ചെയ്തു.
0: കൃത്യമായിട്ട് പറഞ്ഞു, പാടിയില്ലെങ്കിലും കറക്റ്റ് ആയിട്ട് മറ്റേ ഒന്നാം കിളി, രണ്ടാം കിളി, മൂന്നാം കിളി, ഇങ്ങനെ ഒരുപാട് കിളികൾ
1: ഉണ്ടോ വേറെ കിളികൾ കയ്യില്?
0: ഇനിയും കിളികൾ പറന്നു പോകാനുള്ള കിളികൾ കയ്യിൽ ഒരുപാടുണ്ട്. പക്ഷെ നമ്മുടെ സമയത്തിന്റെ ചെറിയ പരിമിതികൾ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഒരു കിളിയെ കൂടി പറത്തു വിടുവാനുള്ള കിളിയെ നമ്മൾ
1: എടുത്തുവെക്കാം.
0: അപ്പോൾ അടുത്ത കിളിക്ക് പോകുന്നതിന് മുമ്പ് ഈ ക്ലിപ്പാട്ട് നമുക്കൊന്ന് കേട്ടാലോ?
1: കേൾക്കാം.
0: യെസ്, ബി ആർ പ്രസാദിന്റെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം, കിളിച്ചുണ്ടം മാമ്പഴം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും സുജാത മോഹനും പാടിയ അട്ടിപ്പൊള്ളി ഗാനം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: സൂപ്പർ ഹിറ്റ് സോങ്സ്, സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്. Only on Rainbow FM 107.5. Stay tuned.
3: Yes, welcome back to Rainbow OTG. My കൂടെയുള്ളത് ഞാൻ അഭിയാണ്,
4: ഒപ്പം വിപുരി.
3: നമ്മുടെ സമയം ഏകദേശം കഴിയാൻ പോവാണ്. ഇന്നത്തെ ലാസ്റ്റ് കിളിയെ കൂടെ പറത്തി വിട്ടാലോ.
4: അതെ അതെ, നമ്മള് ശരിക്കും പറഞ്ഞാല് തുടക്കത്തിൽ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോ ഇത്ര പെട്ടെന്ന് തീരും
3: വിചാരിച്ചില്ലേ, പക്ഷേ സമയം അങ്ങനെയാണല്ലോ.
4: അതെ, നമ്മുടെ ഗെയിമും ചോദ്യങ്ങളും ഉത്തരങ്ങളും പിന്നെ പോസിറ്റിവിറ്റിയും നെഗറ്റിവിറ്റിയും ഒക്കെ കൂടെ പറഞ്ഞു വന്നപ്പോഴേക്ക് ഏകദേശം ഇത്ര സമയം.
3: അതിനിടയിൽ നമുക്ക് മമ്മൂക്കയ്ക്ക് ദേശീയ അവാർഡ് കിട്ടിയ വാർത്തകൾ, നമ്മുടെ കുറെ സെഗ്മെന്റ് അങ്ങനെ പോയി.
4: അതെ അതെ.
3: അപ്പോൾ ലാസ്റ്റ് ചോദ്യത്തിലേക്ക് കടന്നല്ലോ. ചോദ്യത്തിന്റെ പ്രത്യേകത ഒന്ന് പറയാമോ?
4: നമ്മൾ നേരത്തെ ചോദിച്ചിരുന്ന അതേ കാറ്റഗറിയിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ ഒരു ചെറിയൊരു വ്യത്യാസം എന്ന് വെച്ചാൽ നിങ്ങൾ നോർമലി കേൾക്കുന്ന പോലെ ഒരു പാട്ടല്ല നമ്മൾ കേൾപ്പിക്കുക. ആ പാട്ടിനെ ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ചെയ്തിട്ടാണ് കേൾപ്പിക്കുക, പക്ഷെ റിവേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന പാട്ടാണ്.
3: യെസ്, അപ്പോൾ പാട്ട് കേട്ടാലോ,
4: കേൾക്കാം.

0: വിപുലിന്റെ മുഖത്ത് എന്തെന്നില്ലാത്ത ഒരു ചിരിയും സന്തോഷവും വരുമ്പോൾ എനിക്ക് പേടിയാണ് കാരണം ഉത്തരം കിട്ടി എന്നുള്ളതാണ്.
1: ഉത്തരം കിട്ടാതിരുന്നാലും ഞാൻ ചിരിക്കാറുണ്ട് പൊതുവേ, കാരണം ഇത് എനിക്ക് പറ്റിയതല്ല. അത് പക്ഷെ പറ്റിയ ആളുകളുണ്ടാവും,
0: പറ്റിയ ആളുകളുണ്ട്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242801. നമ്പർ ഒരിക്കൽ കൂടി,
1: 0484242801.
0: യെസ്, ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നു. ഹലോ, ആരാണ് സംസാരിക്കുന്നത്?
1: ആശ, എവിടുന്ന ആശ?
2: ഞാൻ കുമരകത്തുനിന്ന്.
1: കുമരകം. ആശയ്ക്ക് കിട്ടിയോ പാട്ട്? ഏതാണെന്ന് കിട്ടിയോ? പാടിക്കോ.
2: അയ്യോ പാടാൻ
1: എന്നാ സാരല്ല, പറഞ്ഞോ പറഞ്ഞോ.
2: നിന്റെ കണ്ണിൽ വിരുന്നു വന്നു.
1: നിന്റെ കണ്ണിൽ വിരുന്നു വന്നു, ഉറപ്പാണോ?
0: ഉറപ്പാണോ? യെസ്, കറക്റ്റ് ആൻസർ ആണ്. കൺഗ്രാജുലേഷൻസ്.
1: കൺഗ്രാജുലേഷൻസ്.
0: എവിടെ നിന്നാണ് വിളിക്കുന്നത്? കുമരകം അല്ലേ പറഞ്ഞു. എന്ത് ചെയ്യുന്നു?
1: റെയിൻബോയിലെ പ്രോഗ്രാമുകളൊക്കെ കേൾക്കാറുണ്ടോ എപ്പോഴും?
0: തൊട്ടു മുമ്പ് വിളിച്ച കോളറും ആദ്യമായിട്ടാണ്. അപ്പൊ ആദ്യമായിട്ട് രണ്ടുപേർക്ക് കിട്ടിയ സന്തോഷം നമുക്ക് ഒരുപാടുണ്ട്.
1: വീട്ടിലെല്ലാരും കേട്ടോണ്ടിരിക്കുകയാണോ ആശ സംസാരിക്കുന്നതൊക്കെ?
2: ഞങ്ങളൊരു യാത്ര പോയിട്ട് വരുവായിരുന്നു. അപ്പൊ കാറിലാണ്.
1: ഓ,
0: എവിടെ നിന്ന് എവിടേക്കാണ് യാത്ര?
2: ഞങ്ങള് പെരുമ്പാവൂരിൽ നിന്ന് പോയിട്ട് വന്നതാ.
0: ശരി.
1: മഴയുണ്ടോ അവിടെ?
2: ഇല്ല, ഇപ്പൊ മഴയില്ല.
1: മഴയില്ല. അപ്പൊ എന്തായാലും സേഫ് ആയിട്ട് പോവു, യാത്രയെല്ലാം സേഫ് ആയിരിക്കട്ടെ. റെയിൻബോയുടെ പ്രോഗ്രാം കേട്ട് ഞാൻ ഇങ്ങോട്ട് വിളിച്ച് കറക്റ്റ് ഉത്തരം പറഞ്ഞതിൽ വി ആർ സോ ഹാപ്പി, സന്തോഷം.
0: ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്.
1: ബൈ
0: ബൈ
1: ബൈ.
0: യെസ്, കുമരകത്ത് നിന്നു ആശയാണ് വിളിച്ചത്. കുമരകത്തേക്കുള്ള യാത്രയുടെ മധ്യയായിരുന്നു.
1: അതെ, നമ്മുടെ പ്രോഗ്രാമിന്റെ പാട്ടുകളെല്ലാം ഇത്ര പെട്ടെന്ന് ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നു എന്ന് പറയുന്ന ഒരു സന്തോഷമാണ്.
0: സന്തോഷമാണ്, പെട്ടെന്ന് തന്നെ ആളുകൾ ഈ പാട്ടുകളെ ഐഡന്റിഫൈ ചെയ്ത് തിരിച്ചിട്ട് കഴിഞ്ഞാലും.
1: അത് എന്തുകൊണ്ടാണെന്നറിയോ, നമ്മൾ നേരത്തെ പാട്ടിന്റെ മാജിക് പറഞ്ഞ പോലെ ചില പാട്ടുകൾ മനസ്സിലങ്ങ് രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുക. അത് എങ്ങനെ കറങ്ങി തിരിഞ്ഞാലും
0: സംഭവം കറക്റ്റായിട്ട്
1: എവിടെയെങ്കിലും കയറി പിടിക്കും എന്ന് പറഞ്ഞ പോലെ. നമ്മൾ നേരത്തെ ഒരുപാട് പറഞ്ഞില്ലേ പാട്ടുകളെ കുറിച്ച്, അത്ര തന്നെ ഉള്ളൂ.
0: അപ്പം അങ്ങനെ നമ്മുടെ സമയം പതുക്കെ പതുക്കെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് സ്ലോലി ഇന്നത്തെ പരിപാടി നിർത്തിയാലോ?
1: അതെ അതെ അതെ. ഇനി വീണ്ടും 6 മാസ ഗ്യാപ്പിന് വേണ്ടിയിട്ടാണോ?
0: ഇപ്പോൾ കേൾക്കുന്ന ശ്രോതാക്കൾക്ക്, ഞങ്ങൾ രണ്ടുപേരും 6 മാസത്തിന് ശേഷമാണ് വീണ്ടും ഒരു ലൈവിൽ വന്നിരിക്കുന്നത്.
1: ഞങ്ങൾ പല ജനറേഷനിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളാണ്. ഇങ്ങനെ 6 മാസത്തെ കഥകൾ പറയാനായിട്ട്, 6 മാസത്തെ വിശേഷങ്ങൾ നിങ്ങളോട് ചോദിക്കാനായിട്ട്, നിങ്ങളുടെ കൂടെ ഇരിക്കാനായിട്ട്, സന്തോഷത്തോടുകൂടി സന്തോഷകരമായ കാര്യങ്ങൾ പങ്കുവയ്ക്കാനായിട്ട്.
0: അപ്പം ഇന്ന് ഒരുപാട് വിശേഷങ്ങളും ഗെയിമും പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പൊക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ നമ്മുടെ സമയം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഇന്നത്തെ ഷോ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമാണ്. എന്തെങ്കിലും അവസാനമായിട്ട് പറയാനുണ്ടോ?
1: ഇല്ല, എല്ലാവരോടും പറയാനുള്ളത് ഒന്ന് തന്നെ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മൾ സമയം, കാര്യം ഇതെല്ലാം നോക്കി, നമ്മുടെ ലൈഫിലെ കാര്യങ്ങളെല്ലാം കൃത്യമായി നോക്കി, കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ സന്തോഷം നമ്മുടെ പുറകെ വരും. ഞങ്ങളും നിങ്ങളും എല്ലാം ഒരുമിച്ചിരുന്ന് സന്തോഷിക്കുന്ന ഈ ഒരു സമയം, റെയിൻബോയ്ക്കൊപ്പം എപ്പോഴും കൂടെ ഉണ്ടാവുക, പാട്ടുകൾ കേൾക്കുക, നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, നന്നായി ജീവിക്കുക.
0: യെസ്, മറ്റൊരു ദിവസം മറ്റൊരു ഷോയിൽ നല്ല നല്ല പാട്ടുകളുമായി നിങ്ങളുമായി കേട്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി ഇന്ന് നിങ്ങളുടെ കഥകളിൽ നിന്നും ഇവിടെ പറയുന്നു. ഞാൻ RJ അഭി.
1: ഞാൻ RJ വിപുൽ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: This is Rainbow FM 107.5. Musically yours.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 MHz മ്യൂസിക്.
1: ന്യൂസ് റെയിൻബോ.
2: നമസ്കാരം, റെയിൻബോ വാർത്തകളുമായി ഞാൻ വിപുൽ മുരളി. 2024 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഹിന്ദി സിനിമ ആർട്ടിക്കിൾ 370 മികച്ച ചിത്രം, രാജ്കുമാർ പെരിയസ്വാമി മികച്ച സംവിധായകൻ, മികച്ച നടി യാമി ഗൌതം, മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിയും കാർത്തിക് ആര്യൻ.

0: ും പങ്കിട്ടു. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാളം. ഭ്രമയുഗത്തിലൂടെ മമ്മൂട്ടിക്ക് 4 ദേശീയ പുരസ്കാരം. മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മി, മികച്ച മലയാള സിനിമ ഫെമിനിച്ചി ഫാത്തിമ. ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 വിജയകരമായി വിക്ഷേപിച്ചു. സ്വകാര്യ മേഖലയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് എന്ന ചരിത്ര നേട്ടം കുറിച്ച് സ്കൈറൂട്ട് എയ്റോസ്പേസ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. സർവകക്ഷി യോഗം നാളെ ന്യൂഡൽഹിയിൽ. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാ നയം ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 80 പേർ അറസ്റ്റിലായി. 75 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കോട്ടയം അയർകുന്നം മാറ്റുപള്ളിയിൽ ഒരു കുടുംബത്തിലെ 4 പേരെ വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മരണം 2. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 3 സ്ഥാനക്കാരെ നാളെ അറിയാം. പുലർച്ചെ 2:30 നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും.
1: ന്യൂസ് റെയിൻബോ.
2: I'm Molly Stevens at the BBC Sports Centre with the latest World Cup news. Well, it's the match that no team wants to play as England take on France in the third place playoff in Miami on Saturday. England were beaten 2-1 by Argentina, while France lost 2-0 against Spain in the World Cup semi-finals. The French boss Didier Deschamps, a World Cup winner as both a player and a manager, steps down after this game. Here's his opposition head coach, England's Thomas Tuchel.
3: Nobody of these players, nobody of French players wants to play for this match. They want to play in the final. We gave everything to be in the final. Everyone plays to win the World Cup, but it is what it is. So we have for a day less and to recover, but we will do it professionally, of course.
2: Well, after England take on France, attention will then switch to New Jersey for the final as the European champions Spain take on the defending champions Argentina. Spain are seeking their first World Cup win since 2010, while Argentina are aiming to become the first side to win back-to-back titles since Brazil in 1962, which would be a fitting farewell to Lionel Messi on the international stage if the 39-year-old were to hang up his boots. Here's South American football journalist Tim Vickery.
4: He kept us all in doubt about whether he would be able to play in this World Cup. Could he do himself justice? Well, he clearly has been able to do himself justice. The next one, 4 years' time, he'll be pushing 43. When Argentina do have a game at home, they're one of the many co-hosts of that World Cup, which could be a powerful incentive. But I sense, you know, in the race between the athlete and time, there's only ever one winner.
2: Well, for more World Cup news from the BBC, go to bbc.com/football.
1: World Football Update from the BBC.

ഉണ്ടായിട്ടുള്ള ഇനി ഒറ്റ ഒരു കാര്യം മാത്രമാണ് നമുക്കും അങ്ങോട്ട് സംസാരിക്കാനായിട്ടുള്ളത്, വേറെ ഒന്നുമല്ല. അത് സ്പോർട്സ് ലോകത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കറിയാം കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് തന്നെ നമ്മൾ പവർ പ്ലേയിൽ വേൾഡ് കപ്പിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുക. കാരണം വേൾഡ് കപ്പ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കിയുള്ള സ്പോർട്സിന്റെ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധക്കുറവ് എന്നുള്ളതല്ല, കാരണം എല്ലാ ആൾക്കാരും കൂടുതൽ അറിയാനായിട്ടും കാണാനായിട്ടും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഫിഫ വേൾഡ് കപ്പിന്റെ വിശേഷങ്ങൾ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ഷോയുടെ നമ്മുടെ ആദ്യ സെഗ്മെന്റിലൂടെ ഓപ്പൺ ചെയ്യുകയാണ്. Today's power play highlights. ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് മാക്സിമം ഒരു മണിക്കൂറൊക്കെ സംസാരിക്കാൻ പോകുന്ന കാര്യം എന്താണെന്നുള്ള ചുരുക്കി പറയുന്നത്, വേറെ ഒന്നുമില്ല, ഫിഫ വേൾഡ് കപ്പിന്റെ ഫൈനൽ കലാശപ്പോര ഡ്രീം ഫൈനൽ ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കാൻ പോകുന്നു. ഇറ്റ്സ് അർജന്റീന വേഴ്സസ് സ്പെയിൻ ആൻഡ് വേൾഡ് കപ്പ് നിലവിലെ ലോക ചാമ്പ്യന്മാരും നിലവിലെ യൂറോ ചാമ്പ്യന്മാരും തമ്മിൽ കൊമ്പ് തീർക്കാണ്. അപ്പോൾ അത് ഫസ്റ്റ് ടൈം, അത് ആദ്യമായിട്ടാണ് വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ ഫൈനലിൽ ആദ്യമായിട്ട് ഇങ്ങനെ വരുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ കാണുന്ന ഒരു അവസരമല്ല, കാരണം സ്പെയിനും അർജന്റീനയും തമ്മിലുള്ള കളി ഒക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലപ്പോഴും സംഭവിക്കുന്നതാണ്, 66-ന് ശേഷം ഇപ്പോഴാണ് നമുക്കൊരു മാച്ച് കാണാനായിട്ടൊക്കെ കിട്ടുന്നത്. സോ അത് നമുക്കറിയാം, രണ്ടുപേരുടെ വരവ് എന്ന് പറഞ്ഞാൽ വളരെ രാജകീയമായിട്ടുള്ള വരവുകൾ തന്നെയാണ്. ആസ് യൂഷ്വൽ മെസ്സി ആൻഡ് സംഘവും അവസാന നിമിഷത്തെ അവിശ്വസനീയമെന്നോ അവിസ്മരണീയമെന്നോ എന്ത് വാക്കുകൊണ്ട് ഉപയോഗിച്ചാലും മതിയാവില്ല. കാരണം ഇത്രയൊരു ലേറ്റ് ടൈമിൽ ഒരു കംബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ലൈഫിനെ തന്നെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ഒന്നും ഒരിടത്തും അവസാനിച്ചിട്ടില്ല, അവിടെ നിന്നും തിരിച്ച് കയറി വരുന്നതിലാണ് കരുത്തെന്ന് കാണിച്ചു തരുന്ന എത്രയോ മാച്ചുകൾ, പല മാച്ചുകളും നമുക്കറിയാം ഇങ്ങോട്ട് നോക്കൌട്ട് റൗണ്ടിലെ എല്ലാ മാച്ചും ഒരു തനിയാവർത്തനം തന്നെയായിരുന്നു അല്ലേ. 80 മിനിറ്റ് വരെ കളിച്ച ഒരു ടീമാണോ പിന്നെ 80 മിനിറ്റിന് ശേഷം കളിക്കുന്നത്? എവിടെ നിന്നാണ് ഇവർക്ക് ഈ എനർജി കിട്ടുന്നതെന്നാണ് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമുക്കിന്ന് ഫിഫ വേൾഡ് കപ്പിന്റെ ഫൈനലിലേക്ക് വിശേഷങ്ങൾ പറയാനായിട്ടുണ്ട്. ബിഫോർ ദാറ്റ് സെമി ഫൈനലിലെ വിശേഷങ്ങൾ പറയാനായിട്ടുണ്ട്. മൊത്തത്തിൽ ഫിഫ വേൾഡ് കപ്പിന്റെ കാര്യങ്ങൾ ഇന്ന് സംസാരിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചത്തെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വിംബിൾഡണിലെ വിജയികളായിട്ടുണ്ട്, പുരുഷ വിഭാഗത്തിലാണെങ്കിലും വനിതാ വിഭാഗത്തിലാണെങ്കിലും. ജാനിക് സിന്നർ അങ്ങനെ തന്റെ വിംബിൾഡൺ ചാമ്പ്യൻ താൻ തന്നെയാണ് തന്നെ നിലനിർത്തുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ ബീറ്റ് ചെയ്തുകൊണ്ട് തന്റെ കരിയറിലെ 5-ാമത്തെ ഗ്രാൻഡ് സ്ലാം കിരീടം അങ്ങ് തൂക്കിയിട്ടുണ്ട് ജാനിക് സിന്നർ, ഇറ്റലിയുടെ സ്വന്തം ജാനിക് സിന്നർ. അതേസമയത്ത് തന്നെ വനിതാ വിഭാഗത്തിൽ നമ്മുടെ നൊസ്കോവ, ലിൻഡ നൊസ്കോവ ആൻഡ് അഗെയിൻസ്റ്റ് നമുക്കറിയാം സ്വന്തം നാട്ടുകാരിയായിട്ടുള്ള കരോളിന മുക്കോവയായിട്ടുള്ള മത്സരമായിരുന്നു. രണ്ടുപേരും ചെക്കിയക്കാരാണ്. സോ അതുകൊണ്ട് തന്നെ രണ്ടുപേരെ സംബന്ധിച്ചോളം അവരുടെ ഒരു കന്നി ഗ്രാൻഡ് സ്ലാം കിരീടം ഉയർത്തുക എന്നുള്ളതായിരുന്നു. അവിടെ ലിൻഡ നൊസ്കോവ വിജയിക്കുകയാണ് തന്റെ കരിയറിലെ ആദ്യത്തെ ഗ്രാൻഡ് സ്ലാം കിരീടമായിട്ട്. ലിൻഡ നൊസ്കോവ ചെക്കിയ 6-2, 5-7, 6-3 ജയിക്കുന്നത്. സോ വിംബിൾഡണിന്റെ വിശേഷങ്ങൾ നമുക്ക് പറയാനായിട്ടുണ്ട്. ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് 2020 പരമ്പരയ്ക്ക് ശേഷം വൺ ഡേ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ ഒരു കളി ഓരോന്ന് വിധം ജയിച്ചുകൊണ്ട് ഇന്ത്യയും ഇംഗ്ലണ്ടും ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ്. സോ നാളെയാണ് ഫൈനൽ നടക്കാൻ പോകുന്നത്. സോ അതിന്റെ കാര്യങ്ങൾ പറയാനുണ്ട്. ഇത്രയൊക്കെ ആയിരിക്കും നമുക്ക് ഇന്ന് പവർ പ്ലേയിൽ അങ്ങോട്ട് സംസാരിക്കാനായിട്ടൊന്നുള്ളത്. സ്റ്റേ ട്യൂൺഡ് FM റെയിൻബോ, മ്യൂസിക്കലി യോഴ്സ്.

ഇനി അങ്ങോട്ട് പാട്ടും കച്ചേരിയും ഒക്കെ നാളെയാണ് ന്യൂ ജേഴ്സി സ്റ്റേഡിയം മെറ്റ്ലൈഫ് അല്ലേ. യെസ് എഫ് എം റെയിൻബോ 107.5 ഫ്രീക്വൻസിയിൽ ഇനി അങ്ങോട്ട് നമ്മൾ എല്ലാവരും ഒരു ആഘോഷ രാവിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ലോകം മുഴുവൻ ഒരേ നിമിഷം ഒരു സ്ഥലത്തേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഭൂമിയിൽ ഏറ്റവും മികച്ച ഒരു പ്രതിഭാസം ഇവിടെ നാളെ നടക്കാനായിട്ടോ. നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ അത് മൺഡേ മോർണിംഗ് ആണെന്ന് പറഞ്ഞാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു സൺഡേ രാത്രി. അപ്പോൾ നാളത്തെ രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവൻ വേറെ ഒരു പരിപാടിയില്ല, ഒറ്റ കാര്യമുള്ളൂ. സോ ഇവിടെ നമ്മൾ എഫ് എം റെയിൻബോ ഫ്രീക്വൻസിയിൽ 107.5

0: Rainbow FM presents Try and Dog Waves. Try and Dog Waves.
1: Let's play football.
0: FIFA World Cup 2026 updates. ഫിഫ വേൾഡ് കപ്പ് 2026-ന്റെ കലാശപ്പോരിന് തൊട്ടരികെ വരെ എത്തി. സ്വപ്നങ്ങൾ വീണുടഞ്ഞു പോയ രണ്ട് യൂറോപ്യൻ ശക്തികൾ തമ്മിലുള്ള പോരാട്ടം. നഷ്ടപ്പെടാനായി ഒന്നുമില്ലാത്ത ഇവർക്ക് ഇനി നേടാനുള്ളത് ഈ വേൾഡ് കപ്പിലെ 3rd place. July 19th, ഞായറാഴ്ച പുലർച്ചെ 2:30 ഫ്രാൻസ് വേഴ്സസ് ഇംഗ്ലണ്ട് ലൂസേഴ്സ് ഫൈനൽ, July 19th, 2:30 AM. Painting the airwaves with the colors of football. FM Rainbow joins the celebrations of FIFA World Cup 2026.
2: No breaks, no boring. Just your favorite tracks back to back. You are listening to Rainbow FM 107.5. 107.5.

സോങ് ഫ്രം ദ മൂവി തു ജൂതി മേ മഖാർ എന്നിട്ട് പടത്തിലെ പാട്ടാണ്. രൺബീർ കപൂറും ശ്രദ്ധ കപൂറും ഒക്കെ അങ്ങോട്ട് വന്ന് അഭിനയിച്ചിട്ടുള്ള സിനിമയിലെ പാട്ടാണ് അങ്ങോട്ട് കഴിഞ്ഞത്. യെസ്, അപ്പോ ഇവിടെ നമ്മൾ ഇതൊന്നും അല്ല വിഷയം അല്ലേ. രൺബീർ കപൂറോ ശ്രദ്ധ കപൂറോ അഭിനയിച്ച സിനിമയൊക്കെ ആയിക്കോട്ടെ, നാളെയാണ് ആബ്സല്യൂട്ട് ഒരു സിനിമ, റിയൽ സിനിമ നടക്കാനായിട്ട് പോകുന്നത്, ലൈഫിലെ സിനിമ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന അല്ലേ. യെസ്, ഗ്രാൻഡ് ഫിനാലെ റെഡിയാണ്. അപ്പോ ഇന്ന് നമ്മൾ പവർ പ്ലേയിൽ കൂടുതലായിട്ട് സംസാരിക്കുന്നത് ഫിഫ വേൾഡ് കപ്പിനെ കുറിച്ച് തന്നെയാണ്. അങ്ങനെ അർജന്റീന വേഴ്സസ് സ്പെയിൻ, നിലവിലെ ലോക ചാമ്പ്യന്മാർ, അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ട്, അതായത് 52 ആ ഒരു കാലഘട്ടത്തിനൊക്കെ ശേഷം ഈ ഒരു വേൾഡ് കപ്പിനെ ഡിഫെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് വേൾഡ് കപ്പ് ബ്രസീലിന് ശേഷം ഡിഫെൻഡ് ചെയ്യാനുള്ള ആ ഒരു കിടിലൻ ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടാനായിട്ട് പോകുന്നത്. ഒപ്പം തന്നെ നമുക്കറിയാം ലയണൽ മെസ്സി ആണെങ്കിലും കോച്ച് സ്കലോണി ആണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ചരിത്രം തന്നെയാണ് ഈ ഒരു വേൾഡ് കപ്പിനെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത് തന്നെ. യെസ്, അപ്പോൾ മാത്രമല്ല, ഇവിടെ സ്പെയിൻ എന്ന് പറഞ്ഞ് ചുമ്മാ വന്നേക്കാണല്ലോ, അവർ യൂറോ ചാമ്പ്യന്മാർ തന്നെയാണ്. ടോട്ടൽ ഫുട്ബോളിന്റെ ആ ഒരു സൗന്ദര്യം നമുക്ക് കാണിച്ചു തന്നതാണ് കഴിഞ്ഞ ദിവസം ഫ്രാൻസിനെതിരെ നടന്ന കളിയിൽ. അർജന്റീനയാണെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് മാത്രമേ ബാക്കി കയ്യിലുള്ളെങ്കിൽ അതുവരെ വെച്ച് ഗോളടിക്കുന്ന ടീമാണ്. സോ തീ പാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. സോ എല്ലാവരും അതിനോട് വെയിറ്റ് ചെയ്യുമ്പോൾ ഇന്ന് രാത്രി ഒരു കളിയുണ്ട്, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമെങ്കിലും, അതിനകത്ത് ഈ പറഞ്ഞ പോലെ എംബാപ്പയ്ക്കാണെങ്കിലും ഇനി അങ്ങോട്ട് സ്കോർ ചെയ്തിട്ട് വ്യക്തിഗത നേട്ടങ്ങൾ, പിന്നെ മാത്രമല്ല മൂന്നാം സ്ഥാനം, ലോകത്തെ ഒരു മൂന്നാം സ്ഥാനം കിട്ടാൻ തന്നെ കോച്ച് ദശാംസ് പറയുന്നുണ്ട്, ഈ കളിയെ നിങ്ങൾ സീരിയസ് ആയി കാണാതിരിക്കരുത്, അതുകൊണ്ട് വളരെ നന്നായിട്ട് തന്നെ കളിക്കണമെന്ന് പറയുന്നുണ്ട്. ഏതായാലും ഫ്രാൻസ് വേഴ്സസ് ഇംഗ്ലണ്ട് ലൂസേഴ്സ് ഫൈനൽ, അതും ഒരു ഫൈനൽ, ഒരു കാര്യമില്ലാത്ത ഫൈനൽ എന്നല്ല, മൂന്നാം സ്ഥാനത്തിന് വേണ്ടിയുള്ള ഫൈനലാണല്ലോ. സോ ഇന്ന് പുലർച്ചെ 2:30 അല്ലെങ്കിൽ നാളെ രാവിലെ 2:30 എങ്ങനെ വേണമെങ്കിലും തീരുമാനിക്കാം, എന്നാലും ഇന്ന് രാത്രിയാകുമ്പോൾ 2:30 മൂന്നാം സ്ഥാനത്തിന് വേണ്ടിയുള്ള കളി നടക്കുന്നുണ്ട്. സോ അതിനകത്ത് നമുക്ക് പറയാം കിലിയൻ എംബാപ്പയ്ക്ക് 8 goals തന്നെയാണ് ഉള്ളത്. സോ ലയണൽ മെസ്സിയുടെ ആ ഒരു ഗോൾ ഇനി ഫൈനലിൽ സ്കോറും കൂടെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആ ഗോൾഡൻ ബൂട്ടിലേക്കുള്ള റേസിലേക്കുള്ള ഒരു ഒരു ചാൻസ് അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അത് മാത്രമാണ് അവരുടെ ഒരു കാര്യം വെച്ച് നോക്കി കഴിഞ്ഞാൽ. സോ ഇനി നമുക്ക് നേരെ ഈ വന്ന വഴികളെ കുറിച്ചൊന്നും നോക്കേണ്ടതായിട്ടുണ്ട്. കാരണം സ്പെയിനിന്റെ ഫൈനലിലേക്കുള്ള കടന്നുവരവ്, അതുപോലെ തന്നെ അർജന്റീനയുടെ ഫൈനലിലേക്കുള്ള കടന്നുവരവ്, അവിടെ സ്പെയിൻ ഫ്രാൻസിനെ നിലം തൊടിയിക്കാതെ തന്നെ പന്ത് കൈവശം വെച്ച് കളിക്കുന്നതിലെ മാസ്റ്റേഴ്സ് ആണ് സ്പെയിൻ എന്ന് നമുക്കറിയാം. പൊസഷൻ ഫുട്ബോളിന്റെ ആൾക്കാരാണ് അവർ. ഒപ്പം തന്നെ അവരുടെ ഡിഫൻസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിഫൻസ് ആണ്. കഴിഞ്ഞ ദിവസം ഇംഗ്ലണ്ടിന്റെ കോച്ചിന്റെ ആ ഒരു ടാക്ടിക്സിനെ കുറിച്ച് എല്ലായിടത്തും ഭീമമായിട്ടുള്ള വിമർശനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു ഗോൾ അടിച്ചതിന് ശേഷം ആ ഒരു ഗോൾ വെച്ചുകൊണ്ട് ബാക്കിയുള്ള ഈ പറയുന്ന 30 minutes അർജന്റീനയെ പോലെ അവസരം കിട്ടിക്കഴിഞ്ഞാൽ അറ്റാക്കിൽ ഗോള് സൃഷ്ടിക്കുന്ന, എസ്പെഷ്യലി ലയണൽ മെസ്സിയെ പോലെ ഗോളുകൾ സൃഷ്ടിക്കാൻ കഴിവുള്ള താരങ്ങളുള്ള അർജന്റീനയ്ക്കെതിരെ എടുത്ത ആ ഒരു സ്ട്രാറ്റജി മുൻ ഇംഗ്ലണ്ട് താരങ്ങൾ ഉൾപ്പെടെ ലോകം ഉൾപ്പെടെ എല്ലാവരും ഇങ്ങനെ നൈസായിട്ട് വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഏതായാലും നമുക്ക് അതിന്റെ കാര്യങ്ങൾ ഇപ്പൊ എല്ലായിടത്തും ചർച്ചകളിൽ ഉണ്ടെങ്കിലും നമുക്ക് ഏതായാലും വന്ന വഴികളെ കുറിച്ച് ഒന്നുകൂടെ പറയാനായിട്ടുണ്ട്. അപ്പൊ സ്പെയിൻ എന്റെ ഒരു കംപ്ലീറ്റ് ഡോമിനൻസ് ആണ് നമുക്ക് കാണാനായിട്ട് പറ്റിയത്. നമുക്കറിയാം ഫ്രാൻസ് ഈ വേൾഡ് കപ്പിലെ അവരുടെ ഒരു അറ്റാക്കിംഗ്, നമ്മൾ നിലം തൊടിക്കാതെ എല്ലാ ടീമുകളെയും അങ്ങനെ അറ്റാക്കിങ്ങിലൂടെ ഗോൾ വല നിറച്ചുകൊണ്ട് വന്ന ഒരു ടീമാണ് അവർക്ക്. പക്ഷേ നേരെ സ്ട്രെയിറ്റ് പോസ്റ്റിന് നേരെ ഒരു അറ്റംപ്റ്റ് നടത്താൻ വരെ പറ്റിയത് 83rd minute എന്ന് പറയുമ്പോൾ അവിടെ സ്പെയിനിന്റെ ആ ഒരു സർവാധിപത്യം ഗ്രൗണ്ടിൽ നമ്മൾ കണ്ടു. അപ്പോൾ ഏതായാലും നമുക്ക് സ്പെയിനിന്റെ ആ ഒരു

0: കളത്തിലെ ഡോമിനൻസിലെ ആ നിമിഷങ്ങളിലേക്ക് വെച്ച് ആ ഗോൾ നേടുന്ന നിമിഷങ്ങളിലേക്ക് നമുക്ക് ഒന്നും കൂടെ ഒന്ന് റീവിസിറ്റ് ചെയ്യാം ഇനി അങ്ങോട്ടുള്ള സമയം.
1: Most of them, nearly all of them, to the left, but this one, no. It's a beautiful take. Under great pressure, but you wouldn't have thought... Porro. Olmo. Pedro Porro! It's happening for Spain! Clever player. It's a lovely little knockoff. A spectacular Spanish display. Spain, the European champions, will play the World Cup final.
0: Yes. പെഡ്രോ പോറോ ഒക്കെ ഇതുപോലെ നിറഞ്ഞു കളിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളത് അങ്ങനെ സ്പെയിനിന്റെ ആ ഒരു ജേണി ടു ദ ഫൈനൽ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അതുപോലെ തന്നെ അതിലും ത്രസിപ്പിക്കുന്ന തരത്തിലുള്ള കളിയായിരുന്നു നമ്മൾ അർജന്റീനയുടെ അവസാനം. എന്തിനാണ് അധികം സമയമല്ലേ, ഒരു 5 മിനിറ്റോ 6 മിനിറ്റോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ച് എത്ര ഗോൾ ഇങ്ങോട്ട് മേടിച്ചോ അതിന് തിരിച്ചു കൊടുക്കാനുള്ള പവറുള്ള ടീമായിട്ട് അർജന്റീന. അർജന്റീന വെറും അർജന്റീന ഇല്ല, ഗർജന്റീനയാണ് എന്ന് പ്രൂവ് ചെയ്തിട്ടുള്ള മാച്ചായിരുന്നു ഇംഗ്ലണ്ടിനെതിരെ. അവിടെ ഇംഗ്ലണ്ട് ഗോർഡനിലൂടെ ആദ്യം ലീഡ് എടുക്കുന്നു 58-ാമത്തെ മിനിറ്റ് ആകുമ്പോഴത്തേക്കും. പിന്നീട് നമ്മൾ കണ്ടത് ഒരു ടാക്ടിക്സ് രണ്ട് ടീമിന്റെ ഭാഗത്തുനിന്ന് ചേഞ്ച് വന്നു. അവിടെ സ്കെലോണി കൊണ്ടുവന്നിരിക്കുന്ന ചേഞ്ചുകൾ തീർച്ചയായിട്ടും അവിടെ മെസ്സിക്കൊരു റൈറ്റിൽ കൂടുതലൊരു സ്പേസ് അനുവദിച്ചു കൊടുക്കുന്ന ഒരു ഇത് നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ അവിടെ കളി കംപ്ലീറ്റ് അങ്ങോട്ട് മാറിപ്പോയി. ഏതായാലും ആദ്യത്തെ ഇംഗ്ലണ്ടിന്റെ ഗോളും തിരിച്ച് അർജന്റീനയുടെ ആ മെസ്സിയുടെ രണ്ട് കിഡിൽ അസിസ്റ്റുകളിലൂടെ ലൗട്ടാറോ മാർട്ടിൻസ് അവസാനത്തെ വിജയഗോളും നേടുന്ന ആ നിമിഷങ്ങളിലേക്ക് നമുക്ക് ഒന്നും കൂടെ പോവാം.
2: This one's on target. This one's an absolute beauty.
3: It's Messi offside when he receives that again. That's a big call. He might be, you know. The shot.
2: Messi. Oh, and England are in trouble. And maybe through Lautaro Martinez, they're going out to the semi-final stage. It's been header after header after header.
3: We're all expecting him to chop onto the left foot. Instead of that, he goes down the line on the right, stands up, a beautiful cross.
2: We're into the 12th added minute, and Argentina, the world champions, are going to the 2026 final. Messi inspired the comeback. England scored first, as they did in 2018.
0: യെസ്, ഗോൾ അടിക്കാനാണെങ്കിലും അടിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിൽ ലയണൽ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പുത്തിരിയായിട്ടുള്ള കാര്യങ്ങളല്ല. കാരണം അദ്ദേഹത്തിന് 33-ാമത്തെ ഒരു ഗോളിന്റെ ഒരു ഇൻവോൾവ്മെന്റ് അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 21 ഗോൾസും അതിന് 12 അസിസ്റ്റും അങ്ങനെ മൊത്തത്തിൽ വേൾഡ് കപ്പിന്റെ റെക്കോർഡിൽ തന്നെ പുള്ളിയുടെ തന്നെ സ്വന്തം റെക്കോർഡിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിൽ മൊത്തത്തിൽ 33 വേൾഡ് കപ്പ് ഗോളുകൾ അത് അടിച്ചിട്ടാണെങ്കിലും അടിപ്പിച്ചുകൊണ്ടാണെങ്കിലും സൃഷ്ടിച്ച ആ റെക്കോർഡുമായിട്ട് അങ്ങനെ ലയണൽ മെസ്സിയുടെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആ ഒരു മുന്നോട്ട് പോക്കിനെ സ്പെയിനിന്റെ ഒരു ഡിഫൻസീവ് വാൾ അത് നമുക്കറിയാം സ്പെയിനിന്റെ ഡിഫൻസ് എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ ഒരു ഗോൾ മാത്രമാണ് സ്പെയിൻ ഈ ഒരു വേൾഡ് കപ്പിൽ വഴങ്ങിയിട്ടുണ്ടായിരുന്നുള്ളത് നമുക്കറിയാം. അതും ബെൽജിയത്തിനെതിരെയുള്ള ഒരു ഗോൾ. അതിനുശേഷം അതിന് മുന്നേ എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും അവരുടെ ഉനൈ സിമോൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഗോൾ, അതിൻ്റെ ഒരു പവർ, ഒപ്പം തന്നെ ഒരു മാസ്റ്റർ ക്ലാസ് അവരുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ട്. നമുക്കറിയാം മിഡ്ഫീൽഡ് കൺട്രോൾ പിടിച്ചെടുക്കുന്ന കാര്യത്തിലാണ് സ്പെയിൻ്റെ കാര്യത്തിൽ ആ ഒരു ഇതുമില്ല. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന നമുക്ക് ഒരു ലെജൻഡ് താരം, ഒപ്പം തന്നെ മറ്റൊരു ലെജൻഡായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരു താരം, അങ്ങനെ അവർ തമ്മിലുള്ള ഒരു പോരാട്ടം കൂടിയാണ്. ലയണൽ മെസ്സിയും യമാലും തമ്മിലുള്ള ഒരു പോരാട്ടം കൂടെ നമുക്ക് ഈ ഗ്രൗണ്ടിൽ കാണാനായിട്ട് പറ്റി. ഇത് പറയുമ്പോഴാണ് നമുക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രസകരമായിട്ട് തോന്നിയ കാര്യം. ഒരു സമയത്ത് യുണിസെഫിന്റെ ഒരു പ്രോഗ്രാമിൽ ലയണൽ മെസ്സിയുടെ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള സമയത്ത് യമാല് അവരും വളരെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് അതേ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പടമുണ്ട്. സോ അത് അന്ന് അതൊരിക്കലും കണ്ടപ്പോൾ വിചാരിച്ചില്ല ഇന്ന് യമാല് എഗെയിൻസ്റ്റ് ഒരു വേൾഡ് കപ്പിന്റെ ഫൈനലിൽ കളിക്കാൻ വരുമെന്നുള്ളത്. സോ അത് നമ്മുടെ ഇവിടെ ഭയങ്കര ഒരു ചർച്ചയായിട്ടുള്ള ഒരു വൈറലായിട്ടുള്ള ഒരു സംസാരങ്ങളിൽ ഒന്നും തന്നെയാണ്. സോ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത പാട്ടുകളിലേക്ക് പോകാനുള്ള നേരമാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന പവർ പ്ലേ ആണ് സ്പോർട്സ് ലോകത്തെ ട്രെൻഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയുള്ള ഷോ ആണ് സ്റ്റേ ട്യൂൺഡ്.

0: ഡാ
1: നടാ
0: വൺ ലാസ്റ്റ് ഡാൻസ്
1: ഓക്കേടാ പോടേ.
2: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: Rainbow FM presents Try and Dog Waves. Try and Dog Waves.
3: Let's play football.
2: FIFA World Cup 2026 updates. ഫിഫ വേൾഡ് കപ്പ് 2026 കലാശപ്പോരിന് തൊട്ടരികെ വരെ എത്തി. സ്വപ്നങ്ങൾ വീണുടഞ്ഞു പോയ രണ്ട് യൂറോപ്യൻ ശക്തികൾ തമ്മിലുള്ള പോരാട്ടം. നഷ്ടപ്പെടാനായി ഒന്നുമില്ലാത്ത ഇവർക്ക് ഇനി നേടാനുള്ളത് ഈ വേൾഡ് കപ്പിലെ 3rd സ്ഥാനം. ജൂലൈ 19 ഞായറാഴ്ച പുലർച്ചെ 2:30 ഫ്രാൻസ് വേഴ്സസ് ഇംഗ്ലണ്ട് ലൂസേഴ്സ് ഫൈനൽ, ജൂലൈ 19, 2:30 AM. Painting the airwaves with the colors of football. FM Rainbow joins the celebrations of FIFA World Cup 2026.

നോ ബ്രേക്സ്, നോ ബോറിംഗ്, ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക്. യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5. 107.5.

ഒട്ടും ദൂരെയല്ല, അതാ തൊട്ട് അടുത്തെത്തിക്കഴിഞ്ഞിട്ടുണ്ട്. എഫ് എം റെയിൻബോ 107.5 ഫ്രീക്വൻസിയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പവർ പ്ലേ ആണ്. സ്പോർട്സിനെ മറ്റെന്തിനേക്കാളും ഉപരി ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നമ്മൾ വീക്കെൻഡിൽ കൊണ്ടുവന്നേക്കണ ഷോ ആണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒട്ടും ദൂരെയല്ലാത്ത വേറൊന്നുമല്ല, വേൾഡ് കപ്പിലേക്കുള്ള ആ ഒരു ചാമ്പ്യന്മാരിലേക്കുള്ള ഫൈനലിലേക്കുള്ള ആ ദൂരം ഇനി അങ്ങോട്ട് കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ നാളെ ഒന്ന് പുലർച്ചെ ആയി കഴിഞ്ഞായിരുന്നെങ്കിൽ ഫൈനൽ ഒന്ന് കാണാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ വളരെ ആവേശത്തിലിരിക്കുന്ന ആൾക്കാരാണുള്ളത്. സോ ഡ്രീം ഫൈനൽ, ഇറ്റ്സ് അർജന്റീന വേഴ്സസ് സ്പെയിൻ.

നിലവിലെ ലോക ചാമ്പ്യന്മാർ ആ വേൾഡ് കപ്പിനെ ഡിഫെൻഡ് ചെയ്യുമോ, നമ്മുടെ കൈ തന്നെ ഇരിക്കുമോ, അതോ ഈ യൂറോപ്പിലെ ചാമ്പ്യന്മാരായ സ്പെയിൻ ടോട്ടൽ ഫുട്ബോളിന്റെ ആ ഒരു മനോഹാരിത കൊണ്ട് അവർ ഈ ഒരു കപ്പ് അടിച്ചെടുക്കുമോ എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഏതായാലും രണ്ടു പേരും വിട്ടുകൊടുക്കാൻ തയ്യാറാവാത്തവരാണ്. എന്തായാലും ഒരു ഡോമിനേഷൻ ഒരു സൈഡിൽ നിന്ന് മാത്രമായിട്ട് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. സ്പെയിൻ വേഴ്സസ് ഫ്രാൻസിൽ നമ്മൾ അങ്ങനെ ഒരു പ്രതീക്ഷിച്ചില്ലായിരുന്നു. രണ്ടുപേരും കട്ടക്ക് അടിക്കുമെന്നാണ് വിചാരിച്ചിരുന്നെങ്കിൽ അവിടെ സ്പെയിൻ ഫ്രാൻസിനെ പൂട്ടിക്കെട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അർജന്റീന ഓൺ ദ അതർ സൈഡ് നമുക്കറിയാം എപ്പോ എവിടെ നിന്ന് കയറി വന്ന് തിരിച്ചു വരും എന്ന് പറയാൻ പറ്റില്ല. ഒരു മിനിറ്റുള്ളോ നിങ്ങൾ അർജന്റീനയും ഭയക്കണം, കാരണം സെക്കൻഡുകൾ ബാക്കിയുള്ളപ്പോൾ പോലും ഒരു ഗോളിന്റെ ലീഡ് എടുത്തുകൊണ്ട് ഇത് മതി എന്ന് പറഞ്ഞിരുന്നാൽ ഒരു കാര്യമില്ല. ഇനി രണ്ട് ഗോളെടുത്താലും മൂന്ന് ഗോളെടുത്താലും തങ്ങൾ ടാക്ടിക്സ് മാറ്റാതെ ആക്രമിച്ച് കളിക്കുക എന്നുള്ള ഒരു ശൈലി പിന്തുടർന്നില്ല. നിങ്ങൾ ഡിഫൻഡിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ അവിടെ ഗോൾ അടിക്കാനും ഗോൾ അടിപ്പിക്കാനും കഴിവുള്ളവർ ഒരുപാടുണ്ട് എന്നുള്ളതാണ് അവിടെ. സോ ഫിഫ വേൾഡ് കപ്പിന്റെ വിശേഷങ്ങൾ ഞാൻ കുറച്ചൊന്ന് സൈഡിലേക്ക് മാറ്റിവെക്കുകയാണ്, കാരണം സ്പോർട്സ് ആരാധകർക്ക് വേണ്ടിയിട്ട് വേൾഡ് കപ്പിന്റെ വിശേഷങ്ങൾ മാത്രമല്ല നമ്മൾ സംസാരിക്കും. നമ്മൾ നേരെ ഇനി പോകുന്ന വിംബിൾഡണിന്റെ വിശേഷങ്ങൾ, വിംബിൾഡൺ 2026 അങ്ങനെ ചാമ്പ്യന്മാരായി നിർണയിച്ചു കഴിഞ്ഞു. അത് പുരുഷ വിഭാഗത്തിലാണെങ്കിലും വനിതാ വിഭാഗത്തിലാണെങ്കിലും എല്ലാത്തിലും തീരുമാനമായിട്ടുണ്ട്. സോ വേൾഡ് നമ്പർ 1 ആൻഡ് നിലവിലെ ചാമ്പ്യനുമായിട്ടുള്ള ജാനിക് സിന്നർ ഇറ്റാലിയൻ താരമാണ്. പുള്ളി അലക്സാണ്ടർ സൊരേവിനെ, തുടക്കത്തിൽ അലക്സാണ്ടർ സൊരേവ് ഫസ്റ്റ് സെറ്റ് നന്നായിട്ട് കളിച്ച് ആദ്യ സെറ്റൊക്കെ ജയിച്ചതാണ്. അവിടുന്ന് ഒരു സെറ്റ് പിറകി പോയതിനു ശേഷമാണ് നമ്മുടെ വേൾഡ് നമ്പർ 1 താരമായിട്ടുള്ള നമ്മുടെ ജാനിക് സിന്നർ ജയിച്ചു കയറുന്നത്. ആദ്യത്തെ സെറ്റ് നമുക്കറിയാം ട്രൈ ബ്രേക്കറിലേക്കൊക്കെ പോയതിനു ശേഷം പിന്നീട് 7-6, 6-3, 6-4 ബാക്കിയുള്ള സെറ്റുകൾ ജയിച്ച് 4 സെറ്റ് നീണ്ട പോരാട്ടത്തിലാണ് അവിടെ വിജയം കടന്നു വരുന്നത്. സോ അതുകൊണ്ട് തന്നെ പുള്ളിയുടെ കരിയറിലെ 5-ാമത്തെ ഗ്രാൻഡ് സ്ലാം കിരീടമാണ് നേടിയെടുക്കാനായിട്ട് സാധിച്ചത്. നമുക്കറിയാം ഓസ്ട്രേലിയൻ ഓപ്പൺ ഇതിനു മുമ്പ് 2024-25 അവിടെ ഓസ്ട്രേലിയൻ ഓപ്പൺ തുടർച്ചയായിട്ട് നേടുന്നു. ആൻഡ് ഇവിടെ വിംബിൾഡണ്ണിൽ അത് 2025-26 അവിടെ അടിക്കുന്നു. US ഓപ്പണിൽ 2024 അത് നേടിയാണ്. പക്ഷേ ആൾക്ക് ഫ്രഞ്ച് ഓപ്പൺ മാത്രമാണ് ഇതുവരെ കിട്ടാത്ത ഒരു കിരീടമായിട്ട് നിലവിലുള്ളത്. 2025 ഫൈനലില് വരാനായിട്ട് സാധിച്ചു എന്നുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പ്രശ്നം. ഇവിടെ നമുക്ക് അലക്സാണ്ടർ സൊരേവിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പുള്ളിയെ സംബന്ധിച്ചുള്ള ഒരു ഫ്രഞ്ച് ഓപ്പൺ മാത്രമാണ് കരിയറിലെ ഗ്രാൻഡ്സ്ലാം കിരീടങ്ങളിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഇതൊരു രണ്ടാമത്തെ കിരീടം ആകേണ്ടിയിരുന്നു, ബട്ട് അവിടെ നടന്നില്ല. ഇനി നമുക്ക് വനിതാ വിഭാഗത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ചെക്കിയയുടെ രണ്ട് താരങ്ങളാണ് ഉണ്ടായിരുന്നത്. നമുക്കറിയാം ലിൻഡോ നൊസ്കോവോ ആൻഡ് കരോളിന മുക്കോവ ആയിരുന്നു. അങ്ങനെ 3 സെറ്റ് നീണ്ട പോരാട്ടത്തിൽ 6-2, 5-7, 6-3 അങ്ങനെ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കരിയറിലെ ആദ്യത്തെ ഗ്രാൻഡ്സ്ലാം കിരീടം നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഒരു സന്തോഷം എന്ന് പറയുന്നത് ആര് നേടിയാലും ഈ ഒരു കിരീടം എന്ന് പറയുന്നത് സ്വന്തം നാട്ടിലേക്ക് പോകും എന്നുള്ളത് തന്നെയാണ്. സോ അത് വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്, കാരണം ഒരു രാജ്യത്തെ രണ്ട് ആൾക്കാർ തമ്മിൽ ഫൈനൽ കളിക്കുക, അതിൽ ജയിച്ചു കയറുന്നത്. എന്തായാലും ഇവിടെ നോക്കിയാൽ കുറച്ച് കൂടുതൽ ബെറ്റർ പെർഫോമൻസ് എടുത്തത് നോക്കിയാൽ നമുക്കറിയാം. അങ്ങനെ ഒരുപാട് സെക്കൻഡ് സെറ്റിൽ മാത്രമാണ് മുക്കോവയുടെ ഒരു പ്രകടനം നമുക്ക് കാണാൻ പറ്റിയത്. അതിന് മുന്നേയുള്ള സെറ്റിൽ 6-2 നമ്മുടെ നൊസ്കോവ ജയിക്കുന്നത്. ലാസ്റ്റ് സെറ്റിലാണെങ്കിൽ 6-3 ജയിക്കുന്നത്. സോ 21 വയസ്സ് മാത്രമുള്ള ഇനി അങ്ങോട്ട് കരിയർ മുന്നോട്ടുള്ള ലിൻഡോ നൊസ്കോവ അങ്ങനെ വിംബിൾഡൺ കിരീടം നേടിയ ഒരു ആഴ്ചയാണ് കടന്നുപോയത്. സോ ജാനിക് സിന്നർ ആൻഡ് ലിൻഡാ നൊസ്കോവ അങ്ങനെ വിംബിൾഡൺ 2026 വിന്നേഴ്സിന് നമ്മൾ എല്ലാവിധ ആശംസകളും പറഞ്ഞുകൊണ്ട് അടുത്ത ട്രാക്കിലേക്ക് പോകുന്ന നേരം തന്നെയാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന FM റെയിൻബോയിൽ ഇത് പവർ പ്ലേ ആണ്. നാളെ വേൾഡ് കപ്പ് ഫൈനൽ ജയിക്കുന്നവർക്ക് കുറച്ച് പട്ടിഷോ കാണിച്ചാൽ അതിനകത്ത് യാതൊരു സംശയവും വേണ്ട.

0: ഭൂലോകം അല്ലെ, മൊത്തം ഭൂമിയെ മൊത്തം വെല്ലുന്ന സുൽത്താൻമാർ ആരാണെന്നുള്ള കാര്യത്തിൽ അതിന്റെ തീരുമാനം അധികം ദൂരെയല്ല. ഇപ്പൊ എന്റെ അടുത്തിരിക്കുന്ന വേറൊരാളുണ്ട് ഈ സമയത്ത്,
1: കൂടെയുള്ളത് ഞാൻ അഭിയാണ്.
0: അഭിയാണ്, അഭി ഒരു ഫുട്ബോൾ ആരാധകൻ എന്നതിനേക്കാൾ ഉപരി ഒരു കായിക പ്രേമിയാണ്. അല്ല, എല്ലാ തരത്തിലുള്ള സ്പോർട്സിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നു,
1: പക്ഷേ ഈ സീസണിൽ നമ്മൾ ഫുട്ബോളിന്റെ ആളാണ്.
0: ഈ ഒരു പോയിന്റ് ഓഫ് ടൈമില് പ്രയോറിറ്റി
1: ഫുട്ബോളിലാണ്, ഫുട്ബോളിലാണ്. ഇന്നിപ്പോ മലയാളികളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പാവാടയിലെ പൃഥ്വിരാജിനെ പോലെ രണ്ട് കണ്ണുകൾക്കും ചുറ്റിലുമായി കറുത്ത നിറത്തിൽ ഡാർക്ക് സർക്കിളോടുകൂടി ജീവിക്കുന്ന ആളുകളാണ് മലയാളികൾ.
0: തീർച്ചയായിട്ടും ഞാനത് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ആലോചിച്ചുള്ളൂ, ഈ വേൾഡ് കപ്പ് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരുടെ രൂപവും ഗോലവും എങ്ങനെയാണ്, എസ്പെഷ്യലി ഈ പറഞ്ഞ കള്ളന്മാരെ പോലെ.
1: ഞാനൊക്കെ ഓൾറെഡി ആർട്ടിഫിഷ്യൽ ടിയേഴ്സ് ഒക്കെ ഉപയോഗിച്ച് തുടങ്ങി, കണ്ണിനൊക്കെ
0: പ്രയാസങ്ങളായി. കാരണം എല്ലാവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ ഉറങ്ങാൻ പറ്റില്ല. ശരിക്കും ഒരു കായിക പ്രേമിയെ സംബന്ധിച്ചിടത്തോളം അവിടെ കളി നടക്കുകയാണ്, അപ്പൊ ഞാൻ ഇവിടെ പോയിട്ട് ഒന്ന് ഉറങ്ങാം,
1: എങ്ങനെ ഉറങ്ങും
0: എന്നുള്ളതാണ്. സോ അപ്പൊ ഉറക്കത്തെ പോലും മാറ്റിവെച്ചുകൊണ്ട് ഒരു പന്തിന് പിറകെയുള്ള നമ്മുടെ ഒരു ഓട്ടം, അതിന്റെ ഓട്ടത്തിന്റെ ഒരു ക്ലൈമാക്സ്, ഒരു കലാശപ്പോര് എത്തുകയാണ്. അപ്പൊ അർജന്റീന വേഴ്സസ് സ്പെയിൻ, അപ്പൊ നമുക്കറിയാം അർജന്റീനയുടെ 7-ാമത്തെ ഫൈനലാണ്. അതായത് നമുക്ക് ജർമ്മനിയാണ് ഇതിന് മുകളിൽ 8 ഫൈനൽ കളിച്ച ഒരു ടീമുള്ളൂ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഒരു ഗ്രേറ്റ് റണ്ണാണ് ഈ വേൾഡ് കപ്പിൽ നമുക്കറിയാം. പക്ഷെ കഴിഞ്ഞ ഒരു നോക്കൌട്ട് സ്റ്റേജ് തുടർച്ചയായിട്ടും ഒരു 80 മിനിറ്റിന് ശേഷമുള്ള ഒരു വല്ലാത്തൊരു
1: വല്ലാത്തൊരു കളിയാണ്. നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ അർജന്റീനയുടെ തിരിച്ചുവരവാണ്.
0: അത് നമുക്കറിയാം ഈജിപ്തിന്റെ കേസാണെങ്കിൽ സ്വിറ്റ്സർലൻഡ് നമ്മൾ എല്ലാ ഒരു തനിയാവർത്തനാണല്ലേ. അപ്പൊ അവിടെയൊക്കെ എല്ലാവർക്കും ഒരു ടാക്ടിക്സിലെ ഒരു പിഴവ് വരുന്നത് ഇവർ ഈ ലാസ്റ്റ് ടൈമിൽ ഒരു ഗോള് രണ്ട് ഗോൾ അടിച്ചതിന് ശേഷം അതിൽ ഉറപ്പിക്കുകയാണല്ലോ അവിടെ വിജയം. അവിടെ
1: പിന്നെ സ്റ്റെപ്പ് സ്ട്രാറ്റജി പതുക്കെ മാറി ഡിഫൻസിലേക്ക് വരികയാണ്. നമ്മളത് ഇംഗ്ലണ്ടിന്റെ കളിയിൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല. മറ്റ് രണ്ട് ടീമുകൾക്കും പറ്റി അതേ മിസ്റ്റേക്ക് ഇംഗ്ലണ്ട് ആവർത്തിക്കുകയായിരിക്കും. അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു അവരുടെ സൈഡിൽ നിന്നും.
0: തീർച്ചയായിട്ടും അവിടെ ആ 58 മിനിറ്റ് അത് ഫസ്റ്റ് ഹാഫ് തൊട്ട് സെക്കൻഡ് ഹാഫിന്റെ ഒരു പരിധി വരെയും ഇംഗ്ലണ്ട് ഒരു കൺട്രോൾ അവിടെ ഉണ്ട്. ഈവൻ ഒരു മിഡ്ഫീൽഡിന്റെ കൺട്രോൾ വരെ അവർ
1: ഏറ്റെടുത്തിട്ടുണ്ട്.
0: അവിടെയാണ് കളി നഷ്ടപ്പെടുത്തി. അതുകൊണ്ട് സ്പെയിൻ എന്തായാലും അങ്ങനെ ഒരാൾക്കാരാണ്. സ്പെയിൻ എപ്പോഴും ബോൾ കൈവശം വെച്ച് കളിക്കുന്ന ഒരു ടീം.
1: അതുകൊണ്ട് തന്നെ ആ മിസ്റ്റേക്ക് അവർ വരുത്തില്ല എന്നുള്ള ഒരു പ്രതീക്ഷയാണ് സ്പെയിൻ ആരാധകർക്കുള്ളത്. കാരണം എന്താ വെച്ചാൽ അർജന്റീന ടീമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജന്റീന ടീമിന് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ഡിഫൻസും ഇന്ന് ലോകത്ത് ഒരു ടീമിനും ഇല്ല
0: എന്നുള്ള അവിടെയാണ്.
1: ഇവിടെ ആ സത്യം മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് കളിക്കാൻ ഇറങ്ങാൻ പറ്റുള്ളൂ.
0: അതെ, ആ സത്യത്തെ ഒന്ന് ഉൾക്കൊണ്ടാ മതി, എന്നിട്ട് അവര് അത് കളിക്കനുസരിച്ച് കാര്യങ്ങൾ തീരുമാനം. പക്ഷെ അവിടെ സ്പെയിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ടോട്ടൽ ഫുട്ബോളിന്റെ ഒരു ബ്യൂട്ടി അവർക്ക് എപ്പോഴും ഉള്ളതാണ്.
1: അതെ,
0: അവരൊരു ഒരാളിലല്ല വിശ്വസിക്കുന്നത്, അവർക്ക് ഒരു കൂട്ടം ഒരു ഒന്നാം നിര താരനിരയാണ് അവർക്ക് ശരിക്കുള്ള, അല്ലെ. ഒന്നിനു പകരം എടുത്തു വെക്കാൻ പറ്റുന്ന മറ്റ്
1: താരങ്ങൾ അവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ട്രാറ്റജിയിൽ അവര് കണ്ണുനട്ട് നിൽക്കുന്നുണ്ടാവും,
0: മാത്രമല്ല അവിടെ ലയണൽ മെസ്സിക്ക് 1 ഇഞ്ച് സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പുള്ളി ഉണ്ടാക്കുന്ന മാജിക് എന്താണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മളെന്തായാലും സമ്മതിച്ചു പോകും. കാരണം കഴിഞ്ഞ ദിവസം ഇംഗ്ലണ്ടിനെതിരെ കളിയോടുകൂടി ഇതിന് മുന്നേയുള്ള കളികൾ നമ്മൾ വിചാരിച്ചു ഇവര് കുറച്ചും കൂടെ റാങ്കിങ് കുറഞ്ഞ ടീമുകൾ അല്ലെങ്കിൽ കുറച്ച് ചെറിയ ടീമുകളാണെന്ന് വിചാരിച്ചു. ഇംഗ്ലണ്ടിന്റെ അടുത്ത് വന്നപ്പോഴും അവര് ചെയ്യാനുള്ള ചെയ്തു അല്ലെ.
1: അതെ, കറക്റ്റാണ്. കാരണം ഇംഗ്ലണ്ടിനെതിരെ നമ്മൾ പ്രതീക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് ആ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് അവര് വളരെ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള പൊസിഷനിൽ നിന്നിട്ട് അവർ ഡിഫൻസിലേക്ക് ഇറങ്ങുന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് തീരെ ഉണ്ടായിരുന്നില്ല.
0: പക്ഷെ അവർ ഇതിനു മുന്നേ അത് വിജയിച്ച് മെക്സിക്കോയുടെ അടുത്തൊക്കെ തെളിയിച്ച് വിജയിച്ചിരുന്നു ഇതിനു മുന്നേ. ആ സ്ട്രാറ്റജി പക്ഷെ എല്ലാ ടീമിന്റെ അടുത്ത്
1: നടക്കില്ല. പ്രത്യേകിച്ച് ഫൗളും യെല്ലോ കാർഡുകളും വന്ന സ്ഥിതിക്ക് അങ്ങനെ ഒരു പ്രയാസങ്ങൾ കൂടി ആളുകളെ മാറ്റുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയപ്പോൾ കളി വീണ്ടും ഡിഫൻസ് ലൈനിലേക്ക് വന്നു.
0: ഡിഫൻസിലാണ് നമ്മൾ വിഷമം തോന്നുന്നു. നമ്മുടെ ഈ ഹാരി കെയ്നൊക്കെ അവിടെ പോയി ഡിഫെൻഡ് ചെയ്യുന്നത്, അവരെ സ്ട്രേറ്റ് ഫോർവേഡ് കളിച്ചുകൊണ്ടിരുന്ന ഹാരി കെയ്ൻ ഉൾപ്പെടെയുള്ളവർ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് ഡിഫെൻഡ് ചെയ്യുന്ന കാഴ്ചയായിരുന്നു.
1: കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അർജന്റീനൻ ഫോർവേഡിന് കടന്ന് കയറാൻ പറ്റാത്ത ഒരു സ്ഥലവും, നിങ്ങൾ എല്ലാ പ്ലെയേഴ്സിനെയും പോസ്റ്റിന് മുന്നിൽ നിർത്തിയാലും അതിനെ അതിജീവിച്ച് കടക്കുവാൻ തക്കവണ്ണം ശക്തിയുള്ള ഒരു ടീമാണ് അർജന്റീന.
0: അത് മാത്രമല്ല, മെസ്സിക്ക് അവിടെ ഫസ്റ്റ് ഹാഫിൽ കിട്ടാത്ത ഒരു സ്പേസ് പുള്ളി ആദ്യം ഫോർവേഡ് ആയിട്ട് യൂസ് ചെയ്തിട്ട് സ്കെലേണി ഒരു കാര്യം ചെയ്തു. സെക്കൻഡ് ഹാഫിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി റൈറ്റ് ബാക്ക് ആയിട്ട് അവിടെ ഇട്ടിട്ട് അങ്ങനെ ആ രീതിയിൽ കളി അവിടെയും ടാക്ടിക്സ് ഒരുപാട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം അവിടെ അർജന്റീന കൊണ്ടുവരുന്ന ഓരോ സബ്സ്റ്റിറ്റ്യൂഷൻ വർക്കാവുന്നു, ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന
1: സബ്സ്റ്റിറ്റ്യൂഷൻ
0: പാളിപ്പോവുകയും ചെയ്യുന്ന ഒരു കാഴ്ച. അപ്പൊ ഇവിടെ നമ്മൾ വേൾഡ് കപ്പിന്റെ ഫൈനൽ നടക്കുന്നതിന് മുമ്പ് നാളെ ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിലൊരു ലോർഡ്സിൽ വെച്ചൊരു വൺ ഡേ നടക്കുന്നുണ്ട്. അപ്പോ ശരിക്കും പറഞ്ഞാൽ നാളെ പുലർച്ചെയുള്ള കളി, അപ്പൊ അതുവരെ സമയമാകാൻ വേണ്ടി വേണം ഇന്ത്യ

0: അങ്ങനെയൊക്കെ ചില ചില കളിയുണ്ട് നമ്മൾ വേൾഡ് കപ്പിന്റെ ഒറിജിനൽ നല്ല കളി കാണാതിരിക്കുന്നത് തൊട്ടും വേറെ എന്തെങ്കിലും മാച്ച് ഉണ്ട് അതൊക്കെ കണ്ട് സമയം പോണല്ലോ.
1: ഇന്നലെ ഇംഗ്ലണ്ടിന്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഇന്ന് ഇന്ത്യയുടെ കൂടെ ആയിരിക്കും നമ്മുടെ ആളുകൾ.
0: തീർച്ചയായിട്ടും അപ്പോൾ ക്രിക്കറ്റിലേക്ക് വന്നു. ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലണ്ട് ഉണ്ടല്ലോ, ഇംഗ്ലണ്ട് ഇപ്പൊ നമ്മൾ തോറ്റെന്ന് പറഞ്ഞാൽ അവർ ക്രിക്കറ്റിലാണെങ്കിലും ഫുട്ബോളിലാണെങ്കിലും ഒരു തരത്തിൽ ഒരു ലെവലിൽ കളിക്കുന്ന ആൾക്കാരാണ്.
1: മൊത്തത്തിൽ ക്ഷീണം കഴിഞ്ഞ ആഴ്ച
0: ക്ഷീണം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതായത് ഇന്ത്യ ഒരു കളി ജയിച്ചിരിക്കുന്നു, ഇംഗ്ലണ്ട് ഒരു കളി ജയിച്ചിരുന്നു, നാളെ ഫൈനലാണ്. സോ അത് ഇങ്ങോട്ട് നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പവർ പ്ലേ തൽക്കാലം അതിന്റെ
1: നാളെയും പ്രതീക്ഷയോടുകൂടി നമ്മൾ തന്നെ ചിലപ്പോൾ ഉണ്ടാവും.
0: നാളെ നമ്മൾ 5 മണിക്ക് ശേഷം തീർച്ചയായിട്ടും ഞാനും അബിയും അങ്ങനെ കുറച്ച് ആളുകളൊക്കെ ചേർന്നിട്ട് നമ്മൾ ഈ വേൾഡ് കപ്പിന്റെ ഒരു ഫൈനലിന് മുന്നോടിയായിട്ടുള്ള ഒരു ആവേശം,
1: ഒരു ഫൈനൽ മാഷപ്പ്,
0: മാഷപ്പും കുറച്ച് ഫാക്ട്സും കാര്യങ്ങളൊക്കെ പറയാമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാലവും സന്ദർഭവും കാലാവസ്ഥയൊക്കെ ശരിയാവാണെന്നുണ്ടെങ്കിൽ അല്ലേ,
1: അതെ
0: തീർച്ചയായിട്ടും
1: നമ്മൾ പറയും ആരായിരിക്കും ജയിക്കാൻ സാധ്യത. ഇതിന്റെയും എന്റെയും ഒരു ഗസ് നമുക്ക് വെക്കാം,
0: നമ്മുടെ ഒരു ടാക്ടിക്കൽ.
1: അതെ,
0: പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ മാച്ച് കാണുമ്പോൾ രണ്ടുപേരും അടിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത് മൈൻഡ് ഉണ്ടാവില്ല. എന്തായാലും നമുക്ക് ഒരു ടീമിനോട് ഒരു ജായ്വ എന്തായാലും ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ നമ്മൾ വേറെ ഒരു ബന്ധമില്ലാത്ത കളി രണ്ട് ടീമുകളും കളിച്ചിട്ട് വെറുതെ കണ്ടു. എന്നാലും
1: അല്ലെങ്കിൽ കളി അറിയരുത്,
0: കളി അറിയരുത് അല്ല, കളി ഒട്ടും അറിയില്ലെങ്കിൽ വേണേ പറയാം ഇവിടെ അടിക്കണോ അവിടെ അടിക്കണോ എന്ന് വേണേ പറയാം. ഓക്കെ, അപ്പൊ ഏതായാലും നമുക്ക് ഇനി അങ്ങോട്ട് സാറ്റർഡേ നൈറ്റിന് ഫീവർ അല്ലെ, അന്ന് ഫീവർ ഒന്ന് കൂട്ടിയാനുള്ള പരിപാടിയാണ്. ഇപ്പൊ എല്ലായിടത്തും കുറച്ച് പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ, ഈ മഴക്കാലം മഴ മാറുന്നു പെട്ടെന്ന്, പിന്നെ കുറച്ച് ദിവസത്തേക്ക് വെയിൽ വരുന്നുണ്ട് വീണ്ടും മഴ പെയ്യുന്നു, അങ്ങനെ ഒരു മൊത്തത്തിൽ ഇങ്ങനെ
1: മൊത്തത്തിലൊന്നും നനഞ്ഞ മട്ടാണ്. പക്ഷേ ഈ ഫുട്ബോൾ മാമാങ്കം ഇങ്ങനെ തിരികൊളുത്തി നിൽക്കുന്ന സമയത്ത് നമുക്ക് കൈ കഴുകി മാറി നിൽക്കാൻ
0: പറ്റില്ല. ഇനിയിപ്പോ 4 വർഷം കാത്തിരിക്കണം അടുത്ത വേൾഡ് കപ്പിന്. സോ നാളെ ഇപ്പൊ എല്ലായിടത്തും ബിഗ് സ്ക്രീനിന്റെ ഒരു മൊത്തത്തില് എവിടെ നോക്കിയാലും ബിഗ് സ്ക്രീനിന്റെ ഒരു ഇതാണ് കാണാനായിട്ട്, ഡോമിനൻസ് ഉണ്ട് എല്ലായിടത്തും. ഇപ്പൊ കാക്കനാടൊക്കെ തന്നെ 2-3 സ്ഥലങ്ങളിൽ ഇപ്പൊ ഓൾറെഡി സെറ്റാണ്.
1: അതെ, അപ്പൊ സ്പെയിൻ അടിക്കുമ്പോൾ അതോ മെസ്സിയെ വിട പറഞ്ഞേക്കുമ്പോൾ മെസ്സിക്ക് ഒരു ട്രോഫിയോട് കൂടി
0: കയ്യിലിരുന്ന യാമിൻ യമാൽ എന്ന കുഞ്ഞു പയ്യൻ, കുഞ്ഞു ബാലൻ ഇന്ന് വളർന്നു വലുതായി മെസ്സി ആയിട്ട് പോരടിക്കുകയാണ്. യമാൽ വേഴ്സസ് നമ്മുടെ മെസ്സി
1: ആയിട്ട്
0: തലമുറയുടെ ഒരു കൈമാറ്റം കൂടിയാണ്. സോ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു ഫൈനൽ നടക്കുകയാണ്. ആ ഫൈനലിന് എല്ലാവിധ
1: ആവേശവും ആഘോഷവും കൂടി
0: പറഞ്ഞുകൊണ്ട് തൽക്കാലം ടാറ്റാ ബേബി പറഞ്ഞു പോകുന്നു. ഞാൻ മിഥുൻ, എന്റെ കൂടെ
1: അർജി അഭി.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ.
2: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. 2020

0: 24 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഹിന്ദി സിനിമ ആർട്ടിക്കിൾ 370 മികച്ച ചിത്രം. രാജ്കുമാർ പെരിയസ്വാമി മികച്ച സംവിധായകൻ. മികച്ച നടി യാമി ഗൗതം. മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിയും കാർത്തിക് ആര്യനും പങ്കിട്ടു. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാളം. ഭ്രമയുഗത്തിലൂടെ മമ്മൂട്ടിക്ക് 4 ദേശീയ പുരസ്കാരം. മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മി. മികച്ച മലയാള സിനിമ ഫെമിനിച്ചി ഫാത്തിമ. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ പടക്ക നിർമ്മാണശാലയിലുണ്ടായ തീപിടുത്തത്തിൽ 5 പേർ മരിച്ചു. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതീവ ദുഃഖം രേഖപ്പെടുത്തി. എക്സൈസ് വകുപ്പിന് കീഴിൽ രൂപീകരിച്ച സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് പ്രവർത്തന അനുമതി. 367 തസ്തികകൾ പുനർവിന്യസിച്ചു. 22 തസ്തികകൾക്ക് അധിക ചുമതല നൽകിയുമാണ് അനുമതി. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ജീവനക്കാരുടെ ഒഴിവുകൾ എത്രയും പെട്ടെന്ന് നികത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ ജനങ്ങളെ അണിനിരത്തി. കണ്ണൂർ സിറ്റി പോലീസ് സംഘടിപ്പിച്ച വാക്കത്തോണും ലഹരി വിരുദ്ധ യജ്ഞവും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലയിൽ നിരന്തരം അപകടങ്ങൾ വരുത്തുന്ന ബസ്സുകളുടെ പെർമിറ്റ് ഇനി മുതൽ പുതുക്കി നൽകില്ലെന്ന് ജില്ലാ കളക്ടർ. കൊച്ചിയിൽ പുതിയ ക്യാമ്പസ് തുറന്ന് IIM കോഴിക്കോട്. IIM ഡയറക്ടർ ദേബാശിഷ് ചാറ്റർജി ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യ പോസ്റ്റിന്റെ ഭാഗ്യചിഹ്നം രൂപകൽപ്പന ചെയ്യുന്നതിനായി തപാൽ വകുപ്പ് മൈ ഗവൺമെന്റ് ഇന്നവേറ്റീവ് ഇന്ത്യ പ്ലാറ്റ്ഫോമിൽ മത്സരം ആരംഭിച്ചു. മൈ GOV മൈ ഗവൺമെന്റ് പ്ലാറ്റ്ഫോം വഴി അടുത്ത മാസം 15 വരെ എൻട്രികൾ സമർപ്പിക്കാം.
1: ന്യൂസ് റെയിൻബോ. Saturday night for you. It's not just a fever, Saturday night fever. Saturday night fever.

0: ജീവിതത്തിൽ നമ്മൾ സമ്പാദിക്കുന്ന ഏറ്റവും വലിയ സമ്പത്ത് പണമല്ല, നമ്മളെ സ്നേഹിക്കുന്ന കുറേ നല്ല മനുഷ്യരാണ്. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ നാം പലരെയും കാണുന്നു, പലരോടും സംസാരിക്കുന്നു. പക്ഷെ ചിലരുണ്ട്, നമ്മളിവരെയൊന്നും ദിവസം കാണുന്നുമില്ല, ദിവസം സംസാരിക്കുന്നുമില്ല. എന്നിട്ട് ഒരു നിമിഷം മനസ്സിൽ ഓർത്താൽ തന്നെ ഹൃദയത്തിൽ ഒരുപാടൊരുപാട് സന്തോഷം വിരിയിക്കുന്നവർ. ഒരു ഫോൺ വിളിയോ, ഒരു പഴയ ചിത്രമോ, ഒരു മഴയുടെ ഗന്ധമോ, അല്ലെങ്കിൽ ഒരു പാട്ടോ, അത്ര മാത്രം മതി നമ്മളെ വർഷങ്ങൾ പിന്നിലേക്ക് കൊണ്ടുപോകാൻ. ബന്ധങ്ങളിന്നും അടുത്തിരിക്കുന്നത് കൊണ്ട് മാത്രമല്ല മനോഹരമാകുന്നത്, മനസ്സിലിന്നും അരികിലുണ്ടാവുന്നത് കൊണ്ടാണ്. അങ്ങനെയുള്ള ഹൃദയബന്ധങ്ങൾക്കായി, ഓർമ്മകൾക്കായി, പറയാതെ പോയ സ്നേഹവാക്കുകൾക്കായി, നമ്മളെ നമ്മളാക്കിയ മനുഷ്യർക്കായി ഇതാ ഒരു മണിക്കൂർ അരികെ. ഇവിടെ സംഗീതമുണ്ട്, ഓർമ്മകളുണ്ട്, ജീവിതത്തിൻ്റെ നന്മകളുണ്ട്, ചിലപ്പോൾ കണ്ണു നനയ്ക്കുന്ന അനുഭവങ്ങളുണ്ട്, ചിലപ്പോൾ മനസ്സ് നിറയ്ക്കുന്ന സന്തോഷമുണ്ട്. നിങ്ങളുടെ കൂടെ ഇന്ന് അരികയിൽ ഞാൻ വിപുൽ.
1: ഞാൻ അഭി.

അകലെ നിങ്ങളെ കാതോർക്കുന്ന ആ സുഹൃത്തിനെ പറ്റി പറയാൻ. നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന, എന്നാൽ ഇപ്പോൾ അകലെയുള്ള ആ സുഹൃത്തുമായുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ വിളിക്കുക. നമ്പർ 0484-2428-101. നമ്പർ ഒരിക്കൽ കൂടി 0484-2428-101.

0: ദൂരങ്ങൾ കിലോമീറ്ററുകളിൽ അളക്കാം, പക്ഷേ മനസ്സുകളുടെ അടുപ്പം അതൊരിക്കലും അളന്നെടുക്കാൻ കഴിയില്ല അല്ലേ? ഇത് അരികെ നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും അടുത്ത ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു യാത്ര.
1: ഈ യാത്രയിൽ നിങ്ങളുടെ കൂടെ ഞാൻ വിപുൽ.
0: ഞാൻ അഭി.
1: ഇന്ന യാത്രയിൽ ഞങ്ങൾക്കൊപ്പം ചേരുവാനായിട്ട് ഒരു കോളർ കൂടെ ലൈനിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് കോളിലേക്ക് ഒന്ന് പോയാലോ?
0: യെസ്.
1: ഹലോ.
2: ഹലോ
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം.
2: നമസ്കാരം. എൻ്റെ പേര് സ്റ്റീഫൻ എന്നാണ്. ഞാൻ കൊടുങ്ങല്ലൂർ എന്ന് വിളിക്കുന്നു.
1: കൊടുങ്ങല്ലൂർ അല്ലേ?
0: എന്ത് ചെയ്യുന്നു സ്റ്റീഫൻ?
2: ഞാനിപ്പോ ആടിന്റെ ഒരു ഫാം നടത്താം.
0: ആടിന്റെ ഫാം? ഓക്കെ.
1: നമ്മുടെ ഇന്നത്തെ അരികയില് നമ്മളൊരു ഒരു വിഷയം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്.
2: ആ, ഞാൻ കേട്ടിരുന്നു, അത് പൂർണ്ണമായിട്ടും കേട്ടില്ല, ഒന്ന് റിപ്പീറ്റ് ചെയ്യാവോ?
1: നമ്മൾ പറഞ്ഞത് നമ്മളുടെ സൗഹൃദമാവട്ടെ, നമ്മളുടെ ബന്ധങ്ങളാവട്ടെ, പലപ്പോഴും അരികിലില്ല എന്ന് കരുതി ആ ഒരു ബന്ധത്തിൻ്റെ ഒരു ഡെപ്ത് അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിൻ്റെ തീവ്രത ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല എന്നുള്ളൊരു ആ ഒരു തീമായിരുന്നു നമ്മൾ പറഞ്ഞു തുടങ്ങിയത്.
2: ഓക്കെ.
1: അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരു അനുഭവമോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യം സ്റ്റീഫിന് പറയാനായിട്ട്?
2: അതായത് നമ്മള് ഇപ്പൊ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ദൂരസ്ഥലങ്ങളിൽ പോവാറുണ്ട് അല്ലേ. അപ്പോ ഫ്രണ്ട്ഷിപ്പും ബന്ധങ്ങളും എപ്പോഴും വളരെ ഡീപ്പായിട്ടും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ നല്ല സൗഹൃദങ്ങൾ നമുക്ക് എന്താണ്, നല്ല സ്നേഹബന്ധങ്ങള്, നല്ല ഭക്ഷണമാണ്. മോശ സൗഹൃദങ്ങൾ എന്താ, നമുക്ക് ദഹിക്കാത്ത ഭക്ഷണം പോലെ. കാരണം എന്താ വെച്ചാല് നല്ല സൗഹൃദങ്ങൾ എന്ന് പറയുമ്പോൾ എന്ത് കാര്യത്തിനും നമ്മുടെ കൂടെ നിൽക്കുന്ന ഇതാണ് നല്ല സൗഹൃദം. ഒരു പ്രശ്നം വരുമ്പോൾ എടാ അത് കുഴപ്പമില്ല, നല്ല രീതിയിൽ നിനക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതേപോലെ തന്നെയാണ് മറ്റെല്ലാ കാര്യത്തിലും, ബന്ധങ്ങളിലായാലും സൗഹൃദത്തിലായാലും അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ എനിക്ക് ഞാൻ എന്നെ ഒരാളെ വിളിക്കുമ്പോഴത്തേക്കും എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാനത് എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകും എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എന്താ പറയണമെന്ന് പറഞ്ഞാൽ അയാൾക്ക് കൂടുതലും പ്രഷറല്ല നമ്മൾ കൊടുക്കേണ്ടത്, അത് അയാളുടെ മൈൻഡിനെ, പ്രഷർ മൈൻഡിനെ കൂളാക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. ബന്ധങ്ങൾ എപ്പോഴും നമ്മള് ഒറ്റക്ക്, ഇപ്പൊ ഞാൻ പറയണ്ടേ, നമ്മൾ ഒറ്റക്ക് ഒന്നും നേടുന്നില്ല. ഇപ്പൊ നമ്മളൊരു ബിസിനസ് ചെയ്യുന്നു, അത് നമ്മളൊറ്റക്കല്ല ബിസിനസ് ചെയ്യുന്നത്, കൂട്ടായ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, പല രീതിയിലുള്ള ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ബന്ധങ്ങൾ, നല്ല ബന്ധങ്ങൾ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്.
1: അല്ല സ്റ്റീഫൻ, നമ്മള് ഈ ബന്ധങ്ങളിൽ തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അരികെയും അകലെയുമായി വരുന്ന ഒരു ഒരു കണക്ഷൻ ഉണ്ടല്ലോ. ചില ബന്ധങ്ങൾ നമുക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരു പക്ഷെ നമ്മുടെ അടുത്തായിരിക്കില്ല, അവർ ചിലപ്പോൾ അകലെ ആയിരിക്കാം. പക്ഷെ അകലെ ഇരുന്ന് പോലും നമ്മളെ, നമ്മളോട് ഏറ്റവും അടുപ്പം പുലർത്തുന്ന ആളുകളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും സ്റ്റീഫൻ ഈ പറഞ്ഞൊരു കാര്യം എനിക്ക് തോന്നുന്നു ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്ന ആളുകളാണെങ്കിലും ഈ ഒരു പറഞ്ഞ കാര്യത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കും. സ്റ്റീഫൻ ശരിക്കും പറഞ്ഞാൽ ബന്ധത്തെ ഉപമിച്ചത് തന്നെ ഒരു ഭക്ഷണം, നല്ല ഭക്ഷണം എന്ന് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റിന് ഇറ്റ്സ് റിയലി നൈസ്. കാരണം മറ്റുള്ളവരതിനെ, നമുക്കറിയാലോ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ജീവൻ നിലനിർത്താനാണ്, അതുപോലെ തന്നെയാണ് ബന്ധങ്ങൾ. അപ്പോൾ ഈ ഒരു സമയത്ത് റെയിൻബോ കൊച്ചി FM 107.5 അരികയിൽ ഞങ്ങൾക്കൊപ്പം ആദ്യം വന്നു, ഞങ്ങളോട് ഈ ഒരു കാര്യം ഷെയർ ചെയ്തു എന്നുള്ളത് തന്നെ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുള്ളൊരു കാര്യമാണ്. വീണ്ടും റെയിൻബോയിലെ അരികെ പ്രോഗ്രാമും ഇതുപോലുള്ള തോട്ടുകളിലും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം.
0: വിളിച്ചതിൽ ഒരുപാട് സന്തോഷം സ്റ്റീഫൻ.
2: താങ്ക് യു.

0: ചില ദൂരങ്ങൾ വഴികളെ വേർപ്പെടുത്തും. പക്ഷേ സ്നേഹം ഹൃദയങ്ങളെ കൂടുതൽ കൂടുതൽ അടുപ്പിക്കുന്നു. സ്വാഗതം വീണ്ടും അരികയിലേക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അകലെ നിൽക്കുന്നവരെ കുറിച്ചാണ്, നമുക്കിന്ന് കാണാൻ കഴിയാത്തവരെ കുറിച്ച്, വിദൂരതയിൽ നിൽക്കുന്നവരെ കുറിച്ച്. പക്ഷേ ഹൃദയം കൊണ്ട് ഇന്നും ഒരുപാട് അടുത്ത് നിൽക്കുന്നവർ,
1: ഹൃദയത്തിലൂടെ സ്നേഹിക്കുന്നവരെന്ന് നമുക്ക് വരെ പറയാം. ചിലപ്പോൾ ഒരു ഫോൺ വിളിയിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു SMS ആയിരിക്കാം, വാട്സപ്പ് മെസ്സേജിലൂടെ ആയിരിക്കാം. എങ്ങനെയായാലും ദൂരത്തെ ദൂരമല്ലാതാക്കി മാറ്റുന്ന ചില വ്യക്തികൾ, ചില ബന്ധങ്ങൾ. ദിസ് ഇസ് കൊച്ചി FM റെയിൻബോ 107.5 അരികെയാണ്. അരികയിലിതാ മറ്റൊരു കോളർ. ഹലോ.
0: ഹലോ.
2: ഹലോ,
0: നമസ്കാരം.
2: നമസ്കാരം.
0: ആരാണ് സംസാരിക്കുന്നത്?
2: എന്റെ പേര് ശ്രീഹരി എന്നാണ്. ഞാൻ എറണാകുളത്ത് ഏലൂർ എന്നുള്ള സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നത്.
1: ഏലൂരാണോ ഏലൂരാണോ?
2: ഏലൂരാണ്.
1: ഏലൂരാണ്. എന്ത് ചെയ്യുന്നു ശ്രീഹരി?
2: ഞാൻ UKയിലായിരുന്നു, ഇപ്പോ നാട്ടിൽ വന്ന ഒരു ഓൺലൈൻ ബാങ്കില് വർക്ക് ഫ്രം ഹോം ആയിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്.
1: ശ്രീഹരി, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യത്തെ കേട്ടു എന്ന് വിശ്വസിക്കുന്നു. ശ്രീഹരിക്ക് എങ്ങനെ തോന്നുന്നു?
2: പ്രത്യേകിച്ച് കേട്ടു, എനിക്ക് വല്ലാതെ ടച്ച് ആയിരുന്നു. എനിക്കൊരു റിയൽ ലൈഫ് ഇൻസിഡന്റ് തന്നെ ഉണ്ട്. അത് എന്റെ ഒരു ഗേൾഫ്രണ്ട് ഉണ്ടായിരുന്നു UKയില്. അപ്പോ ഇപ്പൊ വല്ലാതെ ഇത് എനിക്ക് ഈ ഒരു ലൈൻ കേട്ടപ്പോ എനിക്ക് വല്ലാതെ മിസ് ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വിളിക്കാന്ന് വെച്ചത്.
1: ചില സമയങ്ങളിൽ ഈ പറഞ്ഞ റേഡിയോയിലൂടെ ആണെങ്കിലും ചിലപ്പോ ചില പാട്ടുകളിലൂടെയൊക്കെ ആണെങ്കിലും ഇതുപോലെ ഒരു മിസ്സിംഗ് നമുക്ക് എവിടെയെങ്കിലും ഒക്കെ തോന്നുമല്ലേ?
2: അതെ അതെ, അതും ഈ ലൈൻസും പിന്നെ

0: ചെയ്യുന്ന മ്യൂസിക് എല്ലാം കൂടെ എനിക്ക് വല്ലാതെ അങ്ങ് ഫീലായിപ്പോയി.
1: ഓക്കെ, എത്ര എത്ര വർഷം ഉണ്ടായിരുന്നു ശ്രീഹരി യുകെയിൽ?
0: ഞാനൊരു 4 വർഷം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെ ഫാമിലി ആയിട്ട് ഇങ്ങനെ തിരിച്ചു വരേണ്ട ഒരു അവസ്ഥയാവുന്നു, അപ്പോ വന്നതാണ്.
1: ഓക്കെ, അവിടെ വെച്ച് പരിചയപ്പെട്ട ആളാണോ?
0: അതെ, അവിടെ വെച്ച് തന്നെ ഞങ്ങൾ ഒരു വീട്ടിലായിരുന്നു. പിന്നെ എന്തൊക്കെയോ ഒരു ഇഷ്യൂസ് ഒക്കെ കാരണം അവള് എന്നെ വിട്ട് പോയി.
1: ഓക്കെ, ചിലപ്പം ചില തെറ്റിദ്ധാരണകളാവാം അല്ലേ?
0: പ്രോബബ്ലി ഇപ്പൊ ഇത് കേട്ട് ഇപ്പൊ എന്നെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവള് ഓർക്കുമായിരിക്കും, ചിലപ്പോ ഒരു മെസ്സേജ് എനിക്ക് വരുമായിരിക്കും, അറിയില്ല. അത് ഹോപ്പ്ഫുള്ളി
1: ഈ ഒരു സമയങ്ങളിലൊക്കെ വരുന്ന മെസ്സേജിനുണ്ടല്ലോ ഒരു പരിധിവരെ, നമുക്ക് ഇതുവരെ നമ്മുടെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ വാല്യുബിൾ ആയിട്ടുള്ള എന്നൊക്കെ നമ്മൾ പറയില്ലേ ചില സമയങ്ങളിൽ
0: തീർച്ചയായും
1: അല്ലേ,
0: തീർച്ചയായും.
1: നമ്മുടെ ആ ഒരു ബ്ലൂ ടിക് എന്ന് പറയുന്ന ഒരു വലിയൊരു ടിക്കാണ് ലൈഫിൽ അല്ലേ.
0: അതെ അതെ തീർച്ചയായും.
1: എന്തായാലും അങ്ങനെ ഒരു ആളെ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയെ, ആ സംഭവത്തെ, ആ സ്ഥലത്തെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത സമയത്തെ എല്ലാം ഓർമ്മിക്കാനായിട്ട് അരികെയൊക്കെ സാധിച്ചുവെങ്കിൽ അത് ഞങ്ങൾക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്.
0: ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി റെയിൻബോസുമായി വളരെ നല്ലൊരു ഓരോ ഓപ്പർച്യൂണിറ്റി തന്നെ വളരെ നന്ദിയുണ്ട്.
1: എന്തായാലും ശ്രീഹരി വിളിച്ചതിൽ ഞങ്ങൾക്കും ഒരുപാട് ഒരുപാട് സന്തോഷം.
0: സന്തോഷമുണ്ട്.
1: തീർച്ചയായിട്ടും ഇനിയും അരികയിൽ ഇതുപോലെ പല കാര്യങ്ങളും നമുക്ക് ചുറ്റുമുള്ള നമ്മളെല്ലാം അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന സമയത്തെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളെക്കുറിച്ചും എല്ലാമാണ് നമ്മൾ പലപ്പോഴും സംസാരിക്കുക. അപ്പം അതുപോലെ ഇനിയും അരികയിൽ ഞങ്ങൾക്കൊപ്പം ചേരണം.
0: തീർച്ചയായും തീർച്ചയായും. ശരി, താങ്ക് യു.
1: താങ്ക് യു ശ്രീഹരി. ശ്രീഹരിയാണ് വിളിച്ചത് ഏലൂരിൽ നിന്നും. ശ്രീഹരിയുടെ നഷ്ടപ്പെട്ട ആ സ്നേഹമല്ലേ, അല്ലെങ്കിൽ ആ പ്രണയം, അതിനെ ഓർത്തെടുക്കുവാനുള്ള അവസരമായിട്ടാണ് അരികയെ ഉപയോഗിച്ചത്.
2: അത് മാത്രമല്ല, ഇപ്പോൾ അബി ഇപ്പോൾ പറഞ്ഞ പോലെ, പ്രണയം എന്ന് പറഞ്ഞ പോലെ, ചിലപ്പോൾ നമ്മൾ ചില സാഹചര്യങ്ങളിൽ കണ്ടുമുട്ടുന്ന വ്യക്തികൾ,
1: അതെ,
2: ഒരു പക്ഷേ ഒരു ട്രെയിൻ യാത്രക്കിടയിലാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കടയിൽ നമ്മളൊരു ചായ കുടിക്കാൻ പോയിരുന്ന സമയത്താവാം, ചില ബന്ധങ്ങളുടെ തുടക്കം എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരേ ഒരു പ്രാവശ്യമേ കണ്ടിട്ടുണ്ടാവണം, അങ്ങനെയും പറയാം, കൂടുതൽ തവണ കണ്ടു എന്ന് പോലും നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ ശ്രീഹരി പറഞ്ഞ പോലെ വേറൊരു നാട്ടിൽ ആകുമ്പോൾ കുറച്ചുകൂടെ സാഹചര്യങ്ങൾ കൂടുതലാണ് കാണാനും ഇടപഴകാനും സംസാരിക്കാനും സ്നേഹിക്കാനും എല്ലാം.
1: അങ്ങനെ പ്രണയിച്ച ഒരു വ്യക്തിയുടെ അനുഭവമാണ് നമ്മൾ കേട്ടത്. ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾക്ക് വിളിച്ചു പറയാനുള്ള അവസരവും കൂടിയാണ് അരികെ. ശ്രീഹരി പറഞ്ഞ അനുഭവം പോലെ തന്നെ ഒരാളെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നത് അയാൾ അരികിലുള്ളപ്പോഴല്ല പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറല്ലേ.
2: ഒരല്പം മാറി നിൽക്കണം.
1: യെസ്, ലോങ് ഡിസ്റ്റൻസ്. ചിലർക്കത് പ്രണയമായിരിക്കാം, മറ്റു ചിലർക്കത് സൗഹൃദങ്ങളായിരിക്കാം.
2: ചിലപ്പോൾ ഒന്നും ഒന്നും തന്നെ ഉണ്ടാവണം എന്നില്ല, പക്ഷേ എന്നാലും ചില ആളുകൾ നമ്മൾ നിത്യേന കാണുന്ന ചില ആളുകളെ നമുക്ക് മിസ് ചെയ്യാറില്ലേ.
1: അതെ
2: അല്ലേ, ചിലപ്പോൾ നമ്മൾ അറിയാതെ ശ്രദ്ധിക്കാറില്ലേ.
1: സ്ഥിരം ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് നമുക്കൊരു ഹായ് തരുന്ന,
2: അതെ,
1: ഒരു ചിരി തരുന്ന,
2: ലിഫ്റ്റിൽ വെച്ച് ചെറുതായി ചിരിക്കുന്ന ആളുകൾ
1: നിത്യം കണ്ടില്ലെങ്കിലല്ലേ, അത്തരം ഓർമ്മകൾ പങ്കുവെക്കാനുള്ള ഒരു അവസരം കൂടിയാണ് അരികെ. വിളിക്കാം ഞങ്ങളെ
2: 0484 242 8101.
1: നമ്പർ ഒരിക്കൽ കൂടി 0484 242 8101.

are listening to Rainbow FM 107.

0: ചില ബന്ധങ്ങളുണ്ട്, സംസാരിക്കാതെ തന്നെ ഒരുപാട് കാലം തുടരുന്നത്. മാസങ്ങൾ കഴിഞ്ഞ് വിളിച്ചാലും ഡാ എന്നൊരൊറ്റ വാക്കിൽ പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു പോകുന്ന ബന്ധങ്ങൾ. കാരണം യഥാർത്ഥ ബന്ധങ്ങൾക്ക് ദിവസവും നമ്മൾ സംസാരിക്കേണ്ടതില്ല, അല്ലേ?
1: സംസാരിക്കുന്ന കുറവാണെങ്കിൽ പോലും ആ പറയുന്ന വാക്കുകൾക്ക് നാം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ആഴമുണ്ടാവും. ഈ ആഴം തന്നെയാണ് പലപ്പോഴും പല ബന്ധങ്ങളെയും പിടിച്ചു നിർത്തുന്നത്. നമ്മൾ ചിലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ചില ബന്ധങ്ങളിൽ തന്നെ ആ ബന്ധങ്ങളിൽ നിന്നും അവർ പോകാൻ തയ്യാറാവുന്ന സമയത്ത് അവരെ പോകാൻ അനുവദിക്കുക എന്ന് പറയും. ഒരിക്കലും നമ്മളെ വിട്ടുപോകുന്ന ബന്ധങ്ങളെ പിടിച്ചു നിർത്തുകയല്ല ചെയ്യേണ്ടത്, അവർക്ക് പോകാനുള്ള സ്പേസ് കൊടുക്കുക. പക്ഷേ ആ ഒരു സ്പേസായിരിക്കും അവർക്കൊരു പക്ഷേ ഒരു തിരിച്ചറിവിലേക്ക് കൊണ്ടെത്തുന്നത്. അത്തരം ചില തിരിച്ചറിവുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. ദാ ഇപ്പോൾ അരികയിൽ ഒരു കോളർ അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവം പറയാനായി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ
2: ഹലോ
1: ഹലോ
2: ഹലോ ആ കേട്ടോ,
1: കേൾക്കാം. പേര് പറയൂ.
2: ആ പേര് ശിവൻ എന്നാണ്.
1: ശിവൻ എവിടുന്നാ വിളിക്കുന്നേ?
2: ഞാൻ ആലുവയാണ് വിളിക്കുന്നത്.
1: ആലുവയാണല്ലേ. എന്താണ്
2: അനുഭവം?
1: ആ പറഞ്ഞോളൂ ശിവൻ. അരികെ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നോ?
2: അതെ, ഞാൻ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ എനിക്കിപ്പോ രാത്രി മിഡ് നൈറ്റ് ആയിട്ടില്ലല്ലോ, എന്നാലും ഇത് കേൾക്കണ സമയത്ത് എനിക്കൊരു രസമസി ഒരു സാഡ്നസ് ആയിട്ട് വന്നു.
1: റിമെമ്പർ ആരെങ്കിലും നമ്മൾ ഓർക്കുണ്ടായോ? ഞങ്ങൾ ഈ പറഞ്ഞ ഒരു
2: ഓർക്കുക എന്ന് പറഞ്ഞ ഒരു ഒരു പെണ്ണിനെ ഞാൻ സ്നേഹിച്ചിട്ടില്ല വർഷങ്ങൾക്ക് മുമ്പ്. അതൊക്കെ ഇട്ടറിഞ്ഞു പോയി. ഞാനിപ്പോ ഒറ്റയ്ക്ക് ഏകാന്തതയിൽ ഇങ്ങനെ ജീവിച്ചു പോവാണ്. അപ്പൊ ഓർമ്മകൾ ഒരു എന്തോ ഒരു ചലഞ്ച് എങ്ങനെയാന്ന് എനിക്കറിയാൻ പറ്റില്ല. അത് അങ്ങനെയൊക്കെ ഒരു കണ്ടീഷൻ്റെ ദിവസം പാട്ട് കേൾക്കും. ഇങ്ങനെയുള്ള ഒരു കഥകളി ഹിസ്റ്റോറിക്കൽ ബയോഗ്രാഫി ഒന്ന് കാര്യം തിരിച്ചറിയാൻ പറ്റാത്തൊരു മൊമെന്റ്. ചെറിയ കുട്ടികളുടെ പോലെ ഒരു നിമിഷമാണ്. അറ്റ്മോസ്ഫിയർ ബെയർ കണ്ടീഷൻ.
1: ശിവൻ, ഞാനൊരു കാര്യം പറയട്ടെ. ശിവൻ, നമ്മൾ ചിലപ്പോ ലൈഫിൽ ചിലപ്പോ നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ

0: ഒരു സമയത്ത് നമ്മൾ ജനിക്കുന്നത് തനിച്ചാണെന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ പോകുന്നതും തനിച്ച് തന്നെയാണ്. അപ്പോൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലൊക്കെ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കണം എന്നൊരു തോന്നൽ ഒരു മനുഷ്യനിൽ എപ്പോൾ ഉണ്ടാകുന്നുവോ ആ സമയം മുതൽ അവൻ്റെ ഉള്ളിലുള്ള ഒരു ആത്മധൈര്യം എന്ന് പറയുന്നത് കൂടും എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതായത് പെട്ടെന്നൊരു സമയത്ത്, പെട്ടെന്നൊരു സമയത്ത് നമ്മൾ ഒറ്റപ്പെട്ടു എന്നൊരു തോന്നലിൽ ചില ആളുകൾ പറയില്ലേ, ഞാൻ ഡിപ്രസ്ഡായി അല്ലെങ്കിൽ ഒത്തിരി വിഷമം വന്നു എന്നൊക്കെ പറയില്ലേ. ഈയൊരു വിഷമത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാനുള്ള ഏറ്റവും വലിയൊരു ഔഷധം എന്ന് എനിക്ക് തോന്നുന്നു. നീ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണത്. ഇപ്പം ശിവൻ പറഞ്ഞില്ലേ ഏകാന്തത എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞാണ്.
1: ഞാൻ ആ സമയത്ത് ആത്മഹത്യക്ക് മനസ്സുകൊണ്ട് വിചാരിക്കും, മരിക്കണം മരിക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ഈ സമയം വരെ മരിക്കാതെ ഇങ്ങനെ ഏകാന്തതയിൽ ഞാൻ ഇങ്ങനെ നിൽക്കാണ്. ഈ പാട്ടേക്കും ഈ റെയിൻബോയുടെ ഇതൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വിളിക്കേണ്ട വിളിക്കാനും പല ദിവസം ഇപ്പൊ തപ്പി പിടിച്ച് എഴുന്നേറ്റ് ആ നമ്പറൊക്കെ തേടി പിടിച്ച് എഴുന്നേറ്റ് എഴുതി വെച്ചിട്ടാണ് വിളിക്കുന്നത്, കോണ്ടാക്ട് ചെയ്യുന്നത്.
0: അല്ല അത് തന്നെയാണ്, അത് തന്നെയാണ് ഞാനിപ്പോ ഈ പറഞ്ഞു. അങ്ങനെയല്ല, അങ്ങനെയല്ല, ഇപ്പൊ പറഞ്ഞില്ലേ പാട്ടിനെ ഇഷ്ടപ്പെടുന്നു, റെയിൻബോയിലെ പ്രോഗ്രാമുകൾ കേൾക്കുന്നു, ഇതൊക്കെ തന്നെയാണ് ആത്മധൈര്യം എന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടപ്പെടാനും കാര്യങ്ങൾ ഉണ്ടാവും നമ്മുടെ ചുറ്റും, നമ്മൾ കണ്ടെത്തണം എന്ന് മാത്രമേ ഉള്ളൂ. അതെ, നമ്മളിപ്പോ ഇന്ന് പറഞ്ഞു തുടങ്ങിയതും ഈ പറഞ്ഞ പോലെ ഒരു നഷ്ടം എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ചില ബന്ധങ്ങളിൽ നമ്മളുടെ അടുത്തില്ലെങ്കിൽ പോലും അകലെയാണെങ്കിലും ആ ബന്ധങ്ങളുടെ ഒരു തീവ്രത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ആ ബന്ധങ്ങളിൽ നമ്മൾ സന്തോഷം കണ്ടെത്തും എന്നൊക്കെ പറയുമ്പോഴാണ് ശിവന്റെ അനുഭവം ഇങ്ങനെ പറഞ്ഞ ഒരു ഏകാന്തത ഒരു കാര്യം പറയുന്നത്.
1: എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് എനിക്ക് വച്ച് തന്നെ ഞാൻ കേട്ടിട്ടാ കിടന്ന് ഉറങ്ങണ കാര്യങ്ങളൊക്കെ.
0: പാട്ടാണത്
1: എനിക്ക് വേണ്ടത്, അങ്ങാടി സിനിമയിലെ ജയൻ സിനിമയും കൂടി പാടിയ അഭിനയിച്ച പാട്ടില്ലേ, കണ്ണും കണ്ണും
2: കണ്ണും കണ്ണും അല്ലേ. നമ്മള് ശിവന് വേണ്ടി തീർച്ചയായും ആ പാട്ട് വെച്ചു തരും. ഇപ്പൊ നമ്മള് പറഞ്ഞതുപോലെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സന്തോഷങ്ങളില്ലേ അല്ലെ, നമ്മൾക്ക് ചുറ്റിലും ഒരുപാട് ആളുകളുണ്ട്, കാഴ്ചകളുണ്ട്. ഓരോ ദിവസവും നമ്മൾ ഒരുപാട് കാഴ്ചകൾ കാണുകയാണ്, ആളുകളെ പരിചയപ്പെടുന്നു, പുസ്തകങ്ങൾ വായിക്കുന്നു, കവിതകൾ വായിക്കുന്നു, ഇതെല്ലാം ജീവിതത്തിലെ ഓരോ സന്തോഷങ്ങളല്ലേ ശിവൻ. നമ്മൾ
1: എനിക്കിപ്പോ ഇതൊക്കെ ഒരു എല്ലാം ഞാൻ കേട്ടും വളർന്നും ചിന്തിച്ചും ഇത്രയും ഈ കാര്യങ്ങളെ കൂടി ജീവിച്ചു നോക്കിയാണ് സമയത്ത് ഞാൻ എല്ലാം ഇല്ല എന്ന് നോക്കി.
2: അപ്പോൾ ശിവന്റെ ജീവിതം എന്ന് പറയുന്നത് വലിയ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒന്നല്ലേ, അത് എല്ലാവർക്കും പ്രചോദനമാകുന്ന രീതിയിൽ അതിനെ മറ്റുള്ളവർക്ക് കൊടുത്തൂടെ, അതായത് ഒരു പുസ്തകമായിട്ടോ ഒരു എഴുത്തായിട്ടോ അല്ലെങ്കിൽ ഒരു വിശേഷമായിട്ടോ ഒരു വാട്സപ്പ് വോയിസ് ഒക്കെ ആയിട്ട് പുതിയ ആളുകൾക്ക് കൊടുക്കുമ്പോൾ അതിലും ഒരു സന്തോഷം നമുക്ക് കണ്ടെത്താമല്ലോ.
1: അപ്പോൾ ഈ ലൈറ്റ് അണച്ചു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് തന്നെ കിടക്കും, വെളുപ്പിന് എന്റെ ഭക്ഷണം വരെ ഞാൻ റെഡിയാക്കണം ഒറ്റയ്ക്കാണ്, കറി ഉണ്ടാക്കണം, എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്കുള്ള പരിപാടിയാണ്. അറിയോ ഞാൻ
0: അല്ല അല്ല ആ ശിവൻ, എന്നാലും ഞാൻ ഞങ്ങള് ഞാനല്ല ഞങ്ങള് ഞാൻ അഭിയുണ്ട് ഇവിടെ. ഞങ്ങള് പറയുന്നത്
1: ആരും കേട്ട ആരും നിങ്ങൾ നമ്മുടെ ഇങ്ങനെ ഈ സംസാര ഇതല്ലാണ്ട് ആരും സഹായിക്കാൻ
0: അല്ല ഇപ്പോ അല്ല ഇപ്പൊ ശിവൻ പറഞ്ഞ പോലെ ശിവൻ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞില്ലേ. ഇപ്പൊ ഈ ഒരു സമയത്ത് അല്ല ഈ ഒരു സമയത്ത് ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ ഒരു പക്ഷെ കേൾക്കുന്ന ഒരു പാട്ടിന് ഒരു പക്ഷേ മറ്റെന്തിനേക്കാളും നമുക്കൊരു സന്തോഷം തരാൻ സാധിച്ചു.
1: സന്തോഷം കിട്ടിയിരിക്കും. ഞാനിപ്പോ ഒരു ഓർമ്മ റിമംബർ റിമംബർ
2: അപ്പം ജീവിതത്തിലെ ജീവിതത്തിലെ മറ്റൊരു സന്തോഷമുള്ള നിമിഷമായിട്ട് ഈ നിമിഷത്തെ കണ്ട് ശിവൻ ആവശ്യപ്പെട്ട ആ മനോഹരമായ ഗാനം ശിവനെ ഞങ്ങൾ വെച്ചു തരികയാണ്. ഞങ്ങൾ റെയിൻബോയും ശിവന്റെ കൂടെ ഉണ്ടെന്ന് എപ്പോഴും വിചാരിക്കുക.
0: എന്തായാലും ഈ പാട്ട് ശിവൻ ഇഷ്ടപ്പെട്ട പോലെ കേൾക്കാൻ ഇഷ്ടപ്പെട്ട പോലെ തന്നെ ഇതാക്കിയിട്ടുള്ളൂ.

0: തിരികെ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന കുറേ ബന്ധങ്ങളും, തിരികെ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന കുറേ വ്യക്തികളും, കുറേ ചിന്തകളും ഈ ഒരു മണിക്കൂർ പോയത് അറിഞ്ഞില്ല അല്ലേ?
1: അതെ, ഇന്നത്തേക്ക് വിട പറയേണ്ട സമയമാണ്.
0: വീണ്ടും അരികിലൂടെ നിങ്ങൾക്കരികിലേക്ക് വരാൻ മറ്റൊരു ദിവസം മറ്റൊരു ചിന്തയുമായി. ഇന്ന് അരികിൽ നിങ്ങളുടെ കൂടെ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു. ഞാൻ വിപുൽ.
1: ഞാൻ അഭി. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് വിട പറയുന്നു.

ഡിയർ ലിസ്ണേഴ്സ്, ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ശ്രോതാക്കൾക്കൊപ്പം വീണ്ടും ചേരുന്നു നാളെ രാവിലെ 5:53 മുതൽ. എല്ലാവർക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.

ഡിയർ ലിസ്ണേഴ്സ്, ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ശ്രോതാക്കൾക്കൊപ്പം വീണ്ടും ചേരുന്നു നാളെ രാവിലെ 5:53 മുതൽ. എല്ലാവർക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.